ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് ശകവർഷം 1948 ഭാദ്രപദം 19, കൊല്ലവർഷം 1202 ചിങ്ങം 25, 2026 സെപ്റ്റംബർ 10 വ്യാഴാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 40 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 എന്നീ മീറ്ററുകളിൽ 1161, 576 കിലോഹെർട്സുകളിലും ആലപ്പുഴ എഫ് എം 103.5, പത്തനംതിട്ട എഫ് എം 101, കായംകുളം എഫ് എം 100.1 എന്നീ മെഗാഹെർട്സിലും പ്രസാർഭാരതി ഡി ടി എച്ച് സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ഈ പ്രക്ഷേപണത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം.

0: ആകാശവാണി സുഭാഷിതം അവതരിപ്പിക്കുന്നത് കരിപ്പൂര് ജി വി നായർ.
1: മണിമുഴക്കം, മരണദിനത്തിൻ്റെ മണിമുഴക്കം മധുരം വരുന്നു ഞാൻ. ഇത് ജീവിച്ചിരുന്നുവെങ്കിൽ മലയാളത്തിൻ്റെ മഹാകവിയാകുമായിരുന്ന ഇടപ്പള്ളി രാഘവൻപിള്ളയുടെ ആത്മഹത്യാ ഗീതമാണ്. 27-ാമത്തെ വയസ്സിൽ തൻ്റെ കാമുകിയുടെ കഴുത്തിൽ മറ്റൊരാൾ വരണമാല്യം ചാർത്തിയ മുഹൂർത്തത്തിൽ സ്വന്തം കഴുത്തിൽ സ്വയം മരണമാല്യം ചാർത്തിയ ആ പ്രതിഭാശാലി കൈരളിക്ക് സമ്മാനിച്ചത് തീരാ നഷ്ടം. മരണത്തിൻ്റെ മണിമുഴക്കമല്ല മധുരമെന്നും ജീവിതത്തിൻ്റെ മണിമുഴക്കമാണ് മധുരോദാരമെന്നും മനസ്സിലാക്കാൻ മോഹഭംഗത്തിൽ അമർന്നുപോയ ആ തരളിത ഹൃദയന് കഴിയാതെ പോയി. ആത്മശക്തി കൈമോശം വരുന്ന ദുർബല നിമിഷത്തിലാണ് മനുഷ്യൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത്. ആത്മജ്ഞാനം ആർജിക്കുന്നതിലൂടെയാണ് ആത്മവീര്യം കൈവരുന്നത്. അറിവാണ് ആത്മധൈര്യം. ജീവിതായോധനത്തിനിടയ്ക്ക് ഒരുവനിൽ ഉടലെടുക്കാനിടയുള്ള പ്രക്ഷുബ്ധതകളെയും മാനസിക സംഘർഷങ്ങളെയും വിഹ്വലതകളെയും കുറിച്ച് മുൻകൂട്ടി തന്നെ അറിവ് സമ്പാദിച്ചിട്ടുള്ളവൻ പ്രതിസന്ധികളിൽ തകർന്നുപോവില്ല, തളർന്നുപോവില്ല. തകരാനും തളരാനുമുള്ളതല്ല മനോഹരമായ മനുഷ്യജീവിതം. പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വത്തിന് കേവലം ഒരു കൃമിക്ക് പോലും നിശ്ചിത പങ്കുവഹിക്കാനുണ്ട്. ശ്രേഷ്ഠ സൃഷ്ടിയെന്ന് വിളിക്കപ്പെടുന്ന മനുഷ്യൻ്റെ കാര്യം പിന്നെ പറയാനുണ്ടോ? പക്ഷേ വിവിധങ്ങളായിട്ടുള്ള വൈകാരികതകളുടെ വിളനിലമാണ് മനുഷ്യ മനസ്സ്. ആത്മസംയമനത്തിലൂടെ മാത്രമേ കടിഞ്ഞാൺ പൊട്ടിച്ച് കലഹിക്കാൻ തുടങ്ങുന്ന വികാരങ്ങളെ അമർച്ച ചെയ്യാനാകൂ. ആത്മസംയമനം ചെയ്തിടുന്ന മഹാമതി രാജ്യം പിടിച്ചടക്കുന്ന വീരനേക്കാളും ഉത്തമൻ എന്നാണ് മഹാകവി കെ.സി. കേശവപിള്ള പറഞ്ഞത്.

0: പറയുന്നത്. പിടിച്ചടക്കാൻ എന്തെല്ലാമുണ്ട് ഒരുവൻ്റെ മുന്നിൽ. പരാജയത്തിൻ്റെ മുന്നിൽ അടിയറവ് പറയേണ്ടവനല്ല മനുഷ്യൻ. വാസ്തവത്തിൽ പരാജയം എന്നൊന്നില്ല. തോൽവി എന്ന് തോന്നുന്ന ഓരോ അനുഭവവും വിജയത്തിലേക്കുള്ള വഴിവിളക്കുകളാണ്. ആ വിളക്കിൻ്റെ വെള്ളി വെളിച്ചത്തിൽ സധൈര്യം മുന്നോട്ടേക്ക് കാൽവയ്ക്കുമ്പോൾ കൈപിടിച്ച് വിജയത്തിലേക്ക് ആനയിക്കാൻ നിരവധി പേരുണ്ടാകും. ആരും ഒറ്റയ്ക്കല്ല ഈ വിശാല ലോകത്ത്. ചേർത്ത് പിടിക്കാൻ വെമ്പുന്ന കരങ്ങൾ ഒപ്പമുണ്ട് എന്ന വിശ്വാസം മനസ്സിൽ ദൃഢമാകണം. നിങ്ങൾ ഒരു കാര്യം ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ അത് നിങ്ങൾക്ക് നേടിത്തരാൻ പ്രപഞ്ചം മുഴുവൻ അതിതീവ്രമായ ആലോചന നടത്തും കൂടെയുണ്ടാകും എന്ന് ബ്രസീലിയൻ നോവലിസ്റ്റ് പൗലോ കൊയ്ലോ പറയുന്നു. ഒരു മനുഷ്യ ജീവിതവും സുഗമമായൊഴുകുന്നൊരു തെളിനീർ പുഴയല്ല. ചുഴികളുണ്ട്, കയങ്ങളുണ്ട്, പാറക്കൂട്ടങ്ങളുണ്ട്. അതേസമയം കുഞ്ഞോളങ്ങളുണ്ട്, കുളിർജലമുണ്ട്, കുഞ്ഞു മത്സ്യങ്ങളുണ്ട്, വെൺമണൽപ്പരപ്പുണ്ട്. എല്ലാം അറിഞ്ഞും അനുഭവിച്ചും ആസ്വദിച്ചും വെല്ലുവിളികളെ നെഞ്ഞു വിരിച്ച് നേരിടുന്നതാണ് വ്യക്തിത്വം. ആത്മഹത്യ പടനിലത്തിൽ നിന്നൊളിച്ചോടുന്ന ഭീരുവിൻ്റെ പ്രവൃത്തിയാണ്, ആത്മാഭിമാനത്തിൻ്റെ ലക്ഷണമല്ല. വിട്ടുമാറാത്ത വിഷാദം, അസഹ്യമായ മാനസിക സമ്മർദ്ദം, ഒറ്റപ്പെട്ടെന്ന് തോന്നൽ, പരാജയബോധം, അപകർഷബോധം, അപമാനിക്കപ്പെടുന്നുവെന്ന വിചാരം, സാമ്പത്തിക തകർച്ച, ബന്ധങ്ങളുടെ ഉലച്ചിൽ, മാറാ രോഗം, ഇങ്ങനെ പലതാണ് ആത്മഹത്യയിൽ അഭയം കണ്ടെത്താനുള്ള കാരണങ്ങൾ. എന്നാൽ ഒന്നറിയുക, ഇവയെല്ലാം താൽക്കാലികങ്ങളാണ്, പരിഹാരമുള്ള പ്രശ്നങ്ങളാണ്. പ്രശ്നപരിഹാരത്തിനാവശ്യമായ സംവിധാനങ്ങൾ ഇവിടെയുണ്ട് നിരവധി. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഒരശാന്തിയെയും എന്നെന്നും കൊണ്ടു നടക്കാൻ മനുഷ്യ മനസ്സിനാവില്ല. എത്ര കൊടിയ ദുഃഖത്തിൻ്റെയും തീവ്രത കാലക്രമേണ കുറയുക തന്നെ ചെയ്യും. അല്പം ക്ഷമ, അതുമാത്രം മതി. ആകാശം മൂടി മറച്ചു നിന്ന കാർമേഘം മായുമ്പോൾ കാണുന്നത് ഏഴഴകുള്ളൊരു വാർമഴവില്ല. കുരിരുൾ കൂട്ടത്തിനിടയിലും മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളുടെ നിശബ്ദ സംഗീതം, വേനലിൻ്റെ കാഠിന്യത്തിലും കാട്ടുചോലകളുടെ കർണാമൃത താളം, ദുഃഖത്തിൻ്റെ അന്ത്യരംഗവും ഇങ്ങനെ തന്നെ ആനന്ദം. ആനന്ദം, ആനന്ദം, അല്ലും പകലും എൻ മാനസപ്പൈങ്കിളി പാടും മന്ത്രം. ഇടപ്പള്ളി തന്നെ ഇതാ ഇങ്ങനെയും പറയുന്നു, സത്യം അതിങ്ങനെയാണെങ്കിലെന്നും ദഗ്ധഹൃദയമേ നീ ചിരിക്കൂ, നീ ചിരിക്കൂ.
1: സുഭാഷിതം അവതരിപ്പിച്ചത് കരിപ്പൂര് ജി വി നായർ. ആകാശവാണി.
2: ഉഷമലരിയിൽ ഇന്ന് ബൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ എന്റെ ഗ്രാമം എന്ന കവിതയിലെ ഒരു ഭാഗം കേൾക്കാം. പാരായണം ചെയ്യുന്നത് ജി ശ്രീറാം.

0: ഉഷമലരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വയലുപ്പിള്ളി ശ്രീധരമേനോന്റെ എന്റെ ഗ്രാമം എന്ന കവിതയിൽ നിന്നും ഒരു ഭാഗം. പാരായണം ചെയ്തത് ജി ശ്രീറാം.
1: ഇൻ ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
2: This is Akashvani, the news read by Neena Rakel. Union Cabinet has approved 8 multi-tracking railway projects at total cost of over 20,800 crore rupees. Briefing media after the Cabinet meeting, Information and Broadcasting Minister Ashwini Vaishnav said of these projects, 3 multi-tracking railway projects have been approved at a total cost of 10,783 crore rupees. Mr. Vaishnav said these projects cover 14 districts across West Bengal, Jharkhand, Odisha, Madhya Pradesh and Chhattisgarh, increasing the existing network of Indian Railways by about 656 kilometers. Mr. Vaishnav said that these projects are Kharagpur to Jharsuguda, 4th line, Katni to Pendra Road, 4th line, and Bilaspur to Pendra Road, 3rd line. These projects are planned to be completed up to 2029-30. Mr. Vaishnav further informed that the other 5 multi-tracking projects have been approved at a cost of nearly 10,021 crore rupees. The projects cover 17 districts across the states of Tamil Nadu, Andhra Pradesh, Karnataka and Telangana, increasing the existing network of Indian Railways by about 540 kilometers. These projects are planned to be completed up to 2029-30. Mr. Vaishnav said these routes include Arakonam to Renigunta, 3rd and 4th line, Whitefield to Bengarapet, 3rd and 4th line, and doubling of Hosur to Umalur line. The approved multi-tracking projects will enhance connectivity to approximately 2,100 villages having a population of about 52 lakhs. Mr. Vaishnav informed that the government has decided to four-lining or quadrupling of all the 7 high-density railway corridors. These routes are Delhi to Howrah, Mumbai to Howrah, Delhi to Mumbai, Delhi to Guwahati, Delhi to Chennai, Howrah to Chennai and Mumbai to Chennai route. These routes cover 11,000 kilometers railway networks and four-lining of 2,000 kilometers has been completed. These approved projects for four-lining are related to the high-density railway networks. Prime Minister Narendra Modi has said that the Cabinet decision will ensure faster passenger movement, stronger connectivity and additional freight capacity. In a social media post, Mr. Modi highlighted that the 5 railway projects worth over 10,000 crore rupees will foster better rail connectivity in South India and also benefit lakhs of people. The Prime Minister also said that the Cabinet decision pertaining to 3 multi-tracking projects worth over 10,500 crore will add additional railway network and improve connectivity across Chhattisgarh, Jharkhand, Madhya Pradesh, Odisha and West Bengal. He added that it will also encourage tourism, especially heritage and wildlife related tourism, and lower logistic costs. Union Minister of Commerce and Industry Piyush Goyal has called on BRICS countries to work together to expand opportunities for women entrepreneurs and women-led enterprises in international trade. The minister also stressed the need for easier access to credit markets and predictable rules of business to leverage growth and opportunities for women-led enterprises. He was addressing the BRICS WBA Women-led Development Conference in New Delhi. Mr. Goyal said, India has focused on empowering women financially, socially and through education, skills and an improved quality of life with the objective of making women drivers of the country's growth. International Atomic Energy Agency, IAEA, has referred Iran to UN Security Council for the first time in 20 years, citing Tehran's failure to cooperate with a long-running probe into uranium traces found at undeclared sites. The IAEA's 35-member board approved the resolution by 23 votes to 5 with 8 abstentions. in the US Open, Americans Ben Shelton and 11th seed Francis Tiafoe have set up an all-American men's single semifinal. In the women's single semifinals on Friday, defending champion Aryna Sabalenka will face 3rd seed Jessica Pegula, while 4th seed Coco Gauff will play Alina Rybakina of Kazakhstan. And that is the end of this news bulletin.
1: ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:15 ഉദയഗീതം, ലളിത ഗോപാലൻ നായർ, കമല കൈലാസനാഥൻ, എസ് പത്മ എന്നിവരും സംഘവും പാടിയത്; 6:30 പ്രഭാത ഫേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7 മുതൽ 8 വരെ പുലർവട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, നമുക്കു ചുറ്റും, ഗുഡ് ഇംഗ്ലീഷ്, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും; 7:25 വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം, ഉറൂബ എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 136; 8:35 സ്മൃതി മധുരം, 8:45 യോഗ സൗഖ്യം, 9 വാർത്താ തരംഗിണി, 9:15 ഹലോ സന്ദേശഗാനം, 10 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 10:15 രാഗാമൃതം, സൗപർണിക എസ് പാടുന്ന കൃതികൾ, എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ഉടുപ്പി ആർ ഹരീഷ് മൃദംഗം, തുടർന്ന് യു ശ്രീനിവാസ് മാൻഡലിനിൽ വായിച്ച കൃതികൾ. 11:02 മുതൽ ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. തീറ്റപ്പുൽ കൃഷി വ്യാപനവും സർക്കാരിന്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ ശ്യാം സൂരജ് എസ്ആർ മറുപടി നൽകുന്നു. 12 ശാസ്ത്രലോകം, പ്രപഞ്ചരഹസ്യങ്ങളുടെ ചുരുളഴിപ്പിക്കുന്ന മഹായന്ത്രം, ജിതിൻ രാജ് RS സംസാരിക്കുന്നു. 12:20 ലളിതഗാനങ്ങൾ, രമ്യ രാഘവൻ പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, ആത്മഹത്യയിലേക്ക് നയിക്കാവുന്ന കാരണങ്ങൾ എന്തൊക്കെ? ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ കെ എ കുമാർ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1 ഒരു വട്ടം കൂടി. 2:15 തുടർനാടകം മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി 14 ഭാഗം, രചന

അരുൺ നായർ, സംവിധാനം റൂബി ബാബു. 2:30 ഉമംഗ് CET സ്പോൺസേഡ് പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 മായാമുദ്രകൾ. 4:30 മഴവില്ല്. 5:00 ഹിന്ദി പാഠം. 5:15 തുടിതാളം. ചെറിയഴീക്കൽ വിനുവും സംഘവും അവതരിപ്പിക്കുന്ന തായം പക. 5:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി. 5:40 ചലച്ചിത്രഗാനം. 5:45 ഭക്തിഗാനങ്ങൾ. PRDS ആചാര്യ കലാക്ഷേത്ര അവതരിപ്പിച്ചത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം. 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 കിസാൻ വാണി. ജൈവ കള നിയന്ത്രണം ഡോക്ടർ ഷീജ കെ രാജ് സംസാരിക്കുന്നു. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 മുതൽ കളി അവസാനിക്കുന്നതുവരെ ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് ടൂർണമെന്റ് 2026 ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വച്ച് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ നടക്കുന്ന 1 സെമിഫൈനൽ മത്സരത്തിന്റെ തത്സമയ വിവരണം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 11:45 മുതൽ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹിയിലെ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.3°C, കുറഞ്ഞ താപനില 25°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4°C, കുറഞ്ഞ താപനില 26.2°C. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി ഉദയഗീതം. ലളിതാ ഗോപാലൻ നായർ, കമല കൈലാസനാഥൻ, എസ് പത്മ എന്നിവരും സംഘവും പാടിയത്. ആദ്യം ഗോവിന്ദമിഹ ഗോപികാനന്ദ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഉദയഗീതത്തിൽ ഇന്ന് ലളിതാ ഗോപാലൻ നായർ, കമല കൈലാസനാഥൻ, എസ് പത്മ എന്നിവരും സംഘവും ആലപിക്കുന്ന ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി ഗോവിന്ദമിഹ ഗോപികാനന്ദകന്ദം എന്ന് തുടങ്ങുന്ന ഗാനം.

ലളിത ഗോപാലൻ നായർ, കമല കൈലാസനാഥൻ, എസ് പത്മ എന്നിവരും സംഘവും ആലപിച്ച ഗാനങ്ങളാണ് ഉദയഗീതത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: ആത്മഹത്യയിലേക്ക് നയിക്കാവുന്ന കാരണങ്ങൾ എന്തൊക്കെ? ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ കെ എ കുമാർ സംസാരിക്കുന്നു.
1: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രഭാത ഫേരി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പ്രഭാത ഫേരിയിലേക്ക് സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. വൈദ്യുതി നിയന്ത്രണം ഈ മാസം മുഴുവനും തുടരേണ്ടിവരുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. നിയന്ത്രണമുള്ള സമയം ഇന്നു മുതൽ KSEB മുൻകൂട്ടി അറിയിക്കും. വിപണിയിൽ അനിശ്ചിതത്വം ഉള്ളതിനാൽ മുന്നറിയിപ്പിൽ കൃത്യത പാലിക്കാനാവില്ല. ബഹിരാകാശ മനുഷ്യ സഞ്ചാരത്തിനായുള്ള ഇന്ത്യയുടെ ഗഗൻയാൻ ദൌത്യത്തിനായി ISRO 2 മിഷൻ കൺട്രോൾ സെന്ററുകൾ ബാംഗ്ലൂരുവിലും ശ്രീഹരിക്കോട്ടയിലും ആരംഭിച്ചു. ആദ്യ ആളില്ലാ പരീക്ഷണ ദൌത്യം വർഷാവസാനത്തോടെ നടത്തുകയാണ് ലക്ഷ്യം. ജില്ലാ ജുഡീഷ്യൽ ഓഫീസർമാരുടെ വിരമിക്കൽ പ്രായം 60-ൽ നിന്ന് 62-ആയി ഉയർത്താൻ മന്ത്രിസഭ തീരുമാനിച്ചു. കഴിഞ്ഞ March 31 വരെ വിരമിച്ച എല്ലാ ജുഡീഷ്യൽ ഓഫീസർമാരെയും തിരിച്ചെടുക്കും. നെല്ല് സംഭരണത്തിനായുള്ള തുക കർഷകർക്ക് നേരിട്ട് ലഭ്യമാക്കാനുള്ള പദ്ധതിക്കൊരുങ്ങി സർക്കാർ. നിലവിലെ ബാങ്ക് കൺസോർഷ്യം വഴിയുള്ള PRS വായ്പ നിർത്തലാക്കും. നബാർഡുമായി സഹകരിച്ചായിരിക്കും പുതിയ പദ്ധതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും നാളെ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. പ്രതിരോധം, ഊർജ്ജം, വ്യാപാരം, ആണവ സഹകരണം തുടങ്ങി തന്ത്രപ്രധാന വിഷയങ്ങൾ ചർച്ചയാകും. വനിതാ ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റ് 1-ാം സെമിഫൈനൽ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ രാത്രിയിലാണ് മത്സരം നടക്കുക.
1: ഭിന്നശേഷി സേവനങ്ങൾക്കും ആനുകൂല്യങ്ങൾക്കും ഏകീകൃത തിരിച്ചറിയൽ കാർഡായ UDID നിർബന്ധമാക്കുമ്പോഴും സംസ്ഥാനത്ത് രജിസ്ട്രേഷൻ നടപടികൾ ഇനിയും പൂർത്തിയായിട്ടില്ല. അപേക്ഷ നൽകാനുള്ള പ്രയാസങ്ങളും മെഡിക്കൽ ബോർഡുകളുടെ പരിമിതിയും അവബോധമില്ലായ്മയും പദ്ധതിയെ മന്ദഗതിയിലാക്കുമ്പോൾ അർഹരായ ഭിന്നശേഷിക്കാരെ കണ്ടെത്തി വീടുകളിലെത്തി രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ ജില്ലാ കളക്ടർ

0: ഡോക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സാമൂഹ്യ നീതി വകുപ്പ്. ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ പ്രഭാതഭേരി ചർച്ച ചെയ്യുന്നത്.
1: 2021 ശേഷം കേന്ദ്ര സർക്കാർ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് UDID വെബ്സൈറ്റ് വഴിയാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റൽ വഴിയുള്ള മെഡിക്കൽ ബോർഡ് കൂടി സർട്ടിഫിക്കറ്റും UDID കാർഡും ഒന്നിച്ച് നൽകുന്നു. ഈ പ്രൊസീജിയർ ഏകദേശം 110 സർക്കാർ ആശുപത്രികൾ വഴി നടക്കുന്നുണ്ട്.
0: സംസ്ഥാനത്ത് UDID കാർഡ് രജിസ്ട്രേഷൻ വേഗത്തിലാക്കാനുള്ള സർക്കാർ നടപടികളെ കുറിച്ച് വിശദീകരിക്കുന്നു UDID കേരള സ്റ്റേറ്റ് കോർഡിനേറ്റർ സവിത വീരാജ്.
1: ഒരു നിശ്ചിത ഇടവേളകളിൽ മെഡിക്കൽ ബോർഡ് കൂടി ഭിന്നശേഷി ബോർഡിലൂടെ അസസ്മെന്റ് ചെയ്ത് ഭിന്നശേഷി സർട്ടിഫിക്കറ്റും UDID കാർഡും നൽകുകയാണ് ചെയ്യുന്നത്. സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ളതിൽ പെർമനന്റും ഉണ്ടാവും, ടെമ്പററി ഉണ്ടാവും. ടെമ്പററി ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഒരു കാലാവധി പറഞ്ഞിട്ടുണ്ടാവും. ആ കാലാവധി കഴിഞ്ഞതിന് ശേഷം അവർക്ക് അടുത്ത് റിന്യൂവൽ ചെയ്യേണ്ടി വരും. പെർമനന്റ് ആണ് എങ്കിൽ അവർക്ക് ലൈഫ് ലോങ് ആയിട്ടുള്ള ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ആണ്, കാർഡുമാണ് അവർക്ക് ലഭ്യമാകുന്നത്. ടെമ്പററി ആയിട്ടുള്ളവര് RPW Act 2016 അസസ്മെന്റ് ഗൈഡ് ലൈൻ പറയുന്നുണ്ട്. ആ ഗൈഡ് ലൈൻ അനുസരിച്ചിട്ടാണ് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നത്. ഈ സർട്ടിഫിക്കറ്റിൽ ഇപ്പം ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ആണെങ്കിൽ 5 10 18 ഇതെല്ലാം ഓരോ കാലഘട്ടത്തിലും ടെമ്പററി ആയിട്ട് നൽകി അതിനുശേഷം മാത്രമാണ് പെർമനന്റ് നൽകുന്നത്. ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, ഓട്ടിസം സ്പെക്ട്രം, ലേണിംഗ് ഡിസബിലിറ്റി, ഈ 3 വിഭാഗത്തിനും ഈ ഒരു രീതിയിലാണ് പോകുന്നത്. ഒരു 3 സമ്പൂർണ്ണമായിട്ടും രജിസ്ട്രേഷൻ ചെയ്തവർക്ക് UDID കാർഡും ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് നൽകാനായിട്ടുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. എല്ലാ പേർക്കും UDID നൽകിയെന്ന് ഉറപ്പിക്കുന്നതിനായി എല്ലാ ജില്ലാ കളക്ടറേറ്റിലും UDIDക്കായിട്ടൊരു നോഡൽ ഓഫീസേഴ്സിനെ നിയോഗിച്ചിട്ടുണ്ട്. പെട്ടെന്ന് നൽകാനായിട്ടുള്ള അവലോകന യോഗങ്ങൾ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ, ജില്ലാ കോർഡിനേറ്റർ, കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ, LSCD ജില്ലാതല ഉദ്യോഗസ്ഥരും പേര് സംയുക്തമായിട്ടാണ് ഈ സമ്പൂർണ്ണ UDID നൽകാനായിട്ട് ജില്ലാതലത്തിൽ ഉദ്ദേശിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വെബ്സൈറ്റ് ആണ്. ഭിന്നശേഷിക്കാർക്ക് ഓരോരുത്തർക്കും പേഴ്സണൽ പ്രൊഫൈലുണ്ട്. അതുവഴി അവരുടെ പേരിലെ മിസ്റ്റേക്ക് ആണെങ്കിൽ അവർക്ക് അതുവഴി അപ്ലൈ ചെയ്യാം. ഡേറ്റ് ഓഫ് ബർത്ത് വ്യത്യാസം ഉണ്ടെങ്കിൽ അത് തിരുത്താം. പിന്നെ അവരുടെ കാർഡ് കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് അതിലൂടെ റിക്വസ്റ്റ് ചെയ്യാം.
0: പരിശോധനകൾ വേഗത്തിലാക്കി ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിനെ കുറിച്ചും വ്യക്തമാക്കുന്നു തിരുവനന്തപുരം ഐ കൌൺസിലെ മുൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും ഇന്റർവെൻഷൻ ഡയറക്ടറുമായ ഡോക്ടർ അനിൽകുമാർ.
2: ഭൗതികമായിട്ട് വെല്ലുവിളി നേരിടുന്ന ഭിന്നശേഷി കുട്ടികളുടെ UDID കാർഡ് കിട്ടാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ UDID കാർഡുമായി ബന്ധപ്പെട്ട പല ആനുകൂല്യങ്ങളും നമ്മുടെ ഈ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും കിട്ടാറില്ല. 32 ഈ ഫീൽഡിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ പറയുന്നു, വളരെ വൈകാരികമായിട്ടും മറ്റ് രീതിയിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് UDID കാർഡ് കിട്ടാത്തതിന്റെ പേരിൽ ഇവർക്കുണ്ടാകാറുണ്ട്. അപ്പൊ ഇതിന് ഒരു അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഇവർക്ക് കിട്ടേണ്ട പല ആനുകൂല്യങ്ങളും അത് ആക്സസിബിൾ ആക്കുക എന്നുള്ളത് സർക്കാർ തലത്തിലും പൊതുജനങ്ങളുടെ ചിന്താഗതിയിലും ഉണ്ടാകുന്ന ഒരു മാറ്റത്തിനനുസരിച്ചായിരിക്കും അത് സംഭവിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള സോഷ്യൽ എൻടൈറ്റിൽമെന്റ് വേണ്ടിയുള്ള അവരുടെ അവകാശം ഉറപ്പുവരുത്തുക എന്നുള്ളത് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്.
0: UDID കാർഡ് ലഭിക്കാത്തത് മൂലം ആനുകൂല്യങ്ങൾ നിരസിക്കപ്പെടുമ്പോൾ ഭിന്നശേഷിയുള്ളവരും കുടുംബവും നേരിടുന്ന വിഷമങ്ങൾ പങ്കുവയ്ക്കുന്നു വീട്ടമ്മയായ സുമ.
3: ഈ സമൂഹത്തില് വളരെയധികം ആൾക്കാർക്ക് UDID കാർഡിനെ പറ്റിയോ അല്ലെങ്കിൽ അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെ പറ്റി അറിവില്ലായ്മയിലും അതിനെ അവർക്ക് അത് അറിവ് പകർന്നു കൊടുക്കാൻ ആളില്ലാത്തത് കാരണം കൊണ്ടും വീടുകളിൽ അടഞ്ഞിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം അവർക്കും ഈ ഗവൺമെന്റിൽ നിന്ന് ലഭിക്കേണ്ടതായ എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിച്ചേരാനും വേണ്ടിയിട്ട് ഉള്ള ഒരു സംരംഭം നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്നത് വളരെയധികം നല്ല കാര്യമാണ്. എന്റെ മകനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആശ്വാസകിരണം എന്നൊരു സ്കോളർഷിപ്പ് കുട്ടികളെ സംരക്ഷിക്കുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ട് കിട്ടുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ നല്ല ഒരിടത്തും ഒരു 25,000 വരുമാനത്തിൽ ഒരു ആൾക്കാരും ഒരു വർഷം ജീവിക്കുന്നില്ല. വരുമാന പരിധി 25,000 ഉണ്ടെങ്കിൽ മാത്രമേ ആശ്വാസകിരണം ലഭിക്കുകയുള്ളൂ എന്ന് ഉള്ള ഒരു കാരണത്താൽ ഞങ്ങൾക്കത് റിജക്ട് ചെയ്തിരിക്കുകയാണ്.
0: UDID കാർഡ് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാൻ ഭിന്നശേഷിക്കാർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കണമെന്ന് ആവശ്യപ്പെടുന്നു വിവിധ തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്ന ഭിന്നശേഷി സമൂഹത്തിന്റെ ദേശീയ രക്ഷാകർത്തൃ സംഘടനയായ പരിവാറിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം ഇ സലീം.
4: UDID കാർഡിന് മുന്നോടിയായി നമുക്ക് വേണ്ടത് ആധാർ കാർഡാണ്. എന്നാൽ ഭൗതിക ഭിന്നശേഷിക്കാരായ നമ്മുടെ കുട്ടികളിൽ നല്ലൊരു 10% പേർക്കും ഇതുവരെയും ആധാർ കാർഡ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ആധാർ കാർഡ് എടുക്കാൻ കഴിയാതെ പോയത് ബയോമെട്രിക് സംവിധാനം വഴി കൈവിരലുകളുടെയോ അല്ലെങ്കിൽ കണ്ണിൻ്റെയോ രേഖയോ ഫോട്ടോയോ എടുക്കേണ്ടതുണ്ട്. എന്നാൽ നമ്മുടെ കുട്ടികളിൽ നല്ലൊരു 10% ഹൈപ്പർ ആയതിനാൽ അവർ നടപടികളുമായി സഹകരിക്കുവാൻ തയ്യാറാകുന്നില്ല. അക്ഷയിലെയോ ITയിലെയോ ആൾക്കാരെ ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുടെ വീടുകളിൽ ചെന്ന് ആധാർ നടപടികൾ പൂർത്തീകരിക്കുന്നതിനായി സർക്കാർ വേണ്ട നടപടികൾ എടുക്കേണ്ടതാണ്. മറ്റൊന്ന് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുടെ അഭാവമാണ്. സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും UDID കാർഡ് കിട്ടാത്ത ധാരാളം ആൾക്കാരുണ്ട്. ജീവിതകാലം മുഴുവൻ ഒരാളുടെ സഹായം കൂടാതെ ജീവിക്കാൻ കഴിയാത്ത ഇത്തരം ആൾക്കാരെ സംരക്ഷിക്കുന്ന ആളിനും ജോലിക്കോ മറ്റു വരുമാനദായകമായ എന്തെങ്കിലും കാര്യത്തിനോ പോകാൻ കഴിയാത്തത് കാരണം സാമ്പത്തികമായി ആ കുടുംബം വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും സാമ്പത്തികമായി തകർന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു.
5: UDID കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഭിന്നശേഷി ആയ ഒരു കുട്ടിക്ക് ആനുകൂല്യങ്ങളെല്ലാം ഇപ്പോൾ കിട്ടുകയുള്ളൂ.
0: ഭിന്നശേഷിയുള്ള കുട്ടിയുടെ പിതാവ് പ്രശാന്ത് നായർ
5: സ്വാലംബൻ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അത് പലപ്പോഴും നമ്മൾ രജിസ്റ്റർ ചെയ്ത് ചെയ്യുമ്പോൾ മെഡിക്കൽ കോളേജിലോ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള താലൂക്ക് ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലോ ആണ് മെഡിക്കൽ ബോർഡ് അസസ് ചെയ്തിട്ടാണ് അത് ഇഷ്യൂ ചെയ്യുന്നത്. മൂന്ന് തരം UDID കാർഡാണ് സാധാരണ ഇഷ്യൂ ചെയ്യുന്നത്. ഒന്നാമത് വൈറ്റ് കാർഡ്, 40% താഴെ ഡിസബിലിറ്റി ഉള്ളവർക്കാണ് വൈറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നത്. 40-79% വരെ ഭിന്നശേഷി ഉള്ളവർക്ക് യെല്ലോ കാർഡ് ഇഷ്യൂ, 80% ആൻഡ് എബോ ഉള്ളവർക്കാണ് ബ്ലൂ കാർഡ് ഇഷ്യൂ ചെയ്യുന്നത്. UDID കാർഡ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൽ പെർമനന്റ് ഡിസബിലിറ്റി അല്ലെങ്കിൽ ടെമ്പററി ഡിസബിലിറ്റി എന്ന് രണ്ട് രീതിയിൽ രേഖപ്പെടുത്തും. പെർമനന്റ് ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ ആ അവസ്ഥ സ്ഥിരമായിട്ടുണ്ട് എന്നുണ്ടെങ്കിലാണ് പെർമനന്റ് ഡിസബിലിറ്റി എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പ്രോഗ്രസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എങ്കിൽ സാധാരണ 5 വർഷം കാലാവധി വെച്ചിട്ടാണ് ആ UDID കാർഡ് ഇഷ്യൂ ചെയ്യുന്നത്. ഗവൺമെന്റ് പലപ്പോഴും മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ട് UDID കാർഡ് ഇഷ്യൂ ചെയ്യുന്ന ഒരു സമ്പ്രദായമുണ്ട്. 2-3 ഡെസ്ക് ഉണ്ടാകും. അത് മാസത്തിൽ ഒരു തവണയേലും എല്ലാ ജില്ലയിലും മെഡിക്കൽ ക്യാമ്പുകൾ UDID കാർഡ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി ഒരുക്കിയാൽ നന്നായിരിക്കും.
0: റെയിൽവേ, KSRTC, ഉപരിപഠനം, സ്കോളർഷിപ്പുകൾ തുടങ്ങിയ മേഖലകളിൽ UDID അനിവാര്യമാക്കിയ സാഹചര്യത്തിൽ രേഖകൾ കൃത്യസമയത്ത് ലഭിക്കാത്തതുകൊണ്ടുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹക്കിം KM.
6: UDID കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പ്രോസസ്സിംഗ് വളരെ സാവധാനത്തിൽ മാത്രമാണ് ഇത് ലഭിക്കുന്നത്. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി സാമൂഹ്യനീതി വകുപ്പ് പഞ്ചായത്തും ചേർന്ന് ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള അതാത് മേഖലയിലെ വ്യക്തികൾക്ക് UDID കാർഡ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള പ്രയത്നം ക്യാമ്പയിൻ മുഖേന നടത്തണം. രണ്ടാമത്തെ കാര്യം, തീവ്ര ഭിന്നശേഷിക്കാർ, ഓട്ടിസം ഉൾപ്പെടെയുള്ള കുട്ടികളും മറ്റു വ്യക്തികളും ഒക്കെ UDID കാർഡ് നേടുന്നതിന് വേണ്ടി വളരെ പ്രയാസം അനുഭവിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഫോട്ടോ എടുക്കുന്ന സന്ദർഭത്തിലും കൈവിരൽ അടയാളമാക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ ഇത്തരം കുട്ടികൾ വിമുഖത കാണിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് നടപടിക്രമങ്ങളൊക്കെ ലഘൂകരിച്ചുകൊണ്ട് ഇത്തരം കുട്ടികളുടെ നിലവിലുള്ള UDID കാർഡ് മെഡിക്കൽ സർട്ടിഫിക്കറ്റിലെ ഡിസബിലിറ്റി നോക്കി ഒതുക്കി നൽകാവുന്നതാണ്.
3: UDID കാർഡ് പ്രചാരം തുടങ്ങിയിട്ട് 3 വർഷമൊക്കെ ആയെന്ന് തോന്നുന്നു. അത് ഇപ്പോഴും ലഭിക്കാത്തവരും അതിന് അപേക്ഷിക്കാത്തവരുമായി അനേകം പേർ രാജ്യത്തുടനീളമുണ്ട്.
0: UDID കാർഡ് എടുക്കുന്നതിന് കിടപ്പ് രോഗികളായ ഭിന്നശേഷിക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വിവരിക്കുന്നു ഭിന്നശേഷിക്കാരുടെ സംഘടനയായ പരിവാറിന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഡെയ്സി.
3: UDID മാത്രം കൊണ്ട് കാര്യം നടക്കുന്നില്ല. റെയിൽവേക്ക് അവരുടേതായ കാർഡുണ്ട്. സർക്കാർ ആനുകൂല്യങ്ങൾക്ക് ഭിന്നശേഷി സർട്ടിഫിക്കറ്റ്, അതുപോലെ ഓരോ വകുപ്പിലും അവർ പറയുന്ന രീതിയിൽ UDID മാത്രം മതി എന്നാണെങ്കിൽ നല്ലതായിരുന്നു. വീടുകളിൽ കിടക്കുന്ന രോഗികൾക്ക് പോയി UDID കാർഡ് എടുക്കാൻ വളരെ പ്രയാസമാണ്. ഒരുപാട് ഭിന്നശേഷിക്കാർ കിടക്കുന്നവരുണ്ട്. അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി നിന്ന് അവർക്ക് UDID കാർഡ് എടുക്കാൻ പ്രയാസമാണ്. അക്ഷയ കേന്ദ്രക്കാർ അങ്ങോട്ട് വരില്ല. രോഗികളെ എടുത്തുകൊണ്ട് പോയി വേണം അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി ചെയ്യാൻ. അല്ലെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അവർക്കുണ്ട്. അതുകൂടാതെ മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ആണ് ഇപ്പൊ കൊടുക്കുന്നത് ഭിന്നശേഷിക്കാർക്ക്. ഭിന്നശേഷിക്കാരെ തിരിച്ചറിയാൻ സാമൂഹ്യനീതി വകുപ്പിൽ നിന്നും കാർഡ് കൊടുക്കുന്നുണ്ട്, കോർപ്പറേഷനിൽ നിന്നും കാർഡ് കൊടുക്കുന്നുണ്ട്. ഓരോ വാർഡിലുള്ളവരെയും തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ ഇരിക്കെ രാജ്യത്തുടനീള UDID കാർഡ് എല്ലാവർക്കും ഉണ്ടെങ്കിലേ ആനുകൂല്യം കൊടുക്കുകയുള്ളൂ എന്നുള്ള നിർബന്ധം ശരിക്കും ഭിന്നശേഷിക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാടാണ്. ഇപ്പൊ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ പോലും കിട്ടാതിരിക്കുകയാണ് പല കാരണങ്ങൾ കൊണ്ട്.
0: ഭിന്നശേഷിക്കാരുടെ ക്ഷേമവും അവകാശങ്ങളും ഉറപ്പാക്കുന്നതിൽ UDID കാർഡുകൾ സുപ്രധാന പങ്കാണ് വഹിക്കുന്നത്. സാങ്കേതിക തടസ്സങ്ങളും ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുമെന്ന ആശങ്കകളും പരിഹരിച്ച് ഓരോ ഭിന്നശേഷിക്കാരന്റെയും വീടുകളിലേക്ക് സഹായം എത്തിച്ച് രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടത് ഭരണകൂടത്തിന്റെ കടമയാണ്. ആരും ആനുകൂല്യങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെടാത്ത പൂർണ്ണ ഭിന്നശേഷി സൗഹൃദ സമൂഹത്തിനായി നമുക്ക് ഒന്നിച്ചു നിൽക്കാം. ഇന്നത്തെ പ്രഭാത ഫേരി ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും നാളെ രാവിലെ 6:30 ശുഭദിനാശംസകൾ.

0: 9495964321 അല്ലെങ്കിൽ 9495565321. മറ്റൊരു നമ്പർ കൂടി പറയാം, 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ തീറ്റപ്പുൽ കൃഷി വ്യാപനവും സർക്കാരിന്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: സമയം 6 മണി കഴിഞ്ഞ് 44 മിനിറ്റും 5 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-2-1-0-5 2-3-2-5-1-4-2.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. രാജ്യത്തെ റെയിൽവേ ശൃംഖല 656 കിലോമീറ്റർ വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. പരിസ്ഥിതി ലോല മേഖലയുടെ കരട് വിജ്ഞാപനത്തിൽ ആശങ്ക വേണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. കനത്ത ചൂടിനു ശേഷം സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. 20,800 കോടി രൂപയിലധികം ചെലവ് വരുന്ന 8 മൾട്ടി ട്രാക്കിംഗ് റെയിൽവേ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയതോടെ രാജ്യത്തെ റെയിൽവേ ശൃംഖല 656 കിലോമീറ്റർ വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. പശ്ചിമബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലെ 14 ജില്ലകളിലെ പുതിയ പദ്ധതി ഉൾക്കൊള്ളുന്നതായും അദ്ദേഹം അറിയിച്ചു. റെയിൽവേ ലൈൻ ശേഷി വർദ്ധിപ്പിക്കുന്നത് ഗതാഗത സൗകര്യം ഗണ്യമായി കൂടുന്നതിനും റെയിൽവേയുടെ പ്രവർത്തനശേഷിയും കാര്യക്ഷമതയും മെച്ചപ്പെടുന്നതിനും വഴിയൊരുക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി വ്യക്തമാക്കി. 10,021 കോടി രൂപ ചെലവിൽ നടപ്പാക്കുന്ന 5 മൾട്ടി ട്രാക്കിംഗ് പദ്ധതികളിൽ ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ 17 ജില്ലകളെയും ഉൾക്കൊള്ളുന്നുണ്ടെന്നും അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. പരിസ്ഥിതി ലോല മേഖലയുടെ കരട് വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് ആശങ്ക വേണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ 10 വില്ലേജുകൾ ഉൾപ്പെടുന്ന 8 പഞ്ചായത്തുകളുടെ പ്രശ്നങ്ങൾ കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തിയപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുമായും വിദഗ്ധ സമിതിയുമായും വിഷയത്തിൽ ചർച്ച നടത്തിയതായും കർഷകർക്കും ജനവാസ മേഖലയ്ക്കും കൃഷിയിടങ്ങൾക്കും പൊതുസമൂഹത്തിനും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ കൃത്യമായ പരിഹാരം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. MLAമാരായ സി കെ കാസിം, വി ടി സൂരജ് എന്നിവരോടൊപ്പമാണ് ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ഭാരവാഹികൾ മുഖ്യമന്ത്രിയെ കണ്ടത്. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മറ്റന്നാളാണ്. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിന് അവസാന തീയതി ഈ മാസം 14 ആണ്. 28 രാവിലെ 7 മുതൽ വൈകിട്ട്

0: ആറു വരെയാണ് വോട്ടെടുപ്പ്, 29-നാണ് വോട്ടെണ്ണൽ. സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും ആഗോള വിപണിയിൽ മുൻഗണന ലഭ്യമാക്കുന്ന കേരള ബ്രാൻഡ് പോർട്ടൽ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വ്യവസായ വാണിജ്യ ഡയറക്ടറേറ്റ് തയ്യാറാക്കിയ പോർട്ടൽ വഴി ഉയർന്ന ഗുണനിലവാരവും തനിമയും പുലർത്തുന്ന തദ്ദേശീയ ഉൽപ്പന്നങ്ങൾക്ക് മെയ്ഡ് ഇൻ കേരള എന്ന സവിശേഷ ആഗോള സ്വത്തും കൈവരും. മറ്റൊരാളുടെ ജീവന് വേണ്ടി അവയവദാനത്തിന് അനുമതി നൽകുന്ന കുടുംബാംഗങ്ങളുടെ വിശാലമായ മനഃസ്ഥിതിയെയാണ് ആദരിക്കേണ്ടതെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. അവയവദാനത്തിലൂടെ സമൂഹത്തിന് നന്മ പകർന്ന 39 പേരെ അനുസ്മരിച്ച് തിരുവനന്തപുരം സ്മൃതിവന്ദനം പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ കുടുംബാംഗങ്ങളെ മന്ത്രി ആദരിച്ചു. അവയവദാനത്തിലെ 99% സർജറിയും വിജയകരമാണെന്നത് ആരോഗ്യമേഖലയുടെ മേന്മയാണ് കാണിക്കുന്നതെന്നും കെ മുരളീധരൻ അറിയിച്ചു. സംസ്ഥാന പട്ടയമേളയ്ക്ക് നാളെ തൃശൂരിൽ തുടക്കമാകും. ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് ഭൂരഹിതരായ 1050 കുടുംബാംഗങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്യുന്നത്. മന്ത്രി എ പി അനിൽകുമാർ മേള ഉദ്ഘാടനം ചെയ്യും. വിദേശ തൊഴിൽ തട്ടിപ്പുകൾക്കും സാമ്പത്തിക വഞ്ചനകൾക്കുമെതിരെ ജാഗ്രത പാലിക്കണമെന്ന് പ്രവാസി കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസ് അറിയിച്ചു. കാക്കനാട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ പ്രവാസി കമ്മീഷൻ അദാലത്തിൽ സംസാരിക്കുകയായിരുന്നു ജസ്റ്റിസ്. നോർക്ക വകുപ്പ് അംഗീകരിച്ച റിക്രൂട്ടിംഗ് ഏജൻസികൾ വഴി മാത്രം വിദേശ തൊഴിൽ സാധ്യതകൾ തെരഞ്ഞെടുക്കാൻ പൊതുജനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. 75 പരാതികളാണ് അദാലത്തിൽ പരിഗണിച്ചത്. വിദേശത്ത് മരിക്കുകയോ അപകടത്തിൽപ്പെടുകയോ ചെയ്യുന്ന പ്രവാസികളുടെ ബന്ധുക്കൾക്ക് ലഭിക്കേണ്ട നഷ്ടപരിഹാര തുക തട്ടിയെടുക്കാൻ വ്യാജ ഏജൻസികളും അനധികൃത നിയമോപദേശ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. അതിനാൽ ബന്ധുക്കൾ പവർ ഓഫ് അറ്റോണി നൽകുമ്പോൾ എംബസി അംഗീകൃത അഭിഭാഷകരെ മാത്രം ചുമതലപ്പെടുത്തണമെന്നും കമ്മീഷൻ മുന്നറിയിപ്പ് നൽകി. മൾട്ടിപ്ലസ് തിയേറ്ററുകളിൽ ഭക്ഷണത്തിന് അമിതവില ഈടാക്കുന്ന കാര്യത്തിൽ നിയമവ്യവസ്ഥകൾക്ക് വിധേയമായി വിശദ പരിശോധന നടത്തണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു. പ്രേക്ഷകർക്ക് കുടിവെള്ളവും ലഘുഭക്ഷണവും പുറത്തുനിന്ന് കൊണ്ടുവരുന്നത് തടയുന്ന തിയേറ്റർ അധികൃതരുടെ നടപടിയിൽ വിശദ പരിശോധന വേണമെന്ന് കമ്മീഷൻ അംഗം കെ ബൈജുനാഥ് കോഴിക്കോട്ട് നിർദ്ദേശിച്ചു. ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. ആത്മഹത്യകൾ തടയാൻ കഴിയുമെന്ന അവബോധം ലോകമെമ്പാടും എത്തിക്കുക എന്നതാണ് ദിനാചരണ ലക്ഷ്യം. ദിനാചരണത്തിന്റെ സംസ്ഥാനതല പരിപാടി മന്ത്രി കെ മുരളീധരൻ ഇന്ന് കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യും. കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയത്തിലെ പരിപാടിയിൽ ബി ബി ഗോപകുമാർ എം എൽ എ അധ്യക്ഷനാകും. കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് നീരജിലാൽ.
1: ആത്മഹത്യയെക്കുറിച്ചുള്ള ആഖ്യാനം മാറ്റാം എന്ന ആഗോള സന്ദേശമുയർത്തി കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ആത്മഹത്യ ആഖ്യാനങ്ങൾ മാറ്റാം, സംസാരിച്ചു തുടങ്ങാം എന്ന വിഷയത്തിൽ പാനൽ ചർച്ചയും മെഡിക്കൽ കോളേജ് ഹൌസ് സർജൻമാരുടെ സ്കിറ്റ് അവതരണവും പരിപാടിയുടെ ഭാഗമായി നടക്കും.
0: ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമായ ഇന്ന് പൊതുജന ബോധവൽക്കരണ പരിപാടി മേയർ ഒ സദാശിവൻ കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യും. ലൈഫ് ബ്രിഡ്ജ്, സൂയിസൈഡ് പ്രിവെൻഷൻ സെന്റർ, ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, ഐ എം എ സംസ്ഥാന കമ്മിറ്റി തുടങ്ങിയവയുടെ നേതൃത്വത്തിൽ ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ വൈകിട്ടാണ് പരിപാടി. ഡോക്ടർ പി എൻ സുരേഷ് കുമാർ ചടങ്ങിൽ ആമുഖ പ്രഭാഷണം നടത്തും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ദുബായിൽ ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റ് ആദ്യ സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8-നാണ് മത്സരം. രണ്ടാം സെമിയിൽ നാളെ പാകിസ്ഥാനും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഞായറാഴ്ചയാണ് ഫൈനൽ. യു എസ് ഓപ്പൺ ടെന്നീസിൽ വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ ബെലാറസ് താരം ആര്യാന സബലേങ്ക അമേരിക്കയുടെ ജെസിക്ക പെഗുലയെയും കൊക്കോഗഫ് കസാക്കിസ്ഥാന്റെ എലീന റൈബാക്കിനെയും നേരിടും. നാളെയാണ് മത്സരം. പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ബെൻ ഷെൽട്ടൺ കാർലോസ് അൽക്കാരസിനെയും ഫ്രാൻസിസ് ടിയാഫോ അലക്സ് മൈക്കൽസിനെയും പരാജയപ്പെടുത്തി. 3 ദിവസമായി തുടരുന്ന കനത്ത ചൂടിനു ശേഷം സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
2: പകൽ താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ ഉയർന്നു നിൽക്കുന്നതായിരുന്നു ഇന്നലെ വരെ സംസ്ഥാനത്ത് പലയിടങ്ങളിലെയും സ്ഥിതി. എന്നാൽ ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെള്ളി ശനി ദിവസങ്ങളിൽ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയായിരിക്കും. തിരുവനന്തപുരം ജില്ലയിൽ തീരപ്രദേശത്ത് ഇന്ന് രാവിലെ മുതൽ നാളെ രാവിലെ വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണങ്ങൾക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിശകലന കേന്ദ്രവും അറിയിച്ചിട്ടുണ്ട്.
0: കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ ആർ മോഹനന്റെ സംസ്കാരം രാവിലെ കോഴിക്കോട് മാവൂർ റോഡ് സ്മൃതിപഥത്തിൽ നടത്തും. രാവിലെ

0: 9 മുതൽ 10 വരെ ടൗൺ ഹാളിൽ പൊതുദർശനം ഉണ്ടാകും. സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ വൈകിട്ടായിരുന്നു 73-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ദേശാഭിമാനി വാരികയിൽ പ്രൂഫ് റീഡറായി സേവനമനുഷ്ഠിച്ച ആർ മോഹനന്റെ കൃതിയാണ് ഉറുമ്പുകൾക്ക് ഒളിത്താവളങ്ങൾ വേണ്ട എന്ന കവിതാസമാഹാരം. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഒന്നാം പ്രതിയും കോളേജ് പത്തോളജി വിഭാഗം മുൻ മേധാവിയുമായ ഡോക്ടർ MK റാമിന് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. SC/ST കേസ് കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. 500,000 രൂപയുടെ ബോണ്ട്, 2 ജാമ്യക്കാരിൽ ഒരാൾ ബന്ധുവായിരിക്കണം, കോളേജിൽ പ്രവേശിക്കാനോ സാക്ഷികളെ കാണാനോ പാടില്ല എന്നീ ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. അങ്കണവാടി കുട്ടികളുടെ ത്രൈമാസ ആരോഗ്യ പരിശോധനാ പദ്ധതി ബാല്യസ്പന്ദനം കോഴിക്കോട്ട് സിവിൽ സ്റ്റേഷൻ നവചേതന അങ്കണവാടിയിൽ ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. എല്ലാ അങ്കണവാടികളിലും 3 മാസത്തിലൊരിക്കൽ 3 മുതൽ 6 വയസ്സ് വരെ കുട്ടികളുടെ ആരോഗ്യ പരിശോധന നടത്തി കുഞ്ഞുങ്ങളുടെ വികാസവും വളർച്ചയും ഉറപ്പാക്കുക, തുടർ പരിശോധനകളും ചികിത്സയും ഒരുക്കുക എന്നിവയാണ് ബാല്യസ്പന്ദനം പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത്. കോഴിക്കോട് ജില്ലാ കളക്ടറുടെ കുട്ടികളും കളക്ടറും സംവാദ പരിപാടിക്ക് തുടക്കമായി. എല്ലാ ബുധനാഴ്ചകളിലും വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുമായി കളക്ടർ സംവദിക്കുന്ന പരിപാടിയാണ് കുട്ടികളും കളക്ടറും. നടുവണ്ണൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 7-8 ക്ലാസ്സുകളിലെ കുട്ടികളാണ് ആദ്യ പരിപാടിയിൽ കളക്ടർ MS മാധവിക്കുട്ടിക്കൊപ്പം ചേംബറിൽ ചെലവിട്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ റെയിൽവേ ശൃംഖല 656 കിലോമീറ്റർ വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. പരിസ്ഥിതി ലോല മേഖലയുടെ കരട് വിജ്ഞാപനത്തിൽ ആശങ്ക വേണ്ടെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. കനത്ത ചൂടിനു ശേഷം സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: AM ആകാശവാണി. സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക ഋചാ ജ. प्रधानमन्त्रिणः नरेन्द्र मोदिनः अध्यक्षतायां केन्द्रीय मन्त्रिमण्डलेन नव राज्येषु 28,000 कोटितोप्यधिक व्ययुताः 8 रेल बहुमार्गीकरण परियोजनाः अनुमोदिताः. एतासु परियोजनासु प्रायः 96,000 किलोमीटर मिताः रेलमार्गाः सम्मिलिताः भविष्यति. एताभिः रेलसम्पर्कव्यवस्थायां परिष्कारः, विद्यमानमार्गेषु यातायातसम्मर्दस्य न्यूनीकरणं तथा यात्रिणां मालवाहनस्य च द्रुततरगमनं सुकरं भविष्यति. एतासां परियोजनानां 29,000 वर्षात् 30,000 वर्षपर्यन्तं पूर्णत्वस्य लक्ष्यं निर्धारितमस्ति. केन्द्रीय सूचना प्रसारण मंत्री अश्विनी वैष्णव ह्यः नवदिल्ल्यां वार्ताहरान् संबोधयन् केन्द्रीय मंत्रिमण्डलेन गृहीतानां निर्णयानां विवरणं प्रदत्तवान्. सः उक्तवान् यत् मंत्रिमण्डलेन तमिलनाडु, आन्ध्रप्रदेश, कर्णाटक, तेलंगाना राज्येषु 17 जनपदेषु विस्तृताः 5 रेल बहुमार्गीकरण परियोजनाः अनुमोदिताः. एताभिः परियोजनाभिः विद्यमान भारतीय रेलजाले प्रायः 40,000 किलोमीटर मितः रेलमार्गः वर्धिष्यते. एतासां 5 परियोजनानाम् अनुमानितव्ययः आहत्य 21,000 कोटिरूप्यकाणि अस्ति. श्रीवैष्णवः उक्तवान् यत् प्रशासनेन 17,000 कोटिरूप्यकेभ्यः अधिकमूल्याः तिस्रः अन्याः रेल बहुमार्गीकरण परियोजनाः अपि अनुमोदिताः. एताः परियोजनाः पश्चिमबंगाल, झारखण्ड, उड़ीसा, मध्यप्रदेश, छत्तीसगढ़ राज्यानां 14 जनपदेषु विस्तरिष्यन्ते. एकस्य प्रश्नस्य प्रत्युत्तरे श्रीवैष्णवः संसूचितवान् यत् मुंबई अहमदाबाद बुलेट ट्रेन सेवा आगामी वर्षे प्रारप्स्यते. भारतम् 48वीं विश्वकौशल प्रतियोगितायां प्रथमवारं

0: ആകാശവാണിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും പുലർവട്ടത്തിന്റെ പുതിയൊരധ്യായത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. അറിവും ആനന്ദവും കൈകോർത്തുകൊണ്ട് പുലരിക്ക് കൂട്ടൊരുക്കുന്ന പുലർവട്ടത്തിന്റെ പുതിയൊരധ്യായം നമുക്കിപ്പോൾ ആരംഭിക്കാം. പുലർവട്ടത്തിൽ ആദ്യം
1: കാർഷിക മേഖലാ വാർത്തകൾ. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന്റെയും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പെരിങ്ങമല ജില്ലാ കൃഷിത്തോട്ടത്തിൽ സംഘടിപ്പിക്കുന്ന നിറവ് 2026 ഫാം ഫെസ്റ്റ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയദർശിനി വി അധ്യക്ഷത വഹിക്കും. ഫാം ഫെസ്റ്റിൽ സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും കർഷക ഗ്രൂപ്പുകളുടെയും പ്രദർശന വിപണന സ്റ്റാളുകളുടെ ഉദ്ഘാടനം കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് നിർവഹിക്കും. തെങ്ങിലെ കൂമ്പുചീയൽ നിയന്ത്രണത്തിന് ഉപയോഗിക്കാവുന്ന ട്രൈക്കോഡെർമ ക്വയർപിക് കേക്കുകൾ കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഒരു ട്രൈക്കോ കേക്കിന് 5 രൂപ. ആവശ്യമുള്ള സ്റ്റേഷനുകൾ 8547675124 എന്ന നമ്പറിൽ വിളിക്കുക. പാഴ്സലായും എത്തിച്ചു തരുന്നതാണ്. സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ കേരള സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന റെസ്റ്റോറന്റിലേക്ക് താൽക്കാലികമായി കരാർ അടിസ്ഥാനത്തിൽ ഒരു ഫുഡ് ആന്റ് ബിവറേജസ് മാനേജറെ നിയമിക്കുന്നു. ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹോട്ടൽ ആന്റ് കാറ്ററിംഗ് മാനേജ്മെന്റിലുള്ള ഡിഗ്രി പാസായിരിക്കണം. കൂടാതെ ഈ മേഖലയിൽ 5 വർഷത്തിൽ കുറയാത്ത മുൻപരിചയം ഉണ്ടായിരിക്കണം. 35-50 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷകൾ, ബയോഡേറ്റ, സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് എന്നിവ സഹിതം ഈ മാസം 26 വൈകുന്നേരം 4 മണിക്ക് മുൻപായി മാനേജിംഗ് ഡയറക്ടർ കേരള സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് TC

0: 30/697 പേട്ട തിരുവനന്തപുരം 6952024 എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471-2-46-8585 എന്ന നമ്പറിൽ വിളിക്കുക. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറി പരിശീലന വിഭാഗത്തിൽ ഈ മാസം 17-18 തീയതികളിൽ വയോജനങ്ങൾക്ക് മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിലും 24-25 തീയതികളിൽ ഇറച്ചിക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ കർഷകർക്കായി രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണിവരെ സൌജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ള കർഷകർ സെൻട്രൽ ഹാച്ചറി പരിശീലന വിഭാഗവുമായി നേരിട്ടോ അല്ലാതെയോ മുൻകൂർ പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0479-2-4-5-2-7-7-7-7-3-6-3-3-6-5-2-8 എന്നീ ഫോൺ നമ്പറുകളിൽ വിളിക്കുക. ആദവനാട് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വച്ച് ഇന്നും നാളെയുമായി രാവിലെ 10 മണി മുതൽ ആടുവളർത്തൽ ആദായകരമാക്കാം എന്ന വിഷയത്തിൽ സൌജന്യ ദ്വിദിന പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 0494-2-96-2-2-96 എന്ന നമ്പറിൽ വിളിക്കുക. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണിവരെ തീറ്റപ്പുൽ കൃഷി വ്യാപനവും സർക്കാരിന്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആന്റ് ടെക്നോളജിയിലെ സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ ശ്യാം സൂരജ് എസ്ആർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495-96-4-3-2-1 9496-5-6-3-2-1 9496-5-6-3-2-1. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ തീറ്റപ്പുൽ കൃഷി വ്യാപനവും സർക്കാരിന്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണിവരെ. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: എന്തൊരു ചൂടാ!
2: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പിള്ളിയിൽ ഇതാ 3 ഡേയ്സ് AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തെരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5000 വിജയികൾക്ക് സമ്മാനങ്ങളും.
1: പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.
3: ഇന്ന് സെപ്റ്റംബർ 10. ചരിത്രത്തിലെ ഈ ദിനത്തിന്റെ പ്രാധാന്യമിനെറിയാം. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
4: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
5: പ്രായോജകർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
6: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
7: ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ സായുധ വിപ്ലവത്തിലൂടെ പോരാടിയ ഭാരതത്തിന്റെ ധീരനായ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു ജതീന്ദ്രനാഥ് മുഖർജി എന്ന ബാഗ ജതീൻ. 1915 സെപ്റ്റംബർ 10 തന്റെ 35-ാം വയസ്സിൽ വീരമൃത്യു വരിച്ചത്. 1906 ഒരു റോയൽ ബംഗാൾ കടുവയെ ഒറ്റയ്ക്ക് കത്തി മാത്രം ഉപയോഗിച്ച് നേരിട്ട് വധിച്ചതിനെ തുടർന്നാണ് ജതീന്ദ്രനാഥ് മുഖർജിക്ക് ബാഗ ജതീൻ അഥവാ കടുവ ജതീൻ എന്ന പേര് ലഭിച്ചത്. ബംഗാളിലെ പ്രശസ്തമായ വിപ്ലവ സംഘടനയായ യുഗാന്തർ പാർട്ടിയുടെ പ്രധാന നേതാവായിരുന്നു അദ്ദേഹം. അമേരിക്കൻ കണ്ടുപിടുത്തക്കാരനായ എലിയാസ് ഹോവ് 1846 സെപ്റ്റംബർ 10 ആധുനിക തയ്യൽ യന്ത്രത്തിന്റെ പേറ്റന്റ് നേടിയത്. വസ്ത്രനിർമ്മാണ രംഗത്ത് വൻ വിപ്ലവം സൃഷ്ടിച്ച ഒരു നാഴികക്കല്ലായിരുന്നു ഈ കണ്ടുപിടുത്തം. തുണികൾ തമ്മിൽ ശക്തമായി കൂട്ടിച്ചേർക്കുന്ന ലോക്ക് സ്റ്റിച്ച് രീതി ഉപയോഗിക്കുന്ന ആദ്യത്തെ വിജയകരമായ തയ്യൽ യന്ത്രമായിരുന്നു എലിയാസ് ഹോവിന്റേത്. ശാസ്ത്രലോകത്തെ ഏറ്റവും വലിയ നാഴികക്കല്ലുകളിലൊന്നായ ലാർജ് ഹാഡ്രോൺ കൊളൈഡർ 2008 സെപ്റ്റംബർ 10 സ്വിറ്റ്സർലാൻഡ് ഫ്രാൻസ് അതിർത്തിയിൽ വിജയകരമായി പ്രവർത്തനം ആരംഭിച്ചത്. അന്ന് ഇതിന്റെ പ്രധാന തുരങ്കത്തിലൂടെ ആദ്യത്തെ പ്രോട്ടോൺ ബീം വിജയകരമായി കടത്തിവിട്ടു. ഭൂമിക്കടിയിൽ ഏകദേശം 100 മീറ്റർ ആഴത്തിൽ 27 കിലോമീറ്റർ നീളമുള്ള വൃത്താകൃതിയിലുള്ള ഒരു തുരങ്കത്തിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്.

0: പ്രോട്ടോണുകളെയോ അയോണുകളെയോ പ്രകാശത്തിന്റെ വേഗതയോടടുത്ത വേഗതയിൽ പരസ്പരം കൂട്ടിയടിപ്പിച്ച് പ്രപഞ്ചോത്പത്തിയുടെ സമയത്തുണ്ടായിരുന്ന സാഹചര്യങ്ങൾ കൃത്രിമമായി പുനഃസൃഷ്ടിക്കുകയാണ് ഈ കണികാത്വരകം ചെയ്യുന്നത്. ലാർജ് ഹാഡ്രോൺ കൊളൈഡറിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടം 2012 പ്രപഞ്ചത്തിലെ കണികകൾക്ക് പിണ്ഡം നൽകുന്ന ഹിഗ്സ് ബോസോൺ എന്ന അടിസ്ഥാന കണിക കണ്ടെത്തിയതാണ്. ഈ കണ്ടുപിടുത്തമാണ് പീറ്റർ ഹിഗ്സ്, ഫ്രാൻസ്വ ഗ്ലർട്ട് എന്നിവർക്ക് 2013 ഭൌതികശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടിക്കൊടുത്തത്. സിസി എന്ന പേരിൽ പ്രശസ്തയായിരുന്ന ഓസ്ട്രിയയിലെ എലിസബത്ത് ചക്രവർത്തിനി 1898 സെപ്റ്റംബർ 10 ജനീവയിൽ വെച്ച് ഒരു ഇറ്റാലിയൻ അരാജകവാദിയുടെ കുത്തിയിട്ട് കൊല്ലപ്പെട്ടത്. സ്വിറ്റ്സർലാൻഡിലെ ജനീവ തടാകത്തിന് സമീപം ഒരു കപ്പലിലേക്ക് കയറാൻ പോകുന്നതിനിടയിലാണ് അവർ ആക്രമിക്കപ്പെട്ടത്. ലൂയിജി ലുക്കേനി എന്ന ഇറ്റാലിയൻ അരാജകവാദിയാണ് മൂർച്ചയേറിയ ഒരു സൂചി ഫയൽ ഉപയോഗിച്ച് അവരുടെ നെഞ്ചിൽ കുത്തിയത്. യഥാർത്ഥത്തിൽ ഓർലിയൻസ് രാജകുമാരനെ വധിക്കാൻ പദ്ധതിയിട്ട ലുക്കേനി അദ്ദേഹം ജനീവയിലെത്തിയില്ലെന്നറിഞ്ഞതിനെ തുടർന്നാണ് അവിടെയുണ്ടായിരുന്ന എലിസബത്ത് ചക്രവർത്തിനിയെ ലക്ഷ്യം വെച്ചത്. ഏതെങ്കിലും ഒരു പ്രമുഖ രാജകുടുംബാംഗത്തെ വധിക്കുക എന്നതായിരുന്നു അയാളുടെ ലക്ഷ്യം. എല്ലാ വർഷവും സെപ്റ്റംബർ 10 അന്താരാഷ്ട്ര ആത്മഹത്യാ പ്രതിരോധ ദിനമായി ആചരിക്കുന്നു. ആത്മഹത്യകൾ തടയുന്നതിനെക്കുറിച്ച് ലോകമെമ്പാടും ബോധവൽക്കരണം സൃഷ്ടിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ സൂയിസൈഡ് പ്രിവെൻഷനും ലോകാരോഗ്യ സംഘടനയും ചേർന്നാണ് ഈ ദിനം സംഘടിപ്പിക്കുന്നത്. മാനസികാരോഗ്യ സംരക്ഷണത്തിനും ആത്മഹത്യാ പ്രേരണ തടയുന്നതിനുമുള്ള വിവിധ പരിപാടികൾ ലോകമെമ്പാടും ഈ ദിവസം നടക്കുന്നു. പ്രതിവർഷം ലക്ഷക്കണക്കിന് ആളുകളാണ് ലോകത്താകമാനം ആത്മഹത്യ ചെയ്യുന്നത് എന്ന വസ്തുത കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനങ്ങൾ. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ ബലി നൽകിയ ധീരനായ വിപ്ലവകാരിയും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ഇന്ത്യൻ നാഷണൽ ആർമിയിലെ ഭടനുമായിരുന്ന വക്കം ഖാദർ 1943 സെപ്റ്റംബർ 10 മദ്രാസ് സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിലേറ്റപ്പെട്ടത്. 1942 സബ് മറൈൻ വഴി അദ്ദേഹം മറ്റ് 4 വിപ്ലവകാരികൾക്കൊപ്പം തനൂർ കടപ്പുറത്ത് രഹസ്യമായി ഇറങ്ങി. എന്നാൽ നിർഭാഗ്യവശാൽ ബ്രിട്ടീഷ് പോലീസിന്റെ പിടിയിലാവുകയും അവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെടുകയും ചെയ്തു. മദ്രാസ് ഫോർട്ട് ഗൂഢാലോചന കേസ് എന്നാണ് ഈ വിചാരണ അറിയപ്പെടുന്നത്. കോടതി വക്കം ഖാദർ ഉൾപ്പെടെയുള്ള 4 INA ഭടന്മാർക്ക് മരണശിക്ഷ വിധിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജകർ
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.

0: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
1: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർപ്പിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
0: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
1: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kayerboard.gov.in.
1: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
0: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
2: ആയുരാരോഗ്യം.
3: ആയുരാരോഗ്യത്തിൽ നിന്ന് നവജാത ശിശുക്കളുടെ പരിചരണവും സംരക്ഷണവും, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ആതിര രവീന്ദ്രൻ.
4: മുലപ്പാൽ എന്ന അമൃതം കുഞ്ഞോമനയുടെ ആരോഗ്യത്തിനും പ്രതിരോധ ശക്തിക്കുമുള്ള ആദ്യപടിയാണ് മുലപ്പാൽ നൽകുക എന്നത്. ഇത് വേണ്ട വിധം ലഭിക്കാതെയായാൽ പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുകയും രോഗപ്രതിരോധ ശക്തി കുറയ്ക്കുകയും ചെയ്യുന്നു. പ്രസവിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ മുലപ്പാൽ നൽകണം. ആദ്യ ദിവസങ്ങളിൽ പൊതുവെ പാൽ കുറവായിരിക്കും. ഇത് മതിയാകുമോ എന്ന ആശങ്ക വേണ്ട. ആരോഗ്യവതിയായ അമ്മയുടെ ശരീരത്തിൽ കുഞ്ഞിനാവശ്യമുള്ളതിലധികം മുലപ്പാൽ സാധാരണഗതിയിൽ ഉണ്ടാകുകയും കുഞ്ഞ് പാൽ കുടിക്കും തോറും അളവ് കൂടുകയും ചെയ്യുന്നു. ആറുമാസം മുലപ്പാൽ മാത്രം കൊടുക്കുക. അത് രോഗപ്രതിരോധ ശക്തി കൂട്ടുന്നു. മാത്രമല്ല, ചൈൽഡ്ഹുഡ് ന്യൂമോണിയ, ആസ്മ, വയറിളക്കം തുടങ്ങിയ രോഗങ്ങൾ കുറയ്ക്കുന്നു. കുഞ്ഞിനെ ആദ്യമായി കുളിപ്പിക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കാം? കുഞ്ഞ് ജനിച്ച് ആദ്യത്തെ കുറച്ചു ദിവസങ്ങളിൽ കുളിയുടെ ആവശ്യം വരുന്നില്ല. എന്നാൽ പൊക്കിൾക്കൊടി ഉണങ്ങുന്നതുവരെ സ്പഞ്ച് ബാത്ത് ചെയ്യുന്നത് നല്ലതാണ്. കുഞ്ഞിനെ കുളിപ്പിക്കാൻ ചെറു ചൂടുവെള്ളം ഉപയോഗിക്കാം. ആദ്യഘട്ടത്തിൽ ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസങ്ങൾ കൂടുമ്പോൾ കുളിപ്പിച്ചാൽ മതിയാകും. വീര്യം കൂടിയ സോപ്പുകൾ ഉപയോഗിക്കാൻ പാടില്ല. കുളിപ്പിച്ചതിനു ശേഷം ലോഷൻ, മറ്റു ലേപനങ്ങൾ ഉടനെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നീട് ചർമ്മം ഒത്തിരി ഡ്രൈ ആകുന്നെങ്കിൽ മാത്രം കുറഞ്ഞ അളവിൽ മോയ്സ്ചറൈസറുകൾ ഉപയോഗിക്കാം. കുളിപ്പിക്കാൻ വീര്യം കുറഞ്ഞ മണമില്ലാത്ത സോപ്പുകൾ തിരഞ്ഞെടുക്കാം. സുരക്ഷിതമായ രീതിയിൽ വായിലും മൂക്കിലും ചെവിയിലുമൊന്നും അധികം വെള്ളം കയറാതെ വേണം കുളിപ്പിക്കുവാൻ. പൊക്കിൾക്കൊടി പരിചരണം. പൊക്കിൾക്കൊടി സ്വാഭാവികമായി വീഴുന്നതുവരെ പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം. സാധാരണഗതിയിൽ 7 മുതൽ 21 ദിവസത്തിനുള്ളിൽ പൊക്കിൾക്കൊടി കൊഴിഞ്ഞു പോകും. ഈ ഏരിയ വളരെ ശുചിയായും ഈർപ്പമില്ലാതെയും സൂക്ഷിക്കുന്നത് അണുബാധകൾ തടയുന്നു. പൊക്കിൾക്കൊടിയുടെ ചുറ്റും ചുവന്ന് കാണുക, സ്രവങ്ങൾ ഉണ്ടാവുക, ദുർഗന്ധം വമിക്കുക തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ ഡോക്ടറിനെ കാണിക്കേണ്ടതുണ്ട്. പൊക്കിൾക്കൊടിക്ക് വായുസഞ്ചാരം കിട്ടുന്ന രീതിയിൽ താഴെയായി മാത്രമേ ഡയപ്പർ ധരിപ്പിക്കാവുള്ളൂ. വൃത്തിയുള്ള തുണിയോ കോട്ടനോ ഉപയോഗിച്ച് ഈർപ്പമില്ലാതെ ആക്കാം. സ്പിരിറ്റ് ഉപയോഗം പാടില്ല. കണ്ണുകൾ, ചെവി, വായ എന്നിവയുടെ പരിചരണം. കുഞ്ഞി കണ്ണുകൾക്ക് പിളകെട്ടുമ്പോൾ നനഞ്ഞ ചെറിയ കോട്ടൺ ഉപയോഗിച്ച് വൃത്തിയാക്കാം. കൈകൾ എപ്പോഴും വൃത്തിയായി കഴുകിയതിനു ശേഷം മാത്രമേ കുഞ്ഞുങ്ങളുടെ കണ്ണുകൾ പരിചരിക്കാവുള്ളൂ. മൂക്കിന്റെയും ചെവിയുടെയും പുറം മാത്രം വൃത്തിയാക്കിയാൽ മതി. തുണിയോ ബഡ്സോ കടത്തി വൃത്തിയാക്കേണ്ടതില്ല. സ്വയം വൃത്തിയാകുന്ന അവയവങ്ങളാണിവ. കുഞ്ഞിന്റെ ചെവിയിൽ വാക്സ് കണ്ടാൽ അത് പുറത്തെടുക്കാൻ ശ്രമിക്കരുത്. ഡയപ്പർ റാഷ് എന്ന വില്ലൻ. റാഷസ് വരാതെ ഇരിക്കാൻ നാപ്പി തുടർച്ചയായി 3-4 മണിക്കൂർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാറ്റണം. മലമൂത്ര വിസർജ്യത്തിന്റെ അംശവുമായി ഏറെ നേരം ചർമ്മത്തിന് സമ്പർക്കം വന്നാൽ നാപ്പി റാഷസ് വരാം. ഡിസ്പോസിബിൾ നാപ്പിക്ക് പകരം വീട്ടിൽ ക്ലോത്ത് ഡയപ്പേഴ്സ് കൂടുതൽ ഉപയോഗിക്കുക. നാപ്പി കെട്ടുന്ന ഭാഗം മൃദുവായ കോട്ടൺ തുണി വച്ച് വൃത്തിയാക്കുക. ടവൽ കൊണ്ട് തുടച്ച് ഈർപ്പം മാറ്റുക. നഖങ്ങൾ ആഴ്ചയിലൊരിക്കൽ വൃത്തിയായി വെട്ടണം. കുളി കഴിഞ്ഞ ഉടനെ നഖം വെട്ടുന്നതാണ് നന്ന്. ഈ സമയത്ത് നഖങ്ങൾ മൃദുവായിരിക്കും.
3: ആയുരാരോഗ്യത്തിൽ നിന്ന് നവജാത ശിശുക്കളുടെ പരിചരണവും സംരക്ഷണവും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ആതിര രവീന്ദ്രൻ.

0: തൊഴിൽ ദർശനം.
1: രാജസ്ഥാനിലെ ജോധ്പൂരിലുള്ള ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ എയിംസ് വിവിധ വകുപ്പുകളിലായി 190 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും. പ്രൊഫസർ 34, അഡീഷണൽ പ്രൊഫസർ 17, അസോസിയേറ്റ് പ്രൊഫസർ 26, അസിസ്റ്റന്റ് പ്രൊഫസർ 113. ഒഴിവുള്ള വകുപ്പുകൾ അനസ്തീസിയോളജി ആൻഡ് ക്രിട്ടിക്കൽ കെയർ, അനാറ്റമി, ബയോകെമിസ്ട്രി, ബേൺസ് ആൻഡ് പ്ലാസ്റ്റിക് സർജറി, കാർഡിയോളജി, കാർഡിയോതൊറാസിക് ആൻഡ് വാസ്കുലർ സർജറി, കമ്മ്യൂണിറ്റി മെഡിസിൻ ആൻഡ് ഫാമിലി മെഡിസിൻ, ഡെന്റിസ്ട്രി, ഡെർമറ്റോളജി, വെനീറിയോളജി ആൻഡ് ലെപ്രോളജി, ഡയഗ്നോസ്റ്റിക് ആൻഡ് ഇന്റർവെൻഷണൽ റേഡിയോളജി, എൻഡോക്രിനോളജി ആൻഡ് മെറ്റാബോളിസം, ഫോറൻസിക് മെഡിസിൻ ആൻഡ് ടോക്സിക്കോളജി, ഗ്യാസ്ട്രോ എൻഡ്രോളജി, ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, മെഡിക്കൽ ഓങ്കോളജി, ഹീമറ്റോളജി, മൈക്രോബയോളജി, നെഫ്രോളജി, ന്യൂറോളജി, ന്യൂറോ സർജറി, ന്യൂക്ലിയർ മെഡിസിൻ, ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി, ഒഫ്താൽമോളജി, ഓർത്തോപീഡിക്സ്, ഓട്ടോ റൈനോളറിംഗോളജി, ENT, പീഡിയാട്രിക് സർജറി, പീഡിയാട്രിക്സ്, പതോളജി ആൻഡ് ലാബ് മെഡിസിൻ, ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ, ഫിസിയോളജി, സൈക്യാട്രി, പൾമണറി മെഡിസിൻ, റേഡിയേഷൻ ഓങ്കോളജി, റേഡിയോതെറാപ്പി, സർജിക്കൽ ഗ്യാസ്ട്രോ എൻഡ്രോളജി, സർജിക്കൽ ഓങ്കോളജി, ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ ആൻഡ് ബ്ലഡ് ബാങ്ക്, ട്രോമ ആൻഡ് എമർജൻസി യൂറോളജി. അപേക്ഷാ ഫീസ് വനിതകൾക്കും ഭിന്നശേഷിക്കാർക്കും SC ST വിഭാഗക്കാർക്കും 200 രൂപ, മറ്റുള്ളവർക്ക് 3000 രൂപ. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 12. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.aimsjodhpur.edu.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.aimsjodhpur.edu.in. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡിൽ അപ്രന്റീസ്ഷിപ്പിന് അവസരം. 530 ഒഴിവുണ്ട്. ബിരുദധാരികൾക്കും ഡിപ്ലോമക്കാർക്കും ITIക്കാർക്കുമാണ് അവസരം. തമിഴ്നാട്ടിലെ സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് യോഗ്യത നേടിയവർക്ക് മുൻഗണന ലഭിക്കും. ട്രേഡ് അപ്രന്റീസ് ട്രേഡുകളും ഒഴിവും. ഫിറ്റർ 125, ബിൽഡർ 115, ഇലക്ട്രീഷ്യൻ 30, ടർണർ 20, മെഷീനിസ്റ്റ് 20, ഇൻസ്ട്രുമെന്റ് മെക്കാനിക് 7, മോട്ടോർ മെക്കാനിക് 12, മെക്കാനിക് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് 6, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് 45. യോഗ്യത ഹൈസ്കൂൾ വിജയവും ITIയും, NCVT SCVT. പ്രായം 18-നും 27 വയസ്സിനും ഇടയിൽ. ടെക്നീഷ്യൻ അപ്രന്റീസ് വിഷയങ്ങളും ഒഴിവും. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 40, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് 6, സിവിൽ എഞ്ചിനീയറിംഗ് 6, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് 5, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 5. യോഗ്യത ഹൈസ്കൂൾ വിജയവും ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ഡിപ്ലോമയും. 2022 മുതൽ 2026 വരെയുള്ള വർഷങ്ങളിൽ നേടിയതായിരിക്കണം യോഗ്യത. പ്രായം 18-നും 27 വയസ്സിനും ഇടയിൽ. ഗ്രാജുവേറ്റ് അപ്രന്റീസ് വിഷയങ്ങളും ഒഴിവും. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 50, സിവിൽ എഞ്ചിനീയറിംഗ് 8, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 3, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് 3, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 3, അക്കൗണ്ടന്റ് 13, അസിസ്റ്റന്റ് HR 10. യോഗ്യത BE, BTech, BCOM, BA. 2022 മുതൽ 2026 വരെയുള്ള വർഷങ്ങളിൽ നേടിയതായിരിക്കണം യോഗ്യത. പ്രായം 18-നും 27 വയസ്സിനും ഇടയിൽ. www.apprenticeshipindia.gov.in അല്ലെങ്കിൽ https://nats.education.gov.in എന്നീ അപ്രന്റീസ്ഷിപ്പ് പോർട്ടലുകളിലൂടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം https://trichy.bhel.com എന്ന ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡിന്റെ വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കണം. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://trichy.bhel.com. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 12. തൊഴിൽ ദർശനം.

0: പുലർവട്ടത്തിൽ ഇനി വാർത്തകൾക്കുള്ള സമയമാണ്. മറ്റു പരിപാടികൾ വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയ 20,800 കോടി രൂപയുടെ റെയിൽ പദ്ധതികൾ യാത്രക്കാരുടെ സഞ്ചാരം വേഗത്തിലാക്കുകയും ചരക്ക് ഗതാഗത ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രാദേശിക സമാധാനത്തിനും സുരക്ഷയ്ക്കുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ധാരണ. വനിതാ സംരംഭകർക്കും വനിതാ നേതൃത്വത്തിലുള്ള സംരംഭങ്ങൾക്കും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കാൻ ബ്രിക്സ് രാജ്യങ്ങൾ സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് പൂർത്തിയാകും. 3 ദിവസമായി തുടരുന്ന കനത്ത ചൂടിന് ശേഷം സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ദുലീപ് ട്രോഫി ക്രിക്കറ്റ് കിരീടം ഉറപ്പിച്ച് കിഴക്കൻ മേഖല. 20,800 കോടി രൂപയിലധികം ചെലവിൽ 8 റെയിൽവേ മൾട്ടി ട്രാക്കിംഗ് പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. റെയിൽവേ പാതകളുടെ ശേഷി വർദ്ധിപ്പിക്കുക, പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്തുക, പ്രധാന പാതകളിലെ തിരക്ക് കുറയ്ക്കുക എന്നിവയാണ് പദ്ധതികളുടെ ലക്ഷ്യം. യാത്രക്കാരുടെ സഞ്ചാരം വേഗത്തിലാക്കുന്നതിനൊപ്പം റെയിൽ കണക്ടിവിറ്റിയും ചരക്ക് ഗതാഗത ശേഷിയും വർദ്ധിപ്പിക്കുവാനും പദ്ധതികൾ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വിനോദസഞ്ചാര മേഖലയ്ക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുന്നതിനും ലോജിസ്റ്റിക്സ് ചെലവ് കുറയ്ക്കുന്നതിനും പദ്ധതികൾ വഴിയൊരുക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
2: പശ്ചിമബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലെ 14 ജില്ലകളിലായി 3 പദ്ധതികൾക്ക് 10,783 കോടി രൂപയിലധികം ചിലവഴിക്കും. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന എന്നിവിടങ്ങളിലെ 17 ജില്ലകളിലായി 5 പദ്ധതികൾക്ക് ഏകദേശം 10,021 കോടി രൂപ ചിലവഴിക്കും. പദ്ധതികൾ 52 ലക്ഷം ജനസംഖ്യയുള്ള ഏകദേശം 2,100 ഗ്രാമങ്ങൾക്ക് മെച്ചപ്പെട്ട റെയിൽവേ കണക്ടിവിറ്റി ഉറപ്പാക്കും. 7 ഉയർന്ന സാന്ദ്രതയുള്ള റെയിൽ ഇടനാഴികളും 4 പാതകളാക്കാൻ സർക്കാർ തീരുമാനിച്ചു. മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ ആദ്യ 100 കിലോമീറ്റർ ഭാഗം ഉടൻ തുറക്കുമെന്നും ഇന്നലെ ചേർന്ന ക്യാബിനറ്റ് യോഗത്തിനുശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രാദേശിക സമാധാനത്തിനും സുരക്ഷയ്ക്കുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ധാരണ. ഇന്നലെ കൊളംബോയിലായിരുന്നു കൂടിക്കാഴ്ച. ഇന്ത്യ ശ്രീലങ്ക ബഹുമുഖ പങ്കാളിത്തത്തിന്റെ വിവിധ തലങ്ങൾ ചർച്ചയായി. ശ്രീലങ്കൻ വ്യോമസേനയുടെ L-70 തോക്കുകൾ നവീകരിക്കുന്നതിനും NCC, നാഷണൽ ഡിഫൻസ് കോളേജുകൾ എന്നിവയിലെ സഹകരണത്തിനുമുള്ള ധാരണാപത്രങ്ങളും കൈമാറി. സമുദ്രമേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം സുരക്ഷയ്ക്കും ഭദ്രതയ്ക്കും അത്യന്താപേക്ഷിതമാണെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് വനിതാ സംരംഭകർക്കും സ്ത്രീകൾ നേതൃത്വം നൽകുന്ന സ്ഥാപനങ്ങൾക്കും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി ബ്രിക്സ് രാജ്യങ്ങൾ ഒന്നിച്ചു പ്രവർത്തിക്കണമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് WBA വനിതാ നേതൃത്വത്തിലുള്ള വികസന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വായ്പകളും വിപണികളും എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനൊപ്പം വ്യക്തവും സുസ്ഥിരവുമായ വ്യവസായ നിയമങ്ങളുടെ ആവശ്യകതയും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തിന്റെ വളർച്ചയിൽ സ്ത്രീകളെ നിർണായക പങ്കുവഹിക്കുന്നവരാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ അവരെ ശാക്തീകരിക്കുന്നതിലാണ് ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
3: Today, 100 million women in rural India, in the villages, are members of 9 million self-help groups, small cooperatives or small group of friends who get together to experiment, to work on an idea.
0: ബ്രിക്സ് ഉച്ചകോടിക്ക് മുന്നോടിയായി മുംബൈയിൽ ഇന്നലെ ആരംഭിച്ച ബ്രിക്സ് ധനമന്ത്രിമാരുടെയും കേന്ദ്ര ബാങ്ക് ഗവർണർമാരുടെയും യോഗം ഇന്ന് അവസാനിക്കും. സാമ്പത്തിക പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുക, നൂതന ആശയങ്ങൾക്കും സഹകരണത്തിനും പ്രോത്സാഹനം നൽകുക, സുസ്ഥിര വളർച്ച ഉറപ്പാക്കുക എന്നിവയാണ് ബ്രിക്സ് ഫിനാൻസ് ട്രാക്കിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. മുംബൈ യോഗത്തിന് മുന്നോടിയായി ബ്രിക്സ് ഫിനാൻസ് ട്രാക്കിന്റെ പുരോഗതിയും നേട്ടങ്ങളും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവലോകനം ചെയ്തു. ഗുണനിലവാരമില്ലാത്ത വ്യാജ വിത്തുകൾ മൂലമുണ്ടാകുന്ന നഷ്ടങ്ങളിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കുന്നതിനായി കർശനമായ പുതിയ വിത്ത് നിയമം കൊണ്ടുവരാൻ സർക്കാർ ഒരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ന്യൂഡൽഹിയിൽ രാജ്യത്തെ പ്രധാന കർഷക സംഘടനകളുടെ നേതാക്കളുമായി ചർച്ച നടത്തും. കർഷകരുടെ അനുഭവങ്ങളും നിർദ്ദേശങ്ങളും ആശങ്കകളും വിത്ത് നിയമത്തിന്റെ കരടിൽ ഉൾപ്പെടുത്തുകയാണ് ചർച്ചയുടെ ലക്ഷ്യമെന്ന് കൃഷി മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയും തായ്ലന്റും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ തായ്ലന്റ് ഉപപ്രധാനമന്ത്രിയും വാണിജ്യമന്ത്രിയുമായ സുഭാജി സുദുംപുണുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും വർദ്ധിപ്പിക്കുക, ബിസിനസ് അവസരങ്ങൾ വിപുലപ്പെടുത്തുക, ഇരു രാജ്യങ്ങളിലെയും സംരംഭങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുക എന്നിവ ചർച്ചയായി. ആസിയാൻ ഇന്ത്യ ചരക്ക് വ്യാപാര കരാറിന്റെ പുരോഗതി അവലോകനം ചെയ്ത മന്ത്രിമാർ സഹകരണം ഊട്ടിയുറപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞു. സാധാരണ പാസ്പോർട്ടുള്ള ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് വിസ ഇളവ് അനുവദിച്ച് തായ്ലന്റ് ആഭ്യന്തര മന്ത്രാലയം. ഈ മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഇളവിന്റെ ഭാഗമായി ഇന്ത്യൻ പൌരന്മാർക്ക് 30 ദിവസം വരെ തായ്ലന്റിൽ വിസ ഇല്ലാതെ തങ്ങാനാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: 3 ദിവസമായി തുടരുന്ന കനത്ത ചൂടിന് ശേഷം കേരളത്തിൽ ഇന്ന് മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെയും മറ്റന്നാളും 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശത്ത് ഇന്ന് രാവിലെ മുതൽ നാളെ രാവിലെ വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് പൂർത്തിയാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പളുരുത്തി.
5: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഈ മാസം 28 നടത്തുന്ന ഉപതെരഞ്ഞെടുപ്പുകൾക്കായി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിവരെ പത്രിക സമർപ്പിക്കാം. സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. 14-ാം തീയതിയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. കൊച്ചി, കോഴിക്കോട് കോർപ്പറേഷനുകളിലെയും തിരുവനന്തപുരം, കോട്ടയം, പാലക്കാട് ജില്ലാ പഞ്ചായത്തുകളിലെയും ഓരോ വാർഡുകളിലും, വിവിധ ജില്ലകളിലായി 3 മുനിസിപ്പൽ വാർഡുകളിലും, 7 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിലും, 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലുമാണ് 28-ാം തീയതി ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്.
0: ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല, പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ശ്രമിക്കുക എന്ന അവബോധം സൃഷ്ടിക്കുന്നതിനാണ് ദിനാചരണം. മാനസിക ആരോഗ്യത്തെക്കുറിച്ചും ആത്മഹത്യാ ചിന്തകളെക്കുറിച്ചും ആളുകളെ ബോധവാന്മാരാക്കുക, സഹായം ആവശ്യമുള്ളവർക്ക് പിന്തുണ നൽകാനും അവരെ കേൾക്കാനും മറ്റുള്ളവരെ പ്രേരിപ്പിക്കുക, കൌൺസിലിംഗ് സേവനങ്ങളും ഹെൽപ്പ് ലൈൻ നമ്പറുകളും എല്ലാവരിലും എത്തിക്കുക എന്നിവയും ദിനാചരണം മുന്നോട്ട് വയ്ക്കുന്നു. ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ സൂയിസൈഡ് പ്രിവെൻഷനും ലോകാരോഗ്യ സംഘടനയും സംയുക്തമായാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ആത്മഹത്യയെക്കുറിച്ചുള്ള മുൻവിധികൾ മാറ്റുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തിന്റെ ഭാഗമായി കേരളത്തിൽ

0: വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. മുതിർന്ന മാധ്യമ പ്രവർത്തകനും ജന്മഭൂമി തിരുവനന്തപുരം റെസിഡന്റ് എഡിറ്ററുമായ കെ കുഞ്ഞിക്കണ്ണൻ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ്, കേസരി സ്മാരക ജേർണലിസ്റ്റ് ട്രസ്റ്റ് ചെയർമാൻ, കണ്ണൂർ പ്രസ് ക്ലബ്ബ് സെക്രട്ടറി, സെൻസർ ബോർഡ് അംഗം, ടെലികോം അഡ്വൈസറി ബോർഡ് അംഗം, പത്രപ്രവർത്തക അക്രഡിറ്റേഷൻ കമ്മിറ്റി അംഗം എന്നീ പദവികൾ വഹിച്ചു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം യുവജനത കണ്ണൂർ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സമിതി അംഗം, യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. യുവമോർച്ചയുടെ ആദ്യ ജനറൽ സെക്രട്ടറി ആയിരുന്നു. 9-ാമത് ദേശീയ പോഷക ആഹാര മാസാചരണത്തിന് വാരണാസിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണാദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അംഗണവാടികൾ നമ്മുടെ ഉത്തരവാദിത്തം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ കൊല്ലത്ത് നിർവഹിച്ചു. കുട്ടികൾ, ഗർഭിണികൾ, പാലൂട്ടുന്ന അമ്മമാർ, കൌമാരക്കാർ എന്നിവരുടെ പോഷക സുരക്ഷ ഉറപ്പാക്കുകയാണ് പോഷൻ മാസാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ 7 ചാമ്പ്യൻമാരായ ഇന്ത്യ സെമിഫൈനൽ പോരാട്ടത്തിന് ഇറങ്ങുന്നു. ഇന്ന് രാത്രി 8 നടക്കുന്ന മത്സരത്തിൽ ബംഗ്ലാദേശാണ് എതിരാളികൾ. ഒരു ദിവസം മാത്രം കളി അവശേഷിക്കെ 584 റൺസിന്റെ ലീഡുമായി ദുലീപ് ട്രോഫി ക്രിക്കറ്റ് കിരീടം ഉറപ്പിച്ച് കിഴക്കൻ മേഖല. ദക്ഷിണ മേഖലയ്ക്കെതിരായ ഫൈനലിൽ 496 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടിയ കിഴക്കൻ മേഖല രണ്ടാം ഇന്നിംഗ്സിൽ 5 212 റൺസ് എടുത്തിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയ 20,800 കോടി രൂപയുടെ റെയിൽ പദ്ധതികൾ യാത്രക്കാരുടെ സഞ്ചാരം വേഗത്തിലാക്കുകയും ചരക്ക് ഗതാഗത ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രാദേശിക സമാധാനത്തിനും സുരക്ഷയ്ക്കുമായി സഹകരിച്ചു പ്രവർത്തിക്കാൻ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ധാരണ. വനിതാ സംരംഭകർക്കും വനിതാ നേതൃത്വത്തിലുള്ള സംരംഭങ്ങൾക്കും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കാൻ ബ്രിക്സ് രാജ്യങ്ങൾ സഹകരിച്ചു പ്രവർത്തിക്കണമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് പൂർത്തിയാകും. 3 തുടരുന്ന കനത്ത ചൂടിനുശേഷം സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ദുലീപ് ട്രോഫി ക്രിക്കറ്റ് കിരീടം ഉറപ്പിച്ച് കിഴക്കൻ മേഖല. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി പുലർവട്ടം തുടരുന്നു.

0: കാലം സാക്ഷി.
1: നാലാങ്കൽ കൃഷ്ണപിള്ള, അധ്യാപകനും സാഹിത്യകാരനുമായിരുന്ന നാലാങ്കൽ കൃഷ്ണപിള്ള 1910 സെപ്റ്റംബർ 10 കോട്ടയത്തിനടുത്തുള്ള വളശ്ശയിലെ നാലാങ്കൽ കുടുംബത്തിൽ ജനിച്ചു. വിദ്യാഭ്യാസം കോട്ടയം CMS ഹൈസ്കൂൾ, CMS കോളേജ്, തിരുവനന്തപുരം ആർട്സ് കോളേജ് എന്നിവിടങ്ങളിൽ പൂർത്തിയാക്കി. പള്ളിവാസലിൽ വൈദ്യുതി വകുപ്പിൽ കുറേക്കാലം ഗുമസ്തനായി ജോലി നോക്കി. ശേഷം കായംകുളം, മാവേലിക്കര, ചേർത്തല, വൈക്കം തുടങ്ങിയിടങ്ങളിൽ ഹൈസ്കൂൾ അധ്യാപകനായി ജോലി ചെയ്തു. തുടർന്ന് 1941 മുതൽ തിരുവനന്തപുരം ട്രെയിനിങ് കോളേജ്, തിരുവനന്തപുരം പ്രീ യൂണിവേഴ്സിറ്റി കോളേജ്, ഇൻ്റർമീഡിയറ്റ് കോളേജ് എന്നിവിടങ്ങളിൽ ലെക്ചററായി ജോലി നോക്കി. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ചെറുപ്പത്തിലെ കവിതകൾ എഴുതിയിരുന്ന കൃഷ്ണപിള്ള കോളേജ് വിദ്യാർത്ഥിയായിരിക്കെ തന്നെ കവി എന്ന നിലയിൽ അറിയപ്പെട്ടു തുടങ്ങി. കവിത കൂടാതെ ജീവചരിത്രം, പ്രബന്ധങ്ങൾ എന്നീ സാഹിത്യ ശാഖകളിൽ 25 കൃതികൾ എഴുതിയിട്ടുണ്ട്. കൃഷ്ണ തുളസിക്ക് ഓടക്കുഴൽ അവാർഡും ഡിസംബറിലെ മഞ്ഞുതുള്ളിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1991 ജൂലൈ 9 നാലാങ്കൽ കൃഷ്ണപിള്ള അന്തരിച്ചു.
2: അക്കാലത്ത് 3-4 കവികളായിരുന്നു ഈ കേരളത്തിൽ, പ്രത്യേകിച്ചും തിരുവിതാംകൂറിൽ അരങ്ങിൽ ശോഭിച്ചിരുന്നത്. അവരിൽ മുൻപന്തിയിൽ നിന്നവരാണ് പന്തളം KP രാമൻപിള്ള, ചങ്ങമ്പുഴ, ഇടപ്പള്ളി രാഘവൻപിള്ള തുടങ്ങി കുറേ കവികളാണ്, ലളിതാംബിക അന്തർജനം. ഞങ്ങളൊക്കെ അന്ന് ഈ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിനെ തിരുവിതാംകൂറിൽ വലിയ പ്രചാരമില്ല, എഴുതിയിരുന്നത് മലയാള രാജ്യം ചിത്രവാരികയായിരുന്നു. അതിൽ എഴുതിയാണ് എനിക്ക് തിരുവിതാംകൂർ മുഴുവൻ പ്രശസ്തി കിട്ടുകയും ഈ ചങ്ങമ്പുഴയുടെയും പന്തളത്തിൻ്റെയും ലളിതാംബിക അന്തർജന, ഇടപ്പള്ളി രാഘവൻപിള്ള ഇവരുടെയൊക്കെ ഇടയിലെ ഒരു നല്ല സ്ഥാനം കിട്ടി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശൈലി മഹാകവി വെണ്ണിക്കുളം ഗോപാലകുറുപ്പിൻ്റെയാണ്. ആശയങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നെ വളരെയേറെ സ്വാധീനിച്ചിട്ടുള്ളത് മഹാകവി GD ശങ്കരക്കുറുപ്പിൻ്റെ ആ കവിതകളാണ്. ഈ രണ്ട് പേരാണ് ഒരു അന്നത്തെ കാലത്തെ പറയുകയാണെങ്കിൽ ഈ വെൺമണി മഹൻ്റെ ആ ശൈലി പരിഷ്കരിച്ചതാണ് വള്ളത്തോളിൻ്റെ. വള്ളത്തോളിൻ്റെ ഒന്നുകൂടെ പരിഷ്കരിച്ചതാണ് വെണ്ണിക്കുളത്തിൻ്റെ. പിന്നെയാണ് ഈ ചങ്ങമ്പുഴ ഞങ്ങളൊക്കെ ഏകദേശം അനുകരിച്ചില്ലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ശൈലിയുടെ ആ സാമ്യമുണ്ട്. പല അന്നത്തെ ഈ രണ്ടുപേരുടെ ഈ പ്രേമ കവിതകളുടെ കാലമാണ് ഇംഗ്ലീഷ് രീതിയിലുള്ള ലവ് ലിറിക്സ്. ഞങ്ങൾക്ക് പ്രചോദനം നൽകിയത് സംസ്കൃത ഭാഷയല്ല, മലയാളം ഈ കവിതകളാണ്. ഈ മഹാകവിത്രയത്തിൻ്റെ പ്രത്യേകിച്ച് അക്കാലങ്ങളിൽ ഏതും എന്നെ ആകർഷിച്ചത് വള്ളത്തോളിൻ്റെ കവിതകളാണ്.
0: ഇന്ന് കാലം സാക്ഷിയിൽ നമ്മൾ കേട്ടത് നാലാങ്കൽ കൃഷ്ണപിള്ളയുടെ ശബ്ദം.

0: എന്തൊരു ചൂടാ!
1: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പിള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തെരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5000 വിജയികൾക്ക് സമ്മാനങ്ങളും.
0: പിട്ടപ്പിള്ളി ഏജൻസീസ്.
2: ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. അഥർവം എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ പാടിയത്.

0: Good English.
1: Good morning, everyone. I am Dr. Vishnu Narayanan, and welcome to another episode of Good English. നമ്മൾ ഒരു ഇംഗ്ലീഷ് വേർഡ് കേൾക്കുമ്പോൾ അതിന്റെ മീനിങ് നമുക്ക് വളരെ ക്ലിയർ ആയിരിക്കും. ബട്ട് വാട്ട് ഇഫ് ഐ ടെൽ യു ദാറ്റ് ദ സെയിം വേർഡ് മേ ഹാവ് മെന്റ് സംതിങ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് എ ഫ്യൂ ഹൺഡ്രഡ് ഇയേഴ്സ് അഗോ. ഒരു വേർഡ് എവിടെ നിന്നാണ് വന്നത് എന്നത് മാത്രമല്ല, കാലം കഴിയുമ്പോൾ ആ വേർഡിന്റെ മീനിങ്ങിന് എന്ത് സംഭവിച്ചു എന്നതും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ബിക്കോസ് വേർഡ്സ് ചേഞ്ച്. നമ്മളൊരു വേർഡ് ഇന്നൊരു പർട്ടിക്കുലർ മീനിങ്ങിൽ ഉപയോഗിക്കുന്നു. ബട്ട് എ ഫ്യൂ ഹൺഡ്രഡ് ഇയേഴ്സ് അഗോ ദ സെയിം വേർഡ് മൈറ്റ് ഹാവ് മെന്റ് സംതിങ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. ചില വേർഡ്സിന്റെ മീനിങ് നെഗറ്റീവ് ആയിരുന്നു, പിന്നീട് അത് പോസിറ്റീവ് ആയി. ഇൻ അതർ വേർഡ്സ്, വേർഡ്സ് ഹാവ് ലൈഫ്സ് ഓഫ് ദെയർ ഓൺ. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് എ ഫ്യൂ വേർഡ്സ് ഹൂസ് മീനിങ്സ് ഹാവ് ചേഞ്ച്ഡ് ക്വൈറ്റ് ഡ്രമാറ്റിക്കലി ഓവർ ടൈം. ലെറ്റ്സ് ബിഗിൻ വിത്ത് എ വേർഡ് വി ആൾ നോ ഫ്രം ഫിലിംസ്, നോവൽസ് ആൻഡ് കോമിക്സ്. വില്ലൻ, VILLAIN. ടുഡേ എ വില്ലൻ ഇസ് എ ബാഡ് പേഴ്സൺ, എസ്പെഷ്യലി ദ പേഴ്സൺ ഹു ഒപ്പോസസ് ദ ഹീറോ ഇൻ എ സ്റ്റോറി. But originally, the word had nothing to do with evil. Villain comes from an old word related to villa, meaning a country house or farm. A villain originally referred to a person who worked or lived on a farm or country estate. അതായത് ഒരു സാധാരണ farm workerനെ സൂചിപ്പിക്കുന്നതാണ് ഈ വാക്ക്. Over time, the word acquired negative associations. A person of low social status came to be associated with being uncivilized or dishonest. And eventually, villain developed into its modern meaning, a wicked or criminal person. അങ്ങനെ ഒരു സാധാരണ ഫാം വർക്കറിൽ നിന്ന് ഒരു കഥയിലെ ബാഡ് ക്യാരക്ടറായി മാറിയതാണ് ഈ വാക്കിന്റെ ജേർണി. Now, let's take a word we use almost every day. Nice, N-I-C-E. Today, nice is a very positive word. We say, she's a nice person. What a nice place. But ഈ വേർഡ് എക്കാലത്തും ഇത്ര നൈസ് ആയിരുന്നില്ല. നൈസ് കെയിം ത്രൂ ഓൾഡ് ഫ്രഞ്ച് ഫ്രം ദ ലാറ്റിൻ നെസ്സിയസ്, NESCIUS, മീനിങ് ഇഗ്നറന്റ് ഓർ അൺഅവെയർ. ഓവർ ടൈം ദ വേർഡ് വെൻ ത്രൂ സെവറൽ ചേഞ്ചസ് ആൻഡ് ലേറ്റർ അക്വയർഡ് മീനിങ് സച്ച് എസ് ഫസി, പർട്ടിക്കുലർ, ഡെലിക്കേറ്റ്, പ്രിസൈസ്. ഇവൻച്വലി ഇറ്റ് ഡെവലപ് ദ പോസിറ്റീവ് മീനിങ് വി കോമൺലി യൂസ് ടുഡേ, അഗ്രിയബിൾ, പ്ലസന്റ് ആൻഡ് കൈൻഡ്. അതായത് ഇന്നൊരാളെ യു ആർ നൈസ് എന്ന് പറയുന്നത് ഒരു കോംപ്ലിമെന്റ് ആണ്. പക്ഷേ പഴയ കാലത്ത് അതേ വാക്ക് ഉപയോഗിച്ചാൽ ആ വ്യക്തി അത്ര സന്തോഷിക്കണമെന്നില്ല. ദിസ് ഈസ് എ ഫാസിനേറ്റിംഗ് എക്സാമ്പിൾ ഓഫ് ഹൗ എ വേർഡ് ക്യാൻ ആക്ച്വലി ഇംപ്രൂവ് ഇറ്റ്സ് റെപ്യൂട്ടേഷൻ ഓവർ ടൈം. നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് സില്ലി, SILLY. ടുഡേ ഇഫ് യു കോൾ സമ്മൺ സില്ലി, വി യൂഷ്വലി മീൻ ഫൂളിഷ്. ബട്ട് ദ ഓൾഡർ മീനിങ് വാസ് സർപ്രൈസിംഗ്ലി പോസിറ്റീവ്. ഏർലിയർ ഫോംസ് ഓഫ് സില്ലി വേർ അസോസിയേറ്റഡ് വിത്ത് മീനിങ് സച്ച് എസ് ഹാപ്പി, ഫോർച്ചുനേറ്റ്, ബ്ലെസ്ഡ് ആൻഡ് ഇന്നസെന്റ്. പഴയ ഇംഗ്ലീഷിൽ ഒരു പേഴ്സണിനെ സില്ലി എന്ന് വിളിക്കുന്നത് ഇന്നത്തെ പോലെ ഇൻസൾട്ട് ആയിരുന്നില്ല. ഇൻഫാക്ട് ദ വേർഡ് കുഡ് സജസ്റ്റ് സംവൺ ഹു വാസ് ഇന്നസെന്റ് ഓർ ബ്ലെസ്ഡ്. ബട്ട് ഗ്രാജുവലി ദ മീനിങ് ചേഞ്ച്ഡ്. ഇറ്റ് മൂവ് ഫ്രം ദ ഐഡിയ ഓഫ് ബീയിങ് ഇന്നസെന്റ് ഓർ ഹാംലെസ് ടു ബീയിങ് വീക്ക് ഓർ വളറബിൾ. അങ്ങനെ ഒരു പോസിറ്റീവ് മീനിങ് ഉള്ള വേർഡ് പതുക്കെ നെഗറ്റീവ് മീനിങ്ങിലേക്ക് മാറി. Let's move on to another very familiar word, pretty, P-R-E-T-T-Y. Today, pretty usually means attractive or beautiful. She's pretty, that's a pretty dress, that's a pretty picture. But the earlier history of pretty is quite different. The word was once associated with cleverness, skill and ability. Pinnidi meaning il ninnu word inde usage mari. Pretty became associated with attractiveness and beauty. And finally, here's one of my favorite examples. Meat, M-E-A-T. Today, when we hear the word meat, we usually think of the flesh of animals used as food. Chicken, beef, mutton and so on. But Old English, meat enna vaakkin ithrayum specific aaya meaning aayirunnilla. The Old English word meat, M-E-T-E, the spelling was different in Old English. Simply meant food or nourishment. It wasn't restricted to animal flesh. Over time, the meaning became narrow.

0: ആൻഡ് കെയിം ടു റെഫർ സ്പെസിഫിക്കലി ടു അനിമൽ ഫ്ലഷ് യൂസ്ഡ് എസ് ഫുഡ്. അതായത് ഒരു ജനറൽ മീനിങ്ങിൽ നിന്നും ഒരു സ്പെസിഫിക് മീനിങ്ങിലേക്കാണ് ഈ വേർഡ് മാറിയത്. ഇന്ന് ഐ ഡോണ്ട് ഈറ്റ് മീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവും. ആൻഡ് ദാറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് തിങ്സ് അബൌട്ട് ലാംഗ്വേജ്. വേർഡ്സ് വോണ്ട് റിമെയിൻ ഫ്രോസൺ, ദെയർ മീനിങ്സ് മൂവ്. So today we saw some ordinary English words with extraordinary journeys. Villain was associated with a farm worker. Nice once meant something closer to ignorant or foolish. Silly once had meanings such as happy, fortunate and blessed. Pretty was once associated with cleverness and skill. Meat was once food in general. നമ്മൾ ഈ വേർഡ്സ് എല്ലാ ദിവസവും ഉപയോഗിക്കുന്നു, പക്ഷേ അവയുടെ പഴയ മീനിങ്സിനെ കുറിച്ച് ചിന്തിക്കാറില്ല. That's the most interesting thing about language. അതുകൊണ്ട് ഇനി ഒരിക്കൽ ആരെങ്കിലും നിങ്ങളോട് യു ആർ നൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ താങ്ക് യു എന്ന് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർക്കാം, ആ വേർഡിന്റെ പഴയ ഹിസ്റ്ററി അത്ര നൈസ് ആയിരുന്നില്ല. കീപ് ലേണിംഗ് ന്യൂ വേർഡ്സ് ആൻഡ് പെർഹാപ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി കീപ് വണ്ടറിംഗ് വേർ ദീസ് വേർഡ്സ് കെയിം ഫ്രോം. താങ്ക് യു.
1: ഗുഡ് ഇംഗ്ലീഷ്.
2: ഇനി ആശാമേനോൻ പാടിയ ഗാനം കേൾക്കാം, ചിത്രം മഴ.

നമുക്ക് ചുറ്റും. കേരള യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ കാര്യവട്ടത്തിലെ 2022-24 ബാച്ചിലെ വിദ്യാർത്ഥികളുടെ കോഷൻ ഡെപ്പോസിറ്റ് തുക വിതരണം ആരംഭിച്ചു. ഈ മാസം 30 അവസാനിക്കും. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ഈ മാസം 25 മുതൽ 30 വരെ സംഘടിപ്പിക്കുന്ന രാജ്യാന്തര ഡോക്യുമെന്ററി ഹസ്വചിത്രമേളയിൽ പങ്കെടുക്കുന്നതിനായി ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ഇന്ന് രാവിലെ 10

ആരംഭിക്കും. രജിസ്ട്രേഷൻ .IFFK.in എന്ന വെബ്സൈറ്റ് മുഖേന ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താം. പൊതുവിഭാഗത്തിന് GST ഉൾപ്പെടെ 590 രൂപയും വിദ്യാർത്ഥികൾക്ക് 354 രൂപയുമാണ് ഫീസ്. ഇന്ന് രാവിലെ 10 മണി മുതൽ തിരുവനന്തപുരം കൈരളി തിയേറ്ററിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഡെലിഗേറ്റ് സെൽ മുഖേന ഓഫ്ലൈനായും രജിസ്ട്രേഷൻ നടത്താം. തിരുവനന്തപുരം ഈഞ്ചക്കൽ ഗവൺമെന്റ് UP സ്കൂളിൽ LP വിഭാഗം അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം നാളെ രാവിലെ 11 മണിക്ക് നടക്കും. ദേശീയ നിയമസേവന അതോറിറ്റിയുടെ തർക്കരഹിത ഗ്രാമീണ ഇന്ത്യയിലേക്ക് എന്ന സംരംഭത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലാ നിയമസേവന അതോറിറ്റി ജില്ലയിലെ 5 തെരഞ്ഞെടുത്ത ഗ്രാമങ്ങളായ ഒറ്റൂർ ഗ്രാം, ഒറ്റശേഖരമംഗലം, വിതുര, കിളിമാനൂർ, വെങ്ങാനൂർ എന്നിവിടങ്ങളിൽ സാമൂഹ്യ മധ്യസ്ഥതാ പദ്ധതി നടപ്പിലാക്കി വരുന്നു. പ്രാദേശിക തർക്കങ്ങൾ മധ്യസ്ഥതയിലൂടെ സമൂഹതലത്തിൽ സൌഹാർദ്ദപരമായി പരിഹരിക്കുന്നതിനാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ജനങ്ങൾക്ക് ലളിതവും ചെലവ് കുറഞ്ഞതും എളുപ്പത്തിൽ പ്രാപ്യമാകുന്നതുമായ തർക്കപരിഹാര സംവിധാനം ഒരുക്കുന്നതിലൂടെ ദീർഘകാല നിയമ നടപടികളുടെ ആവശ്യകത കുറയ്ക്കുന്നതിനും പദ്ധതി സഹായിക്കുന്നു. സംവാദം, അനുരഞ്ജനം, സമാധാനപരമായ തർക്കപരിഹാരം എന്നിവയുടെ സംസ്കാരം സമൂഹത്തിൽ വളർത്തുന്നതിനും ജനങ്ങളുടെ അടിസ്ഥാനതലത്തിൽ നീതി കൂടുതൽ പ്രാപ്യമാക്കുന്നതിനും തർക്കരഹിത ഗ്രാമീണ ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്ക് മാറുന്നതിനുമാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത്. സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ കോഴിക്കോട് ജില്ലയിൽ മായനാട് പ്രവർത്തിച്ചുവരുന്ന ഗവൺമെന്റ് ഭിന്നശേഷി തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ കെൽട്രോണിന്റെ സഹായത്തോടെ ആരംഭിക്കുന്ന 1 വർഷം വീതം ദൈർഘ്യമുള്ള സൌജന്യ കമ്പ്യൂട്ടർ കോഴ്സുകളായ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അടിസ്ഥാന യോഗ്യത +2, ഫോർവേഡ് പ്രോസസിംഗ് ആൻഡ് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് അടിസ്ഥാന യോഗ്യത SSLC എന്നിവയിലേക്ക് 40% കുറയാത്ത ചലനപരമായ വൈകല്യം, കേൾവി, സംസാര പരിമിതിയിലുള്ളവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. പ്രായപരിധി 18 മുതൽ 30 വയസ്സുവരെ. വിദഗ്ധരുടെ വിശദമായ വിലയിരുത്തലുകൾക്ക് ശേഷമാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. അപേക്ഷകൾ ഈ മാസം 25-നുള്ളിൽ സൂപ്പർവൈസർ ഗവൺമെന്റ് ഭിന്നശേഷി തൊഴിൽ പരിശീലന കേന്ദ്രം, മായനാട്, കോഴിക്കോട് 673008 എന്ന മേൽവിലാസത്തിൽ അയയ്ക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0495235143 അല്ലെങ്കിൽ 7025692560 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. നമുക്ക് ചുറ്റും സമാപിച്ചു. ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഗണേഷ് സുന്ദരവും സൌമ്യ രാമകൃഷ്ണൻ ചേർന്ന് പാടിയത് ചിത്രം തൊണ്ടി മുതലും ദൃക്സാക്ഷിയും.

0: soil to be used for anti-India activities. Delhi turns into a diplomatic fortress as BRICS leaders arrive, reports the Pioneer. Following the tragic Satyaniketan tragedy in Delhi, the Asian Age writes, Delhi surveys 1,200 PGs, launches big crackdown. In another story, the Asian Age says, BJP to mark Prime Minister's 25 years in service with birthday outreach. And finally, century on, Oxford set to return Naga ancestral remains. Well, the Tribune reports that 39 Naga ancestral skulls, some taken more than a century ago during British colonial rule, are to be brought home from Oxford to Nagaland. And with that, it's back to you, Abhishek.
1: Thank you, Dina. And now, before we end the bulletin, the headlines once again. Union Cabinet approves Railways 8 multi-tracking projects worth over 20,800 crore rupees. Prime Minister Narendra Modi says Cabinet decision will ensure faster passenger movement, stronger connectivity and additional freight capacity. India calls upon BRICS countries to work together to expand opportunities for women entrepreneurs and women-led enterprises in international trade. India ramps up Nepal flood relief with 8th aid flight, specialized tunnel team and forensic experts. IAEA refers Iran to UN Security Council over nuclear non-compliance. IMD issues red alert for heavy rainfall in Odisha today. And in tennis, Ben Shelton and Francis Tiafoe set up an All-American men's single semifinal at the US Open in New York. And with that, we end the morning news. Have a nice day.
2: നോവൽ സഞ്ചാരം.
3: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
4: റെയിൽ വഴി പിടിച്ചുകൊണ്ട് അവർ തെക്കോട്ട് നടന്നു. എങ്ങോട്ടാണ് പോകുന്നത് എന്ന് രാധ ചോദിച്ചില്ല. വിശ്വം പറഞ്ഞതുമില്ല. അവൾ ഒന്നും നോക്കിയില്ല, ഒന്നും കണ്ടതുമില്ല. അസഹ്യമായ വിധത്തിൽ എല്ലാ വക്കിലും വെളിച്ചമുണ്ടെന്ന് മാത്രം അവൾ മനസ്സിലാക്കി. വിശ്വത്തെ കണ്ടത് ഗുരുത്വമായി, ഗോപാലകൃഷ്ണൻ പറഞ്ഞു. വിശ്വം ഒന്ന് മൂളുക മാത്രം ചെയ്തു. വീണ്ടും നിശബ്ദം. അടുത്തു നിന്ന് കേട്ട കുട്ടികളുടെ കലമ്പൽ അവളുടെ ശ്രദ്ധയാകർഷിച്ചു. പുറം റെയിലിന്മേൽ കുഴിച്ചിട്ട ഒരു വണ്ടിപ്പെട്ടിക്ക് ചുവട്ടിൽ ഒരു കുടുംബം. 6 വയസ്സായ ഒരു പെൺകുട്ടി, 3 വയസ്സായ ഒരാൺകുട്ടി, 6 മാസം ചെന്ന ഒരു കൊച്ചുകുട്ടി. കുട്ടികളെല്ലാം അമ്മയുടെ മാറിലേക്ക് തലചായ്ച്ചുകൊണ്ടാണ് കിടക്കുന്നത്. അമ്മ ഉറങ്ങുകയാണ്. കൊച്ചുകുട്ടി അപ്പോഴും ആ ഉണക്കമുല ചപ്പിക്കൊണ്ട് കിടക്കുന്നു. കുട്ടികളെയെല്ലാം മുല കുടിക്കാൻ അനുവദിച്ചുകൊണ്ട് വെണ്ണീറ്റിൻ കുഴിയിൽ കിടക്കുന്ന ഒരു ചെത്തിലപ്പട്ടിയുടെ മട്ടുണ്ടായിരുന്നു ആ അമ്മയ്ക്ക്. രാധ ഒന്നങ്ങോട്ട് നോക്കി, കൺതിരിച്ചു കളഞ്ഞു. 10 അടി കൂടി നടന്നില്ല, മറ്റൊരു കുടുംബം. ഭക്ഷണം പാകം ചെയ്യുകയാണ്. അടുപ്പത്ത് ഒരു കലത്തിൽ എന്തോ കിടന്ന് തിളയ്ക്കുന്നു. തീയ്ക്കു ചുറ്റുമായി അച്ഛനും അമ്മയും മക്കളും വട്ടമിട്ടിരിക്കുന്നു. ഒരു ഭീകര നിശബ്ദത അവിടെ തങ്ങിനിന്നു. കൊത്തിത്തറയ്ക്കുന്ന ദുർഗന്ധവും ആ പ്രദേശത്തുനിന്ന് പൊന്തുന്നുണ്ടായിരുന്നു. പട്ടണത്തിലുള്ളവരെല്ലാം മാനം മര്യാദയോടുകൂടി ജീവിക്കുന്നവരാണ് എന്നായിരുന്നു രാധയുടെ ധാരണ. തുടർച്ചയായ ഈ കാഴ്ചകൾ അവളെ അത്ഭുതപ്പെടുത്തി. നിഴലും വെളിച്ചവും മാറി മാറി മുറിച്ചു കടന്നുകൊണ്ട് അവൾ മുമ്പോട്ടു പോയി. ഒരു റെയിൽവേ ഗേറ്റിനടുത്തെത്തിയപ്പോൾ വിശ്വം പടിഞ്ഞാട്ട് തിരിഞ്ഞു. അവളും ഒരിടവഴിയും ഏതാനും ചെറ്റക്കുടിലുകളും പിന്നിട്ട് ചെന്നുകയറിയത് നല്ല ഒരു പൂമുഖത്തോടുകൂടിയ വീടിൻ്റെ ചവിട്ടുപടിയിലേക്കാണ്. വിശ്വം വാതിൽ തുറന്നു. ആരാണത്? ഉള്ളിൽ നിന്നൊരു ചോദ്യം. ഒരു നിമിഷത്തിന് വിശ്വം മറുപടി പറഞ്ഞില്ല. ആരാണത്? വീണ്ടും ആ കനത്ത ശബ്ദം അകത്തുനിന്ന് വിളിച്ചു ചോദിച്ചു. ഞാനാണ്. ഉടനെ മുറിയുടെ വാതിൽ തുറന്ന് വിളക്കുമായി ദീർഘകായനായ ഒരു മനുഷ്യൻ അവരുടെ മുമ്പിലേക്ക് വന്നു. അയാൾ ചോദിച്ചു, എവിടേക്ക് പോയിരുന്നു കുട്ടി? ഞാൻ കുറേ നേരമായി കാത്തിരിക്കുന്നു. വെറുതെ നടക്കാൻ? വിശ്വനാഥന് പരുങ്ങലുണ്ടായിരുന്നു. രാധ വിളക്ക് പിടിച്ചു നിൽക്കുന്ന ആ മനുഷ്യനെ ആകെയൊന്ന് നോക്കി. ദീർഘകായനായ ഒരു പരുക്കൻ മുസൽമാനാണ്. ഇങ്ങോട്ട് കയറി നിൽക്കൂ, വിശ്വനാഥൻ പിമ്പോട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു. പിന്നെ ആരാണ്? പരുക്കൻ ശബ്ദം. നാട്ടുകാരാണ്. ആ വിളക്ക് മുമ്പോട്ട് നീങ്ങി. ആ മധ്യവയസ്കൻ ആകെതരെ ഒന്ന് നോക്കി. ഒരു പെൺകിടാവും ഒരു ചെറുപ്പക്കാരനും. ഒരു നിമിഷം ആലോചിച്ചിട്ട്

0: പറഞ്ഞു.
1: അകത്തേക്ക് കടന്നു നിൽക്ക.
0: ആ പരുക്കൻ ശബ്ദത്തിന് ആകാവുന്നത്ര മൃദുലതയോടെയാണ് അത് പറഞ്ഞത്. അവരെല്ലാം മുറിയുടെ ഓരോ ഭാഗത്ത് ഇരുപ്പുറപ്പിച്ചു.
1: ഇവരെ എനിക്ക് മനസ്സിലായില്ല.
0: ഒരാൾ കാണാൻ വേണ്ടി നാട്ടിൽ നിന്ന് വന്നതാണ്. സ്റ്റേഷനിൽ വഴിയറിയാതെ നിൽക്കുമ്പോൾ ഞാനിങ്ങോട്ട് കൂട്ടിയതാണ്. വിശ്വം ഒരു നുണ ഭംഗിയായി വിവരിച്ചു.
1: ആഹാ,
0: പരുക്കൻ മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ സന്ദേഹം കളിയാടിയത് നിഴലിൽ ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല.
2: ഉറുബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്ന് കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30. ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ആകാശവാണി സ്മൃതിമധുരം. അക്ഷരങ്ങളുടെ കാന്തി പടർത്തുന്ന വരികളുള്ള ചില ഗാനങ്ങൾ ഇന്ന് സ്മൃതിമധുരത്തിലൂടെ കേൾക്കാം. ആദ്യം അഭിജിത്ത് കൊല്ലം പാടിയ ഗാനം, ചിത്രം എഴുത്തോല.

0: സ്മൃതിമധുരം സമാപിച്ചു.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ആകാശവാണി യോഗ സൗഖ്യം.
1: ഇന്നീ പരിപാടിയിൽ കർമ്മയോഗ, രാജയോഗ, ജ്ഞാനയോഗ, ഇതേക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ ബിജു ജി.
2: യോഗയുടെ കാഴ്ചയിൽ എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യമാണ് ഉള്ളത്. വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും പരിശീലിക്കാം. ജാതി മത വർഗദേശഭേദമന്യേ ലോകം മുഴുവൻ June 21 അന്താരാഷ്ട്ര യോഗ ദിനമായി ആചരിക്കുന്നുണ്ട്. ഭാരതീയരെന്ന നിലയിൽ നമുക്കിതിൽ അഭിമാനിക്കാം. യോഗയുടെ തുടക്കത്തിന് മനുഷ്യരാശിയോളം പഴക്കവും പ്രാധാന്യവുമുണ്ട്. യുജ് എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് യോഗ എന്ന പദം ഉണ്ടായിരിക്കുന്നത്. യോഗ ഒരു പൗരാണിക ശാസ്ത്രമാണ്. നാം ഇന്ന് കടന്നു പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാലഘട്ടത്തിലൂടെയാണ്. ഇത്തരം പരിണാമഘട്ടത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യർക്ക് ആന്തരികമായ പരിണാമം ഉണ്ടാവുന്നില്ല. ബാഹ്യമായ പരിണാമത്തിനോടൊപ്പം തന്നെ ആന്തരിക പരിണാമം ചാലകശക്തിയായി മുന്നോട്ട് പോകാൻ യോഗ നമ്മളെ സഹായിക്കുന്നുണ്ട്. മനോമാലിന്യങ്ങൾ നീക്കം ചെയ്ത് സാധനയിലൂടെ പരിപൂർണത നേടാൻ യോഗ സഹായിക്കുന്നു. യോഗയുടെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളാണ് കർമ്മയോഗ, ജ്ഞാനയോഗ, രാജയോഗ എന്നിവ. എന്താണ് കർമ്മയോഗ? കർമ്മണ്യേ വാദികാരിസ്യ മാ ഫലേഷു കഥാചന എന്ന് ഭഗവത്ഗീത ഉദ്ഘോഷിക്കുന്നുണ്ട്. ഫലേച്ച കൂടാതെ കർമ്മത്തിന് പ്രാധാന്യം നൽകുന്ന ജീവിതക്രമമാണ്. ഭൗതിക ജീവിതം വിജയകരമായി പൂർത്തീകരിച്ച് ആത്മസാക്ഷാത്കാരം നേടാൻ കർമ്മയോഗ നമ്മളെ സഹായിക്കുന്നുണ്ട്. മഹാത്മാഗാന്ധിജി പോലുള്ളവർ വ്യക്തമായ ഉദാഹരണങ്ങളാണ്. ജ്ഞാനയോഗ, അറിവിൽ അധിഷ്ഠിതമായ യോഗയാണ് ജ്ഞാനയോഗ. ബുദ്ധിയും വിവേകവും മനുഷ്യനെ മറ്റ് മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തരാക്കുന്നുണ്ട്. യഥാർത്ഥത്തിലുള്ള അറിവ് ധ്യാനത്തിലൂടെ, ഗുരുമാർഗത്തിലൂടെ ലഭിക്കുന്നുണ്ട്. ഞാൻ ആര് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ലഭിക്കുന്നുണ്ട്. പൗരാണിക ഋഷിമാർ രചിച്ച വേദങ്ങളും ഉപനിഷത്തുകളും പ്രകാരം ശിഷ്യന്മാർ സജ്ജരാകുമ്പോൾ ഉത്തമനായ ഗുരു പ്രത്യക്ഷപ്പെടുമെന്നാണ്. ഇത് ധാർമ്മികവും സന്മാർഗവുമായ പൂർണ്ണതയാണ് ലക്ഷ്യമിടുന്നത്. പ്രായോഗിക തലത്തിൽ വ്യക്തിഗതമായും സാമൂഹ്യപരമായും സംഘർഷങ്ങളില്ലാത്ത, യുദ്ധങ്ങളില്ലാത്ത, സ്നേഹത്തിൽ അധിഷ്ഠിതമായ, സമാധാനപരമായ ഒരു പുതിയ ലോകക്രമം നിലവിൽ വരും. ആത്മസാക്ഷാത്കാരം നേടാൻ അവരവരുടെ കടമയും ധർമ്മവും ഉത്തരവാദിത്വവും ഉപേക്ഷിച്ചുകൊണ്ട് സർവസംഘ പരിത്യാഗി ആവണമെന്നില്ല. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന് ആഹ്വാനം ചെയ്ത ശ്രീനാരായണ ഗുരുദേവ ദർശനവും ഇതുതന്നെയാണ്. അവരവരുടെ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ലഭ്യമായ സമയവും സൗകര്യവും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് യോഗ ജീവിതം പഠിക്കുകയും പഠിപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യാം. എന്താണ് രാജയോഗ? ഈ പദം തന്നെ വ്യക്തമാക്കുന്നത് നമ്മെ രാജകീയമായ ജീവിതം നയിക്കാൻ പ്രാപ്തരാക്കുന്നു എന്നാണ്. ഇവിടെ രാജാവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിനെയാണ്. യോഗ എന്നത് മാനസിക ശാസ്ത്രം കൂടിയാണ്. യോഗ ചിത്തവൃത്തി നിരോധക എന്ന വാക്യത്തിൽ നിന്ന് ഇത് വ്യക്തമാണ്. മനോ വ്യാപാര മണ്ഡലം ഭൗതിക, ആത്മീയ, മാനസിക തലങ്ങളിൽ വ്യാപിച്ചിട്ടുണ്ട്. രാജയോഗ സ്വയം അനുഭവത്തിലൂടെ ബോധ്യപ്പെടണം. രാജയോഗ ഒരു രാജപാത നമ്മുടെ മുമ്പിൽ തെളിയിക്കുന്നുണ്ട്. ഭൗതികവും ആത്മീയവും മാനസികവുമായ തലങ്ങളിൽ രാജയോഗ സ്വാധീനിക്കുന്നുണ്ട്. പതഞ്ജലി മഹർഷി വിഭാവനം ചെയ്ത അഷ്ടാംഗയോഗയെ രാജയോഗ എന്നാണ് പറയുന്നത്. ഇവ സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തിലേക്ക് നമ്മെ നയിക്കുന്നുണ്ട്. ആദ്യത്തെ 4 ഘട്ടങ്ങൾ യമം, നിയമം, ആസനം, പ്രാണായാമ എന്നിവ ഹഠയോഗയെന്നും വിളിക്കുന്നുണ്ട്. ഹഠയോഗ അവസാനിക്കുമ്പോൾ രാജയോഗ തുടങ്ങുന്നു എന്നാണ് പ്രമാണം.
1: കർമ്മയോഗ, രാജയോഗ, ജ്ഞാനയോഗ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബിജു ജി.

അറിയിപ്പ്. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണി വരെ തീറ്റപ്പുൽ കൃഷി വ്യാപനവും സർക്കാരിന്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആന്റ് ടെക്നോളജിയിലെ സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ ശ്യാം സൂരജ് SR മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പരുകൾ ഇനി പറയുന്നു. 9495964321 അല്ലെങ്കിൽ 9495563321. മറ്റൊരു നമ്പർ കൂടി പറയാം, 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ തീറ്റപ്പുൽ കൃഷി വ്യാപനവും സർക്കാരിന്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കൈതപ്രം എഴുതി രതീഷ് വേഗ സംഗീതം നൽകി. ആടുപുലിയാട്ടം എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയ ഗാനം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 9:15 ഹലോ സന്ദേശഗാനത്തിൽ കേൾക്കാം.
1: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
0: സമയം 9:00.
2: ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി.

0: ആത്മഹത്യാ പ്രതിരോധത്തിലെ സാമൂഹിക പ്രതിബദ്ധത. മനുഷ്യജീവിതം സങ്കീർണമായ പ്രതിസന്ധികളിലൂടെയും അപ്രതീക്ഷിതമായ വെല്ലുവിളികളിലൂടെയും കടന്നുപോകുന്ന ഒന്നാണ്. കടുത്ത നിരാശയും മാനസിക സംഘർഷങ്ങളും കൊണ്ട് പൊറുതിമുട്ടുമ്പോൾ ചിലരെങ്കിലും സ്വയം ജീവനൊടുക്കുക എന്ന ദാരുണമായ തീരുമാനത്തിലേക്കാണ് അവസാനമായി ചെന്നെത്തുന്നത്. എന്നാൽ മരണം ഒന്നിനും പരിഹാരമല്ല എന്നോർക്കുക. പ്രതീക്ഷയേറ്റ നിമിഷങ്ങളിൽ താങ്ങായി നിൽക്കാൻ ഒപ്പമൊരാളുണ്ടെന്ന തിരിച്ചറിവാണ് ഇവിടെ പ്രധാനം. എല്ലാ വർഷവും സെപ്റ്റംബർ 10 ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമായി ആചരിക്കുമ്പോൾ ലോകം ഒന്നാകെ ഉയർത്തിക്കാട്ടുന്നത് ആത്മഹത്യകൾ പ്രതിരോധിക്കപ്പെടേണ്ടവയും തടയാൻ സാധിക്കുന്നവയുമാണ് എന്ന സന്ദേശമാണ്. 2003 സെപ്റ്റംബർ 10 ആദ്യമായി ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം ആചരിച്ചത്. ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ സൂയിസൈഡ് പ്രിവെൻഷനും ലോകാരോഗ്യ സംഘടനയും സംയുക്തമായാണ് ഈ ദിനാചരണത്തിന് തുടക്കമിട്ടത്. ആഗോളതലത്തിലും ഇന്ത്യയിലും വർദ്ധിച്ചുവരുന്ന ആത്മഹത്യാ നിരക്ക് വലിയൊരു സാമൂഹിക മുന്നറിയിപ്പാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം പ്രതിവർഷം 7 ലക്ഷത്തിലധികം ആളുകളാണ് ലോകത്ത് ആത്മഹത്യ ചെയ്യുന്നത്. അതായത് ഓരോ 40 സെക്കൻഡിലും ഒരു ജീവൻ പൊലിയുന്നു എന്നർത്ഥം. ഇതിലേറിയ പങ്കും 15-29 ഇടയിൽ പ്രായമുള്ള യുവാക്കളാണ്. ഇന്ത്യയുടെ സ്ഥിതിയും മറിച്ചല്ല. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, പരീക്ഷാഭയം, വിഷാദരോഗം എന്നിവ കാരണം രാജ്യത്ത് ആത്മഹത്യാ നിരക്ക് വർദ്ധിച്ചുവരുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന സാക്ഷരതയുണ്ടെങ്കിലും മാനസിക ആരോഗ്യ സാക്ഷരതയിൽ നാം ഇനിയും മുന്നേറേണ്ടതുണ്ട് എന്നതാണ് വസ്തുത. ഈ സാഹചര്യത്തിൽ ആത്മഹത്യാ പ്രതിരോധത്തിൽ ശാസ്ത്രീയമായ ഇടപെടലുകളും സാമൂഹിക പിന്തുണയും എങ്ങനെ സാധ്യമാക്കാം എന്ന് പരിശോധിക്കുകയാണ് ഇന്നത്തെ വാർത്താതരംഗിണി. ആത്മഹത്യ ഒരു വ്യക്തിഗത പ്രശ്നമല്ല, മറിച്ച് പ്രതിരോധിക്കാൻ കഴിയുന്ന ആരോഗ്യ പ്രശ്നമാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. വിഷാദം, അമിതമായ ഉത്കണ്ഠ, ലഹരി ഉപയോഗം തുടങ്ങിയവയാണ് പലപ്പോഴും ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. നമ്മോടൊപ്പമുള്ള ഒരാളുടെ പെരുമാറ്റത്തിലുണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റങ്ങൾ, നിരാശ നിറഞ്ഞ വാക്കുകൾ, ഒറ്റപ്പെടാനുള്ള പ്രവണത എന്നിവയെല്ലാം മുൻകൂട്ടിയുള്ള ലക്ഷണങ്ങളാകാം. ഇത്തരം മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ വിദഗ്ധ ചികിത്സയും കൌൺസിലിംഗും തേടാൻ തയ്യാറാവുകയാണ് വേണ്ടതെന്ന് പ്രമുഖ മാനസികാരോഗ്യ വിദഗ്ധനായ അരുൺ ബി നായർ പറയുന്നു.
1: പലപ്പോഴും തിരിച്ചറിയപ്പെടാതെ പോകുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളാണ് ആത്മഹത്യക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി മാറുന്നത്. വിഷാദരോഗം, ഉന്മാദ വിഷാദരോഗം അഥവാ ബൈപോളാർ ഡിസോർഡർ, ലഹരി വസ്തുക്കളുടെ അടിമത്വം, മദ്യാസക്തി, ചിത്തഭ്രമം, സംശയരോഗം തുടങ്ങി ഒട്ടേറെ മാനസിക അനാരോഗ്യ അവസ്ഥകൾ ആത്മഹത്യകളിലേക്ക് വഴിതെളിക്കാം. ഉടൻതന്നെ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദവും ചിലപ്പോൾ ആത്മഹത്യക്ക് കാരണമായേക്കാം. പലപ്പോഴും ആത്മഹത്യക്ക് കാരണമാകുന്ന മാനസിക സമ്മർദ്ദം നമുക്ക് ചുറ്റുമുള്ള ആളുകളിൽ ഉണ്ടായാൽ പോലും നാം അത് തിരിച്ചറിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ലോകാരോഗ്യ സംഘടന തന്നെ പറഞ്ഞിട്ടുള്ളത് പ്രകാരം ആത്മഹത്യയുടെ ലോകവ്യാപകമായി കാണപ്പെടുന്ന ഏറ്റവും സാധാരണവും ഏറ്റവും അനായാസം പ്രതിരോധിക്കാൻ കഴിയുന്നതുമായ കാരണമാണ് വിഷാദരോഗം. ഒരു വ്യക്തിക്ക് വിഷാദരോഗമുണ്ട് എങ്കിൽ ഇനി പറയുന്ന 9 ലക്ഷണങ്ങളിൽ 5 എണ്ണമെങ്കിലും അയാൾ 2 ആഴ്ചക്കാലം പ്രദർശിപ്പിക്കും. രാവിലെ തൊട്ട് വൈകിട്ട് വരെ തുടർച്ചയായ വിഷാദഭാവം, മുൻപ് ആസ്വദിച്ചു ചെയ്തിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമില്ലായ്മ, അകാരണമായ ക്ഷീണം, ഉറക്കക്കുറവ്, വിശപ്പില്ലായ്മ, ഏകാഗ്രതക്കുറവ്, ചിന്തകളുടെയും പ്രവൃത്തികളുടെയും ഗതിവേഗത്തിലുണ്ടാകുന്ന വ്യത്യാസം, നിരാശയും പ്രതീക്ഷയില്ലായ്മയും, ആത്മഹത്യാ പ്രവണത എന്നിവയാണ് ഈ 9 ലക്ഷണങ്ങൾ. വിഷാദരോഗത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടാൽ തീർച്ചയായും എത്രയും പെട്ടെന്ന് കൃത്യമായ ചികിത്സയിലൂടെ അവരെ മോചിപ്പിക്കാൻ സാധിക്കും. നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികൾക്ക് മാനസിക സമ്മർദ്ദമുണ്ടെന്ന് തോന്നിയാൽ വിദഗ്ധമായ പരിശീലനം ലഭിച്ചിട്ടില്ലാത്ത ഒരു സാധാരണക്കാരന് പോലും നടത്താവുന്ന ഒരു ഇടപെടലുണ്ട്. ഇതാണ് മാനസികാരോഗ്യ പ്രഥമ ശുശ്രൂഷ അഥവാ മെന്റൽ ഹെൽത്ത് ഫസ്റ്റ് എയ്ഡ്. 5 ഘട്ടങ്ങളിലൂടെയാണ് ഈ പ്രക്രിയ മുന്നോട്ട് പോകുന്നത്. ആദ്യം സമ്മർദ്ദം അനുഭവിക്കുന്ന വ്യക്തിയെ നേരിട്ട് കണ്ട് എന്താണ് അയാളുടെ പ്രയാസമെന്ന് സ്നേഹപൂർവ്വം ആരായുക. 2, അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അയാളെ തടസ്സപ്പെടുത്താതെ, ഉപദേശിക്കാതെ, മുൻവിധികളില്ലാതെ ക്ഷമയോടെ അവസാനം വരെ കേൾക്കുക. 3, അയാൾക്ക് എന്തെങ്കിലും തെറ്റായ ധാരണകളുണ്ടെങ്കിൽ വസ്തുതകൾ നിരത്തി അതിനെ തിരുത്തുക. യഥാർത്ഥമായ പ്രശ്നങ്ങൾ കൊണ്ടാണ് അയാൾ പ്രയാസം അനുഭവിക്കുന്നത് എങ്കിൽ അയാളോടൊപ്പം നാം ഉണ്ട് എന്ന ഒരു ആശ്വാസം പകരുക. ഈ 3 ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടും പ്രയാസം മാറുന്നില്ലെങ്കിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ നേരിട്ട് കണ്ട് കൃത്യമായ ചികിത്സ എടുക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. 5th ഘട്ടം ആത്മഹത്യാ പ്രവണതയുള്ള ഒരു വ്യക്തിയും ഒറ്റപ്പെട്ടു പോകാതെ കൃത്യമായ സാമൂഹിക പിന്തുണ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അയാളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും സഹപാഠികളും അയൽവാസികളുമെല്ലാം അയാളോടൊപ്പം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഈ സാമൂഹ്യ ബന്ധത്തിൻ്റെ ഊഷ്മളത പലപ്പോഴും ആത്മഹത്യകൾ തടയാൻ പര്യാപ്തമാണ്. എന്നാൽ ഒറ്റപ്പെട്ടു പോകുന്ന വ്യക്തികൾ പലപ്പോഴും ആത്മഹത്യയിൽ അഭയം കണ്ടെത്തുന്നതും സാധാരണമാണ്.
0: കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന മാനസിക സമ്മർദ്ദവും അതേ തുടർന്നുള്ള ആത്മഹത്യാ പ്രവണതയും നാം ഗൗരവമായി കാണേണ്ടതുണ്ട്. പഠനഭാരം, പരീക്ഷാപേടി, രക്ഷിതാക്കളുടെ ഉയർന്ന പ്രതീക്ഷകൾ, സൈബർ ഇടങ്ങളിലെ മാനസിക സംഘർഷങ്ങൾ എന്നിവ കുട്ടികളെ തളർത്തുന്നു. ക്ലാസ് മുറികളിൽ പഠനത്തോടൊപ്പം കുട്ടികളുടെ മനസ്സും നമ്മൾ വായിക്കണം. അധ്യാപകർക്ക് കുട്ടികളുടെ പെരുമാറ്റത്തിലെ നേരിയ വ്യത്യാസം പോലും തിരിച്ചറിയാനാകും. തോൽവികൾ ജീവിതത്തിന്റെ അവസാനമല്ലെന്നും അതൊരു പുതിയ തുടക്കമാണെന്നും കുട്ടികളെ നാം പഠിപ്പിക്കേണ്ടതുണ്ട്. മനഃശാസ്ത്രജ്ഞയും അധ്യാപികയുമായ ഡോക്ടർ സിന്ധു ബി കെ.
2: ഒരു കുട്ടി ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത് പലപ്പോഴും താൻ അനുഭവിക്കുന്ന വേദനയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയുമില്ലെന്ന തോന്നലായിരിക്കാം. പരീക്ഷയിലെ പരാജയം, മാർക്ക് കുറഞ്ഞത്, മാതാപിതാക്കളുടെ അമൃത പ്രതീക്ഷകൾ, കൂട്ടുകാരുടെ പരിഹാസം, ബുള്ളിംഗ്, സൈബർ ബുള്ളിംഗ്, കുടുംബത്തിലെ സംഘർഷങ്ങൾ, ഏകാന്തത, അധ്യാപകരുടെയോ രക്ഷിതാക്കളുടെയോ ശകാര ഭയം, സോഷ്യൽ മീഡിയയിലെ താരതമ്യങ്ങൾ, ലഹരി വസ്തുക്കളുടെ ഉപയോഗം, ഇങ്ങനെ പല കാരണങ്ങളും ഒരു കുട്ടിയുടെ മനസ്സിൽ വലിയ ഭാരമായി മാറാം. ഒരു കുട്ടി പെട്ടെന്ന് എല്ലാവരിൽ നിന്നും അകന്നു നിൽക്കുന്നു. ഇഷ്ടപ്പെട്ട കാര്യങ്ങളോടുള്ള താല്പര്യം നഷ്ടപ്പെടുന്നു. ഉറക്കത്തിലും ഭക്ഷണ ശീലങ്ങളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. പഠനത്തിൽ പെട്ടെന്ന് തകർച്ച ഉണ്ടാകുന്നു. എനിക്ക് ആരും വേണ്ട, എന്റെ ജീവിതത്തിന് അർത്ഥമില്ല, ഞാൻ ഇല്ലായിരുന്നെങ്കിൽ എല്ലാവർക്കും നന്നായിരുന്നു എന്നിങ്ങനെ സംസാരിക്കുന്നു. ചിലപ്പോൾ കുട്ടി നേരിട്ട് ആത്മഹത്യയെക്കുറിച്ച് പറയുകയും ചെയ്യാം. ഇത്തരം വാക്കുകളെ ശ്രദ്ധ നേടാനുള്ള ശ്രമം എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. സഹായത്തിനായി നൽകുന്ന ഒരു സൂചനയായിരിക്കാം അത്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുട്ടിക്ക് ഏറ്റവും സുരക്ഷിതമായ ഇടം വീടായിരിക്കണം. ഒരു പരീക്ഷയിലെ പരാജയം ജീവിതത്തിലെ പരാജയമല്ല. പ്രിയപ്പെട്ട അധ്യാപകരെ, ഒരു കുട്ടി വീട്ടിൽ പറയാത്ത പല കാര്യങ്ങളും അധ്യാപകനോട് പറയാറുണ്ട്. ക്ലാസ്സിൽ പെട്ടെന്ന് മിണ്ടാതാകുന്ന കുട്ടിയെ ശ്രദ്ധിക്കുക. ഒറ്റപ്പെട്ടു നിൽക്കുന്ന കുട്ടിയെ ശ്രദ്ധിക്കുക. കൂട്ടുകാർ പരിഹസിക്കുന്ന കുട്ടിയെ ശ്രദ്ധിക്കുക. അധ്യാപകന്റെ ഒരു വാക്ക് ഒരു കുട്ടിയെ ഉയർത്താനും തകർക്കാനും കഴിയും. സ്കൂളുകളിൽ കൗൺസിലിംഗ് സംവിധാനങ്ങളും ജീവിത നൈപുണ്യ പരിശീലനവും ഇമോഷണൽ ലിറ്ററസിയും ആന്റി ബുള്ളിംഗ് സംവിധാനങ്ങളും ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. സഹായം തേടുന്നത് ദൗർബല്യമല്ലെന്ന് കുട്ടികൾക്ക് അനുഭവത്തിലൂടെ പഠിപ്പിക്കണം.
0: മാനസിക രോഗങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതും ചികിത്സിക്കുന്നതും ആത്മഹത്യ തടയുന്നതിൽ സുപ്രധാന പങ്കുവഹിക്കുന്നു. വിഷാദ രോഗത്തിനുള്ള മരുന്നുകളും ചികിത്സാരീതികളും ആത്മഹത്യാ പ്രവണതയുള്ളവർക്കുള്ള ജീവൻ രക്ഷാമാർഗം.

0: അംഗങ്ങളാണ്. മാത്രമല്ല മാനസിക പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള അവബോധം ആത്മഹത്യാ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടാൻ സഹായിക്കുമെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മാനസികാരോഗ്യ വിദഗ്ധനായ ഡോക്ടർ മോഹൻ റോയ് അഭിപ്രായപ്പെട്ടു.
1: ഒരു വ്യക്തി ആത്മഹത്യയ്ക്ക് തയ്യാറായി കഴിഞ്ഞാൽ അദ്ദേഹത്തെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ സാധിക്കില്ല എന്നൊരു തെറ്റിദ്ധാരണ പൊതുവെ സമൂഹത്തിലുണ്ട്. ഇത് ഒരിക്കലും ശരിയല്ല. ഇത്തരം നിരവധിയായ പല തെറ്റിദ്ധാരണകൾ ഉള്ളതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ലോകത്ത് ആത്മഹത്യാ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കാത്തത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യത്തെ അന്താരാഷ്ട്ര ആത്മഹത്യാ പ്രതിരോധ ദിനത്തിൻ്റെ സന്ദേശം അഥവാ തീം ചേഞ്ചിങ് ദ നെറേറ്റീവ് എന്നുള്ളതാണ്. അതായത് ആത്മഹത്യയെക്കുറിച്ചുള്ള ചില വിശേഷണങ്ങൾ നമ്മുടെയൊക്കെ സമൂഹത്തിൽ പ്രചുരപ്രചാരം നേടിയിട്ടുണ്ട്, വ്യാപകമായി പോകുന്നുണ്ട്. അവയൊന്നും ശരിയല്ല എന്നും ആത്മഹത്യയെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ അറിവ് നാം സമ്പാദിക്കുകയും അത് ആത്മഹത്യാ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാവുകയും ചെയ്യണം എന്നുള്ളതാണ് ഈ വർഷത്തെ അടിസ്ഥാനപരമായ ആത്മഹത്യാ പ്രതിരോധ ദിനത്തിൻ്റെ സന്ദേശം. ഇതിൽ യഥാർത്ഥത്തിൽ മാനസിക ആരോഗ്യത്തെക്കുറിച്ചുള്ള അവബോധ പ്രവർത്തനങ്ങളുണ്ട്. അവ വളരെ പ്രാധാന്യമുള്ളതാണ്. വിഷാദ രോഗത്തെക്കുറിച്ചും പലതരം മാനസിക പ്രശ്നങ്ങളെക്കുറിച്ചുമുള്ള അവബോധം ജനങ്ങൾക്ക് കൂടുന്നതനുസരിച്ച് ആത്മഹത്യാ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആക്കം വർദ്ധിക്കുന്നു എന്നുള്ളത് പഠനങ്ങളിലൂടെ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ ലഹരിയുടെ ഉപയോഗം കുട്ടികളുടെ ഇടയിലും ചെറുപ്പക്കാരിലും സ്ത്രീകളിലുമുള്ള ആത്മഹത്യാ പ്രതിരോധ പ്രവർത്തനങ്ങൾ, സമൂഹത്തിൻ്റെ ആത്മഹത്യാ പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അറിവ്, സമൂഹം എത്രമാത്രം ആത്മഹത്യാ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മുന്നിട്ടിറങ്ങുന്നു എന്നുള്ളത്, എന്തിനധികം ലോകത്ത് ആരോഗ്യ ബഡ്ജറ്റിൽ ആത്മഹത്യാ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ മാനസികാരോഗ്യത്തിന് എത്ര ശതമാനം പണം മാറ്റിവെക്കുന്നു എന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ

0: അനുതാപപൂർവം വൈകാരിക പിന്തുണ നൽകേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി ലോകത്തെ അറിയിക്കുക എന്നുള്ള ഉദ്ദേശങ്ങൾ കൊണ്ട് ഒക്കെയാണ് ചേഞ്ച് ദ നറേറ്റീവ് എന്നുള്ള വിഷയം തെരഞ്ഞെടുത്തത്. കേരളത്തിലെ ആത്മഹത്യകളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ 10,000-ത്തോളം ആത്മഹത്യകളാണ് ഒരു വർഷം നടക്കുന്നത്. അതായത് ഏകദേശം ഒരു ദിവസം 30-ത്തോളം ആത്മഹത്യകൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഈ ആത്മഹത്യകൾ പ്രതിരോധിക്കുന്നതിനാവശ്യമായിട്ടുള്ള വ്യക്തമായ പ്ലാനിങ്ങോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളോ ഇതുവരെ തയ്യാറാക്കപ്പെട്ടിട്ടില്ല. പഠനങ്ങൾ സൂചിപ്പിക്കുന്ന ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ കൃത്യമായ സൂചനകൾ നൽകുമെന്നുള്ളതാണ്. ആ സൂചനകൾ കൃത്യമായി മനസ്സിലാക്കുകയും അവർക്ക് വേണ്ട മാനസിക പിന്തുണ കൊടുക്കുകയും ചെയ്താൽ അവരെ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിക്കാവുന്നതാണ്. മൈത്രി എന്ന സംഘടന ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു സംഘടനയാണ്. വൈകാരികമായ പിന്തുണ, ഞങ്ങളെ വിളിക്കുന്നവരെ കുറ്റപ്പെടുത്താതെ വളരെ ക്ഷമാപൂർവ്വം അനുതാപപൂർവ്വം അവരുടെ മനസ്സിലെ വിഷമങ്ങൾ തുറന്നു പറയാൻ ഞങ്ങൾ പ്രേരിപ്പിക്കുകയും അവർ പറയുന്ന എന്ത് കാര്യമായാലും അത് വളരെ രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവരുടെ വിഷമം കുറച്ചുകൊണ്ടുവന്ന് അവരുടെ ആത്മഹത്യ ചിന്ത അകറ്റുന്ന ഒരു രീതിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിനെ ബിഫ്രണ്ടിങ് എന്നാണ് പറയുന്നത്. മൈത്രിയുടെ ഫോൺ നമ്പർ 0484-2540530. മൈത്രിയുടെ സേവനം എല്ലാ ദിവസവും രാവിലെ 10 മുതൽ വൈകിട്ട് 7 വരെയുണ്ട്. സേവനം തികച്ചും സൗജന്യമാണ്.
1: ആത്മഹത്യ ഒരു വ്യക്തിഗത പ്രശ്നമല്ല, മറിച്ച് ഉയർന്ന സാമൂഹിക പ്രതിബദ്ധത ആവശ്യപ്പെടുന്ന പൊതുജനാരോഗ്യ വിഷയമാണ്. ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർക്ക് കൂട്ടാകാനും അവരുടെ സങ്കടങ്ങൾ കേൾക്കാനും നമ്മൾ തയ്യാറായാൽ തന്നെ പകുതിയോളം ജീവനുകൾ നമുക്ക് രക്ഷിക്കാനാകും. ചുറ്റുമുള്ളവരുടെ നിശബ്ദതകളെ തിരിച്ചറിയുക, പരസ്പരം സഹായിക്കുക. മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് ബലഹീനതയല്ലെന്നും സഹായം തേടുന്നത് ധീരതയാണെന്നും നമ്മുടെ കുട്ടികളെയും പ്രിയപ്പെട്ടവരെയും ഓർമ്മിപ്പിക്കാം. ഒറ്റപ്പെടലിന്റെ നിഴലിൽ നിൽക്കുന്ന

വർക്ക് കരുതലിന്റെ വെളിച്ചമായി മാറുക. ആത്മഹത്യയ്ക്കെതിരെയുള്ള ഈ പോരാട്ടത്തിൽ നമുക്കും പങ്കാളികളാവാം. വിലയേറിയ ജീവനുകളുടെ കാവൽക്കാരായി മാറാം. വാർത്താതരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലിമിജി നായർ, അവതരണം തുളസീദാസ് പരമേശ്വരൻ, തയ്യാറാക്കിയത് അനിൽകുമാർ ഐരൂപ്പാറ. വാർത്താതരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.

0: ഈഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ഈഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ആകാശവാണി.
1: ഹലോ സന്ദേശഗാനം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ശ്രോതാക്കളുടെ പ്രിയപ്പെട്ടവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇഷ്ടഗാന പരിപാടി ഹലോ സന്ദേശ ഗാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശങ്ങൾ പ്രിയപ്പെട്ടവരുടെ ആനന്ദ നിമിഷങ്ങളാകുന്ന നേരമാണ് ഇനി. ഒപ്പം പ്രിയപ്പെട്ടവരുടെ ഇഷ്ടഗാനങ്ങളും കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും കിട്ടിയിട്ടുള്ള സന്ദേശങ്ങളിൽ ഇന്ന് ആദ്യം ആരുടേതാണെന്ന് നോക്കാം. ഹലോ സന്ദേശഗാനം, ഞാൻ ലത, വട്ടപ്പാറ നിന്നാണ്. എനിക്ക് രണ്ട് മക്കൾ, അഖിലും ചക്കി എന്ന അനഘയും. രണ്ട് മക്കൾ കൂടിയുണ്ട്, അഖിലിന്റെ ഭാര്യ ചക്കര എന്ന ദേവികയും ചക്കിയുടെ ഭർത്താവ് അപ്പു എന്ന അമർചന്ദും. അപ്പു പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നു. സ്വന്തത്തിനും ബന്ധത്തിനും ഒത്തിരി വില കൊടുക്കുന്ന കുട്ടിയാണ് അപ്പു. ചക്കിയുടെയും അപ്പുവിന്റെയും മൂന്നാം വിവാഹ വാർഷികം സെപ്റ്റംബർ 11 അപ്പുവിനെ വിളിച്ച് ആശംസ അറിയിക്കണേ. നമ്പർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ, അപ്പു പോലീസ് ഡ്യൂട്ടിയിലാണോ? അയ്യോ, എന്നാ ഞാൻ പെട്ടെന്ന് ഒരു കാര്യം പറഞ്ഞു വെച്ചോളാം. 11 ഡ്യൂട്ടിയിലാണോ? 11 ഡ്യൂട്ടി ആയാൽ പറ്റൂല. 11 ഡ്യൂട്ടിയും ഓൾ ഇന്ത്യ റേഡിയോ തമ്മിൽ എന്ത് ബന്ധം? ഓൾ ഇന്ത്യ റേഡിയോയിലാണോ 11 ഡ്യൂട്ടി? എന്തപ്പോ പോലീസെ, കാണുന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? പോലീസല്ലേ. അതിന്റെ ഒരു ആശംസ പറയാൻ വേണ്ടി ഞാൻ വിളിച്ചതാ. അപ്പോ ചക്കിക്കും അപ്പുവിനും വിവാഹ വാർഷിക ആശംസകൾ. വളരെ എല്ലായിടത്തും വളരെ പ്രിയപ്പെട്ട ആളാണല്ലോ. സാധാരണ പോലീസ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്കൊക്കെ പേടിയാണ്, പക്ഷേ അപ്പു പോലീസിന്റെ അടുത്ത് എല്ലാവർക്കും ഭയങ്കര വാത്സല്യമാണല്ലോ. അപ്പോ ഡ്യൂട്ടിയിലായത് കാരണം ഞാൻ കൂടുതൽ വട്ടം ചുറ്റിക്കുന്നില്ല. ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശഗാനം പരിപാടി എന്നാണ്. ആ അമ്മ തന്നെയാണ്. എനിക്ക് 4 എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ സന്ദേശം അയച്ചിരിക്കുന്നത്. എല്ലാവർക്കും ആശംസകൾ, പ്രത്യേകിച്ച് 11 വിവാഹ വാർഷികം ആശംസിക്കുന്ന നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രത്യേക ആശംസകൾ. ഇതൊരു ചലച്ചിത്രഗാന പരിപാടി കൂടിയാണ്. ഏത് പാട്ട് വെക്കണം? എന്നാലും ഒന്ന് പറയണേ, ഒരുപാട് പാട്ടില്ലേ അമ്മായിട്ട്? അമ്മായെന്നറിയിക്കാതെ ഉയരില്ലേ, മന്നൻ സിനിമയിലെ പാട്ട്. അപ്പൊ ലത അമ്മയ്ക്ക് എല്ലാവരുടെയും വക ആശംസകൾ, ഒപ്പം നിങ്ങൾക്കും. ഇനി എപ്പോഴെങ്കിലും ഡ്യൂട്ടി ഇല്ലാത്ത സമയത്ത് പോലീസിനെ ഞാൻ പിടിച്ചോളാം. അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം.

0: ഹലോ സന്ദേശഗാനത്തിൽ കൂടി ഒരു ഗാനം വെച്ചുകൊടുത്ത് സന്ദേശമറിയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എന്റെ മക്കൾ വിഷ്ണുവിന്റെ ജന്മദിനം ഓഗസ്റ്റ് 25-നും വിശാലിന്റെ ജന്മദിനം സെപ്റ്റംബർ 5-നുമാണ്. രണ്ടുപേർക്കും വേണ്ടി വിശാലിനെ വിളിച്ച് ആശംസ അറിയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ ജയശ്രീ പി കെ, മണിമല. ഹലോ.
1: ഹലോ
0: ഹലോ, ഇത് അധ്യാപക ദിനത്തിൽ ജനിച്ച വിശാലാണോ?
1: അതെ, വിശാലാണല്ലോ.
0: എന്നിട്ട് വിശാൽ അധ്യാപകനായോ?
1: അധ്യാപകനായില്ല.
0: പിന്നെ എന്തായി?
1: ഞാനിപ്പോ ഒരു പ്രിന്റിംഗ് പ്രസ് നടത്തുന്നുണ്ട്.
0: ആഹാ, പിന്നെ?
1: പിന്നെ ഞാൻ അമ്പലത്തിൽ പോകുന്നുണ്ട്.
0: അമ്പലത്തിൽ എന്തിനു പോകുന്നുണ്ട്?
1: അമ്പലത്തിൽ പൂജ.
0: ആ, ഓ, പൂജ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. ഓ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇനി അമ്പലത്തിൽ പോകുമ്പോഴത്തേക്ക് എന്റെ കാര്യങ്ങളും കൂടി ഒന്ന് പറഞ്ഞേക്കണേ.
1: തീർച്ചയായിട്ടും പറയാം.
0: ആരുടെ കാര്യം? എന്റെ കാര്യം എന്ന് പറഞ്ഞപ്പോ
1: ആകാശവാണി.
0: ആകാശവാണിയോ? ആകാശവാണിയുടെ കാര്യങ്ങളൊക്കെ, ആകാശവാണിയുടെ കാര്യങ്ങളൊക്കെ അമ്പലത്തിൽ പറയൂ.
1: അല്ല,
0: അപ്പോ വൈകിയാണെങ്കിലും പിറന്നാൾ ആശംസകൾ.
1: താങ്ക് യു.
0: വിശാലിന് മാത്രമല്ല വിഷ്ണുവിനും. വിഷ്ണുവിൻ്റെതും 10 ദിവസം മുമ്പേ ആയിരുന്നല്ലോ അല്ലേ? നിങ്ങൾ അടുത്തടുത്ത് ബർത്ത്ഡേകൾ ആയതുകൊണ്ട് ഒരുമിച്ചാണ് ആഘോഷം.
1: അതെ, ഒരുമിച്ചാ ഞങ്ങൾ കാര്യങ്ങളല്ല.
0: ആഹാ, അയാളുടെ പേരെന്താ?
1: വിവേക്.
0: വിവേകിന്റെ ബർത്ത്ഡേ എന്നാ?
1: വിവേകിന്റെ ഏപ്രിൽ.
0: ആ, കുറച്ച് ദൂരെ ആയതുകൊണ്ടായിരിക്കും. അമ്മ അടുത്തടുത്തുള്ള രണ്ടാൾക്കാർക്ക് ആശംസ പോട്ടെ. ഏപ്രിൽ സമയത്ത് ഏപ്രിലുള്ള ആൾക്ക് സന്ദേശം അയക്കുമായിരിക്കും. ആകാശവാണിയുടെ ഹലോ സന്ദേശഗാനം പരിപാടി നിന്നാണ്. ഏത് പാട്ടാ വെക്കേണ്ടേ?
1: അങ്ങനെ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
0: പെട്ടെന്ന് പറയണ്ട, ആലോചിച്ച് പറഞ്ഞാ മതി.
1: ഫ്രണ്ട്സിലെ ഒരു പാട്ട് വെച്ചാ.
0: ഫ്രണ്ട്സിലെ ഏത് പാട്ട്? എല്ലാം നല്ല പാട്ടല്ലേ?
1: ആ, എല്ലാം നല്ല പാട്ട്. അതിൽ ചേട്ടൻ ഇഷ്ടപ്പെട്ട പുനരിക്കണ്ണം പൊന്നിൽ മുക്കിയതാ.
0: ആരാണ് അവിടെ പുനരിക്കണ്ണം പൊന്നിൽ മുക്കുന്നത്? ആരാ അവിടെ സൈഡിൽ ഇരുന്നോണ്ട്?
1: ഇല്ല, ഞാനിവിടെ അമ്മ വീട്ടിൽ വന്നതാണ്. അവരും അമ്മാവനും ഒക്കെ ഉണ്ട് അടുത്ത്. അമ്മാവനുണ്ട്, അമ്മായിയുണ്ട്.
0: അമ്മാവനാണോ ഈ പുനരിക്കണ്ണം പൊന്നിൽ മുക്കിയത്?
1: എല്ലാരും അടുത്തടുത്തിരിക്കുവല്ലേ.
0: ആണേ, അപ്പൊ സ്പീക്കർ ഫോണിലിട്ട് എല്ലാവരും കൂടി കേട്ടോണ്ടിരിക്കുക.
1: അതെ അതെ.
0: അപ്പൊ എന്തായാലും സന്തോഷം. അപ്പൊ ഗംഭീരമാവട്ടെ വരുന്ന വർഷങ്ങൾ കുടുംബത്തിന്റെ മൊത്തത്തിൽ. ചേട്ടനും ചേച്ചിക്കുള്ള വിവാഹ വാർഷിക ആശംസ നേരത്തെ പറഞ്ഞു. ഇപ്പോ വിശാലിന്റേതായി. ഇനി അടുത്ത് വിവേകിന്റെ ബർത്ത്ഡേ ആശംസയായിട്ട് അടുത്ത ഏപ്രിൽ വരുമായിരിക്കും അല്ലേ? അപ്പൊ എല്ലാവർക്കും വരും വർഷങ്ങളെല്ലാം ഗംഭീരമാവട്ടെ. നമുക്ക് പാട്ട് കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾക്ക് ഇളയരാജ ഈണം നൽകി എം ജി ശ്രീകുമാറും ടി കെ ചന്ദ്രശേഖരനും പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം.

0: നിർത്ത് നിർത്ത് നിർത്ത്. ഈ മാതിരി തക്കിട തരികയുടെ പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടുണ്ടെങ്കിൽ മതി. പോണ്ടിച്ചേരിയിൽ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെയാ.
1: അല്ല, അതിപ്പോ ഈ കാട്ടിയാദിക്കാർക്കൊക്കെ പാടാൻ പറ്റിയ പാട്ടേതാ?
0: ആ ഇത് കൊള്ളാം.
2: പുല്ലാങ്കുഴൽ ഒരു പാൽക്കടലാക്കിയതാരാണ്?
0: ഇത് കുറച്ചുകൂടെ കൊള്ളാം.

0: പ്ലാറ്റ്ഫോം നമ്പർ 2 ചൊല്ലിയ വാലി സൂപ്പർ
1: ഫാസ്റ്റ് എക്സ്പ്രസ് കെ ആർ ടി. ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
2: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
1: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
2: കണ്ടില്ലേ
3: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
4: നോ സിഗ്നൽ.
1: ഇനി എന്ത് ചെയ്യും?
3: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
2: ഏയ് മണ്ടത്തരം നിർത്ത്.
1: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
4: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
1: ആർബിഐ പറയുന്നു
2: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: പ്രിയപ്പെട്ട ആകാശവാണിക്ക്, എന്റെ പേര് നീന, സ്ഥലം ആലംകോട്. എന്റെ ചേച്ചിയുടെ മകൾ VSSEയിൽ ജോലിയുള്ള മേഘ സാബുവിന്റെ വിവാഹം വരുന്ന സെപ്റ്റംബർ 13 എന്റെ ലാഡുവിന് സമാധാനവും സന്തോഷവും സർവേശ്വരൻ കനിഞ്ഞനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ആകാശവാണിയിൽ നിന്നും അവളെ വിളിച്ച് ആശംസകൾ അറിയിക്കാമോ? അവളെ ലാഡു എന്ന് വിളിക്കുന്നത് ഞാൻ മാത്രമാണ്. ലാഡു എന്ന് പറഞ്ഞാൽ അപ്പോഴേ ഞാനാണെന്ന് മനസ്സിലാകും. നമുക്ക് വിളിച്ചു നോക്കാം മേഘ സാബുവിനെ. ഹലോ.
6: ഹലോ,
5: മേഘ സാബു ആണോ?
6: അതെ.
5: മേഘ സാബു തിരക്കിലായോ?
6: തിരക്കിലായില്ല. ആരാ?
5: ഇനി അധിക ദിവസമല്ലോ, അപ്പൊ തിരക്കിലാവാതിരിക്കാൻ പറ്റില്ലല്ലോ.
6: ആരാത്?
5: ആരാ നല്ലല്ലോ, അവിടുത്തെ വിശേഷങ്ങളല്ലേ പ്രധാനം.
6: എന്നാലും ആരാന്നറിയാതെ ഇങ്ങനെ വിശേഷം പറയുന്നേ?
5: വിശേഷങ്ങളൊക്കെ അറിയുന്ന ആളല്ലേ. സെപ്റ്റംബർ 13 അല്ലേ കല്യാണം?
6: അതെ ആണ്.
5: ആ, അപ്പൊ അതിന്റെ ഒരുക്കങ്ങളൊക്കെ ആയോ? തിരക്കായോ എന്നാ ചോദിച്ചത്.
6: തിരക്കായി തുടങ്ങി.
5: ഓ, എന്താണ് ഈ നാട്ടിലെങ്ങും അല്ലല്ലോ ആണെ അല്ലെന്ന് തോന്നല്ലോ. ഇപ്പൊ മേഘയോട് സംസാരിച്ച് എനിക്കും ഇപ്പൊ നാക്കൊന്നും തിരിയുന്നില്ല.
6: ആരാന്ന് മനസ്സിലാവാതെ എങ്ങനെ സംസാരിക്കുന്നേ? ആരാ?
5: അയ്യോ, കുറേശ്ശെ കുറേശ്ശെ ടെൻഷൻ കയറി തോന്നുന്നു. അതൊക്കെ പോട്ടെ, മേഘ വിവാഹം കഴിക്കുന്ന ആളുടെ പേരെന്താ?
6: നിതിൻ.
5: ആഹാ, എന്ത് ചെയ്യുന്നു നിതിൻ? നിതിനും VSSEയിലാണോ?
6: അല്ലല്ല, യൂറോപ്പിലാണ്. ലാത്വിയ എന്ന് പറയുന്ന രാജ്യത്താണ്.
5: അടിപൊളിയല്ലേ,
6: മെഷീൻ ഓപ്പറേഷൻസിൽ വർക്ക് ചെയ്യുക.
5: അടിപൊളി സ്ഥലമല്ലേ? എന്റെ പടങ്ങളൊക്കെ കാണുമ്പോ തന്നെ കൊതു തോന്നുന്ന ഒരു സ്ഥലമല്ലേ? VSSE ഒക്കെ വിട്ട് ലാത്വിയയിലേക്ക് പോവാണോ?
6: ഇല്ല, പോട്ടില്ല, ഞാൻ ഇവിടെ തന്നെയാ.
5: അയ്യോ, ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് പോകാനുള്ള അവസരം കിട്ടിയിട്ട് പോവാതിരിക്കുന്ന
6: എങ്ങനെയാ?
5: എന്നാലും നമ്മുടെ പഠിച്ച വിഷയത്തിൽ കിട്ടിയ ജോലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് എങ്ങനെ പോകാൻ പറ്റും അല്ലേ? ഓ, അതാണ്. അതൊക്കെ പോട്ട്, ലാഡുവിന് വളരെ സ്നേഹം നിറഞ്ഞ ആശംസകൾ പറയാനാണ് ഞാൻ വിളിച്ചത്.
6: ഓ, കുഞ്ഞമ്മച്ചി പറഞ്ഞിട്ടാണോ?
5: ഏതമ്മച്ചിയായാലും ലാഡുവിനുള്ള ആശംസ പറയാനാണ് ഞാൻ വിളിച്ചത്.
6: ഓ, കുഞ്ഞമ്മച്ചി.
5: ഈ കുഞ്ഞമ്മച്ചിയുടെ പേരെന്താ?
6: നീന.
5: ആ, അപ്പൊ ആലംകോട് ആണെങ്കിൽ
6: റേഡിയോയിലുള്ള പരിചയമുള്ള ശബ്ദം.
5: റേഡിയോയിലുള്ള പരിചയമുള്ള ശബ്ദം? റേഡിയോയിൽ ഒരുപാട് പേര് പരിചയമുണ്ടോ?
6: അങ്ങനെയല്ല, അമ്മ രാവിലെ ഇടുമ്പോ കേക്കാം അങ്ങനെ.
5: ഈ ശബ്ദോ?
6: ശബ്ദം
5: ഒരിക്കലുമില്ല. അതൊക്കെ പോട്ടെ, വിവാഹമൊക്കെ ആയിട്ട് ഒരു പാട്ടൊക്കെ വെക്കണ്ടേ? അത് ഉറപ്പിച്ചില്ലേ? ഏ, ഹലോ സന്ദേശകാരൻ പരിപാടിയിൽ നിന്ന് വിളിച്ചതാണ്. ഇപ്പൊ ഒരു സന്തോഷമൊക്കെ വന്ന് തുടക്കത്തിൽ എന്തോ എന്തോ ഇത് ആരാ എന്തോ എന്നെ ലാത്വിയയിലേക്ക് പോവാൻ നിൽക്കുന്ന എന്നെ എങ്ങാനും തട്ടിക്കൊണ്ടു പോകാൻ വന്ന ആളാണോ?
6: ആരാന്നറിയില്ലല്ലോ,
5: ആരാന്നറിയാത്ത ആളോട് കൺഫ്യൂഷൻ വന്ന എങ്ങനെയാണോ വെക്കടാ ഫോൺ എന്ന് പറയണ്ടേ? സംസാരിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. വിവാഹമൊക്കെ അടിപൊളിയാവട്ടെ. നമുക്ക് ഒരു പാട്ട് വെക്കണം. ഏത് പാട്ട് വെക്കണം? കല്യാണ പെണ്ണിനെ വേദിയിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് കസിൻസ് എല്ലാരും കൂടി ചേർന്ന് ഡാൻസ് ചെയ്തുകൊണ്ട് ഒരു എൻട്രി സോങ് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ലേ? അത് ഏത് പാട്ടാ?
6: സീതാകല്യാണത്തിന്റെ പാട്ടായിരുന്നു.
5: ആണോ? ക്ലാസിക് എൻട്രി ആണ്.
6: അല്ലാതെ
5: അടിപൊളി എൻട്രി
6: അല്ല.
5: അപ്പൊ ഞാൻ അതെല്ലാം ആ സീന് ഞാൻ പിൻവലിച്ച് ഒരു പാട്ട് പറ.
6: വേറെ പാട്ടോ?
5: കല്യാണത്തിന്റെ ഗുമ്മുള്ള ഒരു പാട്ട്.
6: ചിങ്ങമാസം.
5: കറക്റ്റ് ആണല്ലോ. അതെ, ചിങ്ങമാസം വന്നു ചേർന്നാൽ നിതിൻ മേഘയെ സ്വന്തമാക്കും. ശരി, അപ്പൊ എന്തായാലും നമുക്ക് നിതിൻ മേഘയെ സ്വന്തമാക്കുന്ന ദിവസം അടിപൊളിയാവട്ടെ. തുടർന്നുള്ള ദിവസങ്ങളും ഗംഭീരമാവട്ടെ. ലാത്വിയും ഈ അന്താരാഷ്ട്ര ബന്ധം വളരെ ഗംഭീരമായി സമൃദ്ധമായി മുന്നോട്ട് പോട്ടെ. നമുക്ക് പാട്ട് കേൾക്കാം. മീശമാധവൻ എന്ന ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം നൽകി. ശങ്കർ മഹാദേവനും റിമി ടോമിയും പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം. അപ്പൊ ചിങ്ങമാസവും ഓണവും കല്യാണവും അടിപൊളിയാവട്ടെ.
6: അതെ, താങ്ക് യു സർ.

0: പ്രിയപ്പെട്ട ആകാശവാണിക്ക്, എന്റെ പേര് സിന്ധു. വീട് പത്തനംതിട്ട ജില്ലയിൽ കുമ്പഴ എന്ന സ്ഥലത്താണ്. ഓർമ്മ വെച്ച നാൾ മുതൽ ആകാശവാണിയുടെ ശ്രോതാവാണ്. സെപ്റ്റംബർ 8 ഞങ്ങളുടെ 24 വിവാഹ വാർഷികമാണ്. എന്റെ ഹസ്ബൻഡിന്റെ പേര് അജേഷ് എന്നാണ്. അദ്ദേഹത്തെ വിളിച്ച് ഒരു ആശംസകൾ പറയാമോ? നമ്പർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ അജേഷ് അല്ലേ?
1: അതെ അതെ.
0: അജേഷ് തിരക്കാണോ? അമ്പലത്തിലാ?
1: അല്ല പറഞ്ഞേ. അല്ല, ഞാൻ സ്കൂളിൽ നിൽക്കുന്നു.
0: ആണോ? ഈ സെപ്റ്റംബർ 8 പ്രത്യേക പരിപാടികൾ?
1: സെപ്റ്റംബർ 8, ആ മനസ്സിലായി മനസ്സിലായി മനസ്സിലായി.
0: സെപ്റ്റംബർ 8 എന്ന് പറയുമ്പോഴത്തേക്ക് നാണം വരികയാണ്. എന്താണ് അജേഷ്,
1: കേൾക്കുന്ന സൗണ്ട് ആയതുകൊണ്ട് നല്ലപോലെ മനസ്സിലായി ആരാണ്.
0: കാൽ നൂറ്റാണ്ടായിട്ട് നാണം മാറുന്നില്ലല്ലോ.
1: മാറുന്നില്ല മാറുന്നില്ല, അത് മാറത്തില്ലല്ലോ, നമുക്ക് അങ്ങനെ മാറത്തില്ലല്ലോ. മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അസമില്ലാതാവത്തില്ലയോ?
0: മാറിക്കഴിഞ്ഞാൽ സിന്ധു ശരിയാക്ക, വേറെന്താ?
1: ആരാണ് സാർ നമ്പർ തന്നത്?
0: ആ വേറെ ആര്?
1: വൈഫായിരിക്കാം.
0: അതെ അതെ അതെ, ഞങ്ങൾ വിവാഹ വാർഷികം ഞങ്ങൾ ഇങ്ങനെ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് സിന്ധു പ്രഖ്യാപിച്ചു.
1: വിളിക്കാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ വിളിക്കാറുണ്ടായിരുന്നു, പക്ഷെ കിട്ടാറില്ലായിരുന്നു. അങ്ങനെ
0: അതിപ്പോ എന്താ, നമ്മളിപ്പോ അങ്ങോട്ട് വിളിച്ചില്ലേ? അതൊരു വിശേഷ ദിവസത്തിലെ ആശംസകളുമായി.
1: അതെ അതെ.
0: അപ്പോ അവിടെ നല്ല ബഹളമുണ്ട്. അപ്പൊ ഇന്ന് ഏത് പാട്ടാ നമ്മൾ വെക്കേണ്ടേ?
1: നല്ലൊരു വിവാഹ വാർഷികത്തിന്റെ ഒരു പാട്ട്.
0: ചുമ്മാ ഒറ്റ എഴുതി വെച്ചിരുന്നുണ്ടല്ലോ. ഈ ആയിരക്കണക്കിന് പാട്ടുകൾക്കിടയിൽ നിന്ന് ഞാനൊരു പാട്ട് സെലക്ട് ചെയ്യുന്ന എങ്ങനെയാ? ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഒരു പാട്ട് എടുത്തോളാം. പറ, ഏതാന്ന് പറ.
1: ഹലോ,
0: പറയണം.
1: എന്റെ മോൾ എടുത്ത് മോൾ കൂടെ കൊടുക്കാം.
0: ആ ഹലോ.
2: ഹലോ,
0: എന്താ മോളുടെ പേര്?
2: ആരാധ്യ.
0: ആഹാ, ആരാധ്യ ഏത് ക്ലാസ്സിലാണ്?
2: 8.
0: ആഹാ, വേറെ ആരൊക്കെയുണ്ട് വീട്ടില്?
2: അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്.
0: ചേട്ടൻ എന്ത് ചെയ്യുന്നു?
2: ചേട്ടൻ വെളിയിൽ പഠിക്കുക.
0: വെളിയിൽ എന്താണ് പഠിക്കുന്നത്?
2: ചേട്ടൻ നഴ്സിംഗ് പഠിക്കുക.
0: ആഹാ, അപ്പൊ എന്താണ് അടുത്ത മോളുടെ പരിപാടി? എന്താണ്?
2: ഞാനും നഴ്സിംഗിന് പോവാനാ.
0: കുടുംബം കംപ്ലീറ്റ് ആതൊരു ശുശ്രൂഷ രംഗത്ത് ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അടിപൊളിയാവട്ടെ. അപ്പൊ അച്ഛനോടൊരു പാട്ട് ചോദിച്ചപ്പോഴത്തേക്ക് അച്ഛൻ ഇങ്ങനെ കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ്. അച്ഛൻ്റെ അമ്മയുടെ വിവാഹ വാർഷികമാണല്ലോ. അപ്പോ അച്ഛനും അമ്മയ്ക്കും കൂടി വിവാഹ വാർഷിക സമ്മാനമായിട്ട് നമുക്കൊരു പാട്ട് വെച്ചു കൊടുക്കാം. ഏത് പാട്ട് വെച്ചു കൊടുക്കാം? പോടാ എണീറ്റ്. അച്ഛൻ കൺഫ്യൂഷൻ ആയതുകൊണ്ടാണ് നിന്നെ വിളിച്ചത്. അപ്പൊ നീ എന്റെ അടുത്ത് വീണ്ടും തന്നെ സെലക്ട് ചെയ്യാൻ പറയുന്നത്? പെട്ടെന്ന് പറയണ്ട, അപ്പൊ അതൊക്കെ ആലോചിച്ച് പറഞ്ഞാൽ മതി. അത് ശരി, ആരെടുത്ത് കൊടുത്താലും കുഴപ്പമില്ല, പാട്ട് പറഞ്ഞാ മതി. വിവാഹ വാർഷികത്തിന് ഈ പാട്ട് വെച്ച് പാട്ട് വെച്ച് എനിക്ക് എന്നെ മടുത്ത്. ഞാൻ വിചാരിച്ചു നിങ്ങൾ രണ്ടുപേരും കൂടി എന്താണ് ഇപ്പോഴും നാണം കുണുങ്ങിയായിരിക്കുന്നത് കൊണ്ട് വളരെ പ്രണയസുരഭിലമായ നിമിഷങ്ങളൊക്കെ ഉള്ള ഒരു പാട്ട് ചോദിക്കുമെന്ന്.
1: ഉണ്ട്, പക്ഷെ നമുക്ക് ഈ പെട്ടെന്ന് പറയുമ്പോ നമ്മളിത് ഓർത്തെടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. അതാ സർപ്രൈസ് ആയിട്ടല്ലേ വിളിച്ചത്.
0: ആ അത് വേണ്ടേ,
1: അങ്ങനെയാണല്ലോ വിളിക്കുന്നത്. പെട്ടെന്ന് പറയാനായിട്ട് നമുക്കൊരു ഇത് ആദ്യം വന്നത് ഇതാ, പഴയൊരു.
0: ശരി ശരി, അപ്പൊ എന്തായാലും നമുക്ക് ആ പാട്ട് തന്നെ വെക്കാം. ഹലോ മദ്രാസ് കേൾ എന്ന ചിത്രത്തിന് വേണ്ടി പൂവച്ചൽ ഖാദർ എഴുതി, ഗംഗയ അമരൻ ഈണം നൽകി, യേശുദാസ് പാടിയ പാട്ട്. കാൽ നൂറ്റാണ്ട് പൂർത്തിയാവുന്നു, ഇനിയും ഒരു നൂറ്റാണ്ടിലോട്ട് അതങ്ങ് എത്തട്ടെ. അതിനിടയ്ക്ക് ആശംസകൾ പറയാൻ വേണ്ടി നമുക്കും പറ്റട്ടെ. വരുന്ന വർഷങ്ങളെല്ലാം വളരെ ഗംഭീരമാവട്ടെ. നമുക്ക് പാട്ട് കേൾക്കാം. താങ്ക് യു.
1: ഓക്കേ സർ.

0: ഹലോ സന്ദേശഗാനത്തിലേക്ക്. കഴിഞ്ഞ രണ്ട് മെസ്സേജുകൾ പരിഗണിച്ചില്ല, ഇതെങ്കിലും പരിഗണിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ അനിത, നെയ്യാറ്റിങ്കര പത്താങ്കലിൽ താമസിക്കുന്നു. എന്റെ അനുജത്തി സുനിത, ഹസ്ബൻഡ് ശിവപ്രസാദ്, ഇവരുടെ വെഡിങ് ആനിവേഴ്സറി സെപ്റ്റംബർ 10. ആശംസകൾ അറിയിച്ചുകൊണ്ട് ശിവപ്രസാദിനെ ഒന്ന് വിളിക്കാമോ? അദ്ദേഹം നല്ലതായി പാടും, ഒരു പാട്ടും പാടിക്കണം. നമ്പർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ ശിവപ്രസാദ്, എവിടെയാണ്?
1: ഞാൻ ഓഫീസിലാണ്.
0: തിരക്കാണോ?
1: തിരക്കിലാണ്.
0: ഈ സെപ്റ്റംബർ 10 തിരക്കാണോ?
1: സെപ്റ്റംബർ 10 എന്താ പരിപാടി?
0: അത് ശരി, ഇങ്ങോട്ടാണോ ചോദിക്കുന്നത്? സെപ്റ്റംബർ 10 എന്താണ് പരിപാടി എന്ന്. സെപ്റ്റംബർ 10 പരിപാടി എന്താണെന്ന് അറിഞ്ഞുകൂടെങ്കിൽ വീട്ടിൽ കയറാൻ പറ്റൂല.
1: അതല്ല, AIR വിളിച്ചിട്ട് സെപ്റ്റംബർ 10 എന്ന് ചോദിച്ചാൽ ഞാൻ എന്തോ അറിയും.
0: AIR? അതെന്ത് AIR?
1: AIR എന്നാണ് അത് കോൾ വന്നത്.
0: അതങ്ങനെ പലതും കാണും, അതൊന്നും വിശ്വസിക്കരുത്.
1: കാര്യം പറഞ്ഞോളൂ.
0: കാര്യം അതല്ലേ ഞാൻ ചോദിച്ചത്, 10 എന്താ പരിപാടി എന്ന്.
1: പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. എല്ലാ വർഷവും പോകുമ്പോൾ 10 പോണത്.
0: അതങ്ങനെ പോയാ പറ്റൂലല്ലോ. കേക്ക് ഒക്കെ എവിടെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്?
1: കേക്കിന്റെ പരിപാടി ഒന്നുമില്ല.
0: സുനിതയാണോ അനിതയാണോ കേക്ക് ഓർഡർ ചെയ്തിരിക്കുന്നത്?
1: ഓർഡർ ചെയ്യാൻ സാധ്യതയില്ല.
0: ആണോ? പിന്നെ വേറെ ആരും കേക്ക് ഓർഡർ ചെയ്യും?
1: ഞാൻ തന്നെ വാങ്ങിക്കേണ്ടി വരും.
0: ഞാൻ തന്നെ ഇതെല്ലാം ആഘോഷങ്ങൾ സംഘടിപ്പിക്കേണ്ടി വരും. ഈ ആഘോഷ പരിപാടികൾ ഞാൻ മാത്രമല്ല കേട്ടോ, വേറെ ചിലരൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ പോട്ടെ, ഈ ആഘോഷമായിട്ട് വിവാഹ വാർഷികമായിട്ട് ഒരു പാട്ടൊക്കെ വേണ്ടേ?
1: പാട്ട് വേണം, പക്ഷേ അവസ്ഥയിലല്ല ഞാൻ.
0: ശേ, ഒന്ന് പതുക്കെ മൊബൈൽ ഒന്ന് പൊത്തി പിടിച്ചങ്ങ് പാടിയാ മതി.
1: ഞാനിപ്പോ ഒരു 3-4 പേര് ഇടയിൽ.
0: അത് ശരി, ഓഫീസിലിരിക്കുന്ന ഒരാളെ വിളിച്ചു കയറി പാട്ട് പാടണം. ഏ, വിവാഹ വാർഷിക ആശംസ പറഞ്ഞു, ഓക്കെ എന്ന് പറഞ്ഞ് എന്തും ചോദിക്കാമോ അല്ലേ? ഈ പക്ഷെ താങ്കളെ കൊണ്ട് പാട്ട് പാടിക്കണമെന്ന് താങ്കളുടെ

0: ചേച്ചി വളരെ നിർബന്ധമായി പറഞ്ഞിരിക്കുകയാണ്.
1: ആണോ?
0: ആ അപ്പൊ പിന്നെ എന്ത് ചെയ്യും?
1: അതിപ്പം സാറ് വിളിച്ച സമയം ശരിയായില്ല, അതാണ്.
0: എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് രണ്ടുപേർക്കും ഓഫീസ് ടൈമിലല്ലേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ.
1: അതെ.
0: ഇനിയിപ്പോ എന്ത് ചെയ്യും? അപ്പൊ നമുക്കൊരു പാട്ട് വെക്കാം അല്ലേ?
1: ഒരു പാട്ട് വെക്കാം,
0: ഏത് പാട്ട് വെക്കാം?
1: മലരെ മാതള മലരെ അങ്ങനത്തെ പാട്ടുണ്ടല്ലോ,
0: പിന്നെ
1: ആ പാട്ട് തന്നെ പോവാം.
0: ആ അവിടെ രണ്ടു മൂന്ന് ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ കുടുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ വെറുതെ വിട്ടത്. അല്ലെങ്കിൽ
1: ആണെങ്കിൽ രണ്ടുപേര് പാടാം.
0: ആ പോരട്ടെ പോരട്ടെ.
1: മലരെ മാതള മലരെ, മദനൻ മധുപൻ മുരളീലോലം, മധുരമനോഹരാൻ വരവായി മറവായി. മലരെ മലരെ.
0: താങ്ക് യു താങ്ക് യു. ഓഫീസിലായതുകൊണ്ട് മാത്രമാണ് വെറുതെ വിട്ടത്, ഇല്ലെങ്കിൽ മുഴുവൻ പാട്ട് ഞാൻ പാടിച്ചു തരാം. അപ്പോ പിന്നെ എപ്പോഴെങ്കിലും താങ്കളുടെ കൂടുതൽ പാട്ടുകൾ കേൾക്കാൻ പറ്റട്ടെ. ആ നിമിഷം എന്ന ചിത്രത്തിന് വേണ്ടി യൂസഫ് അലിയുടെ വരികൾക്ക് ദേവരാജനെ നൽകി യേശുദാസ് പാടിയ പാട്ടാണ്. അപ്പോ രണ്ടുപേർക്കും വീണ്ടും വീണ്ടും ആശംസകൾ. നമുക്ക് പാട്ട് കേൾക്കാം. വരുന്ന വർഷങ്ങളൊക്കെ ഗംഭീരമാവട്ടെ.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281423305.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് MP. നിർവഹണ സഹായം: കവിത അജിത്.

0: എന്തൊരു ചൂടാ.
1: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പിള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5000 വിജയികൾക്ക് സമ്മാനങ്ങളും.
0: പിട്ടപ്പിള്ളി ഏജൻസീസ്. സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: കിസാൻ വാണി
3: ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
2: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.
0: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
4: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
0: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
4: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kayerboard.gov.in.
4: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
0: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
5: അറിയിപ്പ്. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണി വരെ തീറ്റപ്പുൽ കൃഷി വ്യാപനവും സർക്കാരിന്റെ വിവിധ ഏജൻസികൾ നടത്തുന്ന ആനുകൂല്യങ്ങളും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ ശ്യാം സൂരജ് SR മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പരുകൾ ഇനി പറയുന്നു. 9495964321 അല്ലെങ്കിൽ 9495563321. മറ്റൊരു നമ്പർ കൂടി 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ തീറ്റപ്പുൽ കൃഷി വ്യാപനവും സർക്കാരിന്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും. ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.
6: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
7: എന്നും രാവിലെ 7:13.
6: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
0: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. എന്തൊരു ചൂടാ.
1: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പിള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5000 വിജയികൾക്ക് സമ്മാനങ്ങളും.
0: പിട്ടപ്പിള്ളി ഏജൻസീസ്.
8: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
9: ചേച്ചിയല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
10: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
9: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
10: കണ്ടില്ലേ
9: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം. നോ സിഗ്നൽ. ഇനി എന്ത് ചെയ്യും? ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
10: ഏ മണ്ടത്തരം നിർത്ത്.
9: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ. അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ. RBI പറയുന്നു
10: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 10, ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് വലിയ തോതിൽ ആത്മഹത്യകൾ വർദ്ധിച്ചു വരുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ജീവിതത്തിലെ കടുത്ത മാനസിക വേദന, ഒട്ടും തന്നെ അതിജീവിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ, കടുത്ത ഏകാന്തത, വിഷാദരോഗം പോലുള്ള മാനസിക പ്രശ്നങ്ങൾ എന്നിവയെല്ലാം പലപ്പോഴും ഒരാളെ ആത്മഹത്യാ ചിന്തയിലേക്ക് നയിച്ചേക്കാം. ഭാവിയിലെ ജീവിതം അസഹനീയമായി തോന്നുമ്പോൾ ജീവിതം അവസാനിപ്പിക്കുക എന്നതിലുപരി തങ്ങളുടെ കടുത്ത വേദനയ്ക്കൊരു ശമനം കണ്ടെത്തുക എന്ന ചിന്തയാണ് പലപ്പോഴും ആത്മഹത്യാ ചിന്ത ഉള്ളവരിൽ കാണാൻ സാധിക്കുക. ആത്മഹത്യാ പ്രതിരോധം എങ്ങനെ സാധ്യമാക്കാം എന്ന വിഷയത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അരുൺ ബി നായർ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. എല്ലാ വർഷവും സെപ്റ്റംബർ 10 ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമായി നാം ആചരിക്കുകയാണല്ലോ. ഇത്തരത്തിൽ ഒരു ദിനാചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചൊന്ന് പറയാമോ?
2: 2003 സെപ്റ്റംബർ 10 ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമായി ആചരിക്കപ്പെട്ടു തുടങ്ങുന്നു. ലോക ആത്മഹത്യാ പ്രതിരോധ ഫെഡറേഷനും ലോകാരോഗ്യ സംഘടനയും ലോക മാനസികാരോഗ്യ ഫെഡറേഷനും സംയുക്തമായാണ് ഈ ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ഓരോ വർഷവും അതാത് വിഷയത്തെ പ്രസക്തമായിട്ടുള്ള സന്ദേശവാചകങ്ങൾ അതിന്റെ പ്രധാന തലവാചകമായി സ്വീകരിക്കപ്പെടാറുമുണ്ട്. ഈ 2026 ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തിന്റെ സന്ദേശവാചകം ആത്മഹത്യയെക്കുറിച്ചുള്ള ആഖ്യാതങ്ങൾ മാറ്റാം, സംഭാഷണം ആരംഭിക്കാം എന്നുള്ളതാണ്. ചേഞ്ചിങ് ദ നറേറ്റീവ് ഓൺ സൂയിസൈഡ്, സ്റ്റാർട്ട് ദ കോൺവെർസേഷൻ എന്നുള്ളതാണ്. അപ്പൊ ആത്മഹത്യ ഒരു ഗോപ്യമാക്കി വെക്കേണ്ട ഒരു കാര്യമല്ല, മറിച്ച് ഒരു പ്രധാനപ്പെട്ട പൊതുജനാരോഗ്യ പ്രശ്നമാണ്, അതൊരു മാനസികാരോഗ്യ പ്രശ്നമാണ് എന്ന് തിരിച്ചറിയുകയും ഇത് പ്രതിരോധിക്കാൻ വേണ്ടി മനസ്സ് തുറന്നുള്ള സംസാരം ഓരോ തലത്തിലും ആവശ്യമാണ് എന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ഈ വർഷത്തെ ഈ ദിനാചരണം ഉദ്ദേശിക്കുന്നത്.
1: സർ, നമ്മുടെ സംസ്ഥാനം വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും ഏറെ മുന്നിലാണെങ്കിലും ഒരു വർഷം കേരളത്തിൽ നടക്കുന്ന ആത്മഹത്യകൾ പരിശോധിച്ചാൽ വളരെ ഉയർന്ന തോതിലാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതിന്റെ പിന്നിലെ പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ്?
2: 2024 ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം 10,865 ആത്മഹത്യകളാണ് കേരളത്തിൽ നടന്നിരിക്കുന്നത്. ഇത് ഇന്ത്യയിൽ തന്നെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ആദ്യത്തെ 5 ഒന്നായിട്ട് തന്നെ വരും. പക്ഷെ 2023 കണക്ക് പരിശോധിച്ചാൽ 10,972 ആത്മഹത്യകളാണ് നടന്നിരിക്കുന്നത്. ഏകദേശം ഒരു 100 ആത്മഹത്യകളുടെ ഒരു കുറവ് ഒരു വർഷം കൊണ്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആത്മഹത്യകളുടെ കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ തിരിച്ചറിയപ്പെടാതെയും ചികിത്സിക്കപ്പെടാതെയും പോകുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാന കാരണം. അതിൽ തന്നെ ചികിത്സിക്കപ്പെടാതെ പോകുന്ന വിഷാദരോഗം, ഡിപ്രഷൻ, ഇതാണ് ആത്മഹത്യയുടെ ഏറ്റവും പ്രധാന കാരണം. ലോകാരോഗ്യ സംഘടന തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ മാനസികാരോഗ്യ പ്രശ്നങ്ങളിലെ ജലദോഷമാണ് വിഷാദരോഗം. അത്രയ്ക്ക് വ്യാപകമായി അത് ഉണ്ട്. സ്ത്രീകളിൽ 20% പേർക്കും പുരുഷന്മാരിൽ 10% പേർക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിഷാദരോഗം വന്നുപെടുന്നു. ചികിത്സിക്കപ്പെടാതെ പോകുന്ന വിഷാദരോഗമാണ് ലോകവ്യാപകമായി കാണപ്പെടുന്ന ആത്മഹത്യയുടെ ഏറ്റവും സാധാരണവും ഏറ്റവും തടയാൻ സാധിക്കുന്നതുമായ കാരണം എന്ന് ലോകാരോഗ്യ സംഘടന തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ വിഷാദം പലപ്പോഴും ഒരു മാനസികാരോഗ്യ പ്രശ്നമായി തിരിച്ചറിയപ്പെടാതെ പോകുന്നതിൻ്റെ കാരണം, സാധാരണ മാനസിക രോഗം എന്ന് കേൾക്കുമ്പോൾ ആൾ അക്രമാസക്തനാകുന്ന ഒരു അവസ്ഥയാണ് സമൂഹത്തിലെ ഒരു ശരാശരി മനുഷ്യന്റെ മനസ്സിൽ.

0: തെളിയുന്നത്. പക്ഷെ വിഷാദരോഗത്തിൽ അക്രമാസക്തനാകുന്നില്ല എന്ന് മാത്രമല്ല, ആള് നിശബ്ദനാകുകയാണ്, ഉൾവലിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന സങ്കടം, മുൻപ് ആസ്വദിച്ച് ചെയ്തിരുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യമില്ലായ്മ, അകാരണമായ ക്ഷീണം, ഉറക്കക്കുറവ്, വിശപ്പില്ലായ്മ, ഏകാഗ്രതക്കുറവ്, ചിന്തകളുടെയും പ്രവൃത്തികളുടെയും വേഗതക്കുറവ്, നിരാശയും പ്രതീക്ഷയില്ലായ്മയും, ആത്മഹത്യാ പ്രവണത, ഈ 9 ലക്ഷണങ്ങളിൽ 5 എണ്ണമെങ്കിലും 2 ആഴ്ച തുടർച്ചയായി നീണ്ടു നിന്നാൽ അത് ചികിത്സയാവശ്യമുള്ള വിഷാദരോഗമാണെന്ന് കരുതാം. ഇതോടൊപ്പം വേറെയും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ആത്മഹത്യയ്ക്ക് വഴിതെളിക്കുന്നുണ്ട്. സംശയരോഗം അഥവാ ഡെലൂഷണൽ ഡിസോർഡർ, ഉന്മാദ വിഷാദരോഗം അഥവാ ബൈപോളാർ ഡിസോർഡർ, ചിത്തഭ്രമം അഥവാ സ്കിറ്റ്സോഫ്രീനിയ, അതുപോലെ ഒരു പുതിയ സാഹചര്യം വരുമ്പോൾ അതുമായി പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ട് വരുന്ന പൊരുത്തപ്പെടൽ പ്രശ്നങ്ങൾ അഥവാ അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡേഴ്സ്, മദ്യവും ലഹരി വസ്തുക്കളും അമിതമായി ഉപയോഗിച്ചതിന് അടിമപ്പെടുന്ന അവസ്ഥ, സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡേഴ്സ്, അതുപോലെ ആധുനിക കാലത്ത് ഡിജിറ്റൽ അടിമത്വവും, ആ ഡിജിറ്റൽ ഉപയോഗം സാധ്യമാകാതെ വരുമ്പോൾ പെട്ടെന്നുണ്ടാകുന്നൊരു എടുത്തുചാട്ട സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആത്മഹത്യകളും, ഇതോടൊപ്പം തന്നെ സാമ്പത്തിക ആസൂത്രണമില്ലായ്മ ആത്മഹത്യകളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അത് പലപ്പോഴും പെട്ടെന്ന് പണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് തട്ടിപ്പുകളിൽ ചെന്ന് തലവെച്ച് കൊടുക്കുന്നത് തൊട്ട് അമിതമായി ധനം ചെലവാക്കി ആഡംബര ജീവിതം സ്വന്തം വരുമാനത്തിന് നിരക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വരെ ഉള്ള കാര്യങ്ങൾ, ദീർഘകാലമായി നീണ്ടു നിൽക്കുന്ന ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളും ചിലപ്പോൾ ആത്മഹത്യകൾക്ക് കാരണമായേക്കാം. ഇപ്പോൾ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ, അല്ലെങ്കിൽ അതുപോലെയുള്ള വേദനാജനകമായതും ചിലപ്പോൾ ചികിത്സയ്ക്ക് പൂർണ്ണമായി വഴങ്ങാത്തതുമായ രോഗാവസ്ഥകൾ ഈ ഒരു സാഹചര്യത്തിലേക്ക് നയിക്കാം. കുടുംബ ബന്ധങ്ങളിലുള്ള ശൈഥില്യമാണ് ആത്മഹത്യയുടെ മറ്റൊരു പ്രധാന ഘടകം. ദമ്പതികൾ തമ്മിലുള്ള പൊരുത്തമില്ലായ്മ, വിവാഹേതര ബന്ധങ്ങൾ, മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ആശയവിനിമയത്തിലെ വിടവുകൾ, ഇങ്ങനെയുള്ള പല ബഹുമുഖമായ കാരണങ്ങൾ ഈ ആത്മഹത്യകൾക്ക് പുറകിലുണ്ട് എന്നുള്ളതാണ് സത്യം.
1: സർ, അതുപോലെ തന്നെ ഒരാൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ആത്മഹത്യാ ചിന്തകൾ അയാളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും തിരിച്ചറിയാൻ സാധിക്കത്തക്ക വിധം എന്തെങ്കിലും ലക്ഷണങ്ങൾ മുൻകൂട്ടി കാണാൻ സാധിക്കുമോ?
0: ഒരു വ്യക്തിയുടെ അടിസ്ഥാന സ്വഭാവത്തിൽ പൊടുന്നനെ ഒരു മാറ്റം വന്നാൽ നമ്മൾ വളരെ ഗൗരവമായിട്ടെടുക്കണം. എല്ലാവരോടും നന്നായി സംസാരിച്ചുകൊണ്ടിരുന്ന, വളരെ ഉന്മേഷവാനായി കാണപ്പെട്ടിരുന്ന, ജോലിയിൽ കാര്യക്ഷമതയുണ്ടായിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഉൾവലിയുന്നു, സുഹൃത്തുക്കളോട് സംസാരിക്കാൻ വിമുഖത കാണിക്കുന്നു, ജോലിക്ക് വരാൻ താല്പര്യം കാണിക്കുന്നില്ല, അല്ലെങ്കിൽ സ്കൂളിൽ വിദ്യാലയത്തിൽ വരാൻ താല്പര്യം കാണിക്കുന്നില്ല, പഴയതുപോലെ ആളുകളോട് സംസാരിക്കുന്നില്ല, അയാളുടെ ഉറക്കം ക്രമം തെറ്റുന്നു, ഭക്ഷണം കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല, കളിക്കാൻ പോകാനോ മുൻപ് ആസ്വദിച്ചിരുന്നതുമായ കാര്യങ്ങൾക്കൊന്നും താല്പര്യം കാണിക്കുന്നില്ല. ഇതാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആത്മഹത്യാ ചിന്തകളുണ്ടോ എന്ന സംശയം ജനിപ്പിക്കേണ്ട ആദ്യ ഘടകം. ഇത്തരം സന്ദർഭങ്ങളിൽ വീട്ടിനുള്ളിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു ഇടപെടലുണ്ട്. ഇതിനെ നമ്മൾ മാനസികാരോഗ്യ പ്രഥമ ശുശ്രൂഷ, അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയും. അത് ബന്ധുക്കൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാം, അധ്യാപകർക്ക് ചെയ്യാം, സഹപാഠികൾക്ക് ചെയ്യാം, സഹപ്രവർത്തകർക്ക് തൊഴിലിടങ്ങളിൽ ചെയ്യാം. 5 ചെറിയ സ്റ്റെപ്പുകളുള്ളൊരു പ്രക്രിയയാണ്. ഇങ്ങനെ ഉൾവലിഞ്ഞു നിൽക്കുന്ന, അടിസ്ഥാന സ്വഭാവത്തിൽ മാറ്റം വന്ന വ്യക്തിയെ അങ്ങോട്ട് സമീപിച്ച് എന്താണ് നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നത് എന്ന് അന്വേഷിക്കുകയാണ് ആദ്യത്തെ പടി. അയാൾ ഇങ്ങോട്ട് വന്ന് പറയും എന്ന് കരുതിയിരിക്കാതെ അങ്ങോട്ട് ചെന്ന് അയാൾക്ക് എന്താണ് ബുദ്ധിമുട്ടെന്ന് അന്വേഷിക്കുക സ്നേഹപൂർവ്വം. ഇതാണ് ആദ്യ പടി. 2, അയാൾക്ക് പറയാനുള്ള കാര്യങ്ങളെ ക്ഷമയോടെ, ഒരു മുൻവിധികളുമില്ലാതെ, അയാളെ തടസ്സപ്പെടുത്താതെ, കുറ്റപ്പെടുത്താതെ, അയാളുടെ പ്രശ്നങ്ങളെ നിസാരവൽക്കരിക്കാതെ, അയാളെ പരിഹസിക്കാതെ, ക്ഷമാപൂർവ്വം അവസാനം വരെ കേൾക്കുക എന്നുള്ളതാണ് 2-ാമത്തെ സ്റ്റെപ്പ്. 3-ാമത്, ഒരുപക്ഷെ അയാളെ കേട്ട് കഴിയുമ്പോൾ ചില തെറ്റായ ധാരണകളുടെ അടിസ്ഥാനത്തിലായിരിക്കാം അയാൾ മരിക്കണം എന്ന ചിന്ത മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ ശരിയായ വിവരം പകർന്നു കൊടുത്ത് അയാളുടെ തെറ്റിദ്ധാരണയെ തിരുത്തുക. ഇനി അതല്ല, വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തിൽ അദ്ദേഹം അകപ്പെട്ടിരിക്കുകയാണ്, അങ്ങനെ ഉണ്ടാകാം. അത്തരം സന്ദർഭങ്ങളിലാണ് ഈ ആത്മഹത്യ ചിന്ത വരുന്നതെങ്കിൽ റീഅഷുറൻസ്, അല്ലെങ്കിൽ ആശ്വാസം പകരൽ എന്ന് പറയും. ഒരു മനുഷ്യനെന്നുള്ള നിലയിലുള്ള എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എന്നെക്കൊണ്ടാകും വിധം ഞാൻ നിങ്ങളുടെ ഒപ്പമുണ്ട് എന്നൊരു ആശ്വാസവചനമാണ്. ഈ 3 കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ തന്നെ ഒട്ടേറെ ആളുകൾ ഈ ആത്മഹത്യാ ചിന്തയിൽ നിന്ന് പുറകോട്ട് പോകും. എന്നിട്ടും ആ പ്രശ്നം മാറുന്നില്ലെങ്കിൽ 4-ാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം. എൻകറേജ് പ്രൊഫഷണൽ ഹെൽപ്പ്, ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ നേരിട്ട് കണ്ട് ചികിത്സയിലൂടെ ഈ പ്രശ്നപരിഹാരം കാണാനുള്ള സഹായം ചെയ്തു കൊടുക്കുകയാണത്. 5-ാമത്തെ സ്റ്റെപ്പ് എൻകറേജ് സോഷ്യൽ സപ്പോർട്ട്. ആത്മഹത്യാ പ്രവണതയുള്ളൊരു വ്യക്തി ഒറ്റപ്പെട്ടു പോകാതെ നോക്കേണ്ട ഉത്തരവാദിത്തം എല്ലാവർക്കുമുണ്ട്. കുടുംബാംഗങ്ങളും സഹപാഠികളും സുഹൃത്തുക്കളും അയൽവാസികളും പൊതുസമൂഹം മൊത്തത്തിലും അയാൾ ഒറ്റപ്പെട്ടു പോകാതെ സംരക്ഷിക്കണം. അയാളോടൊപ്പം ഇരിക്കണം, അയാളെ കേൾക്കണം, അയാളോട് സംസാരിക്കണം. അയാൾ ഒറ്റയ്ക്കായി പോകുന്നൊരു സാഹചര്യം ആ ചികിത്സയിലൂടെ അദ്ദേഹത്തിൻ്റെ ആ ബുദ്ധിമുട്ട് പരിഹരിക്കപ്പെടുന്നതുവരെ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ആദ്യം തന്നെ ഈ ആത്മഹത്യാ പ്രവണത തിരിച്ചറിഞ്ഞ് ഒരു പരിധിവരെ അതിനെ പ്രതിരോധിക്കാൻ സാധിക്കും.
1: സാർ, ഈ കുട്ടികളിലും കൗമാരക്കാരിലും ഇന്ന് ആത്മഹത്യാ പ്രവണത വളരെ കൂടുതലായാണ് കാണുന്നത്. ഈ ഒരു വിഷയത്തെ മുൻനിർത്തി ഒന്ന് ചോദിച്ചോട്ടെ, ആത്മഹത്യയെ അതിജീവിക്കാൻ കുട്ടികളെ എങ്ങനെയാണ് പ്രാപ്തരാക്കേണ്ടത്? അതിൽ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഉള്ള പങ്കിനെ കുറിച്ചൊന്ന് പറയാമോ?
0: 2024 ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഇന്ത്യ ഒട്ടാകെ 14,488 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. 2023 കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 13,892 വിദ്യാർത്ഥി ആത്മഹത്യകളുടെ എണ്ണം. അതായത് ഒറ്റ വർഷം കൊണ്ട് 4.3% വർദ്ധനവ് ഈ വിദ്യാർത്ഥി ആത്മഹത്യകളിൽ സംഭവിക്കുകയാണ്. ഇതിൻ്റെ കാരണങ്ങളും പ്രതിരോധ മാർഗങ്ങളും നമ്മൾ അന്വേഷിക്കുമ്പോൾ, ഒന്ന്, അമിതമായ മത്സരത്തിൽ അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസ വളർത്തൽ സമ്പ്രദായമാണ് ഇതിൻ്റെ അടിസ്ഥാന കാരണമെന്ന് കരുതാം. ഇപ്പം വിദേശ രാജ്യങ്ങളിൽ, പാശ്ചാത്യ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ആത്മഹത്യ വളരെ കുറവുള്ള പല രാഷ്ട്രങ്ങളും നോക്കിയാൽ എല്ലാ തൊഴിൽ മേഖലകൾക്കും തുല്യമായ ഒരു ആദരം കിട്ടുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. ചില പ്രത്യേക തൊഴിൽ മേഖലകൾക്ക് അമിതമായ ഒരു പ്രാധാന്യവും അമിതമായ ആദരവും കിട്ടുന്നു. ഡോക്ടറാകുക, എഞ്ചിനീയർ ആകുക, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാകുക. അപ്പം ഇതിനൊക്കെ വളരെ തീവ്രമായ മത്സര പരീക്ഷകളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. വളരെ ചെറുപ്രായത്തിൽ തന്നെ മാതാപിതാക്കൾ അവരുടെ ആഗ്രഹങ്ങൾ കുട്ടികളിലൂടെ സഫലമാക്കാൻ ശ്രമിക്കുന്നു. അവരെ കൊണ്ട് താങ്ങാനാകാത്ത പാഠ്യ സമ്മർദ്ദം അവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നത് ഒരു പ്രധാന വിഷയമാണ്. ഇത് മാറ്റിവെച്ചുകൊണ്ട് കുട്ടികളുടെ നൈസർഗികമായ സിദ്ധികൾ, അവരുടെ ജന്മസിദ്ധമായ വാസനകൾ എന്തൊക്കെയെന്ന് തിരിച്ചറിഞ്ഞ് അത് പരിപോഷിപ്പിക്കാനും ആ സിദ്ധികൾ ഉപയോഗിച്ച് ഉപജീവനം കഴിക്കാനുള്ളൊരു മാർഗത്തിലേക്ക് അവരെ വഴിതിരിച്ചു വിടാനുള്ളൊരു കരിയർ ഗൈഡൻസാണ് മാതാപിതാക്കളും അധ്യാപകരും ഇന്ന് ചെയ്യേണ്ട പ്രധാനപ്പെട്ട സംഗതി. രണ്ടാമത്തെ കാര്യം, അറിഞ്ഞോ അറിയാതെയോ കുട്ടികളെ താരതമ്യം ചെയ്യുന്നൊരു സംവിധാനം നമ്മുടെ കുടുംബങ്ങളിൽ നിലവിലുണ്ട്. മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ, നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സൗന്ദര്യത്തിൻ്റെയോ സ്മാർട്ട്നെസ്സിൻ്റെയോ അടിസ്ഥാനത്തിലൊക്കെ ഈ കുട്ടികളെ പരസ്പരം താരതമ്യം ചെയ്യുന്നത് വീട്ടിലും അയൽ വീടുകളിലും അധ്യാപകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. ഇത് കുട്ടികൾ കോളേജിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഈ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും താരതമ്യ സ്വഭാവം അവസാനിക്കും. പക്ഷെ ആ ഘട്ടം എത്തുമ്പോൾ ഈ വിദ്യാർത്ഥികൾ സ്വയം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നൊരവസ്ഥയിലേക്ക് എത്തുകയാണ്. ഇൻസ്റ്റാഗ്രാമിലും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളും സുഹൃത്തുക്കളിടുന്ന പോസ്റ്റുകൾ കണ്ടിട്ട് അവരുടെ ജീവിതം എത്ര മനോഹരമാണ്, എൻ്റെ ജീവിതം നിറംകെട്ടതായി പോയല്ലോ എന്ന് കരുതി വല്ലാതെ വിഷമിക്കുന്ന ഒരു സാഹചര്യം. സമ്പൽ സമൃദ്ധി അല്ലെങ്കിൽ സമ്പൽ സമൃദ്ധിയുടെ പ്രദർശനാത്മകത, ഇതിന് അമിതമായ പ്രാധാന്യം നൽകുക. ഇപ്പോൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളാണെങ്കിലും വസ്ത്രങ്ങളാണെങ്കിലും വാഹനങ്ങളാണെങ്കിലും ഇതൊക്കെ പ്രദർശിപ്പിച്ച് നടക്കുന്നതാണ് സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നൊരു ധാരണ മനസ്സിൽ വരിക വഴി നമുക്ക് സാമ്പത്തികമായി കഴിയില്ലെങ്കിൽ പോലും ഇത്തരം സംഗതികൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ അത് പലപ്പോഴും ഒരു സാമ്പത്തിക തകർച്ചയിലേക്ക് എത്തിക്കുന്നൊരു അവസ്ഥ വരും. ഇങ്ങനെ ഇതോടൊപ്പം തന്നെ വ്യക്തിബന്ധങ്ങളിലെ പ്രശ്നങ്ങളും ഈ വിദ്യാർത്ഥി ആത്മഹത്യകൾക്ക് പ്രധാനപ്പെട്ട കാരണമാണ്. മാതാപിതാക്കളുമായി ആരോഗ്യകരമായ ബന്ധമില്ലാതെ വരിക, വീട്ടിൽ നമ്മുടെ സിബ്ലിങ്സുമായിട്ട് കൂടപ്പിറപ്പുകളുമായി ആരോഗ്യകരമായ ബന്ധമില്ലാതെ വരിക, ഒരുപക്ഷെ പ്രണയബന്ധം പോലെയുള്ള കാര്യങ്ങൾ അത് ഒരു പാകതയില്ലാത്ത രീതിയിൽ അത്തരം സംഗതികളിലേക്ക് എടുത്തു ചാടി അതിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വന്തം ജീവൻ അവസാനിപ്പിക്കാൻ നടത്തുന്ന പരിശ്രമങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങൾ. ഇതോടൊപ്പം തന്നെ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും അമിതമായ ഡിജിറ്റൽ ഉപയോഗവും അത് പൊതുവേ കുട്ടികളിൽ ഒരു എടുത്തുചാട്ട സ്വഭാവം ഉണ്ടാക്കിയിരിക്കുന്നു. ഒരു 30 കൊല്ലം മുമ്പുള്ള കൗമാരപ്രായക്കാർക്ക് അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാകാൻ ഒരുപാട് സമയമെടുക്കുമായിരുന്നു. സിനിമ കാണണമെങ്കിലും, ഭക്ഷണം കഴിക്കണമെങ്കിലും, ആരോടെങ്കിലും ആശയവിനിമയം ചെയ്യണമെങ്കിലും, ഈ ഡിജിറ്റൽ യുഗത്തിൽ നിമിഷാർത്ഥം കൊണ്ട് ഇതൊക്കെ നടക്കുന്നതുകൊണ്ട് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ആഗ്രഹങ്ങൾ നടക്കാതെ വരാമെന്ന സാധ്യതയുമായി പൊരുത്തപ്പെടാൻ തലച്ചോറിന് സമയം കിട്ടുന്നില്ല. സ്വാഭാവികമായും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ എടുത്തുചാടിയുള്ള പ്രതികരണങ്ങൾ, അതൊരുപക്ഷെ സ്വന്തം ജീവൻ എടുത്തുകൊണ്ടോ മറ്റൊരാളുടെ ജീവിതം എടുത്തുകൊണ്ടോ ആയിരിക്കാം നടക്കുന്നത്. ഇങ്ങനെയുള്ള വ്യത്യസ്ത കാരണങ്ങൾ ഈ വിദ്യാർത്ഥി ആത്മഹത്യകളുടെ പുറകിലുണ്ട്. നമ്മൾ വിദ്യാർത്ഥികളെ ശാക്തീകരിക്കാൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അവരുടെ ജന്മസിദ്ധമായ കഴിവുകൾ കണ്ടെത്തി അതിനെ പരമാവധി പരിപോഷിപ്പിക്കാൻ അവസരം കൊടുക്കുക, കുട്ടികളെ ഒരു കാരണവശാലും പരസ്പരം താരതമ്യം ചെയ്യാതിരിക്കുക, സാമ്പത്തികമായ സൗകര്യങ്ങളുടെ പ്രദർശനാത്മകത നമ്മുടെ സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുക, അതോടൊപ്പം തുറന്ന് സംസാരിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുക. സ്കൂളിൽ പോകുന്ന ആദ്യ ദിനം തൊട്ട് ജീവിതാന്ത്യം വരെ മാതാപിതാക്കളുമായി ദിവസേന ഒരു മണിക്കൂറെങ്കിലും മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ളൊരു ക്വാളിറ്റി ടൈം വീട്ടിൽ ഒരുക്കി കൊടുക്കുക. ഇതിലൂടെ ഈ കുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ ചെറിയ വിഷയവും തുടക്കത്തിൽ അറിയാനും അവിടെ ഇടപെടാനും മാതാപിതാക്കൾക്ക് സാധിക്കുന്നു. എന്തെങ്കിലും ഒരു മാനസിക സമ്മർദ്ദം അവരുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അതിൽ ഫലപ്രദമായി ആദ്യഘട്ടത്തിൽ തന്നെ ഇടപെടുക വഴി അവരെ ആത്മഹത്യകളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കുന്നു.

റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

ഇന്ന് രാഗാമൃതത്തിൽ സൗപർണിക എസ് പാടുന്ന കൃതികൾ കേൾക്കാം. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ഉടുപ്പി ആർ ഹരീഷ് മൃദംഗം. ആദ്യം ഗൗളരാഗത്തിൽ പ്രണമാമ്യഹം എന്ന് തുടങ്ങുന്ന മൈസൂർ വാസുദേവാചാർ കൃതി ആദ്യതാളം.

രാഗാമൃതത്തിൽ ഇതുവരെ കേട്ടത് സൗപർണിക എസ് പാടിയ കൃതികൾ, എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ഉടുപ്പി ആർ ഹരീഷ് മൃദംഗം. രാഗാമൃതത്തിൽ അടുത്തതായി യു ശ്രീനിവാസ് മാൻഡോലിനിൽ വായിച്ച മുത്തുസ്വാമി ദീക്ഷിതര കൃതി കേൾക്കാം. ഗോവർദ്ധന ഗിരീശം, രാഗം ഹിന്ദോളം, രൂപകതാളം.

0: ഇന്ന് ശാസ്ത്രലോകത്തിൽ പ്രപഞ്ചരഹസ്യങ്ങളുടെ ചുരുളഴിയിക്കുന്ന മഹായന്ത്രം. ജിതിൻ രാജ് ആർ എസ് സംസാരിക്കുന്നു.
1: കഴിഞ്ഞ 100-ലധികം വർഷങ്ങളായി സയന്റിസ്റ്റുകൾ രാപ്പകലില്ലാതെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കണ്ണുകൾക്ക് അദൃശ്യമായ ഈ ലോകത്തെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഇവിടെ വളരെ വലിയൊരു പ്രശ്നമുണ്ട്. നിങ്ങൾക്കൊരു പെട്ടി തുറക്കുന്നത് പോലെ ആ ആറ്റത്തെ വെറുതെ അങ്ങോട്ട് തുറന്ന് അതിന്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാൻ കഴിയില്ല.
0: ശാസ്ത്രലോകം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക്. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണിവരെ ഹരിതം ഹെലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തീറ്റപ്പുൽ കൃഷി വ്യാപനവും സർക്കാരിന്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ ശ്യാം സൂരജ് എസ് ആർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കാനായി ശ്രോതാക്കൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. നമ്പർ ഇതാണ്: 9495964321, 9495655631, 9495659321. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണിവരെ.

0: ആകാശവാണി ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ഇന്നീ പരിപാടിയിൽ തീറ്റപ്പുൽ കൃഷി വ്യാപനവും സർക്കാരിന്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ ശ്യാം സൂരജ് SR മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പരുകൾ ഇനി പറയുന്നു. 9495964321, 9495563621. മറ്റൊരു നമ്പർ 9495569321. സ്റ്റുഡിയോയിൽ ഡോക്ടർ ശ്യാം സൂരജ് SR-നൊപ്പം ജി സന്തോഷ് കുമാർ.
1: ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം തീറ്റപ്പുൽ കൃഷി വ്യാപനവും അതുപോലെ തന്നെ അതിനുവേണ്ടി സർക്കാർ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കോളേജ് ഓഫ് ഡയറി സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ ശ്യാം സൂരജ് ആണ്. അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
2: നമസ്കാരം.
1: നമുക്കറിയാം സാർ, ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ കർഷകർ, ക്ഷീര കർഷകർ പ്രത്യേകിച്ചും പല വിധത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൂടി തരണം ചെയ്താണ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. അവരെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് കാലിത്തീറ്റയിലുണ്ടാകുന്ന വില വർധനവാണ്. അത് ദിനംപ്രതി ഇങ്ങനെ തീറ്റയുടെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അത് അവർക്ക് ഈ മേഖലയിലെ അവർക്ക് പിടിച്ചു നിൽക്കാൻ തന്നെ ഒരു വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തീറ്റപ്പുൽ കൃഷി അതൊരു പ്രധാന ഘടകമായിട്ട് ഏറ്റവും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. പക്ഷേ നമ്മുടെ തീറ്റപ്പുൽ കൃഷിക്ക് ഇന്ന് സംസ്ഥാനത്ത് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. കാര്യം നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഈ വസ്തുവിൻ്റെ ഈ സ്ഥലത്തിൻ്റെ കൃഷി സ്ഥലത്തിൻ്റെ ഒരു അപര്യാപ്തത. എല്ലാ കർഷകനും 10 സെൻറ്റോ 15 സെൻറ്റോ ഉള്ള സ്ഥലങ്ങളിലായിരിക്കും 2 പശുവിനെ വളർത്തുന്നത്. അവർക്ക് വ്യാപകമായിട്ട് തീറ്റപ്പുൽ കൃഷി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുമുണ്ട്. അപ്പോഴാണ് നമ്മൾ ഈ പുതിയ നല്ല ഇനം തീറ്റപ്പുൽ കൃഷി വളർത്തി അതിന് കുറച്ച് സ്ഥലത്ത് കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാക്കുക എന്നൊക്കെയുള്ള ആ ഒരു രീതിയിലേക്ക് ചിന്തിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ഈ ഒരു ചർച്ച ചെയ്യുന്ന ഒരു വിഷയം വളരെ ക്ഷീരകർഷകരെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്.
2: അതെ.
1: അപ്പോൾ ഇന്ന് ഈ തീറ്റപ്പുൽ കൃഷി വ്യാപനത്തിന് വേണ്ടി എന്തുകൊണ്ടാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്? അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഇന്ന് ഗവൺമെൻറ് ഏതെല്ലാം രീതിയിലാണ് ചെയ്തു കൊടുക്കുന്നത്? അതേക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ?
2: തീർച്ചയായും. ഇന്ന് നമ്മൾ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം നമുക്ക് ആവശ്യമുള്ള പാലിൻ്റെ ഒരു ഏകദേശം 70% നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പൊതുവിൽ സർക്കാർ രേഖകളിൽ നിന്ന് കിട്ടുന്ന കണക്ക്.

0: മറ്റേതൊരു കാർഷിക ഉൽപ്പന്നത്തെ വെച്ച് നമ്മൾ താരതമ്യപ്പെടുത്തിയാലും അക്കാര്യത്തിൽ നമുക്ക് ഭാഗ്യമുണ്ട്. അതായത് ഇപ്പം നെല്ലിൻ്റെ ഉൽപ്പാദനമാണെങ്കിലും പച്ചക്കറിയുടെ ഉൽപ്പാദനമാണെങ്കിലും നമ്മൾ നോക്കുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ഉൽപ്പാദനമുള്ളൂ, എന്നാൽ നമ്മുടെ ഉപഭോഗം വളരെ കൂടുതലുമാണ്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതലും സാധനങ്ങൾ വാങ്ങിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഓണക്കാലമൊക്കെ ആകുമ്പോൾ നമുക്ക് ആവശ്യമായ പച്ചക്കറികളും നമുക്ക് ആവശ്യമായ പൂക്കൾ വരെ വരുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതലായിട്ടും. എന്നാൽ പാലിൻ്റെ കാര്യത്തിൽ 70% നമുക്ക് ഉൽപ്പാദനമുണ്ട്. സ്വയം പര്യാപ്തത എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതെ, അതായത് നമ്മളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരല്പം കൂടി നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്നുള്ള അധ്വാനം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു 100% നമ്മുടെ ആവശ്യത്തിനനുസൃതമായ പാലുൽപ്പാദനത്തിന് സാധ്യതയുണ്ട്. പക്ഷേ അതിന് കുറേ പ്രശ്നങ്ങളുമുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മളറിയാം, കേരളം പൊതുവിലെ സ്ഥലപരിമിതി വളരെ ഉള്ള ഒരു സംസ്ഥാനമാണ്. പൊതുവെ കാർഷിക വൃത്തിയോട് താല്പര്യക്കുറവ് ആൾക്കാരുടെ ഇടയിലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണെങ്കിലും ഈ 70% പാലുൽപ്പാദനത്തെ നിലനിർത്തുകയും പുതിയ സംരംഭകരെ ഈ മേഖലയിലേക്ക് കൊണ്ടുവന്ന് അതിനെ ഒരു 100% ആക്കാനും ശ്രമിക്കുകയാണെങ്കിൽ, അതിന് കുറച്ച് പ്രയാസപ്പെടുകയാണെങ്കിൽ നമുക്കതിന് സാധ്യതയുണ്ട്. മാത്രമല്ല കേരള മുഖ്യമന്ത്രി ഈ അടുത്ത് ഒരു മീറ്റിങ്ങിൽ പറഞ്ഞ കാര്യം, വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം 1 കോടി ലിറ്റർ പാലുൽപ്പാദിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ പറ്റും.
1: ഇപ്പം
0: നമുക്ക് ഏകദേശം 65 ലക്ഷം ലിറ്റർ പാലാണ് ഒരു ദിവസത്തെ ഉൽപ്പാദനം. അപ്പോൾ നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു 35 ലക്ഷം ലിറ്റർ പാൽ കൂടെ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ 1 കോടി ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കാനുള്ളൊരവസ്ഥയുണ്ടാവും. പക്ഷേ അതിന് ഈ പറയുന്നത് പോലെ കുറേ കാര്യങ്ങളിൽ വ്യത്യാസം വരണം. ആ വ്യത്യാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ തീറ്റപ്പുല്ല് എന്ന് പറയുന്നത്. പശു നമുക്കറിയാം, പശു അയവെട്ടുന്ന ഒരു മൃഗമാണ്. അപ്പോൾ അയവെട്ടുന്ന ഒരു മൃഗത്തിന് കൂടുതൽ ആവശ്യമുള്ളത് നാര് കലർന്ന വസ്തുക്കളാണ്. അപ്പോൾ നാര് കലർന്ന വസ്തുക്കളെ അത് നന്നായിട്ട് ദഹിപ്പിച്ച് അതിൽ നിന്നാണ് അമൂല്യമായ പാലുണ്ടാക്കുന്നത്. മാത്രമല്ല ഈ സങ്കരയിനം പശുക്കളൊക്കെ വരുന്നതിന് മുമ്പ് പണ്ട് നമുക്ക് നാടൻ കന്നുകാലികളാണ് ഉണ്ടായിരുന്നത്. ആ നാടൻ കന്നുകാലികളിൽ നിന്ന് നമുക്ക് കുറച്ച് പാലേ കിട്ടിയിരുന്നുള്ളൂ. പക്ഷെ അവയ്ക്ക് കൊടുത്തിരുന്ന തീറ്റയെല്ലാം ഈ നാര് കലർന്ന വസ്തുക്കളായിരുന്നു. അപ്പോൾ നാര് എന്ന് പറയുന്നത് പശുവിൻ്റെ ആരോഗ്യത്തിനും പാലുൽപ്പാദനത്തിനും ഏറ്റവും ആവശ്യമുള്ളതാണ്. അത് കൊടുക്കാൻ സാധ്യമുള്ളത് നമുക്ക് തീറ്റപ്പുല്ലിലൂടെയാണ്.
1: അപ്പം നമുക്ക് കൂടുതൽ പറയുന്നതിന് മുമ്പ് നമ്മൾ ഒരു കോള് കോളർ വെയിറ്റ് ചെയ്യുകയാണ്.
0: ശരി, നമുക്കത്.
1: ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: എന്റെ പേര് രാജേഷ് എന്നാണ്, ഇരിട്ടി എന്നാണ് ഞാൻ വിളിക്കുന്നത്.
1: ഇരിട്ടിയിൽ നിന്ന്. ഓക്കെ.
2: അതെ, ഇരിട്ടി നമ്മുടെ ആർലം ഫാം അറിയാമോ?
1: ആർലം ഫാം അറിയാം,
0: കേട്ടിട്ടുണ്ട്, അവിടെ വന്നിട്ടില്ല.
1: പറഞ്ഞോളൂ, എന്താണ് അറിയേണ്ടത്, ചോദിച്ചോളൂ.
2: അതായത് എനിക്ക് ഇവിടെ ഒരു 50 ഏക്കർ സ്ഥലം ഞാന് ലീസിനെടുത്തിട്ട് കൃഷികൾ ചെയ്യുന്നുണ്ട്. കുരുമുളകായിട്ടും മറ്റേ അടക്ക എല്ലാം ആയിട്ട് സ്ഥലങ്ങൾ തെളിച്ച് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുവാണ്. ഓൾമോസ്റ്റ് ഒരു 40 ഏക്കറോളം ക്ലീനായി. അപ്പൊ അതിനുള്ളിൽ നമുക്ക് കുറച്ച് ഏരിയ, ഒരു 5 ഏക്കർ അല്ലെങ്കിൽ 10 ഏക്കറോളം ഈ തീറ്റപ്പുല്ലും കൂടി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്.
0: ഓക്കെ, പറഞ്ഞോളൂ.
2: അപ്പോ അതുമായിട്ട്, അതെ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ നമുക്കിപ്പോ ലീസിനെടുത്ത് 10 വർഷത്തേക്ക് ലീസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ടോ? അത് ഞാൻ എവിടെയാണ് ഇതിനെ സമീപിക്കേണ്ടതെന്ന് അറിയാനാണ് വിളിച്ചത്.
0: ഓക്കെ, അപ്പൊ രാജേഷ് ഇങ്ങനെ ഒരു സംരംഭം ഏറ്റെടുത്തതില് ആദ്യം രാജേഷിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം പൊതുവേ ഇന്ന് നമുക്ക് വളരെ കുറച്ച് പേര് മാത്രമേ ഇങ്ങനെയുള്ള മേഖലകളിലേക്ക് കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഏതായാലും എല്ലാ മംഗളാശംസകളും ആദ്യം നേരെയാണ്. അപ്പോൾ അതിൽ ഈ എന്തൊക്കെ ചെയ്യാമെന്നുള്ളതിന് ഈ നമ്മുടെ ഏതൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടുമെന്നുള്ളതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് ഏതായാലും 50 ഏക്കർ സ്ഥലമാണ് എടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ 50 ഏക്കറിൽ കുറച്ച് സ്ഥലത്ത് തീറ്റപ്പുല്ലിനങ്ങൾ വളർത്താം. തീറ്റപ്പുല്ലിനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൈബ്രിഡ് നേപ്പിയർ, ഗിനി പുല്ല്, ഈ വിഭാഗത്തിലുള്ള പുല്ലുകൾ കുറച്ച് പ്രദേശത്ത് വളർത്താം. അതുകൂടാതെ കുറച്ച് പ്രദേശത്ത് വേണമെങ്കിൽ നമുക്ക് സീസണലായിട്ടുള്ള കുറച്ച് ക്രോപ്സ്, അതായത് ഒരു ഒരു പ്രത്യേക ഒരു സമയ പരിധിയിൽ മാത്രമായിട്ട് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു വർഷത്തിൽ നമുക്ക് ഏതെങ്കിലും 2 തവണയായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചോളമോ അല്ലെങ്കിൽ വൻപയർ, ഈ ഇനത്തിൽപ്പെട്ടത് വേണമെങ്കിലും ചെയ്യാം. ഇതുകൂടാതെ ഈ അതിരിന് വേണമെങ്കിൽ ഈ ഫോഡർ ട്രീസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് തീറ്റപ്പുല്ലിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മരങ്ങളുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, പീലിവാഗ, കലിയാണ്ട്ര,

0: മുരിങ്ങ, മൾബറി ഇങ്ങനെയുള്ള സംഗതികളുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ അതിരുകളിൽ വയ്ക്കാനും പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ഈ മൂന്നെണ്ണത്തിൻ്റെ ഒരു കോമ്പിനേഷൻ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ പശുവിനെ വളർത്താനുള്ള പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ?
1: ഉണ്ട്. അതായത് ഇതിനകത്ത് ഇപ്പൊ ഞാന് ഈ ഇത് വൻ കാടായിരുന്നു.
0: അതെ.
1: അത് രണ്ട് ഹിറ്റാക്കി ഇപ്പോ ഒരു ഒന്നര മാസത്തോളമായിട്ട് മൊത്തം പറിച്ച് ക്ലിയറായി. അപ്പൊ എനിക്ക് നന്നായിട്ട് സാധാരണ പുല്ലുണ്ടല്ലോ അത് നന്നായിട്ട് കേറി വരുന്നുണ്ട്. അപ്പൊ നമുക്കൊരു 20 പോത്ത് ഇപ്പൊ ഉദ്ദേശിക്കുന്ന ഒരു 20 പോത്ത് കുഞ്ഞുങ്ങളെ മേടിച്ച് ഒരു 1 ഏക്കർ കൃത്യമായിട്ട് വളച്ച് ഇതാക്കിട്ട് ഫെൻസ് ചെയ്തിട്ട് അതിനകത്തിട്ട് പുല്ലരിഞ്ഞിട്ട് കൊടുത്ത് വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്ലസ് കാലികളെ ഈ കുഞ്ഞുങ്ങളെ വാങ്ങിച്ചിട്ട് നമ്മള് വളർത്തി വലുതാക്കി ചെന പിടിച്ചിട്ട് കൊടുക്കുന്ന ഒരു പരിപാടിയില്ലേ,
0: അത് വളരെ നല്ലതാണ്.
1: അങ്ങനെ ഒന്നിച്ച് അല്ല എനിക്ക് പാല് കറന്ന് നമുക്കൊരു ചെയ്യാനുള്ള ഒരു അത് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും, അതും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്.
0: അതും അതിനെയും അതിനെയും ഞാൻ എന്ത് ചെയ്യണം, അതിനെയും ഞാൻ പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കുകയാണ്. കാരണം ഇന്നത്തെ നമ്മുടെ കർഷകരുടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് അവർക്ക് നല്ല ഇനം പശുക്കളെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളെ വാങ്ങിച്ചിട്ട്, പശുക്കുട്ടികളെ വാങ്ങിച്ചിട്ട് അവയെ വളർത്തി അതിനെ ചെന പിടിപ്പിച്ച് ഇനി പ്രസവിച്ച ശേഷമോ അല്ലാതെ ഒരു 6-7 മാസം ചെനയായതിനു ശേഷമോ വിൽപ്പന നടത്തുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെയുള്ള യൂണിറ്റുകൾക്ക് നമുക്ക് ഹീഫർ പാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഹീഫർ എന്ന് പറഞ്ഞാൽ കിടാരി. അപ്പോൾ കിടാരികളുടെ പാർക്ക്. ആ അപ്പോൾ അതിന് അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. കിടാരി പാർക്കിന് വേണ്ട സാമ്പത്തിക സഹായം ക്ഷീരവികസന വകുപ്പ് മുഖേന കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്ഷീരവികസന വകുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കിടാരി പാർക്കിന് വേണ്ട സാമ്പത്തിക സഹായം ലഭിക്കും, ഒന്നാമത്തെ കാര്യം. രണ്ട്, ഈ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ പ്രദേശത്ത്, അതായത് ഒരു 2.5 ഏക്കറിന് മേലെ സ്ഥലത്ത് കൃഷി ചെയ്യുന്നതിന് ക്ഷീരവികസന വകുപ്പ് ഇപ്പോൾ കൊടുക്കുന്ന സാമ്പത്തിക സഹായം ഏകദേശം 1 ലക്ഷം രൂപയാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അതായത് ബാരൻ ലാൻഡ്, അൺയൂട്ടിലൈസ്ഡ് ലാൻഡ്, അതായത് തരിശായി കിടക്കുന്നതും ഇപ്പോൾ ഉപയോഗിക്കാത്തതുമായിട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് കൊടുക്കുന്നൊരു സഹായമാണ് 1 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ക്ഷീരവികസന വകുപ്പുമായി ബന്ധപ്പെടാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ ആ ഫാം ഇരിക്കുന്നത് ഏത് ബ്ലോക്കിലാണോ ആ ബ്ലോക്ക് ഓഫീസിൽ ക്ഷീരവികസന വകുപ്പിൻ്റെ ഡയറി എക്സ്റ്റൻഷൻ സർവീസ് യൂണിറ്റ്, ക്ഷീരവികസന യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ടാവും. അവിടെ പോയി ക്ഷീരവികസന ഓഫീസറെ നേരിട്ട് കണ്ട് സംസാരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിന് കാരണം കൂടുതൽ വിശദ വിവരങ്ങൾ നേരിട്ട് കിട്ടിയതിന് ശേഷം ക്ഷീരവികസന വകുപ്പിനൊരു പോർട്ടലുണ്ട്, ക്ഷീരശ്രീ പോർട്ടൽ എന്നാണ് അതിൻ്റെ പേര്. ക്ഷീരശ്രീ പോർട്ടലിലൂടെയാണ് നമ്മുടെ അപേക്ഷ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് അധികം വൈകരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വർഷത്തെ അപേക്ഷകൾ ക്ഷണിച്ച് അവർ ഈ സമയം കൊണ്ട് തന്നെ ഏകദേശം ഗുണഭോക്താക്കളുടെ പട്ടിക ഉണ്ടാക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം അവരെ കോൺടാക്ട് ചെയ്യേണ്ടതാണ് കേട്ടോ.
2: അപ്പോൾ രണ്ട് രീതിയിലുള്ള ആനുകൂല്യങ്ങൾക്ക് അദ്ദേഹത്തിന് അർഹത ഉണ്ടെന്നാണോ പറയുന്നത്?
0: അതെ അതെ.
2: ഈ കിടാരി വളർത്തുന്നതിനും അതുപോലെ തന്നെ ഈ
0: തീറ്റപ്പുൽ
2: കൃഷി ചെയ്യുന്നതിനും രണ്ട് രീതിയിലുണ്ട്.
0: ഇതുകൂടാതെ ഒരു കാര്യം കൂടെ ചെയ്യാം. കെ എൽ ഡി ബോർഡ് ഈ തീറ്റപ്പുല്ല് ഉപയോഗിച്ച് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംസ്കരണ യൂണിറ്റുകളൊക്കെ ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അതായത് സൈലേജ് ഉണ്ടാക്കുന്ന യൂണിറ്റ് അല്ലെങ്കിൽ പുല്ല് നമ്മൾ ഉണക്കി സൂക്ഷിച്ച് വിൽപ്പന നടത്തുന്നതിനുള്ള യൂണിറ്റ്, അതിനുള്ള സഹായം KLD ബോർഡ് മുഖേന നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളിൽ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് KLD ബോർഡിൻ്റെ യൂണിറ്റുകളിലേക്കും ഒരു അപേക്ഷ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഇത് സമയം താമസിക്കരുത്. കാരണം നമ്മൾ മൺസൂണിൻ്റെ സമയത്താണ് ഈ പരിപാടികളൊക്കെ തുടങ്ങേണ്ടത്. അതുകൊണ്ട് അധികം താമസിക്കാതെ എന്ത് ചെയ്യുക, ഈ അപേക്ഷകൾ കൊടുക്കാനും ഈ ആൾക്കാരെ കാണാനും ഉള്ള കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ
2: ഓക്കെ. രാജേഷ് വിളിച്ചതിൽ വളരെ സന്തോഷം. അദ്ദേഹം ഇരിട്ടി കണ്ണൂർ ജില്ലയാണെന്ന്.
0: കണ്ണൂർ ജില്ല.
2: ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ഇതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചിട്ടും തീറ്റപ്പുൽ കൃഷിയുടെ വ്യാപനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടാണ്.
0: അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞത് പശുവിൻ്റെ ആമാശയം നിർമ്മിച്ചിരിക്കുന്നത് തന്നെ ഈ പുല്ലിനെ ദഹിപ്പിക്കാനാണ്. അപ്പോൾ പുല്ല് ദഹിപ്പിക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ആമാശയത്തിലെ ആ നാലറകളാണ് പശുവിൻ്റെ ആമാശയത്തിനുള്ളത്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും വലിയ അറയായ റൂമൻ എന്ന് പറയുന്ന അറയ്ക്ക് 120 ലിറ്റർ വരെ സാധനത്തെ ഉൾക്കൊള്ളാനുള്ള ശേഷിയുണ്ട്. അപ്പോൾ അതിനകത്തേക്കാണ് പശു ഈ നാര് കലർന്ന പുല്ല് ശേഖരിച്ച് വയ്ക്കുന്നത്. ശേഖരിച്ച് വച്ചതിന് ശേഷം പിന്നീടത് എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്തിട്ട് ആ സമയത്ത് അയവെട്ടി അതിൽ നിന്ന് ആണ് പോഷകങ്ങൾ ഉണ്ടാക്കുന്നത്. ആ പോഷകങ്ങളിലൂടെയാണ് പശുവിൻ്റെ പാലുൽപ്പാദനവും അതിൻ്റെ ദൈനംദിന ശാരീരിക പ്രവർത്തനങ്ങളും അത് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പശു അയവെട്ടുന്ന മൃഗമാണ് എന്നുള്ളത്.

0: ഉണ്ട്. അതിന് ഒരു 30-35 കിലോ പുല്ല് ദിവസേന ലഭിക്കേണ്ടതാണ്. ഈ നന്നായി പുല്ല്,
1: ഈ പച്ചപ്പുല്ല് തന്നെ വേണമെന്നുണ്ട്?
0: ആ വേണമെന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വേറെ എന്ത് കൊടുത്താലും അതിനകത്ത് ഇത്രയും നാര് നമുക്ക് കിട്ടില്ല. ഇപ്പോൾ പുല്ല് വേണമെങ്കിൽ കുറയ്ക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് പുല്ലിൻ്റെ ലഭ്യത കുറവാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് 35 കിലോ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു 15 കിലോ എങ്കിലും എന്ത് ചെയ്യുക, പുല്ല് കൊടുക്കുക. ബാക്കി നമുക്ക് വൈക്കോല് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മളെ വീട്ടിലുള്ള വെജിറ്റബിൾ വേസ്റ്റോ, അതല്ലെങ്കിൽ ഈ പൈനാപ്പിൾ വേസ്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ വാഴ വെട്ടിക്കഴിയുമ്പോൾ വാഴയുടെ അതിൻ്റെ തണ്ടും അതിൻ്റെ ഇലകളും വേണമെങ്കിൽ കൊടുക്കാം. ഇനി ചക്ക, ചക്ക വെട്ടുമ്പോൾ ചക്കയുടെ പൂഞ്ചും അതിൻ്റെ ഈ എന്താണ് അരം പോലുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കി അത് വേണമെങ്കിൽ കൊടുക്കാം. അതെല്ലാം കൊടുക്കാം. പക്ഷേ അതൊക്കെ കൊടുക്കുമ്പോഴും പശുവിന് ഒരു 15 കിലോ എങ്കിലും ഒരു ദിവസം പുല്ല് അത്യാവശ്യം കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ അതാണ് ബേസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ അടിസ്ഥാന വളമായിട്ട് നമ്മൾ കാലി വളം അല്ലെങ്കിൽ പച്ചില വളം ഇടണമെന്ന് പറയുന്ന പോലെ പശുവിൻ്റെ തീറ്റയിലെ അടിസ്ഥാനപരമായ തീറ്റ എന്ന് പറയുന്നത് പുല്ല് തന്നെയാണ്. പുല്ല് കൊടുക്കുന്നതിലൂടെ പശുവിൻ്റെ ആമാശയത്തിൻ്റെ പ്രവർത്തനം നന്നായി നടക്കുകയും ആ നന്നായി നടക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ബാക്കിയുള്ള തീറ്റ എന്താണോ ആ തീറ്റയെ ഫലപ്രദമായിട്ട് പശുവിന് ഉപയോഗിക്കാനും സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തീറ്റ പശുവിന് അത്യാവശ്യമാണ്, നാര് കലർന്ന വസ്തുക്കൾ. രണ്ടാമത്തെ കാര്യം, പശുവിനെ മിക്കവാറും എല്ലാവരും വളർത്തുന്നത് പാലിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ പാലിൽ നല്ല കൊഴുപ്പ് വേണം. അപ്പോൾ കൊഴുപ്പെന്ന് പറയുന്ന ഘടകം പാലിൽ ഉണ്ടാക്കുന്നത് തീറ്റപ്പുല്ലാണ്. അതായത് നാര് കലർന്ന വസ്തുക്കൾ പശു കൂടുതൽ കഴിച്ചാൽ മാത്രമേ പാലിൽ കൊഴുപ്പ് അധികമായി ഉണ്ടാവുള്ളൂ. അപ്പോൾ കൊഴുപ്പിനെ ഉണ്ടാക്കാൻ പ്രവർത്തിക്കുന്ന ഘടകമാണ് പുല്ലെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പുല്ല് വളരെയധികം അത്യാവശ്യമാണ്.
1: കൊഴുപ്പ് കൂടുതലുള്ള പാല് കൊടുത്താൽ അവർക്ക് കൂടുതൽ വില കിട്ടും. സൊസൈറ്റി എന്നൊക്കെ അങ്ങനെ നോക്കിയിട്ടല്ലേ, അതിൻ്റെ ഒരു അളവ് നോക്കിയിട്ടൊക്കെയല്ലേ വില നിശ്ചയിക്കുന്നത്.
0: അതെ, വിലയുടെ കാര്യം മാത്രമല്ല, പലർക്കും ഈ വീട്ടിന് അവർക്ക് കിട്ടുന്ന പാലിൽ കൊഴുപ്പ് കൂടുതലുണ്ടെങ്കിൽ അവരതിൽ നിന്ന് കുറച്ച് നെയ്യ് ഉണ്ടാക്കുകയും ചെയ്യും. അതായത് കുറച്ചൊന്ന് തൈരാക്കിയതിന് ശേഷം അതിൽ നിന്ന് കടഞ്ഞ് കുറച്ച് വെണ്ണ എടുത്ത് അങ്ങനെ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ പൊതുവിൽ ആൾക്കാരുടെ ഒരു ശീലം കൂടെ ഉണ്ട്, പാല് കിട്ടിക്കഴിഞ്ഞാൽ അതിന് കട്ടിയുണ്ടോ അതിൽ എന്ന് നോക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പം നോർമലായിട്ട് നേരിട്ട് കർഷകർക്ക് വിൽപ്പന നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളവും നല്ല കൊഴുപ്പുള്ള പാലാണെങ്കിൽ പ്രധാനമാണ്.
1: ഓക്കെ, നമുക്കൊരു ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹരിതം ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഞാൻ ഉദയകുമാർ ആലപ്പുഴ കൃഷ്ണവർക്കും വിളിക്കുന്നത്.
1: ആ ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്?
2: ഹലോ സാറേ, നമസ്കാരം.
0: നമസ്കാരം, പറഞ്ഞോളൂ.
2: ഈ പരിപാടി എന്ന് കൊണ്ടുവന്ന് എത്തിച്ചേനും ആകാശവാണി ഒരുക്കി തന്നേനും 1000 നന്ദി.
1: എന്താണ് അറിയേണ്ടത് ചോദിച്ചോളൂ, ചോദ്യം നേരിട്ട് ചോദിച്ചോ, സമയം കുറവ്.
0: എന്താണ് ഒന്നുകൂടെ പറയൂ.
2: കൃഷിക്ക് ലോൺ കിട്ടുമോ?
0: ആ തീറ്റപ്പുൽ കൃഷിക്ക് ലോൺ എടുക്കണമെങ്കിൽ ലോൺ എടുക്കാം. സ്ഥലമുണ്ടോ സ്വന്തമായിട്ട്? സ്ഥലമുണ്ടോ സ്വന്തമായിട്ട് ഉദയകുമാറിന്? 10 സെന്റ് സ്ഥലമുണ്ട്. ആ അപ്പൊ 10 സെന്റ് സ്ഥലത്ത് തെങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? തെങ്ങുണ്ട്. ഓക്കെ, ബാക്കി സ്ഥലം ഏതായാലും 10 സെന്റ് സ്ഥലത്തിലാണെങ്കിലും നമുക്കൊരു ഏകദേശം ഒരു ഒരു സെന്റിന് ഒരു 100 ചുവട് എന്നുള്ള കണക്കിൽ നമുക്കൊരു 1000 ചുവട് പുല്ലെങ്കിലും വയ്ക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ 10 സെന്റിൽ നമുക്ക് കൃഷി ചെയ്യാം. പിന്നെ ആ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് വലിയൊരു ചിലവൊന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് ലോണൊന്നും ആവശ്യമില്ല. ഇതിൽ ആ ചിലവെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അത് കൃഷി ചെയ്യണമെങ്കിൽ ആദ്യം ആ സ്ഥലം ഒന്ന് നന്നായിട്ട് ഉഴുത് മറിച്ച് അതിനകത്തെ നമ്മുടെ മണ്ണിനെ നല്ല പൊടിയാക്കി മാറ്റണം. അപ്പോൾ ഉഴുത് മറിക്കാനുള്ള ചിലവ് നമുക്ക് ഏതായാലും വരും, ഒന്നാമത്തത്. പിന്നെ ക്ഷീരവികസന വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ 10 സെന്റ് വരെ ഉള്ളവർക്ക് സബ്സിഡി ഒന്നും ലഭ്യമല്ല. എങ്കിൽ പോലും 10 സെന്റ് വരെ ഉള്ളവർക്ക് അല്ലെങ്കിൽ 20 സെന്റ് വരെ ഉള്ളവർക്ക് സൗജന്യമായിട്ട് അവർ പുൽക്കട കൊടുക്കുന്നുണ്ട്. അതായത് നടാൻ വേണ്ടിയിട്ടുള്ള നടീൽ വസ്തുവായിട്ടുള്ള തീറ്റപ്പുൽക്കട സൗജന്യമായിട്ട് ക്ഷീരവികസന വകുപ്പിൽ നിന്ന് കിട്ടും. അത് ക്ഷീരവികസന ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അപ്പം നമുക്ക് ആദ്യം വരുന്ന ഈ ചിലവെന്ന് പറയുന്ന ഉഴുത് മറിക്കുന്ന ചിലവും പിന്നെ ഈ പറയുന്നത് പോലെ പുൽക്കട നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും. ജലസേചന സൗകര്യം ഉണ്ടോ? ഉണ്ട്, ജലസേചന സൗകര്യം ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും കാര്യങ്ങൾ മതി. പിന്നെ ഒരു കാര്യമുണ്ട്, വീട്ടിൽ

0: പശു ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഏതായാലും കുറച്ച് കാലിവളം വേണം, കുറച്ച് കാലിവളം നമ്മൾ വാങ്ങിക്കേണ്ടി വരും. അത് നമ്മുടെ അടുത്ത് അതെങ്കിലും പശു വളർത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരിൽ നിന്ന് കാലിവളം വാങ്ങിക്കാം. ആ ആ ഓക്കെ, അപ്പോൾ അവരിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്യാം. അപ്പോൾ ചെറിയ തോതിലുള്ളൊരു ചിലവ് കൊണ്ട് ഈ 10 സെൻറ് സ്ഥലത്ത് എന്തായാലും കൃഷി ചെയ്യാൻ പറ്റും. പിന്നെ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം, നമ്മൾ ആ 10 സെൻറ്റിൽ ഒരു 1000 ചൂട് വെച്ചാൽ നല്ല ഈ ഹൈബ്രിഡ് നേപ്പിയർ എന്ന് പറയുന്ന ആ വിഭാഗത്തിൽപ്പെട്ട പുല്ലാണെങ്കിൽ ഒരു ചൂടിൽ നിന്ന് നമുക്ക് 30 മുതൽ 50 കിലോ വരെ പുല്ല് കിട്ടും. ആ ഒരു ചൂടിൽ നിന്ന്, അതായത് ഒരു ചൂടിൽ നമ്മൾ നടുന്നതിൽ നിന്ന് തന്നെ നമുക്ക് അതിൽ നിന്ന് കൂടുതൽ ചെനപ്പുകൾ വരും. ആ ചെനപ്പുകളെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഒരു പ്രാവശ്യം വെട്ടുമ്പോൾ തന്നെ ഏകദേശം 30 മുതൽ 50 കിലോ കിട്ടും. 3 രൂപയാണ് ഇപ്പം മാർക്കറ്റിലുള്ള വില പുല്ലിന്. ആ അപ്പോൾ നമുക്കത് 3 രൂപ മുതൽ 5 രൂപ വരെ വിലയുണ്ട്. അപ്പോൾ കിലോയ്ക്ക് 3 രൂപ മുതൽ 5 രൂപ വരെ വിലയ്ക്ക് നമുക്കത് വിൽക്കാൻ പറ്റും.
1: ആവശ്യമില്ല, അതാണ് അദ്ദേഹം പറഞ്ഞത്. ഈ 10 സെന്റിനകത്ത് ഈ തീറ്റപ്പുല്ല് കൃഷി ചെയ്യുന്നതിന് വലുതായിട്ട് ചെലവ് വരുന്നില്ല, അതുകൊണ്ട് തന്നെ ലോണിന്റെ ആവശ്യമില്ല.
2: ഓക്കെ ഓക്കെ,
1: ഈ നമ്മളിപ്പം തീറ്റപ്പുല്ലിന്റെ കാര്യമാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വിവിധ തരം സാർ സൂചിപ്പിക്കുന്നുണ്ട്, നല്ല ഇനം നേപ്പിയർ ഇനത്തിൽപ്പെട്ട തീറ്റപ്പുല്ല് കൃഷി ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഏതൊക്കെ തരം തീറ്റപ്പുല്ല്, അതിന്റെ വിവിധ തരം
0: തരത്തിലുള്ള
1: അതേ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞാലേ.
0: അതായത് 4 വിഭാഗം എന്ന് പറയാം നമുക്ക്. അതായത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തീറ്റപ്പുല്ലുകൾ നമുക്ക് 4 വിഭാഗമായിട്ട് വേണമെങ്കിൽ തരംതിരിക്കാം. ഒന്നാമത്തത് തീറ്റപ്പുല്ലുകൾ തന്നെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ അതിനെ ഫോഡർ ഗ്രാസ് എന്ന് പറയും. അതായത് തീറ്റയ്ക്ക് ഉപയോഗിക്കുന്ന പുല്ലുകളെല്ലാം പറയുന്നൊരു പേരാണ് ഫോഡർ. അപ്പോൾ ഫോഡർ ഗ്രാസ്, ഫോഡർ ഗ്രാസ് എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും തീറ്റയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതിൽ പെട്ട പുല്ലിനങ്ങളാണ് ഈ സങ്കര നേപ്പിയർ, നേരത്തെ ഞാൻ പറഞ്ഞ ഹൈബ്രിഡ് നേപ്പിയർ എന്ന് പറയുന്നത്. കേരളത്തിൽ പൊതുവിൽ കൂടുതൽ കർഷകർ കൃഷി ചെയ്യുന്നത് സങ്കര നേപ്പിയറാണ്. പിന്നെ ഒന്ന് ഗിനി ഗ്രാസ്, അത് വർഷങ്ങളായിട്ട് കേരളത്തിൽ കൃഷി ചെയ്യുന്നതാണ്. ഗിനി പുല്ലെന്ന് പറയും അത്. ഈ സങ്കര നേപ്പിയർ 1990കൾക്ക് ശേഷമാണ് ഇവിടെ വരുന്നത്. അതിന് മുമ്പ് വരെ നമ്മുടെ കർഷകർ ഈ ഇതിലെ തെങ്ങിൻ്റെ ഇടവളയായിട്ട് കൃഷി ചെയ്തിരുന്നതാണ് ഈ ഗിനി ഗ്രാസ് അല്ലെങ്കിൽ ഗിനി പുല്ല്. പിന്നെ ഉള്ളത് കോങ്കോ സിഗ്നൽ എന്ന പേരുള്ള ഒരു പുല്ലുണ്ട്, അതും ഈ തെങ്ങിൻ്റെ ഇടവളയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കോങ്കോ സിഗ്നൽ എന്ന് പറയുന്നത്. സിറ്റേറിയ എന്ന് പറയുന്നൊരു പുല്ലുണ്ട്, സിഗ്നൽ എന്ന് പറയുന്നൊരു പുല്ലുണ്ട്. മലമ്പ്രദേശങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിക്കിയു എന്ന് പറയുന്നൊരു പുല്ലുണ്ട്. ഇപ്പം മാട്ടുപെട്ടി ഫാം, അതായത് KLD ബോർഡിൻ്റെ മാട്ടുപെട്ടി ഫാമിലൊക്കെ മുഴുവനും പശുക്കൾക്ക് മേഞ്ഞ് നടക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പുല്ലിൻ്റെ പേര് കിക്കിയു പുല്ല് എന്നാണ് പറയുന്നത്.
1: അതിൻ്റെ പ്രത്യേകത എന്താണ്?
0: അതായത് അത് അതില്ലല്ല, അത് ഉയരത്തിൽ പൊങ്ങുന്നതല്ല, അത് പ്രതലത്തിനോട് ചേർന്ന് കിടക്കുന്ന പുല്ലാണ്. അതായത് നമ്മൾ സാധാരണ ഈ ഫുട്ബോളുകാരൊക്കെ ടർഫ് എന്ന് പറയില്ലേ, അപ്പോൾ ടർഫിൽ വളരുന്നത് പോലുള്ള ഒരു പുല്ലാണ് കിക്കിയു എന്ന് പറയുന്ന പുല്ല്. ആ പുല്ലിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മേയാൻ വേണ്ടിയിട്ട് പശുവിനെ അത് ഉപയോഗിക്കാം. അപ്പോൾ അവിടെ കൂടുതലും പശുക്കളെ മേയാൻ വേണ്ടി വിടും. അപ്പം മേയാൻ വിടുന്ന സമയത്ത് അതിന് കഴിക്കാൻ പറ്റുന്നതാണ് കിക്കിയു എന്ന് പറയുന്ന പുല്ല്. അപ്പോൾ ഇതൊക്കെയാണ് പുല്ലിൻ്റെ പലതരത്തിലുള്ള വിധേനങ്ങൾ. രണ്ടാമത്തെന്ന് പറയുന്നത് വെച്ചാൽ ധാന്യവിളകളാണ്. ധാന്യവിളകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ധാന്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ധാന്യവിളകൾ തന്നെ നമുക്ക് പശുവിന് പുല്ലായിട്ടും കൊടുക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ചോളമാണ്. അപ്പോൾ നമ്മൾ ചോളം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ തീറ്റച്ചോളം എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ തീറ്റച്ചോളം എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മുടെ ഈ ചോളത്തിൻ്റെ കതിര് വലുതായിട്ട് വരില്ല, അത് വളരെ ചെറുതായിരിക്കും. സാധാരണ മനുഷ്യർക്ക് ആവശ്യമുള്ളതാകുമ്പോൾ നമ്മൾ ചോളം വലിയ വലുതായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് നമ്മൾ കൃഷി ചെയ്തിട്ട് ഒരു ഏകദേശം 80 ദിവസം 75-80 ദിവസം കഴിയുമ്പോഴേക്കും ആ ചോളത്തിൻ്റെ കതിരിൽ പാൽ പരുവത്തിൽ അതിനകത്തെ ഇത് വരും, വിത്ത് വരും. ആ സമയമാകുമ്പോൾ നമ്മളത് വെട്ടിയിട്ട് പശുവിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പശുവിന് ഏറ്റവും നല്ലതും ഏറ്റവും പോഷകസമ്പുഷ്ടവുമായിട്ടുള്ള ഒരു തീറ്റ വിളയാണ് ചോളം. ഇപ്പം നമ്മൾ കേരളം ഒഴികെ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ചോളം കൃഷി ചെയ്യുന്നവരാണ്. ചോളം മുഴുവനായിട്ടും വെട്ടിയെടുത്ത് പശുവിനെ നമുക്ക് എന്ത് ചെയ്യാം, ചാഫ് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പശുവിന് കൊടുക്കാം.
1: ഇപ്പം ഇത് ഒരു സെന്റിൽ എത്ര തോളം വളർത്താൻ പറ്റും, അതിൻ്റെ ഒരു കണക്കൊക്കെ ഉണ്ടോ?
0: ആ അതൊക്കെ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. മാത്രമല്ല ഇതൊരു കാര്യമുണ്ട്, ഇതിൻ്റെയൊക്കെ കിറ്റുകൾ അവൈലബിളാണ്. ഇപ്പോൾ KLD ബോർഡിൻ്റെ ഫാം, KLD ബോർഡിൻ്റെ ധോണി ഫാമിലൊക്കെ അവർ കിറ്റുകളാക്കിയിട്ട് ഈ വിത്ത് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഈ വിത്ത് കൊടുക്കുമ്പോൾ അത് എത്ര സെൻറ് സ്ഥലത്ത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിത്താണ്, എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത്, അത് സംബന്ധമായ ഒരു ലഘുലേഖ കൂടെ അതിൻ്റെ കൂടെ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ കർഷകർക്ക് അത് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, അവർക്കത് വായിച്ച് കഴിഞ്ഞ് ചെയ്യാൻ പറ്റും.

0: പിന്നെ മൂന്നാമത്തെ എന്ന് പറയുന്നത് വെച്ചാൽ അത് ഈ ഫോഡർ ട്രീസാണ്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമാണ്, അതായത് കാലിത്തീറ്റ നമ്മുടെ വൃക്ഷങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായി നമ്മൾ കാണുന്നത് ശീമക്കൊന്നയാണ്. അപ്പോൾ ശീമക്കൊന്ന മിക്കവാറും വേലികളിലൊക്കെ നമ്മൾ ശീമക്കൊന്ന കാണാറുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളതിനെ വലുതായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു ഒരു ദയനീയമായൊരു സംഗതിയാണ്. കാരണം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു തീറ്റ വസ്തുവാണ് ഈ പറയുന്ന ശീമക്കൊന്ന. പക്ഷെ അതിൻ്റെ ഒരു പ്രാധാന്യം ആൾക്കാർ അറിയുന്നില്ല. ഇപ്പം നമുക്ക് ചിലപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തന്നെ വീട്ടിൻ്റെ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലുമൊക്കെ ഇത് ഉണ്ടാവും. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അതിനെ വെട്ടുക, വെട്ടി നമ്മളൊന്ന് വെയിലത്തിട്ട് വാട്ടുക. കാരണം എന്ന് വെച്ചാൽ അതിനൊരു പ്രത്യേക വാസനയുണ്ട്. അപ്പോൾ ആ വാസനയൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വെയിലത്തിട്ടൊന്ന് വാട്ടിയതിന് ശേഷം സാധാരണ തീറ്റപ്പുല്ല് കൊടുക്കുന്നതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് എന്ത് ചെയ്യുക, പശുവിന് കൊടുക്കുക. കാരണം എന്ന് വെച്ചാൽ പശുവിന് അതിൻ്റെ ശീലം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ശീലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം അതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കുറച്ച് കഴിഞ്ഞാൽ അത് സാധാരണഗതിയിൽ കഴിച്ചോളും. ഒരു ഏകദേശം നമുക്ക് 5 മുതൽ 10 കിലോ വരെ ശീമക്കൊന്ന പശുവിന് കൊടുക്കാവുന്നതാണ്. പിന്നെ വേറൊന്നാണ് മുരിങ്ങ. ഇതും നമ്മുടെ ആൾക്കാർ വലിയ ശ്രദ്ധിക്കാത്തൊരു സംഗതിയാണ്. ഇപ്പോൾ പലരും നമ്മൾ മുരിങ്ങ നടുന്നു, നമ്മൾ മുരിങ്ങാക്കോല് ഉപയോഗിക്കുന്നു എന്നുള്ളതല്ലാതെ പിന്നെ കുറച്ച് വെട്ടിക്കളയുന്നു അങ്ങനെയൊക്കെയാണ്. പക്ഷേ മുരിങ്ങ ഇല പശുവിന് ഏറ്റവും നല്ലതാണ്. മാത്രമല്ല പാലുൽപാദനത്തിന് അത് സഹായിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് മുരിങ്ങയില ഇല എപ്പോഴൊക്കെ അവൈലബിൾ ആണോ, കിട്ടുകയാണെങ്കിൽ അത് പശുവിനെ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഉള്ളതാണ് പീലിവാക. പീലിവാക വളരെയധികം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു സംഗതിയാണ്, ഒരു മരമാണ്, ചെറിയ രീതിയിൽ വളർന്നു വരുന്നത്. അതും നമുക്ക് എന്ത് ചെയ്യാം, അതും നമുക്ക് പശുവിന് കൊടുക്കാം.
1: പണ്ടൊക്കെ നമ്മൾ ഈ വേലി കെട്ടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു, അന്ന് ഇതെല്ലാം ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴ് വേലിയുടെ സ്ഥാനത്ത് മതിൽ വന്നതോടുകൂടി
0: ഇതൊക്കെ നഷ്ടപ്പെട്ടുപോയി. അപ്പോൾ എനിക്ക് തന്നെ അറിയാം, എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ വേലിയിൽ നിറച്ച് മൾബറി ആയിരുന്നു. അപ്പോൾ ഇപ്പം ഇന്ന് നമ്മൾ മൾബറി ഒന്നും കാണുന്ന പോലുമില്ല. അപ്പോൾ മൾബറി ശരിക്കും പറഞ്ഞാൽ ഒരു ഈ പയറുവർഗത്തിൽപ്പെട്ടതൊന്നും അല്ലെങ്കിൽ പോലും അതിനകത്ത് ഇഷ്ടം പോലെ പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ പ്രോട്ടീൻ ഉള്ള ഒരു നല്ല ഒരു ചെറിയ വൃക്ഷമാണ് ഈ പറയുന്ന മൾബറി. മൾബറിയും പശുവിന് എന്ത് ചെയ്യാം, കൊടുക്കാൻ പറ്റുന്നതാണ്, തീറ്റയായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഒരെണ്ണമാണ് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ തീറ്റ പുല്ലുണ്ട്, പിന്നെ ധാന്യവിളകളുണ്ട്, അതേപോലെ ഉള്ളതാണ് പയറുവർഗത്തിൽപ്പെട്ട വിളകൾ. അപ്പോൾ പയറുവർഗത്തിൽപ്പെട്ട വിളകളെന്ന് പറഞ്ഞാൽ അതിൽ പ്രോട്ടീൻ കൂടുതലാണ്. പ്രോട്ടീൻ കൂടുതലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ സജീവമായിട്ടുള്ള 2 ഇനത്തിൽപ്പെട്ട ഇത് പയറുവർഗ ചെടികളാണ് ഉള്ളത് പശുവിന് തീറ്റയായിട്ട് കൊടുക്കാൻ പറ്റുന്നത്. ഒന്ന് കൗപ്പി, അതായത് വൻപയർ എന്ന് പറയും. 2 സ്റ്റൈലോസാന്തസ് എന്ന് പറയും. ഇത് 2 എണ്ണവും നല്ലതാണ്. അതായത് നമ്മൾ ശരിക്കും പശുവിന് കൊടുക്കുമ്പോൾ പുല്ല് പയർ മിശ്രിതം കൊടുത്താൽ എപ്പോഴും നല്ലതാണ്. കാരണം പുല്ലിനകത്ത് നമുക്ക് അത്യാവശ്യം നാരുണ്ട്, പയറിനകത്ത് അത്യാവശ്യം പ്രോട്ടീനുമുണ്ട്. അപ്പോൾ പയറും പ്രോട്ടീനും ഈ പുല്ലും പ്രോട്ടീനും കൂടെ ആയിട്ടുള്ളൊരു മിശ്രിതമാകുമ്പോൾ നമുക്ക് കാലിത്തീറ്റയുടെ അളവ് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ ഹൈബ്രിഡ് നേപ്പിയർ അല്ലെങ്കിൽ ഗിനി ഗ്രാസ് ഇതൊക്കെ വളർത്തുന്നതിന് ഇടവിളയായിട്ട് എന്ത് ചെയ്യുക, കുറച്ച് വൻപയർ കൂടെ നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഒരുമിച്ച് വെട്ടി ഒരു കോമ്പിനേഷനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പശുവിന് കൊടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ശരിക്കും നമ്മൾ ഈ ഒരു തമ്പ് റൂളുണ്ട്, അതായത് ഒരു ഏകദേശ കണക്കെന്ന് പറഞ്ഞാൽ പശുവിന് 60% പുല്ലും 40% കാലിത്തീറ്റയും കൊടുക്കണമെന്നുള്ളതാണ് ഒരു തമ്പ് റൂള്. ആ തമ്പ് റൂളിനെ നമുക്ക് മാറ്റാം. നമുക്ക് 80% പുല്ല് പയർ മിശ്രിതവും കൊടുത്ത് 20% കാലിത്തീറ്റയാക്കാം. അതിലൂടെ സംഭവിക്കുന്നത് എന്നാണ്, കാലിത്തീറ്റയുടെ അളവ് നമ്മൾ കുറയ്ക്കുകയാണ്.
1: ചിലവ് വളരെ
0: കുറയും. മാത്രം ചിലവ് കുറയുകയെ മാത്രമല്ല പശുവിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്.
1: പാലിൻ്റെ ഗുണമേന്മയ്ക്ക് നല്ലതാണ്.
0: അതെ അതെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ ഞാൻ പറയാം, മുമ്പ് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. അതായത് പശുവിൻ്റെ പ്രത്യുൽപാദനം ഇന്ന് നമ്മൾ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കുറവാണ്. ഈ പ്രത്യുൽപാദനം കുറയുന്നതിനുള്ള പ്രധാന ഒരു കാരണവും പശുവിന് തീറ്റപ്പുല്ല് കിട്ടാത്തതാണ്. കാരണം തീറ്റപ്പുല്ലിൽ വിറ്റാമിൻ എ ഉണ്ട്, വിറ്റാമിൻ ഇ ഉണ്ട്. അപ്പോൾ ഈ വിറ്റാമിനുകളുടെ കുറവും ഈ പറയുന്ന പ്രത്യുൽപാദനത്തെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് പശുവിന് തീറ്റയിൽ നാര് എന്ന് ഞാൻ മുമ്പ് പറഞ്ഞതും അതേപോലെ തന്നെ അതിൻ്റെ ബാക്കി ബാഹ്യ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ അതിൻ്റെ ശാരീരികമായ പ്രത്യുൽപാദന ശേഷിക്ക് കൂടി നമ്മുടെ പുല്ല് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഒരു ഏറ്റവും അവസാനത്തെ വിഭാഗം എന്ന് പറയുന്നത് പരമ്പരാഗതമായ തീറ്റകളാണ്. പരമ്പരാഗതമായ തീറ്റകളെന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് നമ്മൾ എന്തൊക്കെ വീട്ടിലുണ്ടോ അതൊക്കെ കൊടുക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഉഴുന്ന് കൃഷി ചെയ്യുമ്പം അത് ഉഴുന്നിൻ്റെ ബാക്കി വരുന്ന ചപ്പ്, അതിൻ്റെ പുറം തോട്, ഇങ്ങനെയുള്ള സംഗതികൾ. ഇപ്പോൾ ഇന്നിപ്പോൾ പൈനാപ്പിൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ പൈനാപ്പിളിൻ്റെ ബാക്കി ഭാഗങ്ങൾ, അതിൻ്റെ ഇലകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി പായൽ, ചില പായൽ ഇനങ്ങൾ പോലും നമുക്ക് എന്ത് ചെയ്യാം, പശുവിന് കൊടുക്കാം, തീറ്റയായിട്ട് ഉപയോഗിക്കാൻ പറ്റും.
1: ഓക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു

0: ചീറ്റപ്പുൽ കൃഷി വ്യാപനത്തിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും?
1: അതായത് ഒന്നാമത്തെ, നമുക്ക് സ്ഥലപരിമിതി ഉണ്ട് എന്നുള്ളത് സത്യം. പക്ഷേ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ട്രെയിൻ യാത്ര നടത്തുമ്പോൾ, നമ്മൾ ബസ് യാത്ര നടത്തുമ്പോഴൊക്കെ നമ്മൾ വയലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, അതായത് പറയപ്പെടുന്നത് 500-ലധികം പാടശേഖരങ്ങൾ ഉണ്ടായിരുന്ന ഒരു നാടാണ് കേരളം. ഇന്ന് പാടശേഖരങ്ങളെല്ലാം കുറഞ്ഞു, മാത്രമല്ല പാടങ്ങളൊന്നും കൃഷി ചെയ്യാതെ ഇട്ടേക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്ഥലമുണ്ട്, അതായത് പാടശേഖരങ്ങൾ നമുക്ക് കൃഷി ചെയ്യാതെ കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഈ കൃഷി ചെയ്യാതെ കിടക്കുന്ന സ്ഥലങ്ങളെ നമ്മൾ ഏറ്റെടുത്ത് അതിൽ തീറ്റപ്പുല്ല് ചെയ്യാനുള്ളൊരു രീതികൾ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതാണ്.
0: ഈ തീറ്റപ്പുല്ല് ഇത് ഈ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ പറ്റുമോ?
1: വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഹൈബ്രിഡ് നേപ്പിയർ നമുക്ക് പറ്റില്ല. കാരണം ഹൈബ്രിഡ് നേപ്പിയറിന് വെള്ളം കെട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റെം എന്താ അഴുകിപ്പോവും, അതിൻ്റെ വേരുകളും അഴുകിപ്പോവും. പക്ഷേ എന്നാൽ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ചില ഇനങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ പാരാഗ്രാസ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രാസ് ഉണ്ട്, പാരാപ്പുല്ല് എന്ന് പറയും. പാരാപ്പുല്ല് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാം. ചെറിയ തോതിൽ സീറ്റേറിയ എന്ന് പറയുന്ന പുല്ല് ഈ പറയുന്ന വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ വെള്ളക്കെട്ടുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളിൽ ചെയ്യേണ്ടത് വരമ്പുണ്ടാക്കുക എന്നുള്ളത്. വെള്ളം ഏതായാലും ചുറ്റും കടന്നോട്ടെ, നമ്മൾ ഇപ്പോൾ തെങ്ങ് നടന്നുണ്ടല്ലോ ആൾക്കാർ, അതുപോലെ വരമ്പുണ്ടാക്കിയതിന് ശേഷം വരമ്പിൽ എന്ത് ചെയ്യുക,
0: കൃഷി
1: വരമ്പിൽ കൃഷി ചെയ്യാം.
0: ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം, ഞാൻ ഉദയകുമാറാണ്. കണ്ണൂർ ജില്ലയിൽ ഏഴിമലയിലാണ് താമസം.
0: ഓക്കെ.
2: എരുമ കർഷകനാണ്, 10-18 കൊല്ലമായി എരുമേന വളർത്തുന്നു.
1: ഓക്കെ,
0: ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്?
2: സാറേ, ഞാൻ ഉദയകുമാറാണ്.
1: ആ, പറഞ്ഞോളൂ ഉദയകുമാർ, പറയൂ.
2: അപ്പൊ എരുമ വളർത്തുന്ന കർഷകനാണ്, 17 വർഷം എരുമേന വളർത്തുന്നത്. ഞാൻ ഇപ്പോ കൊടുക്കുന്നത് നമ്മളെ റബ്ബറിൽ വളർത്തുന്ന പയറില്ലേ, റബ്ബർ പയർ.
1: ഓക്കെ ഓക്കെ, ശരി. തോട്ടപ്പയർ
2: അത് കൊടുക്കുന്നതിനെ കൊണ്ട്, ആ തോട്ടപ്പയർ അതിന് അത് കൊടുക്കുന്നതിനെ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ?
1: ഇപ്പൊ എന്തെങ്കിലും അത് കൊടുക്കുന്നത് കൊണ്ട് എരുമകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായിട്ട് കാണിച്ചിട്ടുണ്ടോ?
2: ഇല്ല ഇല്ല ഇല്ല
1: ഇല്ല. ആ, അങ്ങനെയാണെങ്കിൽ പിന്നെ അതൊരു പ്രശ്നമല്ല. കാരണം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, പശുവിനേക്കാൾ വളരെ റോബസ്റ്റ് ആയിട്ടുള്ള ഒരു ആനിമലാണ് എരുമ എന്ന് പറയുന്നത്. അതായത് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും അതിനെ വലിയ ബാധിക്കില്ല. അപ്പോൾ അത്
2: ഏശാറില്ല.
1: ആ, ഏശാറില്ല. കാരണം എരുമ എന്ന് പറയുന്നത് തനതായിട്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഇനങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് നമ്മുടെ കാലാവസ്ഥയുമായിട്ട് അനുസരിച്ചും ഇവിടുത്തെ തീറ്റയുമായിട്ടൊക്കെ അനുസരിച്ച് അതിന് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കുറവാണ്. പിന്നെ അതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം കൂടി പറയാം. അയവെട്ടുന്ന മൃഗങ്ങൾ എന്ത് കഴിച്ചാലും അതിൽ ചെറിയ തോതിൽ എന്തെങ്കിലും ചില ഈ വിഷാംശം ഉണ്ടെങ്കിൽ പോലും ആ വിഷാംശം അതിനെ ബാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് പല തീറ്റകളും, അതെ, പല തീറ്റകളും നമ്മൾ അയവെട്ടാത്ത മൃഗങ്ങൾക്ക് കൊടുക്കരുതെന്ന് പറയും. അതായത് കുതിരയ്ക്ക് കൊടുക്കരുത്, അതല്ലെങ്കിൽ പന്നിക്ക് കൊടുക്കരുത് എന്നൊക്കെ പറയും. പക്ഷേ അയവെട്ടുന്ന മൃഗങ്ങളായ എരുമയ്ക്കാണെങ്കിലും പശുവിനാണെങ്കിലും നമ്മൾ ശീലം ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ അതിനെന്ത് തീറ്റയും നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാൻ പറ്റും. ആ, അപ്പൊ ഓക്കെ, എന്നിട്ട് അതിന്
2: കാലത്തെ പച്ചപ്പുല്ല് കൊടുക്കും, പിന്നെ വൈക്കോലുണ്ട്, വൈക്കോലും കുറച്ച് കൊടുക്കും. അപ്പൊ വൈകുന്നേരമാകുമ്പം കാലത്തീറ്റ ഞാൻ കൊടുക്കാറില്ല.
1: ഓക്കെ.
2: പിണ്ണാക്കും, കടലപ്പുണ്ണാക്കും, തേങ്ങാപ്പുണ്ണാക്കും, തവിടും, പിന്നെ ധാതു ലവണ മിശ്രിതമാണ് ഞാൻ കൊടുക്കുന്നത്.
1: ഓക്കെ, അത് മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്.
2: മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അതിന് അത് കട്ടി നല്ല എന്നാണ് രീതിയിൽ വെച്ചു കൊടുത്തിട്ട് പച്ചവെള്ളം വേറെച്ച് കൊടുക്കും. അത് കഴിച്ചതിന് ശേഷം വേണമെങ്കിൽ വെള്ളത്തിൽ കുടിക്കും.
1: ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. വളരെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് ഉദയകുമാർ തീറ്റയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. അത് വളരെ അഭിനന്ദനീയമാണ്. കാരണം പലപ്പോഴും ആൾക്കാർ, അതായത് നമ്മുടെ കർഷകർ ചെയ്യുന്നൊരു തെറ്റെന്ന് പറഞ്ഞാൽ തീറ്റയെ വെള്ളത്തിൽ കലക്കി കൊടുക്കുക എന്നുള്ളതാണ്. ആ വെള്ളത്തിൽ കലക്കി കൊടുക്കുന്നത് ഒരിക്കലും നല്ലതല്ല.
2: അല്ല അല്ല, ഇത് പച്ചവെള്ളം വേണ്ടി വെച്ചു കൊടുത്തു കഴിഞ്ഞാല് അവള് വീണ്ടും വെള്ളം കുടിച്ചിട്ട് ബാക്കിയാണ് വെക്കും.
1: അതെ.
2: അപ്പൊ രാത്രിയാകുമ്പോ വീണ്ടും ഒഴിച്ചു കൊടുക്കും.
1: ഓക്കെ.
2: ഇപ്പൊ മഴക്കാലായാലും ഒരു ദിവസം 60 ലിറ്റർ വെള്ളമാണ് അവള് കുടിക്കുന്നുണ്ട്.
1: ഓക്കെ, നല്ല കാര്യം. വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ തീറ്റപ്പുല്ലുമായി ബന്ധപ്പെട്ട്? തോട്ടപ്പയർ

0: കാര്യത്തിൽ പേടി വേണ്ട. തോട്ടപ്പയർ ഈ പറയുന്നത് പോലെ ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല എങ്കിൽ പ്രശ്നമില്ല.
1: നമുക്ക് കൈ കൊടുക്കുന്ന പിള്ളാക്ക് നമ്മളെ കൈ തീറ്റേണ്ട അളവ് കുറക്കാൻ പറ്റുമോ?
0: കുറയ്ക്കാം കുറയ്ക്കാം. അതായത് ഇപ്പം ഏതായാലും മുമ്പ് ഞാൻ സൂചിപ്പിച്ച പോലെ നമുക്ക് പുല്ലിൻ്റെയും പയറിൻ്റെയും ഒരു മിശ്രിതമായിട്ട് നമുക്ക് പശുവിന് തീറ്റിക്കാൻ പറ്റുകയാണെങ്കിൽ, പശു അല്ല എരുമയ്ക്കാണെങ്കിലും അതിന് തീറ്റ കൊടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് കാലിത്തീറ്റയെ കുറയ്ക്കാൻ പറ്റും. കാരണം ഇപ്പം തന്നെ ആലോചിക്കുക, ഇപ്പോൾ ഉദയകുമാർ കൊടുക്കുന്നതിൽ പല പിണ്ണാക്കിൻ്റെ പേര് പറഞ്ഞു. ഈ പിണ്ണാക്കുകളൊക്കെ നമ്മൾ കൊടുക്കുന്നത് പ്രോട്ടീനു വേണ്ടിയിട്ടാണ് അല്ലേ? പിണ്ണാക്കിൻ്റെ പ്രധാന ഉദ്ദേശം പ്രോട്ടീൻ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ചോളം പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഇങ്ങനെയുള്ളത് കൊടുക്കുന്നത് പ്രധാന ഉദ്ദേശം അതിനകത്ത് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പം തന്നെ കൊടുക്കുന്ന തീറ്റയിൽ പ്രോട്ടീൻ്റെ അളവിന് വേണ്ടി നമ്മൾ പല ഘടകങ്ങളെയും ചേർത്തിട്ടുണ്ട്. ഈ പ്രോട്ടീൻ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ഈ പയർവർഗ ചെടികളിൽ നിന്ന് പശുവിന് കിട്ടുകയാണെങ്കിൽ നമുക്ക് പ്രോട്ടീൻ്റെ അളവ് കുറയ്ക്കാം, അതായത് പിണ്ണാക്കിൻ്റെ അളവ് കുറയ്ക്കാം. ആ കാരണം അതെ അതെ, പിണ്ണാക്കിനാണ് വില കൂടുതൽ. അപ്പം സ്വാഭാവികമായിട്ടും വില കൂടിയ പിണ്ണാക്കിൻ്റെ അളവ് കുറയ്ക്കണമെങ്കിൽ നമുക്ക് നല്ല ഗുണമേന്മയുള്ള പുല്ല് പയർ മിശ്രിതം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കുറയ്ക്കാം. അപ്പം ഇപ്പം ഏതായാലും തോട്ടപ്പയർ ഉണ്ടെന്ന് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, കുറച്ച് സ്ഥലത്ത് ഈ സങ്കരനീപ്പിയറിലോ അല്ലെങ്കിൽ ഗിനി പുല്ലോ ഒരു വളർത്തുകയും കൂടെ ചെയ്യൂ. അപ്പോൾ ആ കോമ്പിനേഷൻ നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാൻ പറ്റും. ആ ഓക്കെ, അപ്പോൾ അതിൽ കുറച്ച് സ്ഥലം ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുക. എന്നിട്ട് ഇതിന് എന്തെങ്കിലും സാമ്പത്തിക സഹായത്തിന് വേണ്ടിയിട്ട് ക്ഷീരവികസന വകുപ്പിലൊന്ന് അപേക്ഷിക്കുകയും കൂടെ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അവർ മുഖാന്തരം നിങ്ങൾക്ക് സൗജന്യമായിട്ട് തീറ്റ പുൽക്കട കിട്ടും.
1: അപേക്ഷിക്കുമ്പോ ഞാൻ സൊസൈറ്റിയിൽ പാല് കൊടുക്കാറില്ല, വീടുകളിലാണ് പാല് കൊടുക്കാറ്.
0: ഓക്കെ,
1: എനിക്ക് ഉരുളപ്പാൽ ഒരു ലിറ്ററിന് 100 രൂപ കിട്ടുന്നുണ്ട്.
0: ഓക്കെ, അതിപ്പം നല്ല അല്ല, ഇനിയിപ്പം ആ സൗജന്യം വേണമെന്ന് തന്നെ ഇല്ലല്ലോ. നമ്മുടെ അടുത്തുള്ള ആരെങ്കിലും ഒരാൾ ഈ സങ്കരനീപ്പിയർ വളർത്തുന്നുണ്ടെങ്കിൽ അയാളിൽ നിന്ന് കുറച്ച് പുൽക്കട വാങ്ങിക്കുക. അയാളിൽ നിന്ന് പുൽക്കട വാങ്ങിച്ചിട്ട് കുറച്ച് പ്രദേശത്ത് ആദ്യം നടുക. നട്ടതിന് ശേഷം അതിനെ അതിനെ അരിയണ്ട, അത് അരിയാതെ 6 മാസം വരെ അത് നിൽക്കട്ടെ. നിന്ന് കഴിയുമ്പോൾ അത് കരിമ്പ് പോലെ എന്ത് ചെയ്യും, വളരും. കരിമ്പ് പോലെ വളർന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് 3 മുട്ടുള്ള പുൽക്കടകൾ എടുത്തിട്ട് നമ്മൾ ബാക്കി സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കുക. അപ്പോൾ അതിന് സാമ്പത്തിക സഹായത്തിന് വേണ്ടിയൊന്നും നമ്മൾ നോക്കി നിൽക്കണമെന്നില്ല. നമ്മൾ തന്നെ വിചാരിച്ചാൽ നമുക്ക് ചെറിയൊരു പ്രദേശത്ത് നമ്മൾ കുറച്ച് നട്ട് ആ നട്ടതിൽ നിന്ന് നമുക്ക് പുൽക്കടകൾ ഉപയോഗിച്ച് ബാക്കി സ്ഥലത്തേക്ക് നമുക്ക് വ്യാപിപ്പിക്കും. സാധിക്കുന്ന കാര്യമാണ്, സാധിക്കുന്ന കാര്യമാണ്. അത് മാത്രമല്ല, ഇപ്പോൾ സൗജന്യമായിട്ട് ക്ഷീരവികസന വകുപ്പ് ഈ സംഗതി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് പുൽക്കട ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് സൊസൈറ്റിയിൽ നിന്ന് പറ്റുമെങ്കിൽ ഒരു 2-3 കട വാങ്ങിച്ചാൽ മതി. ആ ചെയ്യൂ, അതായത് അങ്ങനെ. ഇപ്പം ഞാൻ കണ്ടിടത്തോളം ഉദയകുമാർ ചെയ്യുന്നതെല്ലാം വളരെ ശാസ്ത്രീയമായിട്ടാണ്. മാത്രമല്ല മാർക്കറ്റിങ്ങിൽ വളരെ എന്താണ നല്ല അച്ചടക്കത്തോടു കൂടി മാർക്കറ്റും ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ 100 രൂപയ്ക്ക് പാല് വിൽപ്പന നടത്താൻ സാധിക്കും എന്നു പറയുന്നതൊക്കെ ഒരു വിജയമല്ലേ. അപ്പം സ്വാഭാവികമായിട്ടും കുറച്ചുകൂടെ അതെ ആ അപ്പം സ്വാഭാവികമായിട്ടും ഇപ്പം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറച്ച് മെച്ചപ്പെടുത്താൻ കൂടി പറ്റും. ഈ 2 ഏക്കർ സ്ഥലത്ത് ഒരു ഏകദേശം 25 സെൻറ് സ്ഥലത്തെങ്കിലും എന്ത് ചെയ്യുക, താൽക്കാലികമായിട്ട് CO3 CO4 CO5 എന്നൊക്കെ പറയുന്ന സങ്കരനീപ്പിയറിന്റെ ഇനത്തിൽപ്പെട്ട പുല്ലുകൂടെ വളർത്തി തുടങ്ങിക്കോളൂ.
1: സാറ് പറഞ്ഞ ശീമക്കൊന്നും ഇഷ്ടം പോലെ ഈ ഭാഗത്ത് കിട്ടാനുണ്ട്. ഞാനത് പച്ച പൊട്ടിച്ച് കൊടുത്തപ്പോ ഇവര് കഴിക്കുന്നില്ല.
0: ആ അത് അതാണ് ആ പ്രശ്നം. അതായത് പച്ചയാവുമ്പോഴ് അതിന് ഈ മണം ഉള്ളത് കൊണ്ട് അത് കഴിക്കില്ല. മറ്റുള്ള പുല്ലിന്റെ കൂടെ ചേർത്ത് കൊടുക്കാം. പാലിനൊന്നും പ്രശ്നമില്ല. ഇല്ല ഇല്ല ഇല്ല ഇല്ല, പാലിനൊന്നും പ്രശ്നം വരില്ല. ഇനി അതിനകത്തൊരു കാര്യം കൂടെ ഉണ്ട്, ഞാൻ എപ്പോഴും പറയാം, ഒരു കർഷകൻ എപ്പോഴും ഒരു ശാസ്ത്രജ്ഞനെ പോലെ ആയിരിക്കണം. അതുകൊണ്ട് കർഷകൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം കുറച്ച് പുല്ല്, അതായത് ഈ ചീമക്കൊന്ന് കൊടുത്തു നോക്കുക, എന്തെങ്കിലും വ്യത്യാസം പാലിലുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കാമല്ലോ. ആ ഓക്കെ, അപ്പൊ അതുപോലെ ശീമക്കൊന്ന് ആ രീതിയിൽ കൊടുക്കാം. ഓക്കെ, അങ്ങനെ കൊടുക്കാം. പിന്നെ അതിലൊരു ഒരു ഉപായം കൂടെ ഞാൻ പറയാം. ഇനി പശു അഥവാ ശീമക്കൊന്ന കഴിക്കുന്നില്ല എന്നുള്ളൊരവസ്ഥ ഉണ്ടെങ്കിൽ ഈ ശീമക്കൊന്നയുടെ പുറത്ത് ഒരല്പം ഉപ്പ് വെള്ളം കൂടെ തളിച്ചു കൊടുത്തു നോക്കിയേ. ആ ഓക്കെ, അങ്ങനെ ഒഴിച്ചു കൊടുത്താലും. അപ്പം ഈ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഉദയകുമാർ ചെയ്യുന്നുണ്ട്. ആ അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. ആ അതെ, പഠിക്കാൻ ഇഷ്ടംപോലെ ഉണ്ട്. ഏതായാലും ഇത്രയും കാര്യങ്ങളൊക്കെ നന്നായി ചെയ്യുന്നു, നന്നായി തന്നെ അത് ചെയ്തു പോട്ടെ. ഓക്കെ
2: ഓക്കെ, ഉദയകുമാർ വിളിച്ചതിന് വളരെ സന്തോഷം. അപ്പം

0: നമുക്ക് ഈ നമ്മൾ നടീൽ വസ്തുക്കളുടെ കാര്യമാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ നടീൽ വസ്തുക്കളുടെ നല്ല ഇനം നടീൽ വസ്തുക്കൾ എവിടെയൊക്കെയാണ് കർഷകന് ലഭിക്കുന്നത്?
1: ഇപ്പോഴത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നടീൽ വസ്തു ലഭ്യമാകുന്നതിന് കേരളത്തിൽ ഒരു പ്രശ്നമില്ല. ഒന്നാമത്തെ കാര്യം, KLD ബോർഡ്, അതായത് കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡിന് വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നതിനും നടീൽ വസ്തുക്കൾ ഉണ്ടാക്കുന്നതിനുമായിട്ട് തന്നെ പ്രത്യേകമായിട്ട് അവർക്ക് ധോണി ഫാമിൽ
0: പാലക്കാട്
1: അവർക്ക് സൗകര്യമുണ്ട്. അവിടുന്ന് അവർ നേരിട്ട് കർഷകർക്ക് നടീൽ വസ്തുക്കൾ കൊടുക്കുന്നുമുണ്ട്. ആവശ്യമുള്ള കർഷകർക്ക് വേണമെങ്കിൽ അവിടെ പോയി വാങ്ങിക്കാം, അതല്ല എങ്കിൽ പാഴ്സലായിട്ട് വേണമെങ്കിലും അവരയച്ചു കൊടുക്കും.
0: കേരളത്തിൻ്റെ
1: ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും ആവശ്യത്തിന്, അതാണ് ഞാൻ പറഞ്ഞത്, അവർ കൊടുക്കുമ്പോൾ തന്നെ അതിനകത്ത് കൃഷി രീതി ഉൾപ്പെടെ വിവരിച്ചു കൊണ്ടാണ് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരിൽ നിന്ന് കിട്ടും. അതാണ് ഒന്ന്. രണ്ട്, വെറ്റിനറി യൂണിവേഴ്സിറ്റി. വെറ്റിനറി യൂണിവേഴ്സിറ്റിക്ക് മണ്ണുത്തിയിലെ ഫാമുണ്ട്, ലൈഫ് സ്റ്റോക്ക് ഫാമുണ്ട്, അതേപോലെ തുമ്പൂർമൊഴിയിൽ നമുക്ക് ഫാമുണ്ട്, പാലക്കാടാണെങ്കിൽ തിരുവാഴകുന്നിൽ ഫാമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഫാമുകളിലും നമുക്ക് തീറ്റപ്പുല് വസ്തുക്കൾ ലഭ്യമാണ്. പിന്നെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റേഷനുകളിലും അവരുൽപ്പാദിപ്പിച്ച പുതിയ തരത്തിലുള്ള ഹൈബ്രിഡ് നേപ്പിയർ വെറൈറ്റികൾ, അതായത് സുസ്ഥിര എന്ന് പറഞ്ഞിട്ടുള്ള ഒരെണ്ണമുണ്ട്, ഇപ്പോൾ സുവർണ എന്ന് പറഞ്ഞ് പുതിയ ഒരെണ്ണം ഇറങ്ങിയിട്ടുണ്ട്, സുപ്രിയ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെ പല തരത്തിലുള്ള, അതേപോലെ ഗിനി ഗ്രാസിൻ്റെ തന്നെ പല വെറൈറ്റികളുണ്ട്, ഹരിതകം എന്ന് പറഞ്ഞിട്ടുള്ള, ഹരിതം എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്, പിന്നെ ഹരിതശ്രീ എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്, മരതകം എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. അപ്പോൾ അങ്ങനെ പല വെറൈറ്റികൾ ഇപ്പോൾ അവൈലബിളാണ്. ഒരാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അയാൾക്ക് ഈ പറയുന്ന കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി സ്റ്റേഷനുകൾ, വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ സ്റ്റേഷനുകൾ, KLD ബോർഡിൻ്റെ സ്റ്റേഷനുകളിൽ ഇവരെവിടെ ചെന്ന് കഴിഞ്ഞാലും ഇവർക്ക് അത് കിട്ടും.
0: KLD ബോർഡിൻ്റെ പാലക്കാട് ധോണി ഫാമിൻ്റെ ചില നമ്പറുകളും കൊടുത്തിട്ടുണ്ട്
1: സാർ,
0: അതുകൂടെ ഞാനൊന്ന് വായിച്ചേക്കാം. 9048702812. അടുത്ത വേറൊരു നമ്പറുണ്ട്, 8304978251. ഒരു നമ്പർ കൂടി ഉണ്ട്, 9446004285. ഈ നമ്പരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള ഇതുവേണ്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും അതിനകത്ത് നിന്ന് ലഭ്യമാകും. ഇനിയൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം സാറേ.
0: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
2: എന്റെ പേര് ബിജു, ഞാൻ കൊല്ലം ജില്ലയിൽ കടയ്ക്കൽ നിന്നാണ് വിളിക്കുന്നത്.
0: ആ, ചോദിച്ചോളൂ, ഡോക്ടർ ശ്യാം സൂരജ് ഉണ്ട്, അദ്ദേഹത്തോട് സംസാരിക്കാം.
1: ബിജു പറഞ്ഞോളൂ.
2: നമസ്കാരം. എനിക്ക് ഒരു മൂന്നാല് ആടുണ്ട്, അപ്പം എനിക്കൊരു ഫാം കണക്ക് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഈ സബ്സിഡി, പുല്ലിന്റെ സബ്സിഡി നമ്മൾ എവിടെയാണ് അപേക്ഷ കൊടുക്കേണ്ടത്?
1: അത് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു, പുല്ലിന്റെ അപേക്ഷകൾക്ക്
2: കേട്ടില്ലായിരുന്നു.
1: അതായത് പുല്ലിന്റെ അപേക്ഷകള് നമുക്ക് ക്ഷീരവികസന വകുപ്പ് മുഖേനയാണ് നമുക്ക് അതിനുള്ള സബ്സിഡികൾ കിട്ടുന്നത്. അപ്പൊ അതിന് ഇതിപ്പോ കടയ്ക്കലാണെന്നല്ലേ പറഞ്ഞേ, അല്ലേ? കടയ്ക്കലല്ലേ? അപ്പൊ അവിടെ നിങ്ങളുടെ ക്ഷീരവികസന യൂണിറ്റ് ഉണ്ടാവും ബ്ലോക്ക് ഓഫീസിലെ. ബ്ലോക്ക് ഓഫീസില് ക്ഷീരവികസന ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ക്ഷീരവികസന ഓഫീസർ, ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്നുള്ള രീതിയിലുള്ള ആൾക്കാരുണ്ട്, ആ തസ്തികയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ തരും. പിന്നെ ഇത് നേരിട്ട് ശരിക്കും പറഞ്ഞാൽ ഓഫീസിലല്ല ഇത് അപേക്ഷ കൊടുക്കേണ്ടത്, അപേക്ഷ കൊടുക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അതായത്
2: ഓൺലൈനായിട്ടാണ്.
1: ക്ഷീരശ്രീ എന്ന് പറഞ്ഞിട്ടൊരു പോർട്ടലുണ്ട്, ആ ക്ഷീരശ്രീ പോർട്ടലിൽ നമ്മൾ ആദ്യം രജിസ്ട്രേഷൻ നടത്തണം. അത് നമ്മുടെ ആധാർ ഉപയോഗിച്ചുകൊണ്ടാണ് അതിനകത്ത് രജിസ്ട്രേഷൻ നടത്തേണ്ടത്. രജിസ്ട്രേഷൻ നമ്മൾ നടത്തിയതിന് ശേഷം ക്ഷീരവികസന വകുപ്പ് അവരുടെ ഗുണഭോക്തൃ പട്ടിക ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ നമ്മളെ അറിയിക്കും. അറിയിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിനൊരു രജിസ്ട്രേഷൻ ഫീസുണ്ട്, ഒരു 180 രൂപ രജിസ്ട്രേഷൻ ഫീസ്. ആ രജിസ്ട്രേഷൻ ഫീസും കൂടെ അടച്ചു കഴിഞ്ഞാലാണ് പിന്നീട് നമുക്ക് തീറ്റപ്പുൽക്കട സൗജന്യമായിട്ട് തരിക. ക്ഷീരവികസന വകുപ്പിൻ്റെ സബ്സിഡി എന്ന് പറയുന്നത് ഒരു ഹെക്ടർ സ്ഥലത്തിന് 38,000 രൂപയാണ് അവർ സാമ്പത്തിക സഹായം തരുന്നത്. ഒരു ഹെക്ടർ എന്ന് പറഞ്ഞാൽ 2.5 ഏക്കർ.
2: 2.5 ഏക്കർ,
1: 2.5 ഏക്കർ സ്ഥലത്തേക്ക് 38,000 രൂപയാണ് സാമ്പത്തിക സഹായം. അതെന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുന്നതിനുള്ള സാമ്പത്തിക സഹായവും ഈ പുൽക്കട തരുന്നതിനുള്ള അതിൻ്റെ വിലയും കൂടെ ഉൾപ്പെടെയാണ് 38,000 രൂപ. പുല്ലിൻ്റെ കട നമുക്ക് ഫ്രീ ആയിട്ടാണ് തരുന്നത്, സൗജന്യമായിട്ടാണ് തരുന്നത്. അതിൻ്റെ വില ഏകദേശം 19,000 രൂപയോളം വരും. ബാക്കിയുള്ള കാശ് നമുക്ക് കാശായിട്ട് തന്നെയാണ് തരുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സബ്സിഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് ഞാനിപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നേരിട്ട് പോകാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഇതിനെപ്പറ്റി അധികം അറിഞ്ഞുകൂടാത്തതുകൊണ്ട് നേരിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നേരിട്ട് പോയി കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അല്ലെ അവരിൽ നിന്ന് കേട്ടതിന് ശേഷം ശിരസിപ്പോ

0: അപ്പോൾ അതുകൊണ്ട് തീറ്റ കൊടുക്കുമ്പോൾ തീറ്റ എപ്പോഴും ചെറിയ തോതിൽ കൊടുത്തിട്ട് അത് പശുവോ അല്ലെങ്കിൽ ആടാണെങ്കിലോ അത് അതുമായിട്ടൊന്ന് ചേർന്നതിന് ശേഷം, ഒരു അഡാപ്റ്റബിലിറ്റി ഉണ്ടായതിന് ശേഷം പിന്നെ അതിൻ്റെ അളവ് കൂട്ടുകയേ പാടുള്ളൂ കേട്ടാ.
1: ഓക്കെ, വിളിച്ചതിൽ വളരെ സന്തോഷം. അപ്പം നമ്മൾ ഈ തീറ്റ നടീൽ വസ്തുക്കളുടെ കാര്യം കുറിച്ച് സംസാരിച്ചല്ലോ. അപ്പം നമ്മുടെ നാട്ടിൽ മഴക്കാലത്താണല്ലോ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കൃഷി ചെയ്യാനും ഉൽപ്പാദിപ്പിക്കാനും ഒക്കെ പറ്റുന്നത്. അപ്പം പക്ഷെ നമ്മുടെ ഈ തീറ്റപ്പുല്ലിൻ്റെ അത്യാവശ്യം വരുന്ന ഉണ്ടാകുന്നത് വേനൽക്കാലത്താണ്. അപ്പോൾ അപ്പോഴായിരിക്കും ഈ പുല്ലങ്ങ് എങ്ങും കിട്ടാത്ത ഒരവസ്ഥ. അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ അധികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഈ തീറ്റപ്പുല്ല് നമുക്ക് അത് വേനൽക്കാലത്തേക്ക് സൂക്ഷിച്ചു വെക്കാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ?
0: ഉണ്ട്, മാർഗങ്ങളുണ്ട്. നമുക്ക് ശരിക്കും രണ്ട് സീസണാണുള്ളത്, ഒന്ന് ലീൻ സീസൺ, ഒന്ന് ഫ്ലഷ് സീസൺ. ഫ്ലഷ് സീസണാണ് ശരിക്കും നമുക്ക് കൂടുതലുള്ളത്. ഒരു വർഷം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ഏകദേശം 8 മാസത്തോളം കേരളത്തിൽ മഴയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ മഴയുള്ള കാലം എന്ന് പറയുന്നതാണ് മാറി വരികയാണ്. എന്നാലും 8 മാസത്തോളം എപ്പോഴെങ്കിലുമൊക്കെ മഴ പെയ്യും. ബാക്കി ഒരു 4 മാസം മാത്രമാണ് നമ്മുടെ ലീൻ സീസൺ. ലീൻ സീസൺ എന്ന് പറയുമ്പോൾ നല്ല ചൂടുള്ള കാലം. ചൂടുള്ള കാലം എന്ന് പറയുമ്പോൾ ശരിക്കും ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച്, ഏപ്രിൽ, മെയ് ഈ 3 മാസങ്ങളൊക്കെയാണ് കൂടുതലും വരുന്നത്. അപ്പോൾ ആ സമയങ്ങളിലാണ് നമുക്ക് തീറ്റപ്പുല്ലിൻ്റെ ലഭ്യത വളരെയധികം കുറയുന്നത്. അപ്പോൾ തീറ്റപ്പുല്ലിൻ്റെ അതേ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ലീൻ സീസണിലും പശുക്കൾക്ക് തീറ്റ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ തീറ്റപ്പുല്ലിൻ്റെ ഒരു ഗുണനിലവാരവും കുറയാത്ത രീതിയിൽ അതിനെ അച്ചാറിട്ട് സൂക്ഷിക്കുന്ന ഒരു രീതിയാണ് സൈലേജ് നിർമ്മാണം എന്ന് പറയുന്നത്. അതായത് സൈലേജ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. അതായത് നമ്മൾ സാധാരണ നമ്മുടെ പച്ചപ്പുല്ല് നമ്മൾ വെട്ടിയെടുക്കുന്നു. ഏറ്റവും നല്ലത് ചോളമാണ്. അതായത് സൈലേജ് ഉണ്ടാക്കാൻ ഏറ്റവും നല്ല തീറ്റപ്പുല്ലിനമെന്ന് പറയുന്നത് ചോളമാണ്. ചോളം ധാന്യവിളയാണ്. നമുക്ക് ഈ പറയുന്ന ഹൈബ്രിഡ് നേപ്പിയർ, അതായത് സങ്കര നേപ്പിയർ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ എന്നിരുന്നാലും കൂടുതൽ മികച്ച സൈലേജ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ചോളം വെച്ചിട്ടാണ്. അപ്പോൾ എന്താ വെച്ചാൽ ചോളം ഒരു സമയത്ത് മാത്രം കൃഷി ചെയ്യുന്നതാണ്. ഒരു സമയത്ത് ആ കൃഷി കഴിഞ്ഞാൽ നമ്മൾ ആവശ്യമുള്ളത്
1: ചോളം
0: ശരിക്കും വേനൽക്കാലത്താണ് കൃഷി ചെയ്യുന്നത്.
1: ഓക്കെ.
0: പക്ഷേ എന്നിരുന്നാലും കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥ നമുക്ക് നോക്കുമ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് കൃഷി ചെയ്യാം. അതൊരു പ്രശ്നമുള്ള കാര്യമല്ല.
1: കൂടുതൽ വെള്ളം വേണ്ടുന്ന ഒരു ഇനമാണോ?
0: ആ വെള്ളം വേണം, വെള്ളം വേണം. ആ ജലാംശം എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ നമ്മുടെ ചെടികൾക്കെല്ലാം ആവശ്യമാണ്. ജലാംശം കുറവ് ആവശ്യമുള്ളതെല്ലാം മരുഭൂമികളിലാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ് ഉള്ളത്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ ഒരു വെള്ളം കുറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഈൽഡ് കുറയും. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈബ്രിഡ് നേപ്പിയറിന് 200 ടൺ വരെ ഒരു ഹെക്ടറിൽ നിന്ന് തരാനുള്ള ശേഷിയുണ്ട്. പക്ഷേ സൂര്യപ്രകാശവും അതേപോലെ ജലസേചനവും കുറവാണെങ്കിൽ ഈ 200 ടൺ എന്ന് പറയുന്നതിൻ്റെ അടുത്ത് പോലും എത്തില്ല ഇവിടുത്തെ ഉൽപ്പാദനം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം ആവശ്യമാണ്. സൈലേജ് നിർമ്മാണത്തിലെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. സൈലേജ് നിർമ്മാണം എന്ന് പറയുന്നത്
1: അത് പറയുന്നതിന് മുമ്പ് നമ്മുടെ ശ്രോതാവ് ലൈനിലുണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: സാറേ നമസ്കാരം.
1: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
2: ഞാൻ വയനാട്ടിൽ നിന്ന് മോഹൻ എന്ന് പറയുന്ന ഒരാളാണ്.
1: ആ ചോദിച്ചോളൂ.
0: ശരി, മോഹൻ പറഞ്ഞോളൂ.
2: നമസ്കാരം സാറേ, ഞാൻ പിന്നെ വയനാട്ടിലെ വരവൊരു കൃഷിക്കാരനാണ്. നെല്ല്, കാപ്പി, കുരുമുളക്, കവുങ്ങ്, വാഴ, നെല്ല്, പിന്നെ പശുവിനെയും കൃഷി ചെയ്യുന്നുണ്ട്. പശു കൃഷിയുണ്ട്.
0: ഓക്കെ.
2: ഒരു 30 വർഷമായിട്ട് ഒരു ക്ഷീര വികസന ക്ഷീര കർഷകനാണ്. ഒരു സൊസൈറ്റിയുടെ മെമ്പറാണ്. എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ ചർച്ചാ ക്ലാസുകൾക്കും എല്ലാവർക്കും പങ്കെടുക്കാറുണ്ട്. ഞാൻ അതുകൊണ്ട് ജീവിച്ചിരുന്ന ഒരാളാണ്.
0: ശരി ശരി ശരി, വളരെ നല്ലത്.
2: എന്റെ അഭിപ്രായം, എനിക്ക് അഭിപ്രായം പറയാനുള്ള വെച്ചാല് പിന്നെ നിങ്ങൾ എന്തായാലും ആകാശവാണി ഞാൻ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു സ്വഭാവമാണ്. ഇങ്ങനെ ഒരു പരിപാടി ആകാശവാണിയിൽ ഉൾപ്പെടുത്തിയതിൽ വളരെ നന്ദി. ആദ്യം തന്നെ ആകാശവാണിയോട് പറയാണ്.
0: ഓക്കെ,
2: എനിക്ക് പറയാനുള്ളത് സാറേ, ഇപ്പോ സാറ് പറഞ്ഞ ക്ഷീര വികസന വകുപ്പ്, മിൽമ, അതേപോലെ തന്നെ ഒരുപാട് കൃഷി ഡിപ്പാർട്ട്മെന്റുകളും കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആനുകൂല്യങ്ങൾ നിലവിൽ കൊടുക്കുന്നുണ്ട്.
0: അതെ.
2: ഈ കൊടുത്തു കഴിഞ്ഞ ആനുകൂല്യങ്ങൾ കൊണ്ട് കൃഷിക്കാരൻ ജീവിച്ചു പോകുന്നുണ്ടോ, അല്ലെങ്കിൽ അവന് അത് കഴിഞ്ഞിട്ട് അവൻ അതിനോ അതോട് മുന്നേറി പോകുന്നുണ്ടോ എന്നുള്ളത് ഒരിക്കലും ഡിപ്പാർട്ട്മെന്റുകാരും ശ്രദ്ധിക്കാറില്ല.
0: ഓക്കെ.
2: കാരണം കാലാകാലങ്ങളില് ഇപ്പൊ ഈ ക്ഷീര വികസന വകുപ്പിലെ ഈ തീറ്റപ്പുല്ല് കൃഷി അത് ഒരുപാട് സംവിധാനങ്ങൾ പിന്നെ കൃഷിക്കാരന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അത് കൃഷിക്കാരന്റെ തന്നെ ഇപ്പൊ ഞാനടക്കം പിന്നെ ഇത് കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. കുറെ ആൾക്കാർ ആ ഫണ്ട് വാങ്ങി വേറെ പിന്നെ മാറ്റി വിനിയോഗിക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ടാവും. അത് കൃഷിക്കാരന്റെ നിലനിൽപ്പിന്റെ ഒരു പ്രശ്നമാണ്.
0: ഓക്കെ.
2: പക്ഷേ ഈ മിൽമയൊക്കെ ഇത്രയും കാലമായിട്ട് ഇപ്പൊ അതിലത്തൊക്കെ ഇപ്പൊ ഞാനിപ്പോ വേറൊരു രീതിയിൽ പറയണമല്ല, അതിലൊക്കെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ശമ്പളവും ആനുകൂല്യങ്ങളൊക്കെ അവർക്കൊക്കെ കോടികളിൽ ലക്ഷങ്ങൾ ആനുകൂല്യങ്ങൾ ശമ്പളം ആയിക്കൊണ്ട് ഈ കൃഷിക്കാരന് കൊടുക്കുന്ന പൈസ ആ കൃഷിക്കാരന് വിനിയോഗിക്കാൻ കഴിയുന്നുണ്ടോ, അല്ലെങ്കിൽ അത് വിനിയോഗിച്ചതുകൊണ്ട് ആ കൃഷിക്കാരൻ രക്ഷപ്പെടുന്നുണ്ടോ എന്നുള്ളത് കൃഷി ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് കൃഷിയിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് കാർഷിക ഡിപ്പാർട്ട്മെന്റ് ആരും ആലോചിക്കാറില്ല.
0: അല്ല, ഒരു കാര്യം ഞാൻ അത് ശരി, അതായത് ഇപ്പൊ മോഹൻ

0: പറയുന്ന കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ മോഹൻ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിന് ഒരു ഇവാലുവേഷൻ നടത്തുന്നില്ല എന്നുള്ളതാണ് അല്ലേ? അതായത് വിലയിരുത്തൽ ഉണ്ടാകുന്നില്ല.
1: 35,000 രൂപ ഒരു ഹെക്ടറിനെ കാലിത്തീറ്റ നടാൻ കൊടുത്തു കഴിഞ്ഞാൽ ആ തരുന്ന ഡിപ്പാർട്ട്മെന്റിനും അറിയാം, ഇത് പാസ്സാക്കി തരുന്ന ഉദ്യോഗസ്ഥനും അറിയാം ഇതുകൊണ്ട് ഒരു മൂലയ്ക്ക് എത്തില്ല എന്നുള്ളത്. ഇത് എവിടെ എത്തില്ല എന്നുള്ളത് അവർക്ക് അറിയാം. കാരണം അപ്പൊ ഇത് പല ഡിപ്പാർട്ട്മെന്റ് പറയുന്നുണ്ടാ ഞങ്ങള് ക്ഷീര കർഷകർക്ക് വേണ്ടിട്ട് ഇത്ര സംഖ്യ എത്ര കോടി അലോട്ട് ചെയ്തു എന്ന് പറയാ എന്നല്ലാണ്ട് കൃഷിക്കാരന് അതുകൊണ്ട് മൊത്തം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള എന്തുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് അംഗീകരിക്കുക അവനാ നോക്കണ്ടേ?
0: ഓക്കെ ഓക്കെ, അപ്പൊ എനിക്ക് മനസ്സിലായി ആ ചോദ്യം, എനിക്ക് മനസ്സിലായി. അതായത് ആനുകൂല്യങ്ങൾ നൽകുന്നത് മാത്രമല്ല, ആനുകൂല്യങ്ങളുടെ പ്രയോജനം കർഷകർക്ക് എത്രത്തോളം ഉണ്ടായി, അത് അവരുപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളിൽ വിലയിരുത്തൽ വേണം എന്നുള്ളതാണ് മോഹൻ ഉദ്ദേശിക്കുന്നത്.
1: എന്നാലല്ലേ ഈ കാലാകാലങ്ങളിൽ ഈ 10 രൂപ കൊടുക്കണോ എന്ന്, 10 രൂപ അല്ല അതൊരു 12 രൂപ കൊടുത്തെന്ന് ഡിപ്പാർട്ട്മെന്റ് തോന്നണമെങ്കിൽ അത് അന്വേഷിക്കണ്ടേ?
0: തീർച്ചയായിട്ടും. അപ്പൊ ഈ വിവരം അവരെ ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ അറിയിക്കുന്നതാണ് തീർച്ചയായിട്ടും.
1: ഞങ്ങൾ ഒരുപാട് ചർച്ചാ ക്ലാസ്സുകളിൽ ഇതിലൊക്കെ പോയിട്ട് ഇത് പറയുന്നതാണ് എപ്പോഴും.
0: ഓക്കെ, ഇതിപ്പോൾ ഏതായാലും കുറെ ശ്രോതാക്കൾ കേൾക്കുന്നതുമാണ്, ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരും കേൾക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോഹൻ പറഞ്ഞ കാര്യത്തെ സീരിയസ് ആയിട്ട് തന്നെ അവർ വിലയിരുത്തുമെന്ന് ഞാൻ കരുതുന്നു. വിളിച്ചതിന് നന്ദി. ഓക്കെ
2: ഓക്കെ. അപ്പോൾ നമ്മൾ സൈലേജ് നിർമ്മാണത്തെ കുറിച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്.
0: അതെ, സൈലേജ് നിർമ്മാണം കേരളത്തിൽ സാധ്യമായ കാര്യമാണ്. താല്പര്യമുള്ള കർഷകരുണ്ടെങ്കിൽ അവിടെ ഒരു കാര്യം വ്യക്തിപരമായിട്ട് തന്നെ ഞാൻ പറയാം. അതായത് സൈലേജ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ യൂറിയ സമ്പുഷ്ടീകരണമുണ്ട്. അതായത് നമുക്ക് യൂറിയ ഉപയോഗിച്ച് നമ്മുടെ ഉണക്ക പുല്ല് അല്ലെങ്കിൽ വൈക്കോൽ ഇതിനെ നമുക്ക് സമ്പുഷ്ടീകരിക്കാം. കാരണം ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഇതിനകത്ത്, അതായത് വൈക്കോലിനകത്ത് പോഷകാംശങ്ങൾ വളരെ കുറവാണ്. ഈ കുറവുള്ള പോഷകാംശങ്ങളുള്ള വൈക്കോലിനെ നമുക്ക് കുറച്ചുകൂടെ ഗുണമുള്ളതാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് വൈക്കോൽ സമ്പുഷ്ടീകരണം എന്നുള്ള ഒരു സംഗതിയുള്ളത്. അപ്പോൾ ഈ ഇതൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള കർഷകരുണ്ടെങ്കിൽ, ഞാൻ വ്യക്തിപരമായിട്ട് തന്നെ പറയുകയാണ്, അവർ എന്നോട് സമീപിക്കുകയാണെങ്കിൽ എനിക്ക് ഇവർക്ക് വേണ്ട സാങ്കേതിക ഉപദേശം കൊടുക്കാൻ പറ്റും.
2: കാരണം
0: എൻ്റെ ഫോൺ നമ്പർ കൊടുക്കാം തീർച്ചയായിട്ടും. കാരണം എന്ന്
2: വെച്ചാൽ
0: കാരണം ഇത് ഈ വളരെയധികം കേരളത്തിൽ നമ്മൾ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ കുറച്ച് പേര് സൈലേജ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അവർക്ക് മാത്രമല്ല ഗുണകരം, അവർക്കത് വിൽപ്പന വേണമെങ്കിലും നടത്താൻ പറ്റും. കാരണം മറ്റുള്ളവർക്ക് വിൽപ്പന നടത്തി അതിലൂടെ കുറച്ച് ലാഭം ഉണ്ടാക്കാനും പറ്റും. പിന്നെ വൈക്കോൽ ഇവിടെ കിട്ടുന്നത് മൊത്തം ആൾക്കാർ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, വൈക്കോൽ അതേപടി തന്നെ പശുവിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പകരം ചെറിയ തോതിൽ അതിനകത്ത്, അതായത് വെറും 4% യൂറിയ അതിനകത്ത് ചേർക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വൈക്കോൽ കുറച്ചുകൂടെ സോഫ്റ്റായി മാറും. അതിൻ്റെ പലേറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് പശുവിന് തിന്നാനുള്ള താല്പര്യം കൂടും. അതിൻ്റെ ഡൈജസ്റ്റബിലിറ്റി,
2: വൈക്കോലിനകത്ത് യൂറിയ ഇങ്ങനെ മിശ്രിതം തളിക്കുന്നതുകൊണ്ട്
0: കുഴപ്പമൊന്നുമില്ല. 4% പരമാവധി, 4% പരമാവധി എന്ന് പറഞ്ഞാൽ ആ കണക്ക് കൂടെ ഞാൻ ഇതിനകത്ത് പറഞ്ഞേക്കാം. 100 കിലോ നമുക്ക് വൈക്കോലുണ്ടെന്ന് കരുതുക. 100 കിലോ വൈക്കോലിന് 4 കിലോ യൂറിയ ഒരു 40 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിനെ നിലത്ത് വിരിച്ചിടുക. നിലത്ത് വിരിച്ചിട്ടിട്ട് അതിൻ്റെ പുറത്തേക്ക് റോസ് ക്യാൻ ഉപയോഗിച്ച് ഇതിനെ തളിക്കുക. തളിച്ചിട്ട് ഒന്ന് മറിച്ചുകൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ തളിക്കുക. എന്നിട്ട് ഇതിനെ ഒരു ഡ്രമ്മിനകത്തോ അതല്ലെങ്കിൽ നമ്മുടെ കോൺക്രീറ്റ് ചെയ്ത, അല്ലെങ്കിൽ
2: വെയിൽ കൊള്ളാൻ പാടില്ല
0: ചുടുകട്ട കെട്ടിയതിലോ ആയിട്ടുള്ള ഒരു ടാങ്കിനകത്ത് ഇതിനെ നന്നായിട്ട് ഉറച്ച് നിറയ്ക്കുക. നിറച്ച് അതിൻ്റെ മുകൾ ഭാഗം പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് കവർ ചെയ്ത് വയ്ക്കുക. ഒരു 14-21 ദിവസം കഴിഞ്ഞിട്ട് ഇത് പുറത്തേക്ക് എടുത്താൽ യൂറിയയിൽ നിന്ന് അമോണിയ ഗ്യാസ് ഉണ്ടാവും. ഈ അമോണിയ ഗ്യാസ് ഈ പറയുന്ന വൈക്കോലിനെ വളരെ സോഫ്റ്റായിട്ട് മൃദുവാക്കും. മാത്രമല്ല അതിനകത്ത് നൈട്രജൻ്റെ കണ്ടൻറ്റ് കൂടുകയും ചെയ്യും. ഇത് കഴിക്കുന്നതുകൊണ്ട് പശുവിന് പ്രോട്ടീൻ്റെ ഉൽപാദനം അതിൻ്റെ ശരീരത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. യാതൊരു ഗുണനിലവാരവും ഇല്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന വൈക്കോല് അതിൻ്റെ ശരീരത്തിനുള്ളിൽ ചെന്ന് അതിന് ഉപയോഗപ്രദമായി മാറും. സാധാരണ വൈക്കോല് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത പശുക്കൾക്കാണെങ്കിലും അത് തിന്നാനുള്ള താല്പര്യം ഉണ്ടാവും. ഇതിലൊറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഇത് പുറത്തേക്ക് എടുത്ത് അപ്പോൾ തന്നെ പശുവിന് കൊടുക്കാതെ ആ പുറത്തേക്ക് ഇടുമ്പോൾ ആ അമോണിയയുടെ ഒരു ചെറിയ വാസന വരും. ആ വാസന ഒന്ന് മാറിക്കഴിഞ്ഞാൽ കൊണ്ടുപോയി പശുവിന് കൊടുക്കുക.
2: ഇത് എത്ര നാളിങ്ങനെ കേടുകൂടാതെ ഇരിക്കും?
0: ആ ഇതൊരു കാര്യമുണ്ട്, നമ്മൾ ഒരിക്കൽ ഇത് തുറന്നു കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് ചെയ്യാൻ പാടില്ല, പിന്നെ അത് അടച്ചു വെച്ച് വയ്ക്കാൻ പാടില്ല. അത് തീരുന്നവരെ എന്ത് ചെയ്യണം, ഉടനെ തന്നെ ഉപയോഗിക്കണം. ഇത് സൈലേജിൻ്റെ കാര്യത്തിലും ഇങ്ങനെയാണ്. കാരണം എന്ന് വെച്ചാൽ ഒരിക്കൽ നമ്മളത് തുറന്നു കഴിഞ്ഞാൽ, അതായത് സൈലേജ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ വൈക്കോൽ യൂറിയ എന്ന് പറയുമ്പോൾ 14 മുതൽ 21 ദിവസം എന്ന് പറഞ്ഞാൽ 2 മുതൽ 3 ആഴ്ച. എന്നാൽ സൈലേജിൻ്റെ കാര്യത്തിൽ നമുക്കത് ഒരു ഏകദേശം 20 മുതൽ 40 ദിവസം വരെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി, തുറന്നാൽ മതി. ആ തുറക്കുന്ന സമയം കൊണ്ട് സൈലേജ് ആയിട്ടുണ്ടാവും. സൈലേജ് ആവുക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ വായു സഞ്ചാരം ഇല്ലാത്ത രീതിയിലാണ് നമ്മളിത് അടച്ചു വയ്ക്കുന്നത്. അപ്പോൾ ഇത് ഈ പുല്ലിനെ അടച്ചു വയ്ക്കുമ്പോഴേക്കും അതിനുള്ളിൽ ലാക്റ്റിക് ആസിഡ് ഉണ്ടാവും. ആ ലാക്റ്റിക് ആസിഡാണ് ഈ പുല്ലിനെ കേടാകാതെ സൂക്ഷിക്കുന്നത്. പിന്നെ അതിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ ഉള്ളിലേക്ക് സ്വാഭാവികമായിട്ടും വായു കയറും. വായു കയറിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചീത്തയാവും. അതുകൊണ്ട് ഒരിക്കൽ നമ്മൾ സൈലേജ് ഉണ്ടാക്കിയത് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ തുടർച്ചയായി എന്ത് ചെയ്യുക, ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഓരോ പ്രാവശ്യവും നമ്മളതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ വായു കയറാത്ത രീതിയിൽ അതിനെ വീണ്ടും നമ്മൾ സീൽ ചെയ്ത് വയ്ക്കുകയും വേണം.
2: അപ്പോൾ ഈ സൈലേജിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പം ഈ കേരളത്തിൻ്റെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രത്യേക കാലാവസ്ഥയിൽ ഇപ്പം കാലാവസ്ഥ വ്യതിയാനമൊക്കെ നടക്കുന്നതാണ്. അപ്പം ഈ അധികം ഈ സൂര്യപ്രകാശം നമുക്കിപ്പം തെങ്ങിൻ്റെ ഇടയിലൊക്കെ ഇത് ഈ തീറ്റപ്പുല്ല് കൃഷി ചെയ്യണമെങ്കിൽ ഈ ഇതിന് സാറ് സൂചിപ്പിച്ചതുപോലെ സൂര്യപ്രകാശം വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പം കുറച്ച് സൂര്യപ്രകാശം കൃഷി ചെയ്യാവുന്ന പ്രത്യേക ഇനങ്ങൾ അങ്ങനെ
0: ഉണ്ട്. അതായത് കേരളത്തിൽ പൊതുവിൽ പണ്ട് തെങ്ങ് കൃഷി വളരെ വ്യാപകമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ തെങ്ങിൻ്റെ ഇടയിൽ വളർത്താൻ പറ്റുന്ന ഇനങ്ങളാണ് നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത്. അപ്പം ഈ ഗിനി പുല്ലെന്ന് പറയുന്നത് തന്നെ തെങ്ങിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അതായത് തെങ്ങിന് തടം എടുക്കാനുള്ള ഒരു തെങ്ങിന് ചുറ്റുവട്ടത്തൊരു 1.5 മീറ്റർ സ്ഥലം നമ്മൾ വിടുക. വിട്ടതിന് ശേഷം ബാക്കി സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പുല്ല് വെച്ച് പിടിപ്പിക്കാം. പൊതുവെ ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഞാൻ ചിലപ്പോഴൊക്കെ ചില ക്ലാസ്സിനൊക്കെ ചെന്നപ്പോൾ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുള്ളത്
2: ചില
0: അതെ തെങ്ങിൻ്റെ വളം ഇത് പിടിച്ചെടുക്കും ഊറ്റിയെടുക്കും എന്നൊക്കെ ഉദ്യോഗസ്ഥർ വരെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയണത്. അപ്പം അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ആവശ്യമേ ഇല്ല. കാരണം ഈ ഇതിൻ്റെ വേരുകൾ, അതായത് ഗിനി പുല്ലിൻ്റെ വേരുകൾ, മണ്ണിൻ്റെ ഉപരിതലത്തിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ, അത് ഉള്ളിലേക്കൊന്നും ഇറങ്ങുന്നില്ല. അപ്പോൾ നമ്മൾ തെങ്ങിൻ്റെ വേര് നോക്കിക്കഴിഞ്ഞാൽ തെങ്ങിൻ്റെ വേര് എത്രത്തോളം താഴെയാണ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഈ പറയുന്ന രണ്ടാൾക്കാർ തമ്മിലില്ല. പിന്നെ വെള്ളം ഒരു പറമ്പിൽ വന്നു കഴിഞ്ഞാൽ അത് അവിടുന്ന് ഒഴുകിപ്പോകാതെ അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു കഴിവ് ഈ പുല്ലിൻ്റെ വേരുകൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നഷ്ടമല്ല ഉണ്ടാകുന്നത്, നമുക്കത് പുറത്തേക്ക് പോകുന്നതിനെ നമുക്ക് ഒഴിവാക്കാം, തടയാൻ പറ്റും. പിന്നെ മണ്ണൊലിപ്പ്, ഏതായാലും മണ്ണൊലിപ്പ് നമുക്കറിയാമല്ലോ, അടിയിൽ നിന്നുള്ള മണ്ണല്ലല്ലോ ഒലിക്കുന്നത്, മുകൾ ഭാഗത്തു നിന്നുള്ള മണ്ണാണ് ഒലിക്കുന്നത്. ഈ ഒലിച്ചു പോകാൻ സാധ്യതയുള്ള മണ്ണിനെ പിടിച്ചു നിർത്താനുള്ള കഴിവും ഈ പുല്ലിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ മണ്ണിടിച്ചിലൊക്കെ നമ്മുടെ കേരളത്തിലിപ്പം പലപ്പോഴും വ്യാപകമാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ പുല്ല് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ആ മണ്ണ് അവിടെ
2: നമുക്ക് ഈ മണ്ണൊലിപ്പ്
0: തടയാൻ സാധിക്കും.
2: അതുപോലെ വേറെ ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഈ ഈ പുല്ല് വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് അത് വെട്ടിയെടുക്കാൻ പാകമാകും?
0: അത് ഓരോന്നിനും അതിൻ്റേതായ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മൾ ഹൈബ്രിഡ് നേപ്പിയറിനെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത്, സങ്കര നേപ്പിയർ ആണെങ്കിൽ നല്ല രീതിയിൽ കൃഷി ചെയ്യാണ്, വളമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു 60-65 ദിവസം ആകുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ആദ്യമായിട്ട് വെട്ടാം. പിന്നെ ഒരു 40-45 ദിവസത്തിൻ്റെ ഇടവേളകളിൽ നമുക്കതിനെ വീണ്ടും വെട്ടാം. അപ്പോൾ ഒരു വർഷത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 7 തവണയെങ്കിലും നമുക്ക് വെട്ടാൻ പറ്റും. പിന്നെ ഹൈബ്രിഡ് നേപ്പറിന് ഒരു ഗുണം കൂടെ ഉണ്ട്, ഒരു പ്രാവശ്യം നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ 5 വർഷം വരെ അത് നിലനിൽക്കും.
2: ഓക്കെ, അപ്പം സാറിൻ്റെ ഇപ്പം നമ്മുടെ പരിപാടിയുടെ സമയം അവസാനിക്കുകയാണ്. സാറിൻ്റെ ഫോൺ നമ്പർ കൂടി ഒന്ന് പറഞ്ഞാൽ കർഷകർക്ക്.
0: എൻ്റെ ഫോൺ നമ്പർ ഞാൻ തന്നെ പറയാം, 9 4 6 4 7 5 3 7.
2: ഓക്കെ, അപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുത്ത് നമ്മുടെ കർഷകരുടെ ഇത് ഈ തീറ്റപ്പുള്ള് കൃഷിയുമായി ബന്ധപ്പെട്ട മിക്കവാറും എല്ലാ ഒട്ടുമിക്ക കാര്യങ്ങളും വളരെ വിശദമായി പറഞ്ഞു കൊടുത്തതിൽ ആകാശവാണിയുടെ പേരിലും കർഷകരുടെ പേരിലുള്ള ശ്രോതാക്കളുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
0: നമസ്കാരം.
3: ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തീറ്റപ്പുല് കൃഷി വ്യാപനവും സർക്കാരിൻ്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ ശ്യാം സൂരജ് എസ്ആർ. സ്റ്റുഡിയോയിൽ ഡോക്ടർ ശ്യാം സൂരജ് എസ്ആറിന് ഒപ്പമുണ്ടായിരുന്നത് ജി സന്തോഷ് കുമാർ. സാങ്കേതിക സഹായം ബിജു കോലോത്ത്, ബിജു നെയ്യാറ്റിൻകര. സ്റ്റുഡിയോ സഹായം കൃഷ്ണ ദിലീപ്.
4: ശാസ്ത്രലോകം. ശാസ്ത്രലോകത്തിൽ ഇന്ന് പ്രപഞ്ചരഹസ്യങ്ങളുടെ ചുരുളഴിയിക്കുന്ന മഹായന്ത്രം ശാസ്ത്രപ്രചാരകനായ ജിതിൻ രാജ് RS സംസാരിക്കുന്നു.

ഒരു വലിയ നഗരത്തിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്ക് നീണ്ടു കിടക്കുന്ന അത്രയും വലിപ്പമുള്ള ഒരു യന്ത്രത്തെക്കുറിച്ചൊന്ന് സങ്കല്പിക്കാമോ? അതായത് ഏകദേശം 27 കിലോമീറ്റർ ചുറ്റളവുള്ള ഒരു ഭീമൻ വളയം. ഇതൊരു സയൻസ് ഫിക്ഷൻ സിനിമയിലെ കഥയൊന്നുമല്ല. ഫ്രാൻസിന്റെയും സ്വിറ്റ്സർലൻഡിന്റെയും അതിർത്തിക്ക് താഴെയായി ഭൂമിക്കടിയിൽ 100 മീറ്റർ താഴ്ചയിൽ ഇത്രയും വലിയൊരു യന്ത്രം ഇപ്പോൾ വളരെ നിശബ്ദമായി പ്രവർത്തിക്കുന്നുണ്ട്. സാധാരണയായി നമ്മൾ കാണുന്ന യന്ത്രങ്ങളൊക്കെ എന്തിനു വേണ്ടിയുള്ളതാണ്? ഒന്നുകിൽ ആളുകളെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ വലിയ ഭാരമുള്ള സാധനം മാറ്റാനോ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനോ ഒക്കെയാണ്. എന്നാൽ ഈ പറഞ്ഞ മെഷീൻ ചെയ്യുന്നത് തികച്ചും വിചിത്രമായൊരു കാര്യമാണ്. വളരെ ചെറിയ പദാർത്ഥങ്ങളെ, അതായത് കണ്ണുകൾ കൊണ്ട് കാണാൻ പോലും കഴിയാത്തത്ര ചെറിയ കണങ്ങളെ പരസ്പരം കൂട്ടിയിടിപ്പിക്കുക എന്നത് മാത്രമാണ് ഈ ഭീമൻ യന്ത്രത്തിന്റെ ഒരേ ഒരു ജോലി. അതെ, അതുമാത്രമാണ് ഇതിന്റെ ലക്ഷ്യം. അപ്പോ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വരും, എന്തിനാണ് കോടിക്കണക്കിന് ഡോളറുകൾ ചെലവാക്കി ഭൂമിക്കടിയിൽ ഇത്രയും ആഴത്തിൽ 27 കിലോമീറ്റർ നീളമുള്ള ഒരു തുരങ്കം പണിത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച 1000 കണക്കിന് സയന്റിസ്റ്റുകളെയും എഞ്ചിനീയർമാരെയും രാപ്പകൽ പണിയെടുപ്പിക്കുന്നത്? വെറുതെ കുറച്ച് ചെറിയ കണങ്ങളെ തമ്മിൽ കൂട്ടിയിടിപ്പിക്കാൻ വേണ്ടി മാത്രമാണോ? അതെ, കാരണം ഈ കൂട്ടിയിടികൾക്കുള്ളിൽ ഒളിച്ചിരിക്കുന്നത് മനുഷ്യരാശി എക്കാലവും ചോദിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുള്ള ഒരു വലിയ ചോദ്യത്തിനുള്ള ഉത്തരമാണ്. യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചം എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? നമുക്ക് വളരെ സാധാരണമായ ഒരു ഉദാഹരണത്തിൽ നിന്ന് തുടങ്ങാം. നിങ്ങളുടെ മുന്നിലുള്ള ഒരു ചുമരിലേക്ക് നോക്കുക. കുറച്ചകലെ നിന്ന് നോക്കുമ്പോൾ അതൊരൊറ്റ വസ്തുവായി വളരെ സോളിഡ് ആയിട്ടുള്ള ഒന്നായിട്ടായിരിക്കും തോന്നുക. എന്നാൽ കുറച്ചുകൂടി അടുത്ത് ചെന്ന് നോക്കിയാൽ ആ ചുമർ നിർമ്മിച്ചിരിക്കുന്നത് ഇഷ്ടികകൾ കൊണ്ടാണെന്ന് കാണാം. ഇനി ആ ഇഷ്ടികയിലേക്ക് ഒരു മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ അത് ചെറിയ തരികളും മിനറലുകളും കൊണ്ടാണെന്ന് മനസ്സിലാവും. അതിലും സൂക്ഷ്മമായി നോക്കിയാൽ ആ തരികളെല്ലാം മോളിക്യൂളുകൾ അഥവാ തന്മാത്രകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് കാണാം. ഈ മോളിക്യൂളുകളുടെ ഉള്ളിലേക്ക് പോയാൽ അവിടെ ആറ്റങ്ങളുണ്ട്. എന്നാൽ സയൻസ് അവിടെയും നിൽക്കുന്നില്ല. ആ ആറ്റങ്ങൾക്കുള്ളിലും അനേകം ചെറിയ മറ്റു പല കണങ്ങളും ഉണ്ട്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒറ്റ നോട്ടത്തിൽ വളരെ സിമ്പിളും സോളിഡുമാണെന്ന് നമുക്ക് തോന്നുന്ന ഈ ലോകം അതിന്റെ ഏറ്റവും ഉള്ളിലേക്ക് പോകുമ്പോൾ അതിസങ്കീർണമായ മറ്റൊരു മൈക്രോസ്കോപ്പിക് ലോകമാണ്. കഴിഞ്ഞ 100-ലധികം വർഷങ്ങളായി സയന്റിസ്റ്റുകൾ രാപ്പകലില്ലാതെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കണ്ണുകൾക്ക് അദൃശ്യമായ ഈ ലോകത്തെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഇവിടെ വളരെ വലിയൊരു പ്രശ്നമുണ്ട്. നിങ്ങൾക്കൊരു പെട്ടി തുറക്കുന്നത് പോലെ ആ ആറ്റത്തെ വെറുതെ അങ്ങോട്ട് തുറന്ന് അതിന്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ ഇതിനുള്ളിൽ എന്താണെന്ന് എങ്ങനെ കണ്ടെത്തും? അവിടെയാണ് ഗവേഷകർ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു വഴി തിരഞ്ഞെടുക്കുന്നത്. ഒരു കാര്യത്തിന്റെ ഉള്ളിലേക്ക് നേരിട്ട് നോക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനെ വളരെ ശക്തിയിൽ ഇടിച്ചു തകർക്കുക, എന്നിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു വീണ കഷ്ണങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കുക. നിങ്ങൾക്കൊരു പഴയ വാച്ചിനുള്ളിൽ എന്താണെന്ന് അറിയണം, പക്ഷേ അത് അഴിച്ചെടുക്കാൻ നിങ്ങളുടെ കയ്യിൽ ടൂളുകളില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആ വാച്ചിനെ ഭിത്തിയിലേക്ക് ശക്തമായിട്ട് എറിയും. അപ്പോൾ അതിൽ നിന്നും തെറിച്ചു വീഴുന്ന ചെറിയ പൽചക്രങ്ങളും സ്പ്രിങ്ങുകളും നോക്കി അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വേണമെങ്കിൽ ഒരു ഐഡിയ ഉണ്ടാക്കാം. ഇതിൻ്റെ മറ്റൊരു അഡ്വാൻസ്ഡ് വെർഷനാണ് ഇവിടെ സയൻസും ചെയ്യുന്നത്. ലാർജ് ഹാഡ്രോൺ കൊളൈഡർ അഥവാ LHC എന്ന് വിളിക്കുന്ന ഈ യന്ത്രത്തിന് പിന്നിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആശയവും ഇതുതന്നെയാണ്. ഒരുപക്ഷെ നിങ്ങൾ ഈ പേര് മുൻപ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും. കേൾക്കുമ്പോൾ ഭയങ്കര സങ്കീർണമായിട്ടുള്ള ഒരു പേരായി തോന്നാമെങ്കിലും ഇതിന്റെ പ്രവർത്തന രീതിയുടെ ആശയം വളരെ സിമ്പിളാണ്. ഭൂമിക്കടിയിലുള്ള ഈ ഭീമൻ യന്ത്രം അതിസൂക്ഷ്മമായ കണങ്ങളെ ചിന്തിക്കാൻ പോലും കഴിയാത്ത വേഗതയിൽ പായിക്കും, എന്നിട്ട് അവയെ തമ്മിൽ ശക്തമായി കൂട്ടിയിടിപ്പിക്കുകയും ചെയ്യുന്നു. ഈ കൂട്ടിയിടിക്കുന്ന കൃത്യം നിമിഷത്തിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഗവേഷകർ വളരെ സൂക്ഷ്മമായി പഠിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ 27 കിലോമീറ്റർ നീളമുള്ള തുരങ്കത്തിനുള്ളിൽ കണങ്ങളുടെ അഥവാ പാർട്ടിക്കിളുകളുടെ 2 ബീമുകളുണ്ട്. അതിൽ ഒരു ബീം ഈ വലിയ വളയത്തിലൂടെ ഒരു ദിശയിലേക്ക് അതിവേഗം സഞ്ചരിക്കുന്നു, രണ്ടാമത്തെ ബീം നേരെ എതിർ ദിശയിലേക്കും സഞ്ചരിക്കുന്നു. ഇങ്ങനെ 2 ഭാഗത്തേക്ക് പോകുന്ന ഈ ബീമുകളെ തുരങ്കത്തിലെ മുൻകൂട്ടി നിശ്ചയിച്ച ചില പ്രത്യേക പോയിന്റുകളിൽ വച്ച് പരസ്പരം നേരിട്ട് കൂട്ടിയിടിക്കാൻ പാകത്തിൽ വഴിതിരിച്ചുവിടുന്നു. അങ്ങനെ അവ അതിശക്തമായി കൂട്ടിയിടിക്കുന്നു. ഈ കൂട്ടിയിടി എന്ന് പറയുന്നത് നമ്മൾ കണ്ണ് ചിമ്മുന്നതിനേക്കാൾ വളരെ ചെറിയ ഒരു സെക്കൻഡിന്റെ ചെറിയൊരു ഫ്രാക്ഷനിൽ സംഭവിക്കുന്ന ഒന്നാണ്. എന്നാൽ ഈ നിമിഷത്തിൽ അവിടെ ഉണ്ടാകുന്ന ഊർജം അഥവാ എനർജി എന്ന് പറയുന്നത് സങ്കല്പിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ഒരാറ്റത്തേക്കാൾ ചെറിയ ഒരു സ്പേസിലേക്കാണ് ഇത്രയും വലിയൊരു എനർജി ചുരുക്കപ്പെടുന്നത്. ഈ കൂട്ടിയിടിയിലൂടെ ഉണ്ടാകുന്ന അത്രയും സാന്ദ്രമായ എനർജിയിൽ നിന്നും ഒരു നിമിഷം മുമ്പ് വരെ അവിടെ നിലവിലില്ലാതിരുന്ന പുതിയ കണങ്ങൾ താത്കാലികമായി ഉണ്ടാക്കപ്പെടുന്നു. ഈ ഒരു കൂട്ടിയിടി നടക്കുന്ന പോയിന്റുകൾക്ക് ചുറ്റുമായി വളരെ വലിയ ഭീമൻ ഡിറ്റക്ടറുകൾ വച്ചിട്ടുണ്ട്. ക്യാമറകൾ പോലെ പ്രവർത്തിക്കുന്ന ഇവ ഇടിയുടെ ആഘാതത്തിൽ ഏതൊക്കെ പുതിയ കണങ്ങളാണ് പുറത്തേക്ക് തെറിച്ചു പോകുന്നതെന്ന് ട്രാക്ക് ചെയ്യുന്നു. മാത്രമല്ല ഇതിൽ ഓരോ കണങ്ങൾക്കും എത്രമാത്രം ഊർജമുണ്ടെന്നും അവ ഏത് ദിശയിൽ

ിലേക്കാണ് പോകുന്നതെന്നും കൃത്യമായി അളക്കുന്നു. ഒരു വലിയ വാഹന അപകടം നടന്നതിന് ശേഷം റോഡിൽ ചിതറിക്കിടക്കുന്ന ഗ്ലാസ് കഷ്ണങ്ങളും വാഹനത്തിന്റെ ഭാഗങ്ങളും നോക്കി അന്വേഷണ ഉദ്യോഗസ്ഥർ ആ അപകടം എങ്ങനെയാണ് ഉണ്ടായതെന്ന് പറഞ്ഞു കൊടുക്കാറില്ലേ? ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് ഈ അളവുകളിൽ നിന്നെല്ലാം സയന്റിസ്റ്റുകൾ കൂട്ടിയിടിയിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് പുനർനിർമ്മിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. ഈ അപകടം നടക്കുന്നത് നമ്മുടെ ലോകത്തെ ഏറ്റവും ശക്തിയേറിയ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ പോലും കാണാൻ കഴിയാത്തത്ര ചെറിയ സ്കെയിലിലാണ്. ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഈ കണങ്ങളെ ഇതിനുവേണ്ടി തയ്യാറാക്കേണ്ടതുണ്ട്. ഒരാറ്റത്തിന്റെ ഉള്ളിലുള്ള പ്രോട്ടോണുകൾ എന്ന് വിളിക്കുന്ന കണങ്ങളെയാണ് ഇതിനായി പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഈ പ്രോട്ടോണുകൾ പെട്ടെന്നൊരു ദിവസം ഈ 27 കിലോമീറ്റർ വളയത്തിലേക്ക് വന്ന് ഫുൾ സ്പീഡിൽ ഓടാൻ തുടങ്ങുകയല്ല ചെയ്യുന്നത്. അവയുടെ യാത്ര തുടങ്ങുന്നത് വളരെ ചെറിയ മറ്റൊരു ആക്സിലറേറ്ററിലാണ്. അവിടെ വച്ച് ഒരു നിശ്ചിത വേഗത വരെ അവയെ തള്ളിവിടുന്നു. എന്നിട്ട് അതിനേക്കാൾ അല്പം കൂടി മറ്റൊരു വലിയ ആക്സിലറേറ്ററിലേക്ക് അവയെ മാറ്റുന്നു. അവിടെ നിന്ന് വീണ്ടും വേഗത കൂട്ടി അതിലും വലിയ ഒന്നിലേക്ക് മാറ്റുന്നു. നമ്മൾ ഒളിമ്പിക്സിലൊക്കെ റിലേ ഓട്ടം കാണാറില്ലേ? ഓരോ ഓട്ടക്കാരനും ബാറ്റൺ അടുത്തയാൾക്ക് കൈമാറുമ്പോൾ അവരുടെ വേഗത കൂടി വരുന്നത് പോലെ പല ഘട്ടങ്ങളിലായി ആക്സിലറേറ്ററുകളുടെ ഒരു നീണ്ട നിര തന്നെ ഈ കണങ്ങളെ പരസ്പരം കൈമാറാറുണ്ട്. ഓരോ ഘട്ടത്തിലും അവയുടെ സ്പീഡ് വർദ്ധിപ്പിച്ച ശേഷം അവസാനത്തെയും ഏറ്റവും വലുതുമായിട്ടുള്ള തള്ളലിനായി ഈ 27 കിലോമീറ്റർ നീളമുള്ള മെയിൻ റിംഗിലേക്ക് അവയെ ഇഞ്ചക്ട് ചെയ്യും. എന്നാൽ ഈ പ്രപഞ്ചത്തിൽ സാധ്യമായ ഏറ്റവും ഉയർന്ന വേഗതയുടെ അടുത്ത വേഗതയിൽ സഞ്ചരിക്കുന്ന 2 പാർട്ടിക്കിൾ ബീമുകളെ ഇത്രയും ഇടുങ്ങിയ ഒരു വളയത്തിലൂടെ കൃത്യമായി നിയന്ത്രിച്ചു കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. ഈ കണങ്ങളെ ഓരോ നിമിഷവും വളച്ചെടുത്ത് വഴിതിരിച്ച് വിടേണ്ടതുണ്ട്. അല്പം ഒന്ന് ശ്രദ്ധ മാറിയാൽ ഈ കണങ്ങൾ നേർരേഖയിൽ പാഞ്ഞുപോയി ആ തുരങ്കത്തിന്റെ ഭിത്തിയിലിടിച്ച് തകർന്നു പോകും. ഇങ്ങനെ ദിശ മാറ്റുന്നതിന് വേണ്ടി നമ്മൾ ശക്തമായിട്ടുള്ള കാന്തങ്ങൾ അഥവാ മാഗ്നറ്റുകളാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കാന്തങ്ങൾക്കൊന്നും ഇതിന്റെ അടുത്തുകൂടി പോകാനുള്ള ശേഷിയില്ല. അതുകൊണ്ട് ഈ യന്ത്രങ്ങളെ സൂപ്പർ കണ്ടക്ടിംഗ് മാഗ്നറ്റുകൾ എന്ന് വിളിക്കുന്ന പ്രത്യേകതരം കാന്തങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്, അതായത് വൈദ്യുതി കടന്നു പോകുമ്പോഴുണ്ടാകുന്ന തടസ്സങ്ങൾ ഒട്ടും തന്നെ ഇല്ലാതെ കറണ്ടിനെ ഒഴുകാൻ അനുവദിക്കുന്നവരാണ് സൂപ്പർ കണ്ടക്ടറുകൾ. എന്നാൽ ഇവയ്ക്ക് ഇങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ വളരെ വലിയൊരു നിബന്ധനയുണ്ട്. ഇവയെ അതിശൈത്യമുള്ള അവസ്ഥയിൽ നിലനിർത്തണം. എത്രത്തോളം തണുപ്പ് വേണമെന്നറിയാമോ? -271°C. പ്രപഞ്ചത്തിലെ ഗാലക്സികൾക്കിടയിലുള്ള ശൂന്യമായ സ്പേസിലെ തണുപ്പ് ഏകദേശം ഇത്രത്തോളം വരും. ഇതാണ് ഭൂമിക്കടിയിലെ ഒരു തുരങ്കത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതെ, ഡീപ് സ്പേസിലെ ശൂന്യതയേക്കാൾ തണുപ്പാണ് മനുഷ്യൻ ഇവിടെ കാന്തങ്ങൾക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത് എന്നർത്ഥം. ഇങ്ങനെ നല്ല തണുപ്പായി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡുകൾക്ക് ഈ പാർട്ടിക്കിൾ ബീമുകളെ സെക്കൻഡിൽ 10,000 തവണ ഈ ഒരു തുരങ്കത്തിലൂടെ ചുറ്റിക്കാൻ സാധിക്കും. അങ്ങനെ വേഗത കൂടിക്കൂടി ഇവർ പ്രകാശ വേഗതയുടെ അടുത്ത സ്പീഡിലേക്ക് എത്തിച്ചേരും. ആ ഒരു വേഗതയിൽ ഈ കണങ്ങൾക്ക് ഭൂമിയെ സെക്കൻഡിൽ 7 തവണ ചുറ്റാൻ സാധിക്കും. ഇനി ഈ യന്ത്രം ഉണ്ടാക്കിയതിന്റെ യഥാർത്ഥ ലക്ഷ്യം വെറുതെ ഈ കണങ്ങളെ കൂട്ടിയിടിക്കുക എന്നത് മാത്രമല്ല, ഈ കൂട്ടിയിടിയിലൂടെ നമുക്ക് എന്ത് കണ്ടെത്താൻ കഴിയും എന്നതാണ് ലക്ഷ്യം. ഇവിടെയാണ് കഥ ഏറ്റവും കൂടുതൽ കൗതുകകരമായി മാറുന്നത്. കാരണം ശാസ്ത്രജ്ഞർ വെറുതെ കുറച്ച് പ്രോട്ടോണുകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി മാത്രമല്ല ഇതൊക്കെ ചെയ്യുന്നത്, അവർ പ്രകൃതിയെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഈ കാണുന്ന പദാർത്ഥങ്ങൾ അതിന്റെ ഏറ്റവും അടിസ്ഥാന തലത്തിൽ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തണം. ചില കണങ്ങൾക്ക് ഭാരം അഥവാ മാസ് ഉണ്ടാകുകയും ചില കണങ്ങൾക്ക് തീരെ മാസ് ഇല്ലാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയണം. പ്രപഞ്ചമുണ്ടായ സമയത്ത് പദാർത്ഥവും അതിന്റെ നേരെ വിപരീതമായിട്ടുള്ള ആന്റി പദാർത്ഥവും, നമ്മൾ മാറ്റർ ആൻഡ് ആന്റി മാറ്റർ എന്ന് പറയും, ഇവ തുല്യ അളവിൽ ഉണ്ടായിരുന്നു എന്നും എന്നാൽ പ്രപഞ്ചം മുഴുവൻ മാറ്റർ കൊണ്ട് മാത്രം നിറഞ്ഞിരിക്കുന്നു എന്നതിന്റെ പിന്നിലെ റീസൺ കണ്ടെത്തണം. അതുപോലെ തന്നെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഇരുണ്ട ദ്രവ്യത്തിനും ഇരുണ്ട പദാർത്ഥങ്ങൾക്കും പിന്നിലുള്ള സത്യം മനസ്സിലാക്കാനും ഒക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഈ ഒരു ഉപകരണം വെച്ച് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഇതിൽ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഈ യന്ത്രം ഇതിനോടകം തന്നെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. 2012 ഈ കൊളൈഡറിൽ നിന്നുള്ള വിവരങ്ങൾ ഒരു പുതിയ കണത്തിന്റെ യഥാർത്ഥ തെളിവുകൾ ലോകത്തിന് തന്നിരുന്നു. 1960 മുൻ ഭൗതിക ശാസ്ത്രജ്ഞർ അന്വേഷിച്ചു കൊണ്ടിരുന്ന ഹിഗ്സ് ബോസോൺ അഥവാ ദൈവകണം എന്ന് പലരും വിളിക്കുന്ന ആ കണമായിരുന്നു അത്. ഈ കണ്ടുപിടുത്തം എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ടതെന്ന് മനസ്സിലാക്കാൻ ഞാനൊരു ഉദാഹരണം പറയാം. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന, നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു ഫീൽഡ് അഥവാ പ്രതലം മനസ്സിൽ സങ്കല്പിക്കുക. നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന മുറിയും ശൂന്യമായ സ്പേസിലുമൊക്കെ ഈ ഫീൽഡുണ്ട്. ചില കണങ്ങൾ ഈ ഫീൽഡിലൂടെ സഞ്ചരിക്കുമ്പോൾ അവയ്ക്കൊരുതരം തടസ്സമുണ്ടാകുന്നു. ഫിസിക്സിൽ ഈ തടസ്സത്തിനെയാണ് നമ്മൾ മാസ് എന്ന് വിളിക്കുന്നത്. ഈ ഫീൽഡുമായിട്ട് ശക്തമായി ഇടപഴകുന്ന കണങ്ങൾക്ക് ഭാരമുള്ളതായി തോന്നും. എന്നാൽ ഈ ഫീൽഡുമായി വലിയ സമ്പർക്കമില്ലാത്ത കണങ്ങൾക്ക് ഭാരമില്ലാത്തതുപോലെയും തോന്നും. ഇത് വളരെ ലളിതമായിട്ടുള്ള എക്സാമ്പിളാണ്. ഇതിന് പിന്നിലെ യഥാർത്ഥ മാത്തമാറ്റിക്സ് അല്പം കോംപ്ലക്സ് ആണ്.
എങ്കിലും അടിസ്ഥാന ആശയം

0: ഇത് തന്നെയാണ്. അതായത് മാസ് മലയാളത്തിൽ നമ്മൾ പിണ്ഡം എന്ന് പറയും. കുറച്ചുകൂടി സിമ്പിളാക്കി മനസ്സിലാക്കാൻ ഞാനൊരു ബ്രോഡർ സെൻസിൽ ഭാരം എന്ന് പറയുന്ന ഒരു വസ്തുത എടുക്കാം. അതായത് മാസ് അല്ലെങ്കിൽ പിണ്ഡം എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ ജനിക്കുമ്പോൾ തന്നെയുള്ള ഗുണമല്ല, മറിച്ച് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ഫീൽഡുമായിട്ടുള്ള സമ്പർക്കം മൂലം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫീൽഡിനെയാണ് ഹിഗ്സ് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഹിഗ്സ് ഫീൽഡും അതിനോട് ബന്ധപ്പെട്ട കണത്തിനും തെളിവ് കണ്ടെത്തുക എന്നതാണ് ഫിസിക്സിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന്. അത് സംഭവിക്കുകയും ചെയ്തു. പുതിയ കണങ്ങൾ കണ്ടുപിടിച്ച് പേരിടുക എന്നുള്ളത് മാത്രമല്ല, ഈ കണങ്ങൾ കൂട്ടിയിരിക്കുന്ന കൃത്യം പോയിന്റിൽ വളരെ ചെറിയൊരു നിമിഷത്തേക്ക് നമ്മുടെ പ്രപഞ്ചമുണ്ടായ ആദ്യത്തെ നിമിഷങ്ങളിലുണ്ടായ അതേ അവസ്ഥകൾ റീകൺസ്ട്രക്ട് ചെയ്യുന്ന അവസ്ഥയും ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ പുനർസൃഷ്ടിക്കുന്നുണ്ട്. അതായത് ആറ്റങ്ങളോ നക്ഷത്രങ്ങളോ ഒന്നും ഉണ്ടാകുന്നതിന് മുമ്പ് പ്രപഞ്ചം അങ്ങേയറ്റം ചൂടുള്ളതും വളരെ സാന്ദ്രവുമായിട്ടുള്ളൊരു അവസ്ഥയിലായിരുന്നു. ഈ ഒരു നിമിഷത്തെ വളരെ സൂക്ഷ്മമായിട്ട് ആവർത്തിച്ച് പഠിക്കുന്നതിലൂടെ സയന്റിസ്റ്റുകൾക്ക് സമയത്തിന്റെ പിന്നിലേക്ക് സഞ്ചരിച്ച് പ്രപഞ്ചത്തിന്റെ ആദ്യ സമയങ്ങളായ ബിഗ് ബാങ്ങിൽ എന്തുണ്ടായി എന്ന് തിരിച്ചറിയാൻ സാധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, സയന്റിസ്റ്റുകൾ കണ്ടെത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഹിഗ്സ് കണത്തെ കണ്ടെത്തിയതോടെ ഈ കഥ ഇവിടെ അവസാനിച്ചിട്ടില്ല. ഇതിനെ കൂടുതൽ ആകർഷകമാക്കി മാറ്റുകയാണ് ആ സംഭവം ചെയ്തത്. കാരണം നമ്മൾ തിരഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. നമ്മൾ ഇതുവരെ തിരയാത്ത കാര്യങ്ങളെക്കുറിച്ച്, നമ്മൾ ഇതുവരെ പ്രവചിച്ചിട്ടില്ലാത്ത കണങ്ങളെക്കുറിച്ച്, ആരും ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത പുതിയ ശക്തികളെ കണ്ടെത്താൻ, നമുക്ക് മുന്നിൽ സയന്റിഫിക് തിയറികൾക്ക് വിശദീകരിക്കാൻ കഴിയാത്ത പ്രകൃതിയുടെ രഹസ്യങ്ങൾ അറിയാൻ, ഈ ചോദ്യങ്ങൾക്ക് മുന്നിലാണ് ലാർജ് ഹാഡ്രോൺ കൊളൈഡർ ഇന്ന് നിൽക്കുന്നത്. ഇപ്പോൾ 2026 പകുതിയോടെ നീണ്ട വർഷങ്ങളുടെ ഗവേഷണത്തിന് ശേഷം ഒരുപാട് കൂട്ടിയിടികൾ കഴിഞ്ഞ് ഈ യന്ത്രം താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുകയാണ്. ലബോറട്ടറിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ അപ്ഗ്രേഡിന് വേണ്ടി എഞ്ചിനീയർമാർ ശ്രമിക്കുന്നുണ്ട്. അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഈ തുരങ്കത്തിന്റെ 1 കിലോമീറ്ററിലധികം വരുന്ന ഭാഗം പൂർണ്ണമായും അഴിച്ചു മാറ്റുകയും അവിടെ പുതിയ തരം മാഗ്നറ്റുകളും ആധുനികമായിട്ടുള്ള ഉപകരണങ്ങളും വച്ച് പുനർനിർമ്മിക്കുകയും ചെയ്യും. അങ്ങനെ കൂടുതൽ കരുത്തുറ്റ ഒരു വെർഷനെ 2030 ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഗവേഷകരുടെ ലക്ഷ്യം. ആരും പ്രവചിക്കാത്ത എന്തോ ഒന്ന് കണ്ടെത്താനുള്ള വളരെ വലിയ സാധ്യതകളാണ് ഈ യന്ത്രം ഓരോ തവണ അപ്ഗ്രേഡ് ചെയ്യുമ്പോഴും ബാക്കിയാവുന്നത്. ആ സാധ്യത കൊണ്ട് മാത്രമാണ് ലോകം ഇതിനു വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുന്നത്. വീണ്ടും സ്വിച്ച് ഓൺ ചെയ്യുന്ന ദിവസത്തെ കാത്തുകൊണ്ട് ആ വലിയ യന്ത്രം ഭൂമിക്കടിയിൽ വിശ്രമിക്കുകയാണ്. അത് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ എന്താണ് കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന് നമുക്ക് മുൻകൂട്ടി അറിയാവുന്നത് കൊണ്ടല്ല, മറിച്ച് ശാസ്ത്രത്തിന് അറിയാത്ത പല കാര്യങ്ങളിലേക്കും അത് വിരൽ ചൂണ്ടുമ്പോഴുണ്ടാകുന്ന ആകാംക്ഷയും അതിലൂടെ മനുഷ്യരാശിക്കുണ്ടാകുന്ന അത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങളും പ്രതീക്ഷിച്ചാണ് ശാസ്ത്രലോകം കാത്തിരിക്കുന്നത്.
1: പ്രപഞ്ച രഹസ്യങ്ങളുടെ ചുരുളഴിയിക്കുന്ന മഹായന്ത്രം. ശാസ്ത്ര പ്രചാരകനായ ജിതിൻ രാജ് RS സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: ശാസ്ത്രലോകം സമാപിക്കുന്നു.

0: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30 ഞായർ ഉച്ചയ്ക്ക് 2:30.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
2: ആത്മഹത്യയിലേക്ക് നയിക്കാവുന്ന കാരണങ്ങൾ എന്തൊക്കെ? ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ കെ എ കുമാർ സംസാരിക്കുന്നു.
3: ഒരു ചലച്ചിത്രഗാനം കേൾക്കാം ഇപ്പോൾ. ബിച്ചു തിരുമല രചിച്ച് രവീന്ദ്രൻ സംഗീതം നൽകി, യേശുദാസും ചിത്രയും പാടിയതാണ് ഈ ഗാനം. വിഷ്ണു എന്ന ചിത്രത്തിനു വേണ്ടി

0: വിഷ്ണു എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. പ്രേക്ഷോതകളെ, ചലച്ചിത്ര ഗാനങ്ങൾ ഇനി ഒരു മണിക്ക് ഒരു വട്ടം കൂടിയിലൂടെ നമുക്ക് കേൾക്കാം.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
0: ആകാശവാണി. ഇപ്പോൾ രമ്യ രാഘവൻ പാടിയ ലളിത ഗാനങ്ങൾ കേൾക്കാം. സംഗീതം വി എൻ കുമാർ. ഒരു മൗനബിന്ദുവിനാഴങ്ങളിൽ ഒരു മഹാസാഗരം കൂടിയിരുന്നു എന്നാരംഭിക്കുന്നു ഈ ഗാനം. രചന സോണി വർഗീസ്.

നവരത്ന നക്ഷത്രപ്പൂക്കളാം ഓണത്തിൻ മണിമുറ്റമാകെ വിടർന്നുവല്ലോ. ഈ ഗാനത്തിന്റെ രചന ഡോക്ടർ ചേരാവള്ളി ശശി.

0: രമ്യ രാഘവൻ പാടിയ ലളിതഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഗാനരചന സോണി വർഗീസ്, ഡോക്ടർ ചേരാവള്ളി ശശി. സംഗീതം നൽകിയത് വി എൻ കുമാർ. നാളെ ഉച്ചയ്ക്ക് 12:20 സീമന്ത് ഗോപാൽ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സമയം 12:59:56. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. 47-ാമത് സംസ്ഥാന പോലീസ് കായികമേളയുടെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കനത്ത ചൂടിനുശേഷം സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വരൾച്ചാ ഭീഷണി.

0: യുടെ പശ്ചാത്തലത്തിൽ ഒന്നാം വിള കൃഷിക്ക് ജലസേചനമൊരുക്കാൻ പാലക്കാട്ടെ വാളയാർ മീങ്കര ഡാമുകൾ ഇന്ന് തുറക്കും. ആത്മഹത്യയുമായി ബന്ധപ്പെട്ട മുൻവിധികൾ മാറ്റുക എന്ന പ്രമേയവുമായി ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഈ മാസം 28 ഉപതെരഞ്ഞെടുപ്പ് നടക്കും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിവരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. 14-ാം തീയതിയാണ് പത്രിക പിൻവലിക്കുവാനുള്ള അവസാന ദിവസം. കൊച്ചി, കോഴിക്കോട് കോർപ്പറേഷനുകളിലെയും തിരുവനന്തപുരം, കോട്ടയം, പാലക്കാട് ജില്ലാ പഞ്ചായത്തുകളിലെയും ഓരോ വാർഡുകളിലും, വിവിധ ജില്ലകളിലായി 3 മുനിസിപ്പൽ വാർഡുകളിലും, 7 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിലും, 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലുമാണ് 28-ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 47-ാമത് സംസ്ഥാന പോലീസ് കായികമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനം. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ വൈകുന്നേരം നടക്കുന്ന സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ മുഖ്യാതിഥിയാകും. ഇന്നലെ നടന്ന 26 കായിക ഇനങ്ങളിൽ നിന്ന് 99 പോയിന്റോടെ ഇന്ത്യ റിസർവ് ബറ്റാലിയൻ മുന്നിലെത്തിയിരുന്നു. ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കാൻ അവസാന ദിനമായ ഇന്ന് നടക്കുന്ന മത്സരങ്ങൾ നിർണായകമാണ്. 3 ദിവസമായി തുടരുന്ന കനത്ത ചൂടിനുശേഷം കേരളത്തിൽ ഇന്ന് മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെയും മറ്റന്നാളും 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശത്ത് ഇന്ന് രാവിലെ മുതൽ നാളെ രാവിലെ വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രപഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. പാലക്കാട് ജില്ലയിലെ കാർഷിക മേഖല വരൾച്ചാ ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ വാളയാർ മീങ്കര ഡാമുകൾ തുറക്കാൻ തീരുമാനം. ആയക്കെട്ട് പ്രദേശത്തെ ഒന്നാം വിള കൃഷിക്കായാണ് ഡാമുകൾ തുറക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: വാളയാർ ഡാം ഇന്ന് വൈകിട്ട് 5 മണിക്കും മീങ്കര ഡാം തിങ്കളാഴ്ചയും തുറക്കാനാണ് ഇന്നലെ ചേർന്ന ഇരു ഡാമുകളുടെയും ഉപദേശക സമിതി യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ഡാമുകളിലെ നിലവിലെ ജലനിരപ്പ് തൃപ്തികരമല്ലെങ്കിലും കർഷകരുടെ ആവശ്യം മുൻനിർത്തിയാണ് തീരുമാനം. 6 പഞ്ചായത്തുകളിലായി 5000 ഹെക്ടറോളം നെൽകൃഷിയാണ് വാളയാർ ജലത്തെ ആശ്രയിക്കുന്നത്. കുടിവെള്ളത്തിനായുള്ള ജലനിരപ്പ് മാറ്റിവെച്ചാൽ നിലവിൽ മീങ്കരയിൽ 8 ദിവസത്തേക്കുള്ള വിതരണത്തിനുള്ള ജലമാണ് സംഭരിച്ചിട്ടുള്ളത്. മലമ്പുഴ ഡാം തുറന്ന് കൃഷിക്ക് വെള്ളം അനുവദിക്കണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നുണ്ട്.
0: കോട്ടയം നഗരത്തിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി നഗരത്തിന് ചുറ്റുമുള്ള സമാന്തര റോഡുകളെ ബന്ധിപ്പിച്ച് റിംഗ് റോഡ് സംവിധാനം നടപ്പാക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സമാന്തര റോഡുകൾ പരസ്പരം കണക്ട് ചെയ്യുന്നതിലൂടെ നഗരത്തിലെ തിരക്ക് വലിയ രീതിയിൽ കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിനായുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണെന്നും അദ്ദേഹം അറിയിച്ചു. പരമവീരചക്ര ജേതാവ് കമ്പനി ക്വാർട്ടർ മാസ്റ്റർ ഹവിൽദാർ അബ്ദുൾ ഹമീദിന്റെ രക്തസാക്ഷിത്വ ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ അസാമാന്യ ധീരതയും പോരാട്ടവീര്യവും പ്രകടിപ്പിച്ച അബ്ദുൾ ഹമീദ് രാജ്യത്തിനായി പരമോന്നത ത്യാഗം അനുഷ്ഠിച്ചതായി അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ശൌര്യവും ത്യാഗവും സൈന്യത്തിന്റെ മഹത്തായ പാരമ്പര്യത്തെ സമ്പന്നമാക്കിയെന്നും രാജ്യം എക്കാലവും അദ്ദേഹത്തെ സ്മരിക്കുമെന്നും ലോക്സഭാ സ്പീക്കർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം അന്തരിച്ച ഇന്ത്യൻ സൈനികൻ മിഥിലാജിന്റെ ഭൌതിക ശരീരം ഔദ്യോഗിക ബഹുമതികളോടെ ഖബറടക്കി. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് ഭൌതികദേഹം സ്വന്തം വീട്ടിൽ എത്തിച്ചത്. തിരുവമ്പാടി MLA സി കെ കാസിം ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ആദരാഞ്ജലികൾ അർപ്പിച്ചു. മുതിർന്ന മാധ്യമ പ്രവർത്തകനും ജന്മഭൂമി തിരുവനന്തപുരം റെസിഡന്റ് എഡിറ്ററുമായ കെ കുഞ്ഞുകണ്ണൻ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ്, കേസരി സ്മാരക ജേർണലിസ്റ്റ് ട്രസ്റ്റ് ചെയർമാൻ, കണ്ണൂർ പ്രസ് ക്ലബ് സെക്രട്ടറി, സെൻസർ ബോർഡ് അംഗം, ടെലികോം അഡ്വൈസറി ബോർഡ് അംഗം, പത്രപ്രവർത്തക അക്രഡിറ്റേഷൻ കമ്മിറ്റി അംഗം എന്നീ പദവികൾ വഹിച്ചു. യുവജനത കണ്ണൂർ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സമിതി അംഗം, യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി, അധ്യക്ഷൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദാനോം ഗബ്രിയേസസുമായി കൂടിക്കാഴ്ച നടത്തി. കിഴക്കൻ തിമോറിൽ നടന്ന തെക്കുകിഴക്കൻ ഏഷ്യയ്ക്കായുള്ള വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റീജിയണൽ കമ്മിറ്റിയുടെ 79-ാമത് സമ്മേളനത്തിനിടെയായിരുന്നു കൂടിക്കാഴ്ച. മാതൃ ശിശു ആരോഗ്യം ഉൾപ്പെടെ ആരോഗ്യരംഗത്ത് ഇന്ത്യ കൈവരിച്ച ശ്രദ്ധേയമായ നേട്ടങ്ങളെ ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ അഭിനന്ദിച്ചു. ഗർഭധാരണം മുതൽ കൌമാരകാലം വരെ അമ്മമാർക്കും കുട്ടികൾക്കും പിന്തുണ നൽകിക്കൊണ്ട് ജനങ്ങളുടെ അടുത്തേക്കെത്തി ആരോഗ്യ സേവനങ്ങൾ എത്തിക്കുന്നതിന് ഇന്ത്യയിലെ ആശാപ്രവർത്തകർ മികച്ചൊരു ഉദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. ആത്മഹത്യയെക്കുറിച്ചുള്ള മുൻവിധികൾ മാറ്റുക എന്നതാണ് ഈ വർഷത്തെ

0: ദിനാചരണത്തോടനുബന്ധിച്ച് ദിനാചരണത്തെക്കുറിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അരുൺ ബി നായർ ആകാശവാണി വാർത്തകളോട്.
1: ഓരോ വർഷവും ആത്മഹത്യാ നിരക്ക് കൂടി വരുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആത്മഹത്യാ പ്രതിരോധത്തിൻ്റെ പ്രാധാന്യത്തിൽ ഊന്നിക്കൊണ്ട് ഈ ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ആത്മഹത്യാ പ്രതിരോധത്തിന് നിരവധി തലങ്ങളുണ്ട്. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ തിരിച്ചറിയുകയും ചികിത്സിക്കപ്പെടുകയും ചെയ്യുക, പരസ്പരമുള്ള വ്യക്തിബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുക, ഡിജിറ്റൽ അടിമത്വവും ലഹരി ഉപയോഗവും നിയന്ത്രണ വിധേയമാക്കുക തുടങ്ങിയവയൊക്കെ ഇതിൽ പ്രധാനപ്പെട്ട ഘടകങ്ങൾ തന്നെയാണ്. ഒറ്റപ്പെട്ടു പോകുന്ന ആധുനിക ഡിജിറ്റൽ ലോകത്തെ മനുഷ്യൻ പരസ്പരം പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയാൽ ആത്മഹത്യാ പ്രതിരോധം സാധ്യമാകാം.
0: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ 16.895 കിലോ കഞ്ചാവുമായി രണ്ടുപേരെ എറണാകുളം ഹിൽ പാലസ് പോലീസ് പിടികൂടി. തൃപ്പൂണിത്തുറ ഇരുമ്പനം ചോയ്സ് ടവറിന് സമീപത്തെ ഹ്യുണ്ടായ് ഷോറൂമിന്റെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടിരുന്ന മാരുതി സ്വിഫ്റ്റ് ഡിസയർ കാറിന്റെ ഡിക്കിയിൽ നിന്നാണ് 8 പാക്കറ്റുകളിലായി സൂക്ഷിച്ചിരുന്ന കഞ്ചാവ് പിടികൂടിയത്. എറണാകുളം പോണേക്കര സ്വദേശി ഷഹീർ പിവൈ, പശ്ചിമബംഗാൾ സ്വദേശി മഹബൂബ് മുർഷിദ് എന്നിവരാണ് അറസ്റ്റിലായത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഒന്നാം പ്രതി കോളേജ് പാത്തോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ MK റാമിന് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. SC ST കേസ് കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. 5 ലക്ഷം രൂപയുടെ ബോണ്ട്, 2 ജാമ്യക്കാരിൽ ഒരാൾ ബന്ധുവായിരിക്കണം, കോളേജിൽ പ്രവേശിക്കാനോ സാക്ഷികളെ കാണാനോ പാടില്ല എന്നീ ഉപാധികളോടെയാണ് ജാമ്യം. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ 7 വട്ടം ചാമ്പ്യന്മാരായ ഇന്ത്യ സെമിഫൈനൽ പോരാട്ടത്തിന് ഇറങ്ങുന്നു. ഇന്നു രാത്രി 8 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ ബംഗ്ലാദേശാണ് എതിരാളികൾ. ചൈനയിലെ മോഖിയിൽ നടക്കുന്ന ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കിയിൽ ചൈനീസ് തായ്പേയെ 15-0 തകർത്ത് ഇന്ത്യൻ പുരുഷ ടീം സെമിഫൈനലിൽ. 10 പോയിന്റുമായി പൂൾ എയിൽ ഇന്ത്യ ഒന്നാമതെത്തി. US ഓപ്പൺ ടെന്നീസ് സെമിഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കം. നാളെ നടക്കുന്ന വനിതാ സിംഗിൾസ് സെമിയിൽ ലോക ഒന്നാം നമ്പർ താരം ആരിന സബലങ്ക പവുളയെയും അമേരിക്കയുടെ കൊക്കോ ഗഫ് ലോക രണ്ടാം നമ്പർ താരം റൈബാക്കിനെയും നേരിടും. തുടർന്ന് നടക്കുന്ന പുരുഷ സിംഗിൾസിൽ ലോക ഒന്നാം നമ്പർ താരം അലക്സാണ്ടർ സ്വരേവ് റഷ്യയുടെ കാച്ചനോവിനെയും അമേരിക്കയുടെ ടയാഫോയ ബെൻ ഷെൽട്ടനെയും നേരിടും. CPM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം ഈ മാസം 13, 14, 15 തീയതികളിൽ കോഴിക്കോട് നടക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PA മുഹമ്മദ് റിയാസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് പുറമെ 14 ജില്ലകളിൽ നിന്നുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ 300-ൽ പരം പേർ യോഗത്തിൽ പങ്കെടുക്കും. 15 വൈകുന്നേരം കോഴിക്കോട് ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ CPM ജനറൽ സെക്രട്ടറി MA ബേബി, പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ തുടങ്ങിയവർ പങ്കെടുക്കും. വയനാട് വന്യജീവി സംഗീതത്തിൽ മൃതദേഹം കണ്ടെത്തി. കുറിച്ചിയാട് റേഞ്ചിൽ പെടുന്ന വളാഞ്ചേരിക്കുന്ന് വനമേഖലയിലാണ് ഇന്ന് അജ്ഞാത മൃതദേഹം കണ്ടത്. വയനാട് നൂൽപ്പുഴ വള്ളുവാടിയിൽ വളർത്തുമൃഗങ്ങൾക്ക് നേരെ കടുവയുടെ ആക്രമണം. പ്രദേശവാസിയായ പൂളക്കൽ മുഹമ്മദിന്റെ 2 ആടുകളെ കടുവ പിടികൂടി കൊണ്ടുപോയി. പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ കടുവയെ കണ്ടിരുന്നു. വനംവകുപ്പ് കടുവയ്ക്കായി തിരച്ചിൽ ആരംഭിച്ചു. കൊല്ലം ഇരവിപുരം തീരക്കടലിൽ 3 കടലാമകളെ ചത്ത നിലയിൽ കണ്ടെത്തി. വള്ളക്കാർ വിവരമറിയിച്ചതിനെ തുടർന്ന് കോസ്റ്റൽ പോലീസും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമെത്തി ആമകളുടെ മൃതദേഹം പരിശോധിച്ച ശേഷം നാട്ടുകാരുടെ സഹായത്തോടെ കുഴിച്ചിട്ടു. ആമകൾ ചത്ത സംഭവത്തിൽ വിശദമായ പരിശോധന വേണമെന്ന് മത്സ്യത്തൊഴിലാളി സമൂഹം ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. 47-ാമത് സംസ്ഥാന പോലീസ് കായികമേളയുടെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കനത്ത ചൂടിനുശേഷം സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വരൾച്ചാ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഒന്നാം വിള കൃഷിക്ക് ജലസേചനമൊരുക്കാൻ പാലക്കാട്ടെ വാളയാർ മീങ്കര ഡാമുകൾ ഇന്ന് തുറക്കും. ആത്മഹത്യയുമായി ബന്ധപ്പെട്ട മുൻവിധികൾ മാറ്റുക എന്ന പ്രമേയവുമായി ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
3: ആത്മഹത്യയിലേക്ക് നയിക്കാവുന്ന കാരണങ്ങൾ എന്തൊക്കെ? ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസറും മേധാവിയുമായിരുന്ന ഡോക്ടർ KA കുമാർ സംസാരിക്കുന്നു.
4: ലോകത്തെ എല്ലാ രാജ്യങ്ങളിലെ ജനസമൂഹത്തിലും ഏറ്റവും വലിയ ഒരു ദുരന്ത അനുഭവമാണ് ആത്മഹത്യ. ലോകാരോഗ്യ സംഘടന, ലോക മാനസികാരോഗ്യ സംഘടന, ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ സൂയിസൈഡ് പ്രിവെൻഷൻ, ഈ മൂന്ന് സംഘടനകളും കൂട്ടായിട്ട് 2003 മുതൽ ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം എല്ലാ സെപ്റ്റംബർ 10 ആചരിക്കുന്നു. എന്താണ് ഈ വർഷത്തെ പ്രമേയം? യഥാർത്ഥത്തിൽ 2024, 2025, 2026 ഈ മൂന്ന് വർഷത്തേക്ക് ഒരു ട്രയനിയൽ തീം എന്ന് പറയും, അതായത് ഒരു ത്രൈവാർഷിക പ്രമേയമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിൻ്റെ മൂന്നാമത്തെ വർഷമാണിത്. ആ പ്രമേയം ചേഞ്ചിങ് ദി നറേറ്റീവ് ഓഫ് സൂയിസൈഡ് എന്നാണ്. എന്ന് വെച്ചാൽ ആത്മഹത്യയെപ്പറ്റിയുള്ള ആഖ്യാനം മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ആത്മഹത്യയുടെ നിലവിലുണ്ടായിരുന്ന ആഖ്യാനം എന്ന് നോക്കിയാൽ കാര്യമായിട്ടുള്ള ആഖ്യാനങ്ങൾ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ആത്മഹത്യ എല്ലാ രാജ്യങ്ങളിലെയും ജനങ്ങളുടെ ഇടയിൽ ഒരു സ്റ്റിഗ്മ ഉള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അത് ഒരു ഭീതി ഉണർത്തുന്ന കാര്യമാണ്, നിസ്സഹായത തോന്നിക്കുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം കഴിയുന്നതും പറയാതിരിക്കുക, എന്തെങ്കിലും കണ്ടാലും പരസ്പരം അറിയിക്കാതിരിക്കുക, അതിനെ ഒതുക്കി വയ്ക്കുക, മറച്ചു വയ്ക്കുക, മറക്കാൻ ശ്രമിക്കുക, ചുരുക്കത്തിൽ വളരെ പരിമിതവും ശുഷ്കവുമായ ആഖ്യാനം മാത്രമേ ആത്മഹത്യയെ പറ്റി ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇത് മാറ്റണം എന്ന് ഈ സംഘടനകൾ പറഞ്ഞത് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തിൻ്റെ പ്രമേയമാക്കി. ഇത് വളരെ സജീവമായിട്ട് പഠിക്കേണ്ടതും അതിനെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് എല്ലാവരുടെയും പങ്കാളിത്തത്തോടെ നടപ്പാക്കേണ്ടതുമാണ് എന്ന അടിസ്ഥാനത്തിലാണ്. ഇനി എന്ത് കാരണങ്ങളുണ്ടാണ് ആത്മഹത്യ? പലപ്പോഴും ഒരു വ്യക്തിയുടെ ആത്മഹത്യക്ക് തന്നെ പല കാരണങ്ങൾ ഉണ്ടായിരിക്കാം. പ്രധാനപ്പെട്ട കാരണം ഗുരുതരമായ സാമ്പത്തിക പരാധീനതകളുണ്ടെങ്കിൽ, ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ, ദാരിദ്ര്യവും പട്ടിണി, കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനാകാത്ത അവസ്ഥ, ഇത് വരുമ്പോൾ ഉണ്ടാകുന്ന ആത്മഹത്യകൾ വളരെ സാധാരണമാണ്, എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. ഒരു 2 മുമ്പ് വരെ നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയുള്ള ഒരു അതിദരിദ്ര അവസ്ഥകൾ ഉണ്ടായിരിക്കാം, പക്ഷെ അത്ര സാർവത്രികമല്ല. അതുകൊണ്ടുള്ള ആത്മഹത്യകൾ അധികം നമ്മൾ അറിയുന്നില്ല. പക്ഷെ 2 സാമ്പത്തിക പ്രയാസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആത്മഹത്യകൾ നമ്മുടെ നാട്ടിലും ഉണ്ടാകുന്നുണ്ട്. ഒന്ന്, കർഷക ആത്മഹത്യകൾ. 2 സാമ്പത്തിക സെറ്റ്ബാക്സ്, സാമ്പത്തിക ദുരന്തം എന്ന് തന്നെ പറയാവുന്ന അവസ്ഥകൾ, അതായത് വലിയ ലാഭം പ്രതീക്ഷിച്ചുണ്ടാക്കുന്ന നിക്ഷേപങ്ങൾ, ബിസിനസ് സംരംഭങ്ങൾ പൊട്ടിത്തകരുന്ന അവസ്ഥ. ഇത് പലപ്പോഴും ഒരു വഞ്ചനയിൽ നിന്നോ പ്രാപ്തിക്കുറവിൽ നിന്നോ ഒക്കെ ഉണ്ടാകും, ബാധ്യത വർദ്ധിക്കും, എല്ലാ രീതിയിലും ദുസ്സഹമായ അവസ്ഥ, അതുണ്ടാക്കുന്ന അപമാനം. പക്ഷെ ഇത് കൂടുതലും വരുന്നത് യൗവനത്തിന്റെ അവസാന വർഷങ്ങളിലും മധ്യവയസ്സിലും ഇരിക്കുന്നവരിലാണ്. കുട്ടികളുടെ കാര്യം നമുക്കറിയാം, അവരുടെ ഏറ്റവും വലിയ പ്രശ്നം പഠനഭാരമാണ്. ഈ പഠനഭാരം വർഷം തോറും വർദ്ധിക്കുകയാണ്. കുട്ടികളുടെ ബാഗ് കണ്ടാൽ തന്നെ അറിയാം. പിന്നെ മത്സര പരീക്ഷകളുടെ സമ്മർദ്ദം, അതിൽ പരാജയം ഉണ്ടാകുമെന്നുള്ള ഭീതി, പരാജയപ്പെട്ടാൽ തോന്നുന്ന ഒരു തിരസ്കരണം, അതിൻ്റെ കളങ്കം, അപമാനം, കുട്ടികളുടെ പ്രശ്നം ഇതാണ്. അത് കൗമാരപ്രായക്കാരിലും പ്രായം കുറഞ്ഞ യുവാക്കളിലും. 3, ഗുരുതരമായ രോഗങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന പരാധീനതകൾ, വേദനകൾ, അതിൻ്റെ ദുഃഖങ്ങൾ. പലപ്പോഴും രോഗത്തിൻ്റെ വേദനയോടൊപ്പം തന്നെ ഈ രോഗാവസ്ഥയിൽ സഹായിക്കാൻ ആളില്ല, മക്കളിൽ നിന്ന് പോലും സഹായം കിട്ടാത്ത അവസ്ഥ, ആരുമില്ല എന്നുള്ള തോന്നൽ, ഇത് കൂടുതലും മധ്യവയസ്സിലും പ്രായം കൂടിയവരിലുമാണ്. കാരണം മാരകമായ രോഗങ്ങൾ ആ പ്രായത്തിലാണ് കൂടുതൽ വരുന്നത്. ഈ 3 വിഭാഗത്തിൽപ്പെട്ട കാരണങ്ങളുണ്ടാകുന്ന ആത്മഹത്യകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇവയെക്കാളെല്ലാം ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലത്ത് നടക്കുന്നത് വ്യക്തിബന്ധങ്ങളിലെ തകരാറുകളുമുണ്ട്, അതിലെ വീഴ്ചകളുമുണ്ട്, അതിൻ്റെ തകർച്ചകളുമുണ്ട്, അതിൽ ഉണ്ടാക്കുന്ന സമ്മർദ്ദങ്ങളുമുണ്ട്. പ്രത്യേകിച്ചും വിവാഹ ജീവിതത്തിൽ എല്ലാ രീതിയിലും ജീവിതം ദുസ്സഹമാകുന്നു. ഈ അവസ്ഥയിൽ വളരെ പ്രയാസപ്പെട്ട ഒരു മാനസികാവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നു. പിന്നെ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വിവാഹത്തിൽ വരുമ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടെയുള്ള ചാറ്റിങ്ങും ഡേറ്റിങ്ങും അങ്ങനെയായിട്ട് വസതി ഇതിൽ നിന്നുള്ള വിമോചനം എന്ന് പറഞ്ഞ് തുടങ്ങി, പിന്നെ അതൊരു ഉല്ലാസ ബന്ധങ്ങളാകുന്നു. വിമോചന ബന്ധമായാലും ഉല്ലാസ ബന്ധമായാലും കുറെ കഴിയുമ്പം ഇത് പൊട്ടിത്തകരും. പൊട്ടിത്തകരുമ്പം തകർന്നതിൻ്റെ കുപ്പിച്ചില്ലുകൾ ഈ ബന്ധത്തിലല്ല വന്ന് വീഴുന്നതിനേക്കാൾ കൂടുതൽ അവരവരുടെ കുടുംബത്തിലാണ് വന്ന് വീഴുന്നത്, അത് ഏൽപ്പിക്കുന്ന മുറിവുകൾ. പക്ഷെ ഇതിലെല്ലാവരും ആത്മഹത്യയിലേക്ക് പോകുന്നില്ല. പിന്നെ ഈ 4 ഘടകങ്ങൾ കഴിഞ്ഞാൽ മാനസിക രോഗങ്ങളുടെ കാര്യമാണ് പ്രത്യേകം പറയേണ്ടത്. 4 മാനസിക രോഗങ്ങളാണ് ആത്മഹത്യക്ക് സാഹചര്യം ഒരുക്കുന്നത്. അത് വിഷാദ രോഗങ്ങൾ എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗമുണ്ട്, ഡിപ്രസീവ് ഡിസോർഡേഴ്സ്. 2, ചിത്തഭ്രമം, സൈക്കോസിസ്. മൂന്നാമത് വ്യക്തിത്വ വൈകല്യങ്ങൾ, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്ന് വെച്ചാൽ ഒരാളുടെ വ്യക്തിത്വം തന്നെ അപാകതയോടെ ഉള്ളതാണ്. അപ്പോൾ അവർക്ക് സ്ട്രെസ് ടോളറേറ്റ്

0: കിട്ടിയിട്ടുണ്ടാകാം. അപ്പോൾ ഈ ഡിപ്രഷൻ എന്ന് വെച്ചാൽ നമുക്കൊക്കെ അറിയാം എന്താണെന്ന്, ദുഃഖം പല കാരണങ്ങൾ കൊണ്ട് ദുഃഖം വരും, ഉറക്കം കുറയും, ഉന്മേഷം കുറയും, ജോലിക്ക് പോകാൻ താല്പര്യം കുറയും, വിശപ്പ് കുറയും, ചിലപ്പോൾ വിശപ്പ് കൂടും, ഇങ്ങനെയൊക്കെയുള്ള ചില വ്യത്യാസങ്ങൾ. പക്ഷെ അതിലൊരു ചെറിയ വിഭാഗത്തിന് ആത്മഹത്യയെ പറ്റിയുള്ള ചിന്തകൾ അത് ഇടയ്ക്കിടയ്ക്ക് വരും. ചിലപ്പോൾ ഒന്ന് രണ്ട് ആത്മഹത്യാ ശ്രമങ്ങളും ഇടയ്ക്ക് ഉണ്ടാകാറുണ്ട്. പക്ഷെ അത് പലപ്പോഴും മാരകമായ ആത്മഹത്യാ ശ്രമങ്ങളാകാറില്ല. പക്ഷേ ഏറ്റവും രൂക്ഷമായ ആത്മഹത്യാ പ്രവണത ഉണ്ടാക്കുന്ന, ഏറ്റവും മാരകമായ ആത്മഹത്യാ ശ്രമങ്ങൾക്ക് കാരണമാകുന്ന ഒരു രോഗമാണ് അതിഗൗരവതരത്തിലുള്ള വിഷാദ രോഗം. അതിനെ മേജർ ഡിപ്രസീവ് ഡിസോർഡർ എന്നാണ് പറയുന്നത്. ഇത് കണ്ടുപിടിക്കുന്നതിനും ചികിത്സിക്കുന്നതിനുമുള്ള സജീവമായ ഒരു പരിശ്രമം ആത്മഹത്യാ പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകേണ്ടതാണ്. ഈ മേജർ ഡിപ്രസീവ് ഡിസോർഡർ അതിവിഷാദ രോഗം ചികിത്സ ശരിക്കെടുത്തില്ലെങ്കിൽ അത് ബാധിച്ചവരിൽ 15% മുതൽ 45% വരെ ആളുകൾക്ക് ആത്മഹത്യയിലൂടെ ജീവഹാനി വരുന്നതാണ്. അതായത് ഒരു രോഗമായിട്ട് കണക്കാക്കിയാൽ അതിലെ മരണനിരക്കെന്ന് പറയുന്നത് ഒരു 15 മുതൽ 45% വരെയാണ്. നമ്മുടെ വൈദ്യശാസ്ത്രം മൊത്തം എടുത്താൽ 2% കൂടുതൽ മരണനിരക്കുള്ള രോഗങ്ങൾ വളരെ സീരിയസ് രോഗങ്ങളായിട്ടാണ് കാണുന്നത്. അവയ്ക്കെതിരെ ജാഗ്രത വേണം, സമർത്ഥമായ രോഗ നിർണയ സംവിധാനങ്ങൾ വേണം, കാര്യക്ഷമമായ ചികിത്സ വേണം. രണ്ടാമത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിന് ചികിത്സ ഉള്ള രോഗമാണ്. തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചാൽ ഏതാണ്ട് 75% പേരിൽ വരെ പൂർണ്ണമായ രോഗശമനവും അതിനുശേഷം ഒരു 10-15% പേരിൽ കാര്യമായ രോഗശമനവും ഉണ്ടാക്കാൻ പറ്റുന്ന വിഷാദ വിരുദ്ധ ഔഷധങ്ങളുണ്ട്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് ചികിത്സ എടുക്കണം, പ്രോപ്പറായിട്ട് എടുക്കണം. ഇനി മൂന്നാമത്തെ കാര്യം, ഇത് പലപ്പോഴും വിഷാദം മാത്രമായിട്ടല്ല ഈ രോഗം വരുന്നത്, അതിനോടനുബന്ധിച്ച് ധാരാളം ശാരീരിക ലക്ഷണങ്ങൾ, വിശപ്പില്ലായ്മ, ശരീരഭാരം നഷ്ടപ്പെടുക, ക്ഷീണം, അതിയായ ക്ഷീണം, ഉന്മേഷമില്ലായ്മ, തലവേദന, വയറുവേദന, ശരീരവേദനകൾ, ലൈംഗിക ശേഷി നഷ്ടപ്പെടുക, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് അതാത് ലക്ഷണങ്ങളനുസരിച്ചുള്ള ഡോക്ടർമാരെ കാണാൻ പോകും. അതായത് പ്രാഥമിക തലത്തിലെ ഡോക്ടർമാരെയും അല്ലെങ്കിൽ അതാത് സ്പെഷ്യലിസ്റ്റുകളെയും. പക്ഷെ നിർഭാഗ്യവശാൽ പല ഡോക്ടർമാർക്കും ഈ അതിവിഷാദ രോഗം മനസ്സിലാക്കാൻ കഴിയാറില്ല. കാരണം അതിനുള്ള ഒരു ട്രെയിനിങ് സമീപകാലത്താണ് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പോലും കിട്ടിത്തുടങ്ങിയത്. അപ്പോൾ അതിവിഷാദ രോഗം കണ്ടെത്തണം, കണ്ടെത്തിയാൽ പ്രോപ്പറായിട്ട് ചികിത്സിക്കണം. അപ്പോൾ അതിന് ഡോക്ടർമാരെയും നഴ്സുമാരെയും പ്രാഥമിക തലത്തിലെ ആരോഗ്യ പ്രവർത്തകരെയും സന്നദ്ധമാക്കുന്നതിനുള്ള ഒരു ട്രെയിനിങ് നൽകുക ആത്മഹത്യാ പ്രതിരോധത്തിൻ്റെ വളരെ ഫലപ്രദമായ മാർഗമാണ്. അതിനുവേണ്ടി ഉള്ള ശ്രമങ്ങൾ പല രാജ്യങ്ങളിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ആത്മഹത്യാ പ്രതിരോധ ദിനത്തിൽ നമ്മൾ കേരളത്തിലെ ആത്മഹത്യ അതൊരു നീറുന്ന സാമൂഹിക ദുരന്തമായിട്ട് നമ്മൾ കാണുമ്പോൾ, ആരോഗ്യ പ്രവർത്തകർക്ക് വളരെ പ്രാരംഭദശയിൽ തന്നെ അതിവിഷാദ രോഗവും ആത്മഹത്യാ പ്രവണതയും കണ്ടെത്തുന്നതിനുള്ള ഒരു പരിശീലനം കാര്യക്ഷമമായിട്ട് സംഘടിതമായിട്ട് നടത്തുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ആത്മഹത്യയുടെ അളവ് കുറയ്ക്കാൻ കഴിയും, അതിൻ്റെ ദുരന്തത്തിൽ നിന്ന് നമ്മുടെ സംസ്ഥാനത്തെ രക്ഷിക്കാൻ കഴിയും.
1: ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസറും മേധാവിയുമായിരുന്ന ഡോക്ടർ കെ എ കുമാർ. ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ. ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ മറ്റന്നാൾ ആരംഭിക്കുന്ന 18th ബ്രിക്സ് ഉച്ചകോടിയെ യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഞായറാഴ്ച അഭിസംബോധന ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രീലങ്കൻ പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യയുമായി കൊളംബോയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാജ വിത്തുകളിൽ നിന്നും കർഷകർക്ക് സംരക്ഷണം നൽകാനായി കേന്ദ്രം പുതിയ വിത്ത് നയം കൊണ്ടുവരും. കർഷക സംഘടനകളുമായി കേന്ദ്ര കൃഷിമന്ത്രി ഇന്ന് ചർച്ച നടത്തും. ആരോഗ്യമേഖലയിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളെ പ്രശംസിച്ച് ലോകാരോഗ്യ സംഘടന. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്ന് അവസാനിക്കും. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ന്യൂഡൽഹിയിൽ മറ്റന്നാൾ ആരംഭിക്കുന്ന 18th ബ്രിക്സ് ഉച്ചകോടിയെ യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഞായറാഴ്ച അഭിസംബോധന ചെയ്യും. ലോകത്തിലെ മാറുന്ന സാമ്പത്തിക രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതിൽ കൂട്ടായ്മയുടെ പങ്കിനെ അദ്ദേഹം പിന്തുണ

0: പരിശോധിക്കുമെന്ന് യു എൻ വക്താവ് അറിയിച്ചു. പ്രതിരോധ ശേഷി, നൂതന ആശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായുള്ള നിർമ്മിതി എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ഉച്ചകോടിയുടെ പ്രമേയം. സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് എന്നിവരുമായി ഗുട്ടറസ് ഉഭയകക്ഷി ചർച്ച നടത്തും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രീലങ്കൻ പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യയുമായി കൊളംബോയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വികസന സഹകരണത്തിനായിരുന്നു യോഗത്തിൽ മുൻഗണന നൽകിയത്. വിശദാംശങ്ങളിലേക്ക്.
1: വിവരസാങ്കേതിക വിദ്യ, അടിസ്ഥാന സൌകര്യ വികസനം, നവീകരണം, ഗവേഷണം എന്നീ മേഖലകളിലെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തി. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള പുരാതന നാഗരിക ബന്ധങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിൽ സുസ്ഥിരമായ ബന്ധമാണ് ഉള്ളതെന്നും മേഖലയിലെ സമാധാനത്തിനും സമൃദ്ധിക്കും ജനങ്ങളുടെ ക്ഷേമത്തിനുമായി ഇന്ത്യയും ശ്രീലങ്കയും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പ്രസ്താവിച്ചു. ശേഷി വികസനം ഉഭയകക്ഷി സഹകരണത്തിന്റെ ഒരു പ്രധാന ഘടകമാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഗുണനിലവാരമില്ലാത്ത വ്യാജ വിത്തുകൾ മൂലമുണ്ടാകുന്ന നഷ്ടങ്ങളിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കുന്നതിനായി കർശനമായ പുതിയ വിത്ത് നിയമം കൊണ്ടുവരാൻ സർക്കാർ ഒരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ന്യൂഡൽഹിയിൽ രാജ്യത്തെ പ്രധാന കർഷക സംഘടനകളുടെ നേതാക്കളുമായി ചർച്ച നടത്തും. കർഷകരുടെ അനുഭവങ്ങളും നിർദ്ദേശങ്ങളും ആശങ്കകളും വിത്ത് നിയമത്തിന്റെ കരടിൽ ഉൾപ്പെടുത്തുകയാണ് ചർച്ചയുടെ ലക്ഷ്യമെന്ന് കൃഷി മന്ത്രാലയം അറിയിച്ചു. മുംബൈയിൽ നടക്കുന്ന ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിനെ കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ അഭിസംബോധന ചെയ്യും. സമ്മേളനത്തിന്റെ മൂന്നാം ദിവസമായ ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്ന കണക്ടഡ് ഇന്ത്യ, എംപവേർഡ് ഫിനാൻസ്, ബിൽഡിംഗ് ട്രസ്റ്റഡ് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ദി എഐ എക്കോണമി എന്ന വിഷയത്തിലെ പ്രത്യേക സെഷനിലാണ് അദ്ദേഹം സംസാരിക്കുക. 35 ടൺ രക്ഷാ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യൻ വ്യോമസേനയുടെ എട്ടാമത്തെ വിമാനം നേപ്പാളിലെത്തി. അതിനിടെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1365 ഉയർന്നു. കാണാതായ 5000-ത്തിലധികം പേർക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഈ മാസം 28 ഉപതെരഞ്ഞെടുപ്പ് നടക്കും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിവരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. 14-ാം തീയതിയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. വിവിധ ജില്ലകളിലായി 3 മുനിസിപ്പൽ വാർഡുകളിലും 7 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിലും 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തമിഴ്നാട്ടിൽ മധുരാന്തകം, ധാരാപുരം നിയമസഭാ സംവരണ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് അടുത്ത മാസം 6 നടക്കും. ഇതു സംബന്ധിച്ച വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. ഈ മാസം 16 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി 19. 3 ദിവസമായി തുടരുന്ന കനത്ത ചൂടിനുശേഷം കേരളത്തിൽ ഇന്ന് മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെയും മറ്റന്നാളും 4 ജില്ലകളിൽ മഞ്ഞജാഗ്രതയാണ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശത്ത് നാളെ രാവിലെ വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8 കളി. രണ്ടാം സെമിയിൽ നാളെ പാകിസ്ഥാനും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഞായറാഴ്ചയാണ് ഫൈനൽ. ചൈനയിൽ നടക്കുന്ന ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കിയിൽ ചൈനീസ് തായ്പേയെ 15-0 തകർത്ത് ഇന്ത്യൻ പുരുഷ ടീം സെമിഫൈനലിൽ. 10 പോയിന്റുമായി ഇന്ത്യ പൂൾ എയിൽ 1-ാം സ്ഥാനത്തെത്തി. മാതൃശിശു ആരോഗ്യത്തിലും പകർച്ചവ്യാധിയേതര രോഗപ്രതിരോധത്തിലും ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളെ പ്രശംസിച്ച് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥനോം ഗബ്രിയേസസ്. തിമോർ ലെസ്റ്റയിലെ ദില്ലിയിൽ നടന്ന മേഖലാ സമിതി യോഗത്തിനിടെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. വിശദാംശങ്ങളിലേക്ക്.
1: 160,000 ആയുഷ്മാൻ ആരോഗ്യ മന്ദിറുകളിലൂടെ പ്രമേഹം, അർബുദം, രക്തസമ്മർദ്ദം എന്നിവയുടെ പ്രാഥമിക പരിശോധനകൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിനെയും ആശാപ്രവർത്തകരുടെ സേവനത്തെയും ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ പ്രശംസിച്ചു. പ്രതിരോധ കുത്തിവയ്പ് വ്യാപിപ്പിച്ചതും ആശുപത്രി പ്രസവങ്ങൾ 78% നിന്ന് 93% ഉയർന്നതും മാതൃശിശു മരണനിരക്ക് കുറയ്ക്കാൻ സഹായിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി. ക്ഷയരോഗ നിർമ്മാർജ്ജനം, ഔഷധ നിയന്ത്രണം, പരമ്പരാഗത വൈദ്യശാസ്ത്രം, ലോകാരോഗ്യ സംഘടനയുടെ മഹാമാരി പ്രതിരോധ കരാർ എന്നിവയും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: റഷ്യയും യുക്രൈനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ വരും ആഴ്ചകളിൽ വഴി തെളിയുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള സംഭാഷണത്തെ തുടർന്ന് കീവിലും മോസ്കോയിലും ചർച്ചകൾ നടന്നു. ഏതൊരു കരാറിനും റഷ്യയുടെയും യുക്രൈന്റെയും പൂർണ്ണ സമ്മതം അനിവാര്യമാണെന്നും റൂബിയോ കൂട്ടിച്ചേർത്തു.

0: അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി. ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള നിയന്ത്രിത മേഖലയ്ക്ക് സമീപം 2 US നാവികസേനാ കപ്പലുകളെയും 8 എണ്ണ ടാങ്കറുകളെയും ആക്രമിച്ചതായി ഇറാൻ വ്യക്തമാക്കി. 5 ഇറാനിയൻ എണ്ണ ടാങ്കറുകൾ തകർത്തതായി അമേരിക്കയും അറിയിച്ചു. അമേരിക്ക ഇറാൻ സംഘർഷം മൂർച്ഛിച്ചതോടെ ആഗോള എണ്ണവിലയിലും വൻ വർധന രേഖപ്പെടുത്തി. സാധാരണ പാസ്പോർട്ടുള്ള ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് വിസ ഇളവ് അനുവദിച്ച് തായ്ലന്റ് ആഭ്യന്തര മന്ത്രാലയം. ഈ മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഇളവിന്റെ ഭാഗമായി ഇന്ത്യൻ പൌരന്മാർക്ക് 30 ദിവസം വരെ തായ്ലന്റിൽ വിസ ഇല്ലാതെ തങ്ങാനാകും. വെസ്റ്റ് ബാങ്ക് നയങ്ങൾക്കെതിരെ ആഗോള വിമർശനം ശക്തമാകുന്നതിനിടെ ഇസ്രായേൽ സ്ലൊവേനിയയിൽ ആദ്യ എംബസി തുറന്നു. ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാർ പങ്കെടുത്ത ചടങ്ങിനിടെ എംബസി അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് പലസ്തീൻ അനുകൂലികൾ പുറത്ത് പ്രതിഷേധിച്ചു. നേരത്തെ പലസ്തീനെ രാജ്യമായി അംഗീകരിക്കുകയും ഇസ്രായേലിനുമേൽ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്ത രാജ്യമാണ് സ്ലൊവേനിയ. പശ്ചിമേഷ്യയിൽ US ഇറാൻ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ ഇറാന്റെ തീരദേശങ്ങളിലും സൌദി അറേബ്യയിലെ തായിഫിലും ശക്തമായ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തു. US ഇടക്കാല തെരഞ്ഞെടുപ്പിന് ശേഷം ഇറാനുമായുള്ള യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. അതേസമയം ഹൂതികൾ ഇറാന്റെ നിഴൽ സംഘമാണെന്ന US ആരോപണം ഇറാൻ തള്ളി. മേഖലയിലെ അസ്ഥിരതയ്ക്ക് കാരണം അമേരിക്കയുടെ സൈനിക ഇടപെടലാണെന്നും ടെഹ്റാൻ കുറ്റപ്പെടുത്തി. ഫിലിപ്പീൻസിലെ പലാവൻ പ്രവിശ്യയ്ക്ക് സമീപം യാത്രാ ബോട്ടിലുണ്ടായ തീപിടുത്തത്തിൽ 5 പേർ മരിച്ചു. 86 പേരെ കാണാതായി. പ്രസിദ്ധ വിനോദസഞ്ചാര കേന്ദ്രമായ കൊറോണിലേക്ക് 134 യാത്രക്കാരുമായി പോവുകയായിരുന്ന ബോട്ടിനാണ് തീപിടിച്ചത്. 43 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. കാണാതായവർക്കായി കോസ്റ്റ്ഗാർഡിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുകയാണ്. ഇറാനെ ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ കൌൺസിലിന്റെ പരിഗണനയ്ക്ക് വിട്ട് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി. വെളിപ്പെടുത്താത്ത കേന്ദ്രങ്ങളിൽ കണ്ടെത്തിയ യുറേനിയം അവശിഷ്ടങ്ങളെക്കുറിച്ചുള്ള ദീർഘകാല അന്വേഷണവുമായി സഹകരിക്കുന്നതിൽ ടെഹ്റാൻ പരാജയപ്പെട്ടതിനെ തുടർന്നാണിത്. 20 വർഷത്തിനിടെ ആദ്യമായാണ് ഇറാനെതിരെ ഈ നടപടി. ഒഡീഷയിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അസം, മേഘാലയ, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറം, ത്രിപുര, പശ്ചിമബംഗാളിലെ ഗംഗാ സമതല മേഖല, ബീഹാർ, ഝാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, കേരള, മാഹി, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ അടുത്ത 2 ദിവസം ശക്തമായ മഴ തുടരുമെന്നും മുന്നറിയിപ്പ്. കേന്ദ്ര സഹമന്ത്രി BL വർമ്മ ചൈനയിലെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിന്റെ സദേൺ റീജിയണൽ ലബോറട്ടറി സന്ദർശിച്ചു. BIS ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം അവരുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചു. ഗുണമേന്മയുള്ളതും സുരക്ഷിതവുമായ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിൽ BIS സുപ്രധാന പങ്കുവഹിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. സ്വർണ്ണ വെള്ളി ആഭരണങ്ങളും കരകൌശല വസ്തുക്കളിലും BIS ഏർപ്പെടുത്തിയിട്ടുള്ള ഹാൾമാർക്കിംഗ് സംവിധാനം ലോഹങ്ങളുടെ ആധികാരികത ഉറപ്പാക്കുന്നതായും മന്ത്രി പറഞ്ഞു. ഗുജറാത്തിൽ തലസ്ഥാനമായ ഗാന്ധിനഗറിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണ് കുടുങ്ങിയ 15 തൊഴിലാളികളെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. വാണിജ്യ കെട്ടിടത്തിന്റെ നിർമ്മാണ സ്ഥലത്ത് ഇന്നലെ വൈകിട്ടോടെയാണ് അപകടമുണ്ടായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിൽ മറ്റന്നാൾ ആരംഭിക്കുന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയെ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഞായറാഴ്ച അഭിസംബോധന ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രീലങ്കൻ പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യയുമായി കൊളംബോയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാജ വിത്തുകളിൽ നിന്നും കർഷകർക്ക് സംരക്ഷണം നൽകാനായി കേന്ദ്രം പുതിയ വിത്ത് നയം കൊണ്ടുവരും. കർഷക സംഘടനകളുമായി കേന്ദ്ര കൃഷിമന്ത്രി ഇന്ന് ചർച്ച നടത്തും. ആരോഗ്യമേഖലയിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളെ പ്രശംസിച്ച് ലോകാരോഗ്യ സംഘടന. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി സമയം 1:00. പ്രിയ ശ്രോതാക്കളെ, ഒരു വട്ടം കൂടിയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു വട്ടം കൂടിയിൽ 1980 മുതൽ 2010 വരെയുള്ള ചില ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങൾ നമുക്ക് ആസ്വദിക്കാം. ആദ്യം നമുക്ക് പ്രകടനം എന്ന ചിത്രത്തിനു വേണ്ടി പൂജൽ ഖാദർ രചിച്ച് ദേവരാജൻ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5000 വിജയികൾക്ക് സമ്മാനങ്ങളും.
1: പിട്ടപ്പള്ളി ഏജൻസീസ്.
2: ഒരു വട്ടം കൂടിയലിനെ 1996 പുറത്തിറങ്ങിയ ഭൂപതി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം നൽകിയിരിക്കുന്നത് SP വെങ്കടേഷ്. ഗായകർ യേശുദാസും സുജാതയും.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ഒ എൻ വി രചിച്ച് വിദ്യാധരൻ സംഗീതം നൽകി. അരുന്ധതി പാടിയ ഗാനമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്, ചിത്രം ഉത്തരം.
1: ഇൻസുലിൻ ഇനി ദിവസേന ഉപയോഗിക്കേണ്ടതില്ല. ആഴ്ചയിലൊരിക്കൽ ഉപയോഗിക്കാവുന്ന ഇൻസുലിൻ മരുന്നിനെക്കുറിച്ച് ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ് സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
0: ഒരു വട്ടം കൂടി ഇനി നമുക്ക് എം കെ അർജുനന്റെ സംഗീതത്തിൽ കൃഷ്ണചന്ദ്രനും ലതികയും പാടിയ ഒരു ഗാനം കേൾക്കാം, മകളെ മാപ്പ് തരൂ. ഈ ചിത്രത്തിനുവേണ്ടി പൂജൽ ഖാദറാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്.

0: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ, കൂടെ പഠിച്ചാലോ?
2: ഹാപ്പി
0: ബർത്ത്ഡേ ടു യു.
2: ഓ താങ്ക് യു.
0: ഹലോ,
1: എന്റെ ദൈവം, ഇതാര്? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ലേ. ആരാ ഇത്?
3: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതു.
4: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
3: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
4: 8281-4203-05.
3: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ, 10 മണിക്ക്.
5: ഒരുവട്ടം കൂടി തുടരുന്നു. രാജാമണിയുടെ സംഗീതത്തിൽ ചിത്രയും ബേബി രൂപയും പാടിയ ഗാനം ഇനി കേൾക്കാം. ഇത് ഒരു തുടക്കം മാത്രം എന്ന ചിത്രത്തിനു വേണ്ടി വാസനാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്.

0: സദാനന്ദന്റെ സമയം. ഈ ചിത്രത്തിനു വേണ്ടി മോഹൻ സിത്താരയുടെ സംഗീതത്തിൽ വിധു പ്രതാപും മഹാദേവനും പാടിയ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: ഒരുവട്ടം കൂടിയിൽ അടുത്ത ഗാനം പി ഭാസ്കരൻ രചിച്ച ദേവരാജൻ സംഗീതം നൽകി യേശുദാസ് പാടിയതാണ്. ചിത്രം കൊച്ചു തെമ്മാടി.

0: പ്രിയ ശ്രോതാക്കളെ, 1980 മുതൽ 2010 വരെയുള്ള ചില ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ഒരു വട്ടം കൂടിയിലൂടെ നാം ഇപ്പോൾ ആസ്വദിച്ചത്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 3 മണിക്ക് ഗാനോപഹാരത്തിലൂടെ കേൾക്കാം. ഇപ്പോൾ മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലെ.
1: ഗുഡ് ആഫ്റ്റർനൂൺ, ദിസ് ഈസ് ആകാശവാണി ആൻഡ് ഐ ആം വത്സ വില്യംസ് വിത്ത് മിഡ് ഡേ ന്യൂസ്. ദ ഹെഡ്ലൈൻസ്. Prime Minister Narendra Modi meets philanthropist Prince Rahim Agha Khan V in New Delhi, discusses partnership in healthcare, rural development, youth and women's empowerment. WHO chief Dr. Tedros Adhanom Ghebreyesus praises India's significant health gains in maternal and child care and non-communicable diseases. Brent crude oil prices continue to trade above $100 per barrel as Iran-US conflict intensifies. Weather Department issues red alert for heavy to very heavy rainfall in Odisha today. And in cricket, India to take on Bangladesh in semi-final of Women's Asia Cup in Dubai this evening. Prime Minister Narendra Modi today met eminent philanthropist Prince Rahim Agha Khan V in New Delhi. In a social media post, Mr. Modi said he fondly recalled the late Agha Khan IV and his enduring contributions to development efforts. The Prime Minister said they discussed ways to further strengthen India's partnership with the Agha Khan Development Network in healthcare, agriculture, rural development, youth and women's empowerment. External Affairs Minister Dr. S. Jaishankar also met eminent philanthropist and 50th Imam of the Ismaili community, Prince Rahim Agha Khan V in New Delhi. In a social media post, Dr. Jaishankar said they discussed the impactful work in social development and heritage preservation.

ആകാശവാണി മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി തുടർ നാടകം 14 രചന അരുൺ നായർ ശബ്ദം നൽകുന്നവർ ശോഭി തിലകൻ പി കെ രവി കയ്യൂർ സത്യൻ മനോജ് പിള്ള എസ് രാജേന്ദ്രൻ പൂജപ്പുര സംവിധാനം റൂബി ബാബു

0: സാർ, എനിക്ക് മനസ്സിലാകാത്ത മറ്റൊരു കാര്യമുണ്ട്. അയാളുടെ സ്യൂട്ട് കേസ്, സർവ സാധനങ്ങളും പൊതിഞ്ഞു കിട്ടി ഉള്ളിൽ വെച്ച ആ പെട്ടി അതെങ്ങനെ അവിടെ എത്തി? സ്വാമി തന്നെ കൊണ്ടുവന്നതാകണം, അല്ലാതെ വേറെ ഓപ്ഷൻസ് ഇല്ല. അതിനർത്ഥം അയാൾ സ്ഥലം വിടുകയായിരുന്നു എന്നല്ലേ? അയാൾ താമസിച്ചിരുന്ന മുറി പൂർണ്ണമായി ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. രായ്ക്ക് രാമാനം ആരുടെയും കണ്ണിൽപ്പെടാതെ, ആരോടും മാഷിനോട് പോലും ഒന്നും പറയുക പോലും ചെയ്യാതെ പിന്നാമ്പുറത്തുകൂടി മുങ്ങേണ്ട കാര്യമുണ്ടായി അയാൾക്ക്. സാർ, ഈ സ്വാമിയും ആളത്ര ശരിയല്ലായിരുന്നു എന്നെനിക്ക് തോന്നിപ്പോകുന്നു. എന്തൊക്കെയോ ദുരൂഹതകൾ അയാളെ ചുറ്റിപ്പറ്റിയുണ്ട്. ആളെ ശരിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല.
1: അതെ അതെ, മനസ്സിലാവാത്ത കാര്യങ്ങൾ ഒരുപാടുണ്ട് ജയരാജ്. എന്തായാലും കുറച്ച്

0: ദിവസത്തേക്ക് എല്ലാവരുടെയും ഉറക്കം കെടുന്ന ലക്ഷണമുണ്ട്. അല്ല, ഞാൻ ആലോചിക്കുന്നത് ഇത്ര കൃത്യമായി പ്ലാൻ ചെയ്ത് കാത്തിരുന്ന കൊല്ലാൻ മാത്രം അയാളുടെ ശത്രുതയുള്ള ആരുണ്ട് ഈ നാട്ടിൽ? ഒരു മാസം മുമ്പ് മാത്രം ഇവിടെ വന്നു. അറിഞ്ഞിടത്തോളം ആരുമായും ഒരു ബന്ധവുമില്ലാത്ത അയാളെ കൊല്ലാൻ ഇവിടെ ആർക്കെന്ത് റീസൺ? ഇനിയൊരു പക്ഷേ അന്ന് അമ്പല ഓഫീസിൽ കയറിയ കള്ളൻ സ്വാമി അവനെ തിരിച്ചറിഞ്ഞു കാണും എന്നോ മറ്റോ ഭയന്ന്.
1: ഇല്ല സാർ, അങ്ങനെ കരുതാൻ വയ്യ. കള്ളൻ ഇതുവരെ രക്ഷപ്പെട്ടു നിൽക്കുകയാണോ? അവൻ പുറംനാട്ടുകാരനാണെങ്കിൽ അവനെ സ്വാമി തിരിച്ചറിഞ്ഞു കാണാമെന്ന പേടി അവനുണ്ടാകില്ല. അല്ല, കള്ളൻ ഈ നാട്ടുകാരൻ തന്നെയാണെങ്കിൽ ആ രാത്രി സ്വാമി മോഷ്ടാവിന്റെ മുഖം കണ്ടില്ല എന്ന യാഥാർത്ഥ്യം ഇവിടെ എല്ലാവർക്കും അറിയാം. ഇല്ല സാർ, ഈ രണ്ട് സംഭവങ്ങളും തമ്മിൽ ഒരു ബന്ധവും കാണുന്നില്ല.
0: അപ്പോൾ പിന്നെ ഈ നാട്ടിൽ അയാളെ കൊല്ലാനും വേണ്ടി വിരോധം ആർക്കായിരുന്നു ഇയാളോട്?
1: സാർ, കൊന്നത് ഈ നാട്ടുകാരൻ തന്നെ ആയിരിക്കണമെന്നില്ലല്ലോ.
0: ഓ,
1: മറ്റാരെങ്കിലും ആണെങ്കിലോ? എന്റെ സംശയം, നമ്മളിവിടെ കണ്ടതിനുമപ്പുറം ഒരു കഥ സ്വാമി എന്ന് പറയുന്ന മനുഷ്യനുണ്ടായിരുന്നു. എ ബാക്ക് സ്റ്റോറി. അതുമായി ബന്ധപ്പെട്ടായിക്കൂടെ ഈ സംഭവം. ഞാൻ പറഞ്ഞില്ലേ സാർ, അയാൾ ആളത്ര ശരിയല്ലായിരുന്നു എന്ന് തോന്നുന്നു. അയാളുടെ യാഥാർത്ഥ്യം ആർക്കും അറിയില്ല. ഇനി അങ്ങോട്ട് അറിയാനും പോകുന്നില്ല. അയാളെക്കുറിച്ച് എന്തെങ്കിലും സൂചന ഒരുപക്ഷെ അയാളുടെ പെട്ടിയിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ടായിരുന്നു. ഇപ്പോൾ അതും ഇല്ലാതായിരിക്കുന്നു. അയാളോടൊപ്പം അയാളുടെ യാഥാർത്ഥ്യവും അയാളുടെ കഥയും ചാരമായി. ആരായിരുന്നു അയാൾ? ആര് എന്തിനയാളെ കൊന്നു?
0: അന്വേഷണത്തിൻ്റെ ഗതി അങ്ങോട്ടേക്കാക്കാം നമുക്ക്. തൽക്കാലം ഇതിന് പ്രചാരം കൊടുക്കണ്ട. കൊലയാളി അടുത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവൻ വിരണ്ടോളും, നമ്മുടെ കൈ കിട്ടില്ല. അതുമല്ല, നാട്ടുകാരെയും പേടിപ്പിക്കണ്ട. ഫോർ ദ ടൈം ബീയിങ്, ലെറ്റ് ദി സൂയിസൈഡ് തിയറി കണ്ടിന്യൂ. കിട്ടിയിട്ടുള്ള മൊഴികൾ ഒന്നുകൂടി അനലൈസ് ചെയ്യുക. എന്തെങ്കിലും സംശയം തോന്നിയാൽ കൂടുതൽ ചോദ്യം ചെയ്യൽ വേണം. ആരോ എവിടെയോ കള്ളം പറഞ്ഞിട്ടുണ്ട്. തന്നെ പോലെ സൂക്ഷ്മബുദ്ധിയുള്ള ഒരു ഓഫീസർക്ക് അത് കണ്ടുപിടിക്കാൻ പ്രയാസമുണ്ടാവില്ല.
1: താങ്ക് യു സാർ. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന മുഴുവൻ സമയവും അയാൾ അമ്പലപ്പറമ്പിലെ മുറിയിലായിരുന്നല്ലോ കഴിഞ്ഞത്. അതുകൊണ്ട് അമ്പലക്കമ്മിറ്റിയിലെ പ്രധാനികളെ കണ്ട് ഒന്നുകൂടി സംസാരിക്കാൻ ഞാൻ ഭാസ്കരൻ നായരോട് പറഞ്ഞിരുന്നു. എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു.
0: ശരിയെടോ, ഞാൻ വീട്ടിലൊന്ന് പോയിട്ട് വരാം. പനി വീണ്ടും കൂടുന്നതുപോലെ, ക്ഷീണവും. ഒന്ന് പോയി റെസ്റ്റ് എടുക്കട്ടെ. അത്യാവശ്യമൊന്നുമില്ലെങ്കിൽ നമുക്ക് രാവിലെ കാണാം. ഉച്ച മുതൽ ശോഭയ്ക്ക് നല്ല സുഖമില്ല, അവളെയും നോക്കണം. തൽക്കാലം ഞാൻ നിൽക്കേണ്ട കാര്യമുണ്ടോ ജയരാജ്?
1: ഏയ്, ഇല്ല സാർ, പോയിക്കോളൂ. ഞാനെന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവും. ജോണി എത്തിയിട്ട് ഞാനൊന്ന് പോയി കുളിച്ചു വരാം സാർ.
0: ശരി ശരി, താനും ഒന്ന് വിശ്രമിക്കാൻ നോക്ക്. രാവിലെ തുടങ്ങിയതല്ലേ. എന്താവശ്യമുണ്ടെങ്കിലും അസുഖമാണെന്ന് നോക്കണ്ട, എന്നെ വിളിക്കണം. വീട്ടിലെത്തിയിട്ട് DYSP സാറിനെ കാര്യങ്ങൾ ഞാൻ വിളിച്ചറിയിച്ചോളാം. ശരിയെടോ, ഞാൻ ഇറങ്ങുന്നു
1: സാർ.
2: അനൂപേ.
3: ആ സാർ.
2: എനിക്കൊരു ഊണ് കൊണ്ടുവരാൻ പറയാം അബുവിനോട്.
3: ആ,
2: നല്ല വിശപ്പ്. അതുവരെ ഞാനൊന്ന് ചെറുതായി മയങ്ങട്ടെ.
3: ശരി സാർ.

0: സാർ, ഉറക്കമായിരുന്നോ സാർ?
1: ഇല്ല ഭാസ്കരേട്ടാ, ഞാൻ വെറുതെ ഒന്ന് കണ്ണടച്ച്. ചേട്ടനെ പോയെത്തി?
0: ഇപ്പൊ വന്നതേ ഉള്ളൂ സാർ.
1: എന്തായി പോയിട്ട്?
0: ഒരു ചെറിയ തുമ്പ് കിട്ടിയിട്ടുണ്ട് സാർ.
1: മാഷേ, നമ്പ്യാർ മാഷേ.
2: അഗാധ ചിന്തകളിൽ മുഴുകി തന്റെ മുറിയിലിരിക്കുകയായിരുന്ന നരേന്ദ്രൻ നമ്പ്യാർ എഴുന്നേറ്റ് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. അരണ്ട് വെളിച്ചത്തിൽ ഗേറ്റിനപ്പുറത്ത് ആരൊക്കെയോ നിൽക്കുന്നത് മാഷ് കണ്ടു.

0: അയാൾ മുറിയിൽ നിന്നും പുറത്തിറങ്ങി. പൂജ ഉണർന്നു. അയാൾ അവളുടെ മുറിക്ക് പുറത്തു നിന്ന് ശ്രദ്ധിച്ചു. ഇല്ല, നല്ല ഉറക്കം തന്നെ. പാവം, ഇന്നലെ അവൾ ഉറങ്ങിയിട്ടേയില്ല. എന്തൊരാഘാതമാണ് ആ കുഞ്ഞിന് ഇന്നലത്തെ രാത്രി ഏൽപ്പിച്ചത്! അതിൽ നിന്നും പൂർണ്ണമായി എന്നവൾ വിമുക്തയാകും. കഷ്ടം, അമ്മയെപ്പോലെ മകളും.
1: മാഷേ, ഒന്ന് വരൂ.
0: മുൻവശത്തെ കതക് തുറന്ന് നമ്പ്യാർ വരാന്തയിലേക്ക് ഇറങ്ങി. മുറ്റത്തെ വിളക്ക് അയാൾ തെളിയിച്ചു. കണ്ണടയില്ലാത്തതുകൊണ്ട് ഗേറ്റിനപ്പുറത്തെ രൂപങ്ങൾ ഇപ്പോഴും മൂടൽ മഞ്ഞിനപ്പുറത്തെന്ന പോലെ. ഹോ, തന്റെ കണ്ണട! അത്! നമ്പ്യാർ മുറ്റത്തേക്ക് ഇറങ്ങി. റോഡിൽ ഏതോ ഒരു വണ്ടി പോലെ. ആരായിരിക്കും വണ്ടിയിൽ വന്നത്? തുളസിത്തറയുടെ അടുത്തെത്തിയപ്പോൾ മാഷ നിന്നു. നേരത്തെ കേട്ട ശബ്ദം പരിചയമുള്ളതാണോ?
2: ആരാ അത്?
1: ഞാനാ മാഷേ, എസ് ഐ ജയരാജ്.
2: ഈശ്വരാ, മനസ്സുമല്ലാതെ പിടയ്ക്കുന്നല്ലോ. രണ്ട് പോലീസുകാർ വന്ന് വൈകിട്ട് പോയതല്ലേ ഉള്ളൂ. പിന്നെന്താ ഇത്ര പെട്ടെന്ന് വീണ്ടും? ഇവർക്കെന്തെങ്കിലും സംശയം?
3: സാറോ, എന്താ ഈ നേരത്ത്? ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഗേറ്റ് ഇപ്പൊ തുറന്നു തരാം. വാ വാ, വരൂ.
1: നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ മാഷിനോടൊന്ന് സംസാരിച്ചിട്ട് വരാം. നമുക്കിവിടെ വരാന്തയിലിരിക്കാം മാഷേ. പൂജ ഇവിടെ ഉറക്കമാണോ?
2: അതെ സാർ, ഉറക്കമാണ്.
1: ഇവിടെ നടന്നൊക്കെ മാഷ് അറിഞ്ഞതാണല്ലോ. അതിനെക്കുറിച്ച് സംസാരിക്കാനാ ഞാൻ വന്നത്.
2: അല്ല, വൈകിട്ട് ഭാസ്കരൻ നായരും മറ്റൊരു പോലീസുകാരനും വന്നതാണല്ലോ. എല്ലാം ചോദിച്ചു പോയതാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു ഈ സംഭവത്തെക്കുറിച്ചെന്ന്. മാത്രമല്ല, ആ മനുഷ്യനെ പറ്റിയും എനിക്ക് കാര്യമായി ഒന്നും അറിയില്ല എന്ന്. പിന്നെന്താ ഇപ്പോ?
1: പറഞ്ഞിരുന്നു, എന്നാലും മാഷിന് വെറുതെ ഒന്ന് കണ്ടുകളയാന്ന് കരുതി. ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പോയേക്കാം.
2: ഏയ്, അതല്ല, ഇത്ര പെട്ടെന്ന് വീണ്ടും വന്നുകൊണ്ട് ചോദിച്ച. പറയൂ, എന്താ സംസാരിക്കാൻ വേണ്ടെന്ന് പറഞ്ഞത്?
1: മാഷ് ഇന്നലെ എപ്പോഴെങ്കിലും പുഴക്കരയിൽ ആ സംഭവം നടന്നതിന്റെ അടുത്ത് പോയിരുന്നോ?
2: ഈശ്വരാ, ഇന്നലെയോ? ഇല്ല, ഇന്നലെ ഞാൻ ആ വശത്തേക്ക് പോയതേയില്ല, ഇന്നുമില്ല. ഉത്സവ പരിപാടികളുടെ തിരക്കുമായി ഞാൻ ഇന്നലെ അമ്പലപരിസരത്ത് തന്നെയായിരുന്നു. ഇടയ്ക്കൊന്ന് വീട്ടിൽ വന്ന് പോയതല്ലാതെ ഇല്ല, പുഴവക്കത്തേക്ക് ഞാൻ പോയതേയില്ല. എന്താ സാർ ചോദിച്ചത്?
1: ഏയ്, വെറുതെ. ഇന്നലെ രാത്രിയിലും പോയില്ല.
2: ഭഗവാനെ രക്ഷിക്കണേ.
4: മിന്നാമിന്നികൾ, വെളിച്ചം കാട്ടിയ വഴി, തുടർ നാടകം 14 ഭാഗം സമാപിക്കുന്നു. രചന: അരുൺ നായർ. സംവിധാനം: റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: സൂത്രധാരൻ ശോഭി തിലകൻ, നരേന്ദ്രൻ മാഷ്, പി കെ രവി, സർക്കിൾ ഇൻസ്പെക്ടർ ജോയ് സെബാസ്റ്റ്യൻ, കയ്യൂർ സത്യൻ, എസ് ഐ ജയരാജ്, മനോജ് പിള്ള, ഭാസ്കരൻ നായർ, എസ് രാജേന്ദ്രൻ പൂജപ്പുര. സംവിധാന സഹായം: വി എൻ ദീപ, ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിൻ്റെ 15 ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15

ഇൻസുലിൻ ഇനി ദിവസേന ഉപയോഗിക്കേണ്ടതില്ല. ആഴ്ചയിലൊരിക്കൽ ഉപയോഗിക്കാവുന്ന ഇൻസുലിൻ മരുന്നിനെക്കുറിച്ച് ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ് സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: എന്തൊരു ചൂടാ.
1: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പിള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5000 വിജയികൾക്ക് സമ്മാനങ്ങളും.
0: പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.

0: ഇന്ന് വൈകുന്നേരം 6:50 കിസാൻ വാണി. ഇതിൽ ജൈവ കള നിയന്ത്രണത്തെക്കുറിച്ച് ഡോക്ടർ ഷീജ കെ രാജ് സംസാരിക്കുന്നു. രാത്രി 7:35 മുതൽ ഏഷ്യാകപ്പ് വനിതാ T20 ക്രിക്കറ്റ് ടൂർണമെന്റ് 2026 ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന 1-ാം സെമിഫൈനൽ മത്സരത്തിന്റെ തത്സമയ വിവരണം ഉണ്ടായിരിക്കുന്നതാണ് ഇന്ന് രാത്രി 7:35 മുതൽ.
1: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

ആകാശവാണി സമയം ഇപ്പോൾ 3 മണി. പ്രിയ ശ്രോതാക്കളെ, ഗാനോപഹാരത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ആദ്യ ഗാനം ഇനിയെങ്കിലും എന്ന ചിത്രത്തിലേതാണ്. പാടിയത് ജയചന്ദ്രനും വാണി ജയറാമും സംഘവും. ഈ ഗാനത്തിന്റെ രചന യൂസഫ് അലി കേച്ചേരി, സംഗീതം നൽകിയത് ശ്യാം.

0: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പറ്റാറല്ലോ. ആണോ?
2: ഇതാരാ വിളിക്കുന്നത്?
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: ഓ, താങ്ക് യു.
0: ഹലോ,
1: എന്റെ ദൈവം, ഇതാര്? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
0: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതു.
3: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയയ്ക്കാം. നമ്പർ
3: 8281420305.
0: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ, 10 മണിക്ക്.
4: ഗാനോപഹാരത്തിലിനി ഉർവശി ഭാരതി. ഈ ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗാനരചന തിക്കുറിശി, സംഗീതം ദക്ഷിണാമൂർത്തി, ഗായകൻ യേശുദാസ്.

കൈതപ്രത്തിന്റെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകി. വിജയ് യേശുദാസും രാധിക തിലകും പാടിയ ഗാനമാണെടുത്തത്. ചിത്രം അമ്മക്കിളിക്കൂട്.

സുജാത ഈ ചിത്രത്തിലെ ഗാനമാണ്. ഇനി ഗാനോപഹാരത്തിൽ പാടിയത് യേശുദാസ്. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം നൽകിയത് രവീന്ദ്ര ജെയിൻ.

അടുക്കള രഹസ്യം അങ്ങാടിപ്പാട്ട്. ഈ ചിത്രത്തിനുവേണ്ടി വിൽസൺ സംഗീതം നൽകി എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണിത്. ഈ ഗാനത്തിന്റെ രചന ബിച്ചു തിരുമല.

0: ഇൻസുലിൻ ഇനി ദിവസേന ഉപയോഗിക്കേണ്ടതില്ല. ആഴ്ചയിലൊരിക്കൽ ഉപയോഗിക്കാവുന്ന ഇൻസുലിൻ മരുന്നിനെ കുറിച്ച് ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ് സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: കെ രാഘവന്റെ സംഗീതത്തിൽ യേശുദാസും അരുന്ധതിയും പാടിയ ഒരു ഗാനം ഇനി കേൾക്കാം. ദേവദാസ് എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരനാണ് ഗാനം രചിച്ചിട്ടുള്ളത്.

ഗാനോപഹാരത്തിലിനി പ്രേം പൂജാരി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന ഒ എൻ വി, സംഗീതം നൽകിയത് ഉത്തം സിംഗ്, പാടിയത് യേശുദാസ്.

സുശീലയും യേശുദാസും പാടിയ ഗാനം ഇനി കേൾക്കാം. സൂസി എന്ന ചിത്രത്തിനു വേണ്ടി വയലാറാണ് ഈ ഗാനം രചിച്ചിട്ടുള്ളത്. ഈണം നൽകിയത് ദേവരാജൻ.

ഇൻസുലിൻ ഇനി ദിവസേന ഉപയോഗിക്കേണ്ടതില്ല. ആഴ്ചയിലൊരിക്കൽ ഉപയോഗിക്കാവുന്ന ഇൻസുലിൻ മരുന്നിനെക്കുറിച്ച് ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ് സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

ഗാനോപഹാരത്തിൽ ഇനി ജയം രാജു സംഗീതം നൽകി യേശുദാസ് പാടിയ ഒരു ഗാനം കേൾക്കാം. ഷെവാലിയർ മിഖേൽ എന്ന ചിത്രത്തിനു വേണ്ടി യൂസഫ് ഫിലിക് കേച്ചേരിയാണ് വരികൾ എഴുതിയിട്ടുള്ളത്.

യൂസഫത്ത് കേച്ചേരി രചിച്ച മറ്റൊരു ഗാനം അമൃത ചുംബനം എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയതാണ്. ദേവരാജനാണ് ഈ ഗാനത്തിന് സംഗീതം നൽകിയിട്ടുള്ളത്.

ഗാനോപഹാരത്തിലടുത്തതായി ഇന്ത്യൻ റുപ്പി എന്ന ചിത്രത്തിനു വേണ്ടി ഷഹബാസ് അമാന്റെ സംഗീതത്തിൽ ജി വേണുഗോപാലും ആശാ ജി മേനോനും പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനം രചിച്ചിരിക്കുന്നത് വി ആർ സന്തോഷ്.

ഗാനോപഹാരത്തിൽ ഒരു ഗാനം കൂടി. അഗ്നി എന്ന ചിത്രത്തിനു വേണ്ടി ശകുന്തള രചിച്ച ഏറ്റവും ഉമർ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനമാണിത്.

0: പ്രിയ ശ്രോതാക്കളെ, ഗാനോപഹാരം ഇന്ന് ഇവിടെ പൂർണ്ണമാകുന്നു. ആകാശവാണി, സമയം 4 മണി.
1: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
2: ഇ.ഒ. ആൻഡ്രിച്ചിന്റെ നോവൽ ഡ്രീന നദിയിലെ പാലം. രചന ഡോക്ടർ എം. രാജീവ് കുമാർ.
3: മനുഷ്യന്റെ വിധിയും ചരിത്രവും തമ്മിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന നോവൽ, അതൊരു കലാസൃഷ്ടിയായി പരിണമിക്കുന്നത് കാണാൻ വായിക്കുക ഇ.ഒ. ആൻഡ്രിച്ചിന്റെ ഡ്രീന നദിയിലെ പാലം.
1: 1961 നൊബേൽ സമ്മാനം നേടിയതോടെയാണ് ഈ കൃതി ലോകശ്രദ്ധയിലേക്ക് വരുന്നത്. ഒരു യൂഗോസ്ലാവിൻ നോവൽ, അതും സെർബിയയിൽ എഴുതിയ കൃതി, ലോകസാഹിത്യത്തിന്റെ നെറുകയിൽ തിലകുക്കുറിയായത് 6 പതിറ്റാണ്ടിനു മുൻപാണ്.
3: അതൊരു നോവലായിരുന്നു, ചരിത്രം കൊണ്ട് തുന്നിച്ചേർത്ത ബൃഹത്തായ നോവൽ, ദ ബ്രിഡ്ജ് ഓൺ ദ ഡ്രീന.
1: അതുവരെ ഉണ്ടായിരുന്ന നോവൽ സങ്കല്പത്തെ പൊളിച്ചെഴുതിക്കൊണ്ട് വംശഗാഥയുടെ ചരിത്രമെഴുതിയ കൃതി, സുഖടിതമായ കഥാഘടനയിൽ വാർത്തെടുത്ത കൃതിയായിരുന്നില്ല അത്.
3: നൈരന്തര്യ പ്രവാഹമുള്ള കഥാപാത്രങ്ങളും സംഭവങ്ങളും കൊണ്ട് തീർത്തതായിരുന്നില്ല നോവൽ. മനുഷ്യപ്രയത്നത്തിന്റെയും യാതനയുടെയും സങ്കീർണ യാഥാർത്ഥ്യത്തിലൂടെയാണ് നോവൽ നീങ്ങുന്നത്.
1: പ്രസിദ്ധ സാഹിത്യ വിമർശകൻ പ്രൊഫസർ എം. കൃഷ്ണൻനായരുടെ ഏറ്റവും പ്രിയപ്പെട്ട നോവലായിരുന്നു ഡ്രീന നദിയിലെ പാലം, ലോകത്തിലെ മികച്ച 10 നോവലുകളിലൊന്ന്. പല പ്രാവശ്യം അദ്ദേഹത്തിന്റെ സാഹിത്യവാരഫലത്തിൽ ഈ കൃതിയെപ്പറ്റി പരാമർശിച്ചിരിക്കുന്നത് കാണാം.
3: അങ്ങനെ മലയാള വായനക്കാരിലേക്ക് 70-കളുടെ ആദ്യം മുതൽ ഡ്രീന നദിയിലെ പാലം കടന്നുവരികയുണ്ടായി. ഈ സെർബിയൻ നോവലിന്റെ ഇംഗ്ലീഷ് പരിഭാഷ 1960 പുറത്തുവരുന്നത്.
1: സെബോ ക്രൊയേഷ്യൻ ഭാഷ അറിയാവുന്ന ഇഗോ ഫോസ്റ്റോവിസ്കിയും സ്റ്റോയൽ ക്രിസ്റ്റോവും ചേർന്നാണ് ഈ നോവൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്.
3: മലയാളത്തിൽ ഈ നോവൽ 2004 പരിഭാഷപ്പെടുത്തുന്നത്, രഘുനാഥൻ പറളിയും രാജേഷ് കെ. പിയും ചേർന്ന്.
1: ഡ്രീന നദിയിലെ പാലം DC ബുക്സ് മലയാളത്തിൽ പ്രസിദ്ധപ്പെടുത്തുമ്പോൾ വില 125 രൂപ. KP അപ്പൻ എഴുതി.
4: യുദ്ധവും സമാധാനവും എന്ന നോവലിനേക്കാൾ എന്നെ കീഴടക്കിയത് ഡ്രീന നദിയിലെ പാലമാണ്. ഇക്കാര്യം വളരെ മുൻപ് തന്നെ ഈ നോവലിന്റെ അനുഭവത്തെപ്പറ്റി എഴുതിയപ്പോൾ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിനോട് നിങ്ങൾ യോജിക്കണമെന്നില്ല. ടോൾസ്റ്റോയുടെ ആ മഹത്തായ കലാസൃഷ്ടിയോട് ആദരവ് പുലർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ യുഗോസ്ലോവിയൻ നോവൽ വായിക്കാം. വായന ആരംഭിക്കുമ്പോൾ തന്നെ ഉജ്ജ്വലമായൊരു നോവലുമായി നിങ്ങളുടെ മനസ്സ് ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നി തുടങ്ങുന്നു.
1: തുർക്കിയുടെയും ഓസ്ട്രിയയുടെയും സെർബിയയുടെയും ബോസ്നിയയുടെയും ഹെർസിഗോവിനയുടെയും ഭാഗങ്ങൾ ചേർന്നതാണ് പണ്ടത്തെ യൂഗോസ്ലാവിയ. അതിലെ ഒരു ഘടക റിപ്പബ്ലിക്കായ സെർബിയയിൽ നിന്നാണ് ഈ നോവൽ പിറവിയെടുത്തിരിക്കുന്നത്.
3: ബോസ്നിയയിലെ സർജേവോ പട്ടണത്തോട് ചേർന്നുള്ള ഡ്രീന നദിയിലെ പാലമാണ് നോവലിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഈ പാലത്തിന്റെ ആരംഭം മുതൽ ചരിത്രവും മനുഷ്യനും കൈകോർക്കുന്നത് കാണാം. നോവൽ ആരംഭിക്കുകയാണ്.
5: ഡ്രീന നദിയുടെ പ്രവാഹം ഏറെയും ചെങ്കുത്തായ മലകൾക്കിടയിലെ തീരെ ഇടുങ്ങിയ തുറസുകളിലൂടെയോ ആഴത്തിൽ പിളർക്കുന്ന മലകളുടെ കിഴുക്കാന്തൂക്കായ തിട്ടകളിലൂടെയോ ആണ്. ചുരുക്കമിടങ്ങളിൽ മാത്രമാണ് നദീതടം വിസ്തൃതമായി താഴ്വാരങ്ങളോ ഫലഭൂയിഷ്ഠമായ നിലങ്ങളോ വാസയോഗ്യമായ കരകളോ ആയി രൂപാന്തരപ്പെട്ടിട്ടുള്ളത്.
3: നദിയുടെ വർണ്ണനയോടെയാണ് നോവൽ ആരംഭിക്കുന്നത്. പെട്ടെന്ന് രൂപപ്പെടുന്ന വളവിൽ കുതിച്ചൊഴുകുന്ന ഡ്രീന നദി, പൗരാണികമായ ചരിത്രത്തിൽ നിന്ന് നഗരജീവിതത്തിന്റെ സങ്കീർണതകളിലേക്ക് വരെ നീളുന്ന നോവൽ ഗാത്രമാണിതിനുള്ളത്.
1: ഐതിഹ്യങ്ങൾ, നാടോടിക്കഥകൾ, രാഷ്ട്രീയ ചരിത്രം, അധികാര കൈമാറ്റങ്ങൾ, കച്ചവടത്തിന്റെ ഏറ്റുമുട്ടലുകൾ, നഗരത്തെ തകർക്കുന്ന ജലപ്രളയം, മനുഷ്യനെ കൊന്നൊടുക്കുന്ന കോളറ, ഇങ്ങനെ അസംഖ്യം ജീവിതം അഭിമുഖീകരിക്കുന്ന ഘടകങ്ങളിലൂടെയാണ് നോവൽ കടന്നുപോകുന്നത്. അതിനുമീതെ പാലം കെട്ടുന്ന പണിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ചരിത്രത്തിലേക്കാണ് നോവൽ കടക്കുന്നത്. അത്യധ്വാനത്തിന്റെ ചിത്രമാണത്.
3: മുഹമ്മദ് പാഷയെന്ന വസീറാണ് ഈ പാലം നിർമ്മിച്ചത്. 15-ാം നൂറ്റാണ്ടിലെ കാര്യമാണിത്. കേട്ടുകേൾവിയുടെ ചരിത്രത്തിലെ അലിയിപ്പിക്കുന്നൊരു കൽപ്പന ഇപ്രകാരമാണ്.
5: കുഞ്ഞുങ്ങളോട് അലിവ് തോന്നിയിരുന്ന പാലത്തിന്റെ ശില്പി അസന്തുഷ്ടയായ മാതാവിന് തന്റെ ബലികഴിക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകാൻ പാകത്തിൽ പാലത്തിന്റെ തൂണുകളിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കിയെന്ന് പഴമക്കാർ പറയാറുണ്ട്. അതാണ് കൊത്തുപണികളോടുകൂടിയ ആ നേർത്ത ജാലകമറകൾ. ഇപ്പോഴത് കാട്ടുപ്രാവുകളുടെ സങ്കേതമാണ്. ആ ഓർമ്മയിൽ നൂറ്റാണ്ടുകളായി ആ ഭിത്തികളിൽ നിന്നും അമ്മയുടെ പാൽ ചുരത്തുന്നുണ്ടത്രേ. ചില സമയങ്ങളിൽ ഈ മികച്ച ശില്പത്തിൽ നിന്നും ഒരു വെളുത്ത നേർത്ത ധാര ഒഴുകുന്നതും ഭിത്തിയിൽ മായാത്ത അടയാളമുണ്ടാക്കുന്നതും അങ്ങനെയത്രേ.
3: ഇരുപത്തിനാല് അധ്യായങ്ങളിലൂടെ ഡ്രീന നദിയിലെ പാലം അലിവിന്റെയും മനുഷ്യസ്പർശത്തിന്റെയും അടയാളങ്ങൾ വീഴ്ത്തി മുന്നോട്ടു പോകുന്നു.
1: ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു പാലം പോയിട്ട് പാലത്തെക്കുറിച്ചുള്ള ചിന്ത പോലും ഇല്ലാതിരുന്ന ഒരു കാലത്തിലേക്കാണ് 2-ാം അധ്യായം.
3: 1516-ലെ ഒരു പ്രഭാതത്തിലാണ് സോക്കോളുവിച്ചി ഗ്രാമത്തിനടുത്തുള്ള ഒരു 10-വയസ്സുകാരനായ ബാലന്റെ ഭാവനയിൽ ഈ പാലത്തെക്കുറിച്ചുള്ള ആശയമുദിച്ചത്.
1: പ്രാവർത്തികമാകാൻ അധികാരികൾ സാധാരണ മനുഷ്യരെക്കൊണ്ട് അടിമകളെപ്പോലെ പണിയെടുപ്പിച്ചു. അമർത്തിവച്ച വേദനകൾക്കിടയിലൂടെ കഥ വികസിക്കുകയായിരുന്നു.
3: പാലം പണി അടിമത്തത്തിന്റേതായിരുന്നു. മനുഷ്യാധ്വാനത്തെ രാപ്പകലില്ലാതെ നിർബന്ധിച്ച് ചൂഷണം ചെയ്തുകൊണ്ട് ഒത്തൊരുമയിൽ പാലം കെട്ടിപ്പടുക്കുകയായിരുന്നു.
5: കഠിനമായ ജോലിക്ക് വിധേയരായ എണ്ണമറ്റ പണിക്കാരിൽ റാഡിസാവ് എന്നൊരാളുണ്ടായിരുന്നു. നന്ന ചെറിയ മനുഷ്യനാണ്. ഇരുണ്ട മുഖവും അക്ഷമയുള്ള കണ്ണുകളും മാത്രമല്ല, ചെറിയൊരു കൂനും റാഡിസാവിനുണ്ടായിരുന്നു. വേഗത്തിലുള്ള റാഡിസാവിന്റെ നടത്തം, കാലുകൾ പരത്തിക്കൊണ്ടും ഗോതമ്പ് വിതയ്ക്കുന്നതുപോലെ തല ഇടത്തോട്ടും വലത്തോട്ടും ചലിപ്പിച്ചുകൊണ്ടുമായിരുന്നു. ഭൂസ്വത്തുണ്ടായിരുന്ന ആളാണ്. ആ കുടുംബത്തിൽ ആണുങ്ങളാണ് അധികവും. ആ ഗ്രാമം മുഴുവൻ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്തതിനാൽ ആ കുടുംബം തികച്ചും ഒറ്റപ്പെട്ടിരുന്നു.

0: അയാൾ ഒരു വിപ്ലവകാരിയായിരുന്നു. നിർബന്ധിച്ച് പണിയെടുപ്പിക്കുന്നതിനെതിരെ അയാൾ കലാപസ്വരമുയർത്തിക്കൊണ്ടിരുന്നു.
1: സഹോദരന്മാരെ, നമ്മൾ ഒരുപാട് സഹിച്ചു കഴിഞ്ഞു. നമുക്കിനി എതിർത്തേ പറ്റൂ. ഈ പാലം പണി നമ്മുടെ എല്ലാവരുടെയും മരണത്തിലേ കൊണ്ടെത്തിക്കൂ. നമുക്കിടയിൽ ആരെങ്കിലും സ്ഥലം വിട്ടാൽ നമ്മുടെ കുട്ടികൾ പോലും ഈ നിർബന്ധ ജോലി ചെയ്യേണ്ടി വരും. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പാലം പണി സമൂലമായ നാശമാണ്. പാവപ്പെട്ടവർക്കല്ല, തുർക്കികൾക്കാണ് ഈ പാലം കൊണ്ടുള്ള ഉപകാരം. നമുക്ക് സൈന്യമോ വ്യാപാരമോ ഇല്ല, നമുക്ക് ഈ കടവ് തന്നെ ധാരാളമാണ്. അതിനാൽ നമ്മളിൽ പലരും സമ്മതിച്ചിട്ടുണ്ട്. അർദ്ധരാത്രിയാകുമ്പോൾ പണി കഴിച്ചതെല്ലാം തകർത്ത് തരിപ്പണമാക്കണം.
0: റാഡിസാവ് എന്ന കുറിയ മനുഷ്യൻ കൂടാരങ്ങളിൽ നിന്ന് കൂടാരങ്ങളിലേക്ക് പണിക്കാരിൽ വിപ്ലവത്തിന്റെ വിത്ത് പാകുകയായിരുന്നു. അതിന്റെ ഫലമോ ദാരുണമായിരുന്നു. സെർബിയയ്ക്ക് വലിയൊരു സാഹിത്യ പാരമ്പര്യമൊന്നുമില്ല. നെമൻ ജാസ്റ്റെഫാൻ, സെയിന്റ് സേവ്, തിയോഡോസിജി, ക്യാം ബ്ലാക്ക് എന്നിവരെല്ലാം ആദ്യകാല എഴുത്തുകാരാണ്. പക്ഷേ അവർ എഴുതിയതെല്ലാം ജീവചരിത്രങ്ങളാണ്.
2: പിൽക്കാലത്ത് നോവലെഴുതാൻ ശ്രമിച്ച ഇഗൻ ജാഡോവിക്ക് നഗരജീവിതത്തിന്റെ കഥയാണ് പറഞ്ഞത്. എന്നാൽ അവ ബെൽസാക്കിന്റെ അനുകരണങ്ങളായിരുന്നു.
0: പിന്നീട് വന്ന സ്റ്റെവാൻ ശ്രീമാക് അതേ പാത തുടർന്ന് നഗരജീവിതം പകർത്തി. ദസ്തോവിസ്കിയുടെ പ്രേരണകൾ സ്വീകരിച്ചുകൊണ്ട് കുറ്റകൃത്യങ്ങളുടെ മനഃശാസ്ത്രം അനുഭാവപൂർവ്വം വിശകലനം ചെയ്തൊരു നോവലിസ്റ്റ് ഉണ്ടായിരുന്നു റാൻകോവിക്. പിന്നെ വായനക്കാരിലേക്ക് കടന്നു ചെന്ന നോവലിസ്റ്റാണ് സ്കർലക്ക്.
2: വരണ്ട സെർബിയൻ നോവൽ സാഹിത്യ ശാഖയിലേക്ക് വസന്തം വിരിയിച്ചുകൊണ്ടുവന്ന കൃതിയാണ് ഡ്രീന നദിയിലെ പാലം, ഈവോ ആൻഡ്രിച്ചിന്റെ മികച്ച കൃതി. 1961 നൊബേൽ സമ്മാനം ഈ എഴുത്തുകാരനാണ് ലഭിച്ചത്.
0: അബിഡാഗ എന്ന അധികാരി കലി തുള്ളുകയായിരുന്നു. തന്റെ അഭിമാനത്തിനും കാർക്കശ്യത്തിനുമെതിരെ ശബ്ദമുയർത്താൻ ആരാണ് ധൈര്യപ്പെടുന്നത്? റാഡിസാവിനുള്ള ശിക്ഷ കഠിനമായിരുന്നു.
1: ഭടന്മാർ അയാളുടെ ചങ്ങലകൾ അഴിച്ചുമാറ്റുകയും അയാളുടെ രോമക്കുപ്പായം ഊരുകയും ചെയ്തു. ചങ്ങലകൾ തീയിലിട്ട് അവർ കാത്തിരുന്നു. ചങ്ങലകൾ ഏതാണ്ട് ചുവന്നപ്പോൾ മെറിഡിയാൻ എന്ന ജിപ്സി അവിടേക്ക് കടന്നുവന്ന് ഒരു കൊടിലുപയോഗിച്ച് ഒരറ്റം പിടിക്കുകയും മറ്റേ അറ്റം ഭടന്മാരിൽ ഒരുവൻ പിടിക്കുകയും ചെയ്തു. രണ്ടാളും ചേർന്ന് ചങ്ങല അയാളുടെ വിരിഞ്ഞ രോമാവൃതമായ നെഞ്ചിൽ ചുറ്റി. പുകഞ്ഞ രോമങ്ങൾ ശബ്ദിച്ചു. റാഡിയാസിന്റെ മുഖം വക്രിക്കുകയും കഴുത്തിലെ ഞരമ്പുകൾ ത്രസിക്കുകയും പുറത്തേക്ക് തള്ളിയ മട്ടിൽ വാരിയല്ലുകൾ പൊന്തുകയും ഛർദിൽ ബാധിച്ച ഒരുവന്റെ മട്ടിൽ വയറിലെ പേശികൾ ഉയർന്നു താഴുകയും ചെയ്തു.
0: പിന്നെയും ഭീകരമായ പീഡനങ്ങളാണ്. കൊല്ലാക്കൊല ചെയ്യുന്ന ശിക്ഷാരീതി, കൊടിലുകൾ കൊണ്ട് കാലുകളിലെ നഖങ്ങൾ പിഴുതെടുക്കുക.
2: ഉച്ചയ്ക്ക് 1 മുമ്പായി പണിക്കാരെല്ലാം കാണത്തക്ക വിധത്തിൽ കൊലമരത്തിൽ കയറ്റി കൊല്ലാതെ പകുതി കൊല്ലുക, എന്നിട്ട് അർദ്ധപ്രാണനെ നായ്ക്കൂട്ടങ്ങൾക്ക് എറിഞ്ഞുകൊടുക്കുക.
0: അധികാരത്തിനെതിരെ ശബ്ദിക്കുന്നവർക്കുള്ള താക്കീതായി കൊടിയ പീഡനങ്ങളുടെ കഥ പറയുന്ന അധ്യായങ്ങളാണ് ആരംഭത്തിൽ. 1892 ജനിച്ച് 1975 മരിച്ച ഈവോ ആൻഡ്രിച്ച് യുഗോസ്ലാവിയയിലെ ഡോലക്കിലാണ് ജനിച്ചത്. സഗ്രേബ്, വിയന്ന, ഗ്രേസ് സർവകലാശാലകളിൽ പഠനം പൂർത്തിയാക്കി. 1923 യുഗോസ്ലാവിയൻ നയതന്ത്ര കാര്യാലയത്തിൽ ഉദ്യോഗസ്ഥനായി.
2: ഇയോ ആൻഡ്രിച്ച് കുറേക്കാലം യുഗോസ്ലാവിയയിൽ മന്ത്രിയായും സേവനമനുഷ്ഠിച്ചു. ഒരു കവിയായി സാഹിത്യത്തിൽ പ്രവേശിച്ച് കഥകളും നോവലുകളും എഴുതി.
0: ആൻസൈറ്റീസ്, ദ വുമൺ ഫ്രം സരയേവോ, ഡെവിൽസ് യാർഡ്, ഫേസസ് എന്നിവയാണ് പ്രധാന കൃതികൾ. പാലം പണിക്കിടയിലുണ്ടാകുന്ന സംഭവങ്ങളുടെ സൂക്ഷ്മാംശങ്ങളെല്ലാം കഥയായും കാര്യങ്ങളായും നോവലിസ്റ്റ് വിശദമാക്കുന്നുണ്ട്. ഇതിനിടയിൽ അസംഖ്യം കഥാപാത്രങ്ങൾ വന്നുപോകുന്നുമുണ്ട്. അതിനിടയിൽ രാഷ്ട്രീയവും.
1: കഴിഞ്ഞ 100 ആദ്യത്തിൽ തന്നെ സെർബിയ കലാപം ഉയർത്തിയിരുന്നു. ബോസ്നിയയുടെയും സെർബിയയുടെയും

0: അതിരായി കിടക്കുന്ന പട്ടണം സെർബിയയിൽ നടന്നിരുന്ന എല്ലാ കാര്യങ്ങളിലും വിരലും നഖവും എന്ന പോലെ ബന്ധപ്പെട്ടിരുന്നു.
1: നൂറ്റാണ്ടുകളിലൂടെ സെർബിയയിലുണ്ടായ രാഷ്ട്രീയ സമരങ്ങളും ഗതിവിഗതികളും നോവലിൽ ആവിഷ്കരിച്ചിരിക്കുന്നു. ചരിത്രത്തിന്റെ കോണിലൂടെ സമാന്തര ചരിത്രം രചിക്കുന്ന കൃതിയാണിത്.
2: കമ്മ്യൂണിസത്തോട് അനുഭാവമുള്ള എഴുത്തുകാരനായിരുന്നു നോവലിസ്റ്റ്. എന്നാൽ പ്രത്യയശാസ്ത്രപരമായ ശാഠ്യങ്ങളൊന്നും കാണിക്കാത്ത കൃതിയാണ് ഡ്രീന നദിയിലെ പാലം.
1: ചരിത്രം വായനക്കാരുടെ മുന്നിൽ തുറന്നിടുന്ന രചനാരീതിയാണ് നോവലിസ്റ്റ് അവലംബിച്ചിട്ടുള്ളത്.
0: സ്വത്തിനും അധികാരത്തിനും തങ്ങളുടെ തന്നെ ജീവിതത്തിനു വേണ്ടി ബോസ്നിയയിൽ രണ്ട് വിഭാഗം വിശ്വാസികൾ തമ്മിൽ വലുതും അപൂർവവുമായ പോരാട്ടങ്ങളാണ് നടന്നത്. അതിന്റെ തിരിച്ചടിക്ക് അവരുടെ സ്ത്രീകളെയും കുതിരകളെയും സ്വത്തുക്കളെയും മാത്രമല്ല പാട്ടുകളെയും കവർന്നെടുക്കുകയായിരുന്നു. ആലിബെഗ് ഒരു യുവാവായിരുന്നപ്പോൾ അവന്റെ അന്തസ് കാത്തൊരു കന്യക എന്നത് കാരാ ജോർജ് ഒരു യുവാവായിരുന്നപ്പോൾ അവന്റെ അന്തസ് കവർന്നതൊരു കന്യക എന്നായി മാറി.
2: ഇരുപതാം നൂറ്റാണ്ടിലേക്ക് കടക്കുമ്പോൾ നോവൽ രാഷ്ട്രീയ വ്യാഖ്യാനമായി മാറുന്നു. പാശ്ചാത്യ സംസ്കാരം നഗരത്തിലേക്ക് വന്നു തുടങ്ങുന്നു. തെരുവുവിളക്കുകൾ പ്രകാശിച്ചു തുടങ്ങുന്നു.
1: തീവണ്ടികൾ ഓടിത്തുടങ്ങുന്നു. ഹോട്ടലുകൾ പെരുകുന്നു. ചെറുപ്പക്കാർ യൂറോപ്യൻ സർവകലാശാലകളിലേക്ക് പഠിക്കാൻ പോകുന്നു. സോഷ്യലിസത്തിന്റെ തീപിടിച്ച ആശയങ്ങളുമായി മടങ്ങിവരുന്നു.
2: വംശീയതയുടെ പ്രശ്നമുയർത്തിക്കൊണ്ട് നീതിയെപ്പറ്റി സംസാരിച്ചു തുടങ്ങുന്നു. മനുഷ്യനീതി അത് ഉയർത്തിക്കാട്ടുകയാണ്. നൂറുകണക്കിന് കഥാപാത്രങ്ങൾ കയറിയിറങ്ങുന്ന നോവലാണിത്. പക്ഷേ കഥാപാത്രങ്ങളെ വളർത്താൻ നോവലിസ്റ്റ് ശ്രദ്ധിക്കുന്നില്ല. പകരം ചരിത്രം നിലനിർത്തിക്കൊണ്ട് നോവലാകെ അതിൽ മുക്കിയെടുക്കുന്നു.
1: പരമ്പരാഗതമായ നോവൽ വായനയുടെ ശൈലിയെ ഈ കൃതി നിരാകരിക്കുന്നു. ചരിത്രത്തിന്റെ വളവിനെയും തിരിവിനെയും വൈകാരികമായി ആഖ്യാനം ചെയ്യുകയാണ് ഒരു പാലത്തിന്റെ മറവിൽ നോവലിസ്റ്റ്.
0: യുദ്ധങ്ങളും സാംക്രമിക രോഗങ്ങളും കാലാകാലങ്ങളിലുള്ള കുടിയേറ്റങ്ങളും മാത്രമല്ല സ്വൈരജീവിതത്തെ തടസ്സപ്പെടുത്തിയത്. ഡ്രീനയിലെ പാലവും പട്ടണവും നിലനിൽക്കുന്ന കാലത്തോളം സംഭവിക്കാനിടയില്ലാത്ത എന്നും ഓർമ്മിക്കത്തക്ക ഒരസാധാരണ കാര്യം ആയിടെ അവിടെ അരങ്ങേറി. അത് പട്ടണവാസികളെ ഉലയ്ക്കുകയും വിഭ്രമിപ്പിക്കുകയും ചെയ്തു.
2: ഇത്തരത്തിൽ ഉത്കണ്ഠയുടെ മുൾമുനയിൽ നിർത്തുന്ന ആഖ്യാനം വായനക്കാരെ ജിജ്ഞാസുക്കളാക്കുന്നു. തുടർന്ന് ചരിത്രത്തിലേക്കാണ് നോവലിസ്റ്റ് പോകുന്നത്.
1: കഥയും ഉപകഥയുമായി അനുഭവങ്ങളുടെ ധാരാളിത്തം നോവലിൽ ഉടനീളമുണ്ട്. കാരാ ജോർജിയൻ കലാപത്തിന് ശേഷം ഏതാണ്ട് 70 വർഷങ്ങൾക്ക് ശേഷമുള്ള കലാപത്തെപ്പറ്റിയുള്ള വിശദാംശങ്ങളും നോവലിലുണ്ട്.
2: ഡ്രീന നദിയിലെ പാലം ഒരു ബിംബമായി വളരുകയാണ്. പഴമയിൽ നിന്ന് പുതുമയിലേക്കുള്ള പാലം, മനസ്സുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം, നഗരത്തിനും ഗ്രാമത്തിനും തമ്മിൽ കയറിയിറങ്ങാനുള്ള പാലം. പാലം ബന്ധിപ്പിക്കുന്നതൊക്കെയും മനുഷ്യ മനസ്സിനെയാണ്.
1: പക്ഷേ യാതനയുടെയും സംഘർഷങ്ങളുടെയും ചരിത്ര മുഹൂർത്തങ്ങളിലൂടെ നോവൽ കടന്നുപോകുന്നു. ആൻഡ്രിച്ചിന്റെ കലയുടെ ശ്രേഷ്ഠമായ ആദർശം ചരിത്രമാണ്.
2: ചരിത്രത്തെ മുൻവിധിയില്ലാതെ നിരീക്ഷിക്കുന്നത് ചരിത്രകാരനല്ല, എഴുത്തുകാരനാണ്, നോവലിസ്റ്റാണ്. ജീവിതം കൊണ്ടൊരു ചരിത്രം എഴുതി വിട്ടുപോയ കണ്ണികൾ നോവലിസ്റ്റ് പൂരിപ്പിക്കുന്നു. ആൻഡ്രിച്ചിന്റെ ഡ്രീന നദിയിലെ പാലം ചൂണ്ടിക്കാട്ടുന്നത് സമാന്തര ചരിത്രമാണ്.
1: ചരിത്രത്തിനൊടുവിൽ വംശീയ കലാപങ്ങളുടെ രേഖീയ ചിത്രമുണ്ട്. ഹോജ എന്ന കഥാപാത്രത്തെ നോക്കാം. വംശീയ വേട്ടയാടലിൽ ഇരയാകുന്ന ഹോജയാണ് നോവലിന്റെ ഒടുവിലത്തെ അധ്യായത്തിൽ നിറയുന്നത്.
0: ആയുധധാരികൾ കടന്നുപോയി. അത് മറ്റവരാണ്. അവരെ നോക്കിക്കൊണ്ട് ഹോജ പറഞ്ഞു, പട്ടണത്തിൽ വന്നയുടൻ അവർക്ക് എന്നെ പിടിക്കേണ്ട കാര്യമെന്താണ്? ഒരുപക്ഷേ പട്ടണത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കണമെങ്കിൽ അതാദ്യം എന്റെ തലയിൽ തന്നെ ആയിരിക്കണമെന്നുണ്ടോ? ഭാരം പൂണ്ട തലയും തകർന്ന ശരീരവുമായി തന്റെ പൊളിഞ്ഞ കടയുടെ മുന്നിൽ അയാൾ വായും പൊളിച്ചു നിന്നു. അയാളുടെ മുന്നിൽ

0: പകലിന്റെ സൂര്യവെളിച്ചത്തിൽ കവലയ്ക്ക് യുദ്ധക്കളത്തിന്റെ പ്രതീതിയായിരുന്നു. അയാളുടെ നോട്ടം പാലത്തിലേക്ക് തിരിഞ്ഞു. അവിടെ ഏഴാമത്തെ തൂണുണ്ടായിരുന്നില്ല, ആറിനും എട്ടിനുമിടയിൽ ഒരു പിളർപ്പ്. അതിലൂടെ പച്ചപ്പോടെ നദി ഒഴുകുന്നത് അയാൾ കണ്ടു. എട്ടാമത്തെ തൂണു മുതൽ പാലം മറുകരയിലേക്ക് ഒന്നുകൂടി നീണ്ടുപോയിരിക്കുന്നു.
1: മാനുഷികമായ ഒറ്റപ്പെടൽ ചരിത്രത്തിന്റെ ഭാഗം എന്ന നിലയിൽ തന്നെ ഈ നോവലിൽ അനുഭവപ്പെടുന്നുണ്ട്. പ്രസിദ്ധ നിരൂപകൻ KP അപ്പൻ പറയുന്നത് ഇപ്രകാരമാണ്:
2: രണ്ടു തരം ഭീതിയെക്കുറിച്ച് ആൻഡ്രിച്ച് പറഞ്ഞിരുന്നു. ഒന്ന്, മനുഷ്യനെ നിരന്തരം ഭീഷണിപ്പെടുത്തുന്ന ബാഹ്യമായ ഭീതിയാണ്, അത് ചരിത്രത്തിൽ നിന്ന് വരുന്നതാണ്. രണ്ടാമത്തേത് മനുഷ്യൻ്റെ എക്കാലത്തെയും അരക്ഷിതാവസ്ഥയെപ്പറ്റിയുള്ള ഉൾഭീതിയാണ്. മനുഷ്യനും അവൻ ആഗ്രഹിക്കുന്ന സന്തുഷ്ടിക്കുമിടയ്ക്ക് ഒരു പാലം ഇല്ലാതെ പോകുന്നു. വ്യക്തിക്കും ചരിത്രത്തിനുമിടയ്ക്കുള്ള പാലം നിരന്തരം തകർക്കപ്പെടുന്നു. ഇതിനെതിരെ മനുഷ്യന് ചെയ്യാവുന്നത് എക്കാലവും നിലനിൽക്കുന്ന സൗന്ദര്യമുള്ള കലാസൃഷ്ടികൾ നിർമ്മിക്കുക എന്നതാണ്. വ്യക്തിയെ ഭാവി ചരിത്രവുമായി ബന്ധിപ്പിക്കുന്ന പാലമാണിത്. ഇതാണ് ഇ.ഒ. ആൻഡ്രിച്ചിന്റെ നോവൽ.
1: കലങ്ങിമറിഞ്ഞ പുഴ ഒടുവിൽ തെറിപ്പിച്ചിട്ട ഒരു കഥാപാത്രത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ആലി ഹോജയുടെ അന്ത്യത്തിലേക്കാണ് നോവൽ നീങ്ങുന്നത്. നോവൽ അവസാനിക്കുകയാണ്.
0: ഇപ്പോഴവർ അങ്ങാടിയിൽ പാടിക്കൊണ്ടിരിക്കുന്നത് വ്യക്തമായി കേൾക്കാം. ഹോജയ്ക്ക് കൂടുതൽ ശ്വസിക്കാനായെങ്കിൽ, ആ കയറ്റം കയറാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, വീട്ടിലെത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ, മെത്തയിൽ കിടന്ന് വേണ്ടപ്പെട്ടവരോട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. പക്ഷേ അയാൾക്കതിനൊന്നും കഴിഞ്ഞില്ല. ശ്വാസം ഞെരിഞ്ഞമർന്നു. അയാൾ മുഖം വല്ലാതെ തുറന്നു പിടിച്ചു. കണ്ണുകൾ തുറിക്കുന്നതായി അയാൾക്ക് അനുഭവപ്പെട്ടു. അതുവരെ കുത്തനെയെന്ന് തോന്നിച്ച ചെരിവ് ഇപ്പോൾ അയാളുടെ മുഖത്തിന് തൊട്ടടുത്താണ്. വരണ്ടു പരിവരുത്ത ആ പാത അയാളുടെ ദൃശ്യമണ്ഡലമാകെ നിറയുകയും കൂടുതൽ ഇരുട്ടോടുകൂടി അയാളെ വിഴുങ്ങുകയും ചെയ്തു. ഒടുവിൽ ആ ചരിവിൽ കിടന്ന് ആലി ഹോജ ചെറിയ ശ്വാസങ്ങളിൽ തന്റെ ജീവൻ പുറത്തേക്ക് വലിച്ചുവിട്ടു.
1: നോവൽ അവസാനിക്കുമ്പോൾ ഏകാന്ത വിഷാദം വന്ന് മൂടുകയാണ്. പണിതുയർത്തിയ ഒരു പാലത്തിൽ നിന്ന് കഥ ഒരു പാവം മനുഷ്യനിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്.
3: മനുഷ്യസ്പർശം ചരിത്രത്തിനിടയിലൂടെ ഉയർത്തിക്കൊണ്ടുവരുന്ന രചനാശൈലിയാണ് ഇ.ഒ. ആൻഡ്രിച്ചിന്റേത്. ഏതു ഭൂഖണ്ഡത്തിലെ മനുഷ്യനും ശ്വസിക്കുന്ന വായു ഒന്നായതുകൊണ്ട് മനുഷ്യന് മനുഷ്യനെ തിരിച്ചറിയാം.
1: മഹാകാല സങ്കല്പത്തിന്റെ ആഖ്യാന മികവിൽ കിളർന്നു നിൽക്കുന്ന നോവലാണ് ഡ്രീന നദിയിലെ പാലം. മനുഷ്യരാശിയുടെ സന്ദേഹങ്ങളിൽ നിലാവു പരത്തി കലയുടെ ഉത്തുംഗ ഗോപുരമൊരുക്കി അനശ്വരമാക്കുകയാണ് നോവലിസ്റ്റ്. അതുകൊണ്ടുതന്നെയാണ് വിശ്വസാഹിത്യത്തിൽ ഈ നോവൽ നക്ഷത്രമായി തിളങ്ങുന്നതും.

0: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
1: ഇ.ഒ. ആൻഡ്രിച്ചിന്റെ നോവൽ ഡ്രീന നദിയിലെ പാലം. രചന ഡോക്ടർ എം. രാജീവ് കുമാർ. ആഖ്യാനം കുരിപ്പുഴ സജീവ്, ഗായത്രി ദേവി. നോവൽ ഭാഗം വായിച്ചത് എൻ. ജെ. ജോഷിലാൽ. ശബ്ദസാന്നിധ്യം ചന്ദ്രസേനൻ എ.ആർ. നിർവഹണം സന്ദീപ് സുരേഷ്. നിർവഹണ സഹായം സുമാകുമാരി എ.ഒ.

ഇന്ന് വൈകുന്നേരം 5:15 തൊട്ടിത്താളം. ഇതിൽ ചെറിയഴീക്കൽ വിനുവും സംഘവും അവതരിപ്പിക്കുന്ന തായമ്പക കേൾക്കാം.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര. സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൾ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: ആകാശവാണി, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഡോക്ടർ എ എസ് പ്രശാന്ത് കൃഷ്ണൻ ഗാനരചനയും സംഗീതവും നിർവഹിച്ച ഗാനമാണിത്. മധ്യവേനൽ എന്ന ചിത്രത്തിനു വേണ്ടി ജി വേണുഗോപാലാണ് ഈ ഗാനം പാടിയിരിക്കുന്നത്.

മധ്യവേനൽ എന്ന ചിത്രത്തിന് വേണ്ടി ജി വേണുഗോപാൽ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ആകാശവാണി, സമയം 4 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, മഴവില്ലിലേക്ക് സ്വാഗതം.

ആനന്ദ പൂങ്കാറ്റ് എന്ന തമിഴ് ചിത്രത്തിനു വേണ്ടി ഹരിഹരനും സുജാതയും കൃഷ്ണരാജും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. മഴവില്ലിൽ അടുത്ത ഗാനം ത്രിശൂൽ എന്ന ഹിന്ദി ചിത്രത്തിനു വേണ്ടി യേശുദാസും ലതാ മങ്കേഷ്കറും പാടിയത്.

ഇനി മുത്തുതിന്ന ഹാര എന്ന കന്നഡ ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയത് SP ബാലസുബ്രഹ്മണ്യവും ചിത്രയും. ഗാനരചനയും സംഗീതവും ഹംസലേഖ.

ഇനി 1942 എ ലവ് സ്റ്റോറി എന്ന ചിത്രത്തിനു വേണ്ടി കവിതാ കൃഷ്ണമൂർത്തിയും സംഘവും പാടിയത്. ഗാനരചന ജാവേദ് അക്തർ, സംഗീതം രാഹുൽ ദേവ് ബർമൻ.

മഴവില്ലിൽ ഒരു ഗാനം കൂടി നമുക്ക് കേൾക്കാം. നെറ്റ്രികൻ എന്ന തമിഴ് ചിത്രത്തിനു വേണ്ടി ഇളയരാജയുടെ സംഗീതത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയതാണ്.

0: ശ്രം കാ മത്ലബ് ഹേ മേഹനത്. മേഹനത് മീനിങ്
1: ഹാർഡ് വർക്ക്.
0: കർമ്മ മാനെ കർമ്മ ദാറ്റ് ദ ആക്ഷൻസ് വാട്ട് വി ആർ ഡൂയിങ്, പ്രവൃത്തിക്കാണ് നമ്മൾ കർമ്മം എന്ന് പറയുന്നത്. പുരി മര്യാദ ഹോഗി, മര്യാദ റെസ്പെക്ട്. ഓക്കെ, ഏത് സമൂഹത്തിലാണോ കഠിന പരിശ്രമത്തിനും അവരുടെ പ്രവൃത്തിക്കും ആദരവ് ലഭിക്കുന്നത്. ഓർ ആലസി തഥാ അകർമ്മണ്യ കേലിയെ കോയി സ്ഥാൻ നഹീം രഹേക. ആലസിക മത്ലബ് ഹേ ലേസിനസ്, മടി പിടിച്ചിരിക്കുകയാണ്. അകർമ്മണ്യ മീനിങ് ജോലി ചെയ്യാതെ ഇരിക്കുന്ന ഒരവസ്ഥ. കെലി കോയി സ്ഥാൻ നഹീം രഹേക, ബഹുരാഷ്ട്ര കിസി ഭി വിജാതീയ പ്രഭാവസേ ഹർ പ്രകാർ സെ മുക്ത് രഹേക. അങ്ങനെയുള്ളൊരു രാഷ്ട്രമാണ് പുരോഗതിയിലേക്ക് പോകുന്നത്. ജോ രാഷ്ട്ര ഹമാരെ സ്വദേശി സമാജ് കെ യന്ത്രകെ രൂപമേ കാം കരേക. പിന്നെ ഏത് രാജ്യമാണോ ആ രാജ്യത്തിന്റെ സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരു മെഷീൻ പോലെ ജോലി ചെയ്യുന്നത്, അതായത് കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുന്നത്. സർവോപരി വ സമാജ് ഓർ രാഷ്ട്ര ഭാരതവാസിയോം ക അഭാവ് മിട്ടായേക. അങ്ങനെയുള്ളൊരു സമൂഹവും അങ്ങനെയുള്ളൊരു രാഷ്ട്രവുമാണ് ഭാരതവാസികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് അവരുടെ കുറവുകളെ നികത്തുന്നത്. അഭാവ് മീനിങ് കുറവുകൾ എന്നർത്ഥം. മിട്ടായേക അത് ഇല്ലാതാക്കുക. യാ ഭാരത്വാസിക്ക് ആദർശക്കോ സാർത്ഥക് ബനാക്കർ ഹി സ്ഥിർ നഹീം ഹോക, ബൽക്കി വിശ്വമാനവ് കെ സമക്ഷ ആദർശ സമാജ് ഓർ ആദർശ രാഷ്ട്രക്കെ രൂപമേ ഗണ്യ ഹോക. അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ രാജ്യം ഒരു ആദർശ രാജ്യം, ആദർശ രാജ്യം വെച്ചാൽ മാതൃകാപരമായ ഒരു സമൂഹവും മാതൃകാപരമായ ഒരു രാജ്യവുമായിട്ട് മാറുന്നത്. മേ ഏസേ സമാജ് ഓർ ഏസേ രാഷ്ട്ര കാഹി സ്വപ്ന ദേഖ്താ റഹാഹും, ഞാൻ സ്വപ്നം കാണുന്നത് അങ്ങനെയുള്ളൊരു ഭാരതത്തെയാണ്. എ സ്വപ്ന മേരെ സമക്ഷ നിത്യ ഏവം അഖണ്ഡ സത്യഹി, ഈ സ്വപ്നം എന്റെ മുന്നിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ശാശ്വതമായൊരു സ്വപ്നമാണ്. അതായത് ഭാരതം സ്വാതന്ത്ര്യം നേടി ഈ ഒരു ഉയർച്ചയിലേക്ക് പോകണം എന്നുള്ളതാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സ്വപ്നം. ഈ സത്യക്ക് പ്രതിഷ്ഠാക്കിയിലേ സബ് കുച്ച് കിയാ ജാ സക്താഹി, ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹർ പ്രകാർ കാ ത്യാഗ് കിയാ ജാ സക്താഹി, അപ്പൊ അതിനുവേണ്ടി നമ്മൾ പലതും ത്യജിക്കേണ്ടി വരും, ത്യാഗതിയാനവിനെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഹർ സങ്കട് കോ സഹാജാ സക്താഹേ ഓർ ഇസ് സ്വപ്നക്കോ സാർത്ഥക് ബനാനേക്കെ ദൗരാൻ പ്രാൺ ഡേനാ ബീഹേ, ചില സമയത്ത് നമുക്ക് മരണം പോലും നേരിടാം. അതായത് നമ്മൾ വളരെ ധൈര്യത്തോടുകൂടി വേണം സ്വാതന്ത്ര്യം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കേണ്ടത്. ഹർ സങ്കട് കോ സഹാജാ സക്താഹേ ഓർ ഇസ് സ്വപ്നക്കോ സാർത്ഥക് ബനാനേക്കെ ദൗരാൻ, അതിനെ നേടിയെടുക്കുന്ന ആ ഒരു യാത്രയിൽ പ്രാൺ ധേനാ ബീഹേ തോ മരൺ ഹേ സ്വർഗ സമാൻ. അപ്പൊ അങ്ങനെ നമ്മൾ മരിക്കുകയാണെങ്കിൽ ആ മരണം ഏത് തുല്യമാണെന്നാണ് പറയുന്നത്? സ്വർഗസമാണ്, സ്വർഗ തുല്യമാണ്. അതായത് പുണ്യമായിട്ടുള്ളൊരു മരണമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഹേ മേരെ തരുൺ ഭായിയോ തുമേ ദേനേലായക് മേരെ പാസ് കുച്ച്പി നഹീം ഹേ, അപ്പൊ അദ്ദേഹം യുവാക്കളെ സംബോധന ചെയ്തുകൊണ്ട് പറയുവാണ്, എന്റെ യുവജനങ്ങളെ, യുവ സഹോദരങ്ങളെ, തുമേ ദേനേലായക് മേരെ പാസ് കുച്ച്പി നഹീം ഹേ, നിങ്ങൾക്ക് തരാനായിട്ട് എന്റെ കയ്യിൽ മറ്റൊന്നുമില്ല. ഹേ സെർഫ് എഹീ സ്വപ്ന ജോ ഹമേ അസീം ശക്തി ഓർ അപാർ ആനന്ദ് ദേതാ ഹേ, നിങ്ങൾ സ്വപ്നം കാണുക. എങ്ങനെയുള്ള സ്വപ്നമാണ് കാണേണ്ടത്? അസീം ശക്തി, അസീം മീനിങ് ലിമിറ്റ്ലെസ്, അതിരുകളില്ലാത്ത, അത്രയും ശക്തി നമ്മളിലുണ്ട്. ഓർ അപാർ ആനന്ദ് ദേതാഹേ, അതുപോലെ നമുക്ക് നല്ല സന്തോഷം തരുന്ന സ്വപ്നം കാണുക. ജോ മേരി ക്ഷുദ്ര ജീവൻ കോഭി സാർത്ഥക് ബനാതാഹേ, ക്ഷുദ്രക മത്ലബേ ഇവിടുത്തെ അർത്ഥം അദ്ദേഹം ഉദ്ദേശിക്കുന്നത് യൂസ്ലെസ് ആയിട്ടുള്ളതെന്നാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതം കൊണ്ട് ആർക്കെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവണം, നമ്മുടെ സമൂഹത്തിനൊരു പ്രയോജനം ഉണ്ടാവണം. കോബി സാർത്ഥക് ബനാതാഹെ, സാർത്ഥക് എന്ന് പറഞ്ഞാല് അർത്ഥവത്താകുന്നു, അർത്ഥവത്തുള്ളതായിട്ട് മാറുന്നു. എ സ്വപ്നമേ തുമേ ഉപഹാർ സ്വരൂപ് ദേതാഹും സ്വീകാർ കരു, ഈ സ്വപ്നമാണ് ഞാൻ നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരാൻ ആഗ്രഹിക്കുന്നത്, സ്വീകരിക്കുക. സുഭാഷ് ചന്ദ്രബോസ് പാഠ് അബ് സമാപ്ത ഹോഗേ. ക്യാ കോയി സന്ദേഹേ ഇസ്മേ, ക്യാ മേം കുച്ച് വിലോം ശബ്ദ, വിലോം ശബ്ദ കാ അർത്ഥ ക്യാ ഹേ ബച്ചോ?
2: ഓപ്പോസിറ്റ് വേർഡ്സ്.
0: സ്വീകാർ കാ വിലോം ശബ്ദ ക്യാ ഹോഗാ?
2: സ്വീകാർ കാ വിലോം
0: അസ്വീകാർ. ഠീക് ഹേ. സ്വതന്ത്ര കാ മത്ലബ് ക്യാ ഹേ?
2: ഫ്രീഡം.
0: ഫ്രീഡം ഹിന്ദി മേ ആസാദി കാതേ ഹേ, ആസാദി. സ്വതന്ത്ര കാ മത്ലബ് ഹേ
2: ഫ്രീഡം, ആസാദി.
0: ഠീക് ഹേ. തോ സുഭാഷ് ചന്ദ്ര ബോസ് ജി കെ നാം കെ പെഹലേ കിസ് നാം ജോഡാ ഗയാ ഥാ?
2: നേതാജി.
0: നേതാജി ഇസ്കാ കാരണ ക്യാ ഹോഗാ? തോ സ്വതന്ത്രതാ സംഗ്രാം കെ ലിയെ കഠിൻ പ്രയത്ന കിയേ ഓർ ആപ്കാ ബഹുത് അച്ഛാ സപ്നാ ഥാ ഹമാരാ ഭാരത് കോ സ്വതന്ത്രതാ പ്രാപ്തി. ഏക് അച്ഛേ യുവാ കോൺ കോൺ സേ ഗുൺ ഹോനേ ചാഹിയേ, ഇസ് പാഠ് കെ അന്തർഗത് കൈ തരഹ കെ ഗുണ കെ ബാരേ മേ ചർച്ച കീന. തോ ഏക് അച്ഛേ യുവാ മേ
2: മെഹനത്,
0: അനുശാസൻ,
2: ആത്മവിശ്വാസ്,
0: ഈമാൻദാരി,
2: ഓർ
0: ദേശ് പ്രേം ഹോനാ ചാഹിയേ,
2: ഓർ ദേശ് പ്രേം ഹോനാ ചാഹിയേ.
0: തോ ഏക് അച്ഛേ യുവാ മേ മെഹനത്, മെഹനത് കാ മത്ലബ് ഹേ
3: ഹാർഡ് വർക്ക്.
0: അനുശാസൻ കാ മത്ലബ് ഹേ ഡിസിപ്ലിൻ, അച്ചടക്കം. ആത്മവിശ്വാസ കാ മത്ലബ് ഹേ
2: സെൽഫ്
0: കോൺഫിഡൻസ്. ഈമാൻദാരി ഓർ ദേശ് പ്രേം, ദേശ് പ്രേം ദേശഭക്തി,
2: പാട്രിയോട്ടിസം.
0: ആപ് അപ്നേ ദേശ് കെ ലിയേ ക്യാ കർനാ ചാഹേംഗേ ബതായേ?
2: മേ ഏക് ഡോക്ടർ ബന്നാ ചാത്താ ഹൂ ഓർ മേ ഡോക്ടർ ബൻ കെ സാരേ ഗരീബ് ഓർ സറൂ

0: ആകാശവാണി ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: തുടിതാളം തായമ്പക അവതരിപ്പിക്കുന്നത് ചെറിയഴിക്കൽ വിനുവും സംഘവും.

തുടിതാളത്തിൽ തായമ്പക അവതരിപ്പിച്ചത് ചെറിയഴീക്കൽ വിനുവും സംഘവും. പങ്കെടുത്തവർ സച്ചു, ശൈലേശ്വരൻ, മഹാദേവൻ, വസുദേവ്.

ആകാശവാണി ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. യാസിനും സൗമ്യയും പാടിയത്. ചിത്രം ഒഴിമുറി. ഈ ഗാനത്തിന്റെ രചന വയലാർ ശരചന്ദ്രവർമ്മ. സംഗീതം ബിജി ബാൽ.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര. സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: ആകാശവാണി സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: പത്തനംതിട്ട ഇരവിപേരൂർ പി ആർ ഡി എസ് ആചാര്യ കലാക്ഷേത്രം അവതരിപ്പിക്കുന്ന ഭക്തിഗാനങ്ങൾ. ആദ്യഗാനം എന്തിനായി വന്നു നീ പൊയ്കയിൽ. രചനാസംഗീതം പൊയ്കയിൽ ആചാര്യഗുരു.

0: പത്തനംതിട്ട ഇരവിപേരൂർ പി ആർ ഡി എസ് ആചാര്യ കലാക്ഷേത്രം അവതരിപ്പിച്ച ഭക്തിഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ആകാശവാണി ഇപ്പോൾ അറിയിപ്പുകൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 6 മണിക്ക് പദ്ധതികൾ. ജനനന്മയ്ക്ക് സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം. 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 കിസാൻ വാണി. ജൈവ കള നിയന്ത്രണം ഡോ ഷീജ കെ രാജ് സംസാരിക്കുന്നു. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മുതൽ കളി അവസാനിക്കുന്നതുവരെ ഏഷ്യാകപ്പ് വനിതാ T20 ക്രിക്കറ്റ് ടൂർണമെന്റ് 2026 ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ നടക്കുന്ന 1-ാം സെമിഫൈനൽ മത്സരത്തിന്റെ തത്സമയ വിവരണം കേൾക്കാം ഡൽഹിയിലെ. 8:35 വാർത്താ ബുള്ളറ്റിൻ. 11:45 മുതൽ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹിയിലെ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഫാദർ ശാന്തൻ ചരുവിൽ അവതരിപ്പിക്കുന്നു. 6:00 ഉഷ മലരി. പി ഭാസ്കരൻ എഴുതിയ ആദിവിദ്യാലയം എന്ന കവിത ആലാപനം മുട്ടറ ബി എൻ രവീന്ദ്രൻ. 6:15 ഉദയഗീതം കണ്ണൂർ ഷെരീഫ് പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 മുതൽ 8:00 വരെ പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ നിന്ന് ആയുരാരോഗ്യം തൊഴിൽ ദർശനം. നല്ല മലയാളം കാലം സാക്ഷി നഗരപുരാണം ഗ്രാമകേരളം നമുക്ക് ചുറ്റുമൊപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 137. 8:35 സ്മൃതിമധുരം. 8:45 യോഗ സൌഖ്യം. 9:00 സഞ്ചാരി. വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. നിതീഷ് കുമാർ പങ്കുവയ്ക്കുന്ന ഹിമാചൽ യാത്രാവിശേഷങ്ങൾ. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:15 രാഗാമൃതം. മനീഷ ബാബു പാടുന്ന കൃതികൾ. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ. ആറ്റുകാൽ ജി എസ് കണ്ണൻ മൃദംഗം. തുടർന്ന് ശ്രീവിദ്യാരാംദാസ് വീണയിൽ വായിച്ച കൃതികൾ. 11:00 റേഡിയോ ഗ്രാമരംഗം. ഗ്രാമപൂർണിമ ഡോക്ടർ ഉമാദേവി അവതരിപ്പിക്കുന്നു. ചുമട് താങ്ങി എന്നിവ കേൾക്കാം. 11:30 ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 മാപ്പിളപ്പാട്ടുകൾ കുരീപ്പുഴ ഫ്രാൻസിസ് അവതരിപ്പിച്ചത്. 12:20 സീമന്ത് ഗോപാൽ പാടിയ ലളിതഗാനങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. ഇൻസുലിൻ ഇനി ദിവസേന ഉപയോഗിക്കേണ്ടതില്ല. ആഴ്ചയിലൊരിക്കൽ ഉപയോഗിക്കാവുന്ന ഇൻസുലിൻ മരുന്നിനെക്കുറിച്ച് ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ് സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 ഗാനസല്ലാപം. തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:15 തുടർനാടകം. മിന്നാമിനികൾ വെളിച്ചം കാട്ടിയ വഴി ഭാഗം 15. രചന അരുൺ നായർ. സംവിധാനം റൂബി ബാബു. 2:30 ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 ചലച്ചിത്ര ഗാനങ്ങൾ. 4:30 മഴവില്ല്. 5:00 ഹിന്ദി പാഠം. 5:15 ചങ്ങാതി സ്പോൺസർഡ് പരിപാടി. 5:30 സ്പൈസ് സ്പോൺസർഡ് പരിപാടി. 5:40 നഗരപുരാണം. 5:45 ഖുറാൻ പാരായണം. 6:00 പദ്ധതികൾ. ജനനന്മയ്ക്ക് നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് സ്കീം. 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും. പ്രകൃതിയോടിണങ്ങിയ കാർബൺ ന്യൂട്രൽ കൃഷി ഡോക്ടർ സുഷ VS സംസാരിക്കുന്നു. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കമ്പോള വില നിലവാരം. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മുതൽ വിമൻസ് ഏഷ്യ കപ്പ് T20 ക്രിക്കറ്റ് ടൂർണമെന്റ്. 2026 പാകിസ്ഥാനും ശ്രീലങ്കയും തമ്മിൽ ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന 2-ാം സെമിഫൈനൽ മത്സരത്തിന്റെ തത്സമയ പ്രക്ഷേപണം ഡൽഹിയിലെ. 8:35 വാർത്താ ബുള്ളറ്റിൻ. 11:45 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾഡ് ഡൽഹിയിലെ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥാ അറിയിപ്പ് കേൾക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.1°C. കുറഞ്ഞ താപനില 24.7°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32°C. കുറഞ്ഞ താപനില 25.5°C. അറിയിപ്പുകൾ പൂർണ്ണമാകുന്നു.

0: ആകാശവാണി സമയം 6:00. പദ്ധതികൾ ജനനന്മയ്ക്ക്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, ഇതേക്കുറിച്ച് ഡോക്ടർ നൌഫൽ ഇപ്പോൾ സംസാരിക്കുന്നു.
1: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, SISFS എന്നാണ് ഈ പദ്ധതിയുടെ ചുരുക്കപ്പേര്. കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഭാഗമായാണ് SISFS വിഭാവന ചെയ്തിരിക്കുന്നത്. 2023 ഫെബ്രുവരിയിൽ 477.25 കോടി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം ഈ പദ്ധതിയുടെ നടത്തിപ്പിനു വേണ്ടി അനുവദിച്ചിരുന്നു. എന്താണ് SISFS? ഒരു സ്റ്റാർട്ടപ്പിന്റെയോ ബിസിനസ് ആശയത്തിന്റെയോ പ്രാഥമിക ഘട്ടത്തിൽ, അത് വിത്തായിരിക്കുന്ന ഘട്ടത്തിൽ വേണ്ടുന്ന നിക്ഷേപ സമാഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം. കമ്പനിയെ സ്വന്തം നിലയ്ക്ക് നിക്ഷേപം കണ്ടെത്താനും സമാഹരിക്കാനും കഴിയുന്ന ഘട്ടത്തിലേക്ക് എത്താൻ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് ഈ പദ്ധതിക്കുള്ളത്. സ്റ്റാർട്ടപ്പ് സ്വയം പര്യാപ്തമാകും വരെ ഏത് ഘട്ടത്തിലും ഈ സാമ്പത്തിക സഹായം ലഭിക്കും. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉറപ്പാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതികളുടെ തുടർച്ചയാണ് SISFS. ഈ പദ്ധതിയുടെ ഭാഗമായി 19 ആക്ഷൻ പോയിന്റുകൾ ഉൾപ്പെടുന്ന ഒരു ആക്ഷൻ പ്ലാൻ 2016 ജനുവരിയിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇനിഷ്യേറ്റീവിന്റെ കീഴിൽ വരുന്ന പ്രധാന പദ്ധതികളാണ് ഫണ്ട് ഓഫ് ഫണ്ട്സ് ഫോർ സ്റ്റാർട്ട്സപ്പ്, SISFS, ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഫോർ സ്റ്റാർട്ട് അപ്സ് എന്നിവ. ആദ്യഘട്ടം എന്ന നിലയിൽ വ്യവസായവും ആഭ്യന്തര വാണിജ്യവും വികസിപ്പിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര വകുപ്പ് 945 കോടി രൂപ സ്റ്റാർട്ടപ്പുകൾക്ക് 2021-22 കാലത്ത് അനുവദിച്ചിരുന്നു. വിദഗ്ധ ഉപദേശ സമിതിയാണ് ഈ പദ്ധതി നടപ്പാക്കാനുള്ള അപേക്ഷകൾക്ക് അംഗീകാരം നൽകുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ആണ് ഈ കമ്മിറ്റി രൂപീകരിക്കുക. കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് ഫണ്ട് അനുവദിക്കുന്നത്. കമ്പനികളെ തിരഞ്ഞെടുക്കുക, അവയുടെ വളർച്ച നിരീക്ഷിക്കുക, ആവശ്യം വേണ്ട മറ്റിതര സഹായങ്ങൾ ഉറപ്പാക്കുക എല്ലാം കമ്മിറ്റിയുടെ ലക്ഷ്യമാണ്. ഈ പദ്ധതിയിൽ ഗുണഭോക്താവാൻ വേണ്ട യോഗ്യതകൾ ഇനി പറയുന്നവയാണ്. വാണിജ്യ വ്യവസായ മന്ത്രാലയം അംഗീകരിച്ച 2 വർഷത്തിൽ താഴെ മാത്രം പ്രായമുള്ള സ്റ്റാർട്ടപ്പുകൾക്കാണ് ഈ ഫണ്ടിന് അപേക്ഷിക്കാനാവുക. 10 ലക്ഷത്തിന് മുകളിലുള്ള യാതൊരു സഹായവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് ലഭിച്ചിട്ടില്ലാത്ത സ്റ്റാർട്ടപ്പുകൾക്ക് മാത്രമേ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനാകൂ. സാമൂഹിക പ്രസക്തിയുള്ള പ്രവർത്തനങ്ങളിലോ മലിനീകരണ നിയന്ത്രണം, ജലപരിപാലനം, വിദ്യാഭ്യാസം, ആരോഗ്യം, പ്രതിരോധം, കൃഷി, ബഹിരാകാശം, റെയിൽ, ഓയിൽ തുടങ്ങിയ മേഖലകളിലോ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്കാണ് മുൻഗണന. വരുന്ന 4 വർഷക്കാലം കൊണ്ട് 3600 സ്റ്റാർട്ടപ്പുകൾക്ക് സഹായം നൽകും എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 കോടി രൂപ വരെയാണ് ഒരു സ്റ്റാർട്ടപ്പിന് പരമാവധി ധനസഹായമായി ഈ പദ്ധതിയിലൂടെ നൽകുക. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം സാധ്യമാക്കാൻ ഈ പദ്ധതി ഉപകരിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്.
0: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നൌഫൽ. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ഇനി കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: This is Akashvani. The news read by Anuja Kumar. Prime Minister Narendra Modi said that India supports a safe, secure, peaceful and sustainable space domain anchored in international law, dialogue and multilateral cooperation. Mr. Modi stated this while virtually addressing the International Space Summit at Paris in France today.
2: India's approach is rooted in Vasudhaiva Kutumbakam, that is, one earth, one family, one future. This spirit must now travel beyond earth. We support a safe, secure, peaceful and sustainable space domain anchored in international law, dialogue and multilateral cooperation. Scientific data must serve the common good with openness and integrity. India's space journey reflects this philosophy.
1: Highlighting the remarkable growth of country's space journey, Mr. Modi said, India aims to establish an Indian space station by 2035 and send an Indian to the moon by 2040. Prime Minister Modi said, the country's guiding principle is clear, their benefits must reach all humanity. Lauding the role of ISRO in space journey, Mr. Modi said, ISRO has earned global admiration for its excellence and cost-effective missions. New Delhi is gearing up to host the 18th BRICS summit this weekend with heightened security, infrastructure upgrades and extensive preparations across the national capital. The two-day summit beginning at Bharat Mandapam on Saturday brings together the world's major emerging economies. India is the current chair of the influential grouping. Top leaders of the grouping, including Chinese President Xi Jinping and Russian President Vladimir Putin, will be attending the BRICS summit. Chinese Foreign Ministry today said President Xi will be arriving in India this week to take part in the summit at the invitation of Prime Minister Narendra Modi. The visit comes amid a volatile global situation, ongoing conflict in West Asia and the Russia-Ukraine war. This will be Xi's first visit to India in nearly 7 years. Earlier this week, External Affairs Ministry spokesperson Randhir Jaiswal in a media briefing had said Prime Minister Narendra Modi will hold bilateral talks with numerous leaders on the sidelines of the BRICS summit. Delhi police has made elaborate arrangements in view of the BRICS summit, giving details about the security arrangements. Special Commissioner of Police, Protective Security Division, Manish Kumar Agrawal said that arrangements have been planned to ensure maximum security for visiting dignitaries while causing minimum inconvenience to the public. President Draupadi Murmu, Vice President C.P. Radhakrishnan and Prime Minister Narendra Modi met eminent philanthropist Prince Rahim Aga Khan V in New Delhi today. During the meeting at Rashtrapati Bhavan, President Murmu appreciated the work undertaken by the Aga Khan Development Network. She said it demonstrates how non-profit organizations working in partnership with the government can improve people's quality of life. During Prince Aga Khan V's interaction with the Vice President at Up Rashtrapati Bhavan, the two leaders discussed the Aga Khan Development Network's contributions to water and sanitation, women-led self-help groups, education and community development. Prime Minister Narendra Modi said during their meeting, they discussed ways to further strengthen India's partnership with the Aga Khan Development Network. Secretary of Ministry of Information and Broadcasting Chanchal Kumar today reviewed the functioning of all media units of the ministry operating in Kashmir. The secretary reviewed news and programs of Akashvani and Doordarshan and took stock of the campaigns and outreach activities of Press Information Bureau and Central Bureau of Communication. The secretary expressed satisfaction over the overall functioning of the media units. Benchmark domestic equity indices ended 0.2% higher today, snapping a three-day losing streak. The Sensex gained 138 points to close at 74,903. The Nifty added 46 points to settle at 23,478. In hockey, the Indian women's team stormed into the semi-finals of the Junior Asia Cup with a ruthless 19-0 demolition of Pakistan in quarter-final at Mochi in China today. And in women's cricket, India will take on Bangladesh in the semi-final of Asia Cup in Dubai at 8 p.m. Indian Standard Time. And that is the end of this news bulletin.
3: ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് കോട്ടയം ജില്ല. തയ്യാറാക്കിയത് ദേവിക എസ് നായർ, ആകാശവാണി പ്രതിനിധി. കോട്ടയം ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് സെപ്റ്റംബർ 28 നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് 17 ഡിവിഷൻ തൃക്കുടിത്താനം, മീനടം ഗ്രാമപഞ്ചായത്ത് 1 വാർഡ് ചീരംകുളം, പാമ്പാടി ഗ്രാമപഞ്ചായത്ത് 10 വാർഡ് കുമ്പന്താനം എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. ഓഗസ്റ്റ് 19 പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ്. നാമനിർദ്ദേശ പത്രികകൾ സെപ്റ്റംബർ 10 വരെ സ്വീകരിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന 11 നടക്കും. സെപ്റ്റംബർ 14 വരെ പത്രിക പിൻവലിക്കാം. ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണയാണ് ജില്ലാ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിന്റെ വരണാധികാരി. കൃഷിവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ, മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവരാണ് യഥാക്രമം ചീരംകുളം, കുമ്പന്താനം വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ വരണാധികാരികൾ. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കോട്ടയം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ സിറ്റിംഗിൽ 32 കേസുകൾ പരിഗണിച്ചു. 25 തീർപ്പാക്കി. 8 കേസുകൾ വിശദ പരിശോധനയ്ക്കായി മാറ്റിവച്ചു. കമ്മീഷൻ അംഗങ്ങളായ ടി സി ജലജമോൾ, പി ഷാജേഷ് ഭാസ്കർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സിറ്റിംഗ്. ചങ്ങനാശ്ശേരി നഗരസഭാ പരിധിയിലെ ഓട്ടിസം സെന്റർ മാടപ്പള്ളിയിലേക്ക് മാറ്റുന്നതിനെതിരെ രക്ഷിതാക്കൾ നൽകിയ പരാതിയിൽ ഇടപെട്ട കമ്മീഷൻ നഗരസഭാ പരിധിയിൽ തന്നെ ഒരു സബ് സെന്ററിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തണമെന്ന് നഗരസഭാ സെക്രട്ടറിക്കും വിദ്യാഭ്യാസ വകുപ്പിനും നിർദ്ദേശം നൽകി. സ്കൂളുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുമ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശത്തെ ബാധിക്കുന്നില്ലെന്ന് ജില്ലാ ഭരണകൂടവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഉറപ്പാക്കണം. ഈ വിഷയത്തിൽ കുട്ടികൾ തന്നെയാണ് പരാതിയുമായി കമ്മീഷനെ സമീപിച്ചത്. തെരുവനായ ആക്രമണത്തിൽ പരിക്കേറ്റ കുട്ടിക്ക് ചികിത്സ നൽകുന്നതിൽ രാമപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ അനാസ്ഥ ഉണ്ടായി എന്ന പരാതിയെ തുടർന്ന് ഇത്തരം പരാതികൾക്ക് ഇടയാകാത്ത വിധം ജാഗ്രത പുലർത്തണമെന്ന് ആശുപത്രി സൂപ്രണ്ടിന് കമ്മീഷൻ നിർദ്ദേശം നൽകി. അയൽവാസി മോശമായി പെരുമാറി എന്ന കുട്ടികളുടെ പരാതിയിൽ കേസെടുക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടു. സ്കൂൾ അധികൃതരിൽ നിന്ന് കുട്ടികൾക്ക് മോശം അനുഭവം നേരിട്ടെന്ന പരാതികളിൽ സ്കൂൾ അധികൃതരെ കമ്മീഷൻ താക്കീത് ചെയ്തു. ഖരമാലിന്യ സംസ്കരണ ചട്ടങ്ങൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾക്കുള്ള പരിശീലന പരിപാടി കോട്ടയം ജില്ലയിൽ സെപ്റ്റംബർ 7 മുതൽ 14 വരെ ബ്ലോക്ക് തലത്തിൽ നടക്കും. ഖരമാലിന്യ സംസ്കരണ ചട്ടങ്ങൾ നടപ്പാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ സ്വന്തം വാർഡിലെ എല്ലാ ജനങ്ങളെയും പങ്കാളികളാക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുടെ നിയമപരമായ കടമയാണെന്ന സുപ്രീംകോടതി നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് കിലയുടെ നേതൃത്വത്തിൽ സമഗ്രമായ പരിശീലന ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. തദ്ദേശ വകുപ്പും സംസ്ഥാന ശുചിത്വ മിഷനും പരിശീലന പരിപാടിയിൽ പങ്കാളികളാണ്. കിലയിൽ പരിശീലനം നേടിയ റിസോഴ്സ് പേഴ്സൺമാർ ബ്ലോക്ക് തലത്തിലുള്ള പരിശീലനത്തിന് നേതൃത്വം നൽകും. തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ട്രീസ ജോസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പരിശീലന പരിപാടികളുടെ ക്രമീകരണങ്ങൾ വിലയിരുത്തി. കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ വേഗത്തിൽ തീർപ്പാക്കാൻ ആവിഷ്കരിച്ച മീഡിയേഷൻ ഫോർ ദി നേഷൻ 3 ഘട്ടത്തിന് തുടക്കം. സുപ്രീംകോടതിയുടെ കീഴിലുള്ള മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ പ്രോജക്ട് കമ്മിറ്റിയും നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയും സംയുക്തമായാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കോട്ടയം ജില്ലയിൽ ആദ്യഘട്ടത്തിൽ 410 കേസുകളും രണ്ടാം ഘട്ടത്തിൽ 649 കേസുകളും തീർപ്പാക്കി. ജില്ലയിൽ വിവിധ കോടതികളിലുള്ള കേസുകൾ അതത് കോടതികളുമായി ബന്ധപ്പെട്ട മീഡിയേഷൻ സെന്ററുകളിലേക്ക് ശുപാർശ ചെയ്യാം. മധ്യസ്ഥതയ്ക്ക് വിടാൻ താൽപര്യമുള്ളവർക്ക് നേരിട്ടോ അഭിഭാഷകർ മുഖേനയോ അതത് കോടതികളുമായി ബന്ധപ്പെട്ട് ആവശ്യം ഉന്നയിക്കാം. നേരിട്ടും ഓൺലൈനായും മധ്യസ്ഥ ചർച്ചകൾ നടത്തും. മധ്യസ്ഥതയിൽ തീർപ്പാക്കുന്ന കേസുകളിൽ കക്ഷികൾക്ക് കോടതി ചെലവ് തിരികെ ലഭിക്കും. വൈവാഹിക തർക്ക കേസുകൾ, വാഹന അപകട നഷ്ടപരിഹാര കേസുകൾ, ചെക്ക് ബൌൺസ് കേസുകൾ, വാണിജ്യ തർക്കം, ഉപഭോക്തൃ തർക്കം തുടങ്ങിയവ മധ്യസ്ഥതയ്ക്കായി പരിഗണിക്കും. അതിരമ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രം പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് 4.5 കോടി രൂപ അനുവദിച്ചു. ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള അതിരമ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് ആരോഗ്യവകുപ്പ് 4.5 കോടി രൂപ അനുവദിച്ചതായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയമോൻ കരീമഠം അറിയിച്ചു. ആരോഗ്യ കേന്ദ്രത്തിലെ കാലപ്പഴക്കമുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതിന് നടപടി സ്വീകരിച്ചു. പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് സൌകര്യം ഒരുക്കുന്നതിനായി കാലപ്പഴക്കം ചെന്ന മറ്റ് കെട്ടിടങ്ങളും പൊളിച്ചു നീക്കേണ്ടതുണ്ട്. ജില്ലാ വൃത്താന്തം സമാപിച്ചു.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: കിസാൻ വാണി.
2: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
1: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.

0: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
0: സംഗീത സരണി, മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത സരണി.
3: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
4: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ, കൂടെ പഠിച്ചാലോ?
3: ഹാപ്പി ബർത്ത്ഡേ ടു യു.
5: ഓ, താങ്ക് യു.
3: ഹലോ,
4: എന്റെ ദൈവം, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
3: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതു.
6: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
3: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
6: 8281-42-03-05.
3: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10:00.

0: ഇനി കേൾക്കാം സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ ജതിന ശർമ്മ. ആദൌ മുഖ്യ വാർത്താഃ. പാരീസ് നഗരെ അന്താരാഷ്ട്രീയ അന്തരീക്ഷ സമ്മേളനം സംബോധിതവാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വൈജ്ഞാനിക തഥ്യാനാം ഉപയോഗേ പാരദർശിതായാഃ സത്യനിഷ്ഠായാശ്ച ആവശ്യകതാമപി പ്രാധാന്യേന അസൌ പ്രാസ്തൗത്. നവദില്യാം പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ ലോകഹിതൈഷിണാ പ്രിൻസ് റഹീം ആഗാഖാൻ പഞ്ചമേന സഹ സഞ്ജാതാ മന്ത്രണാ. അത്രാവസരെ സ്വാസ്ഥ്യരക്ഷായാം ഗ്രാമീണാഭിവൃദ്ധൌ യുവമഹിളാ സശക്തീകരണ ച സഹഭാഗിതായൈ ജാതഃ വിചാരവിനിമയഃ. മാതൃശിശുകല്യാണക്ഷേത്രെ അഥ അസഞ്ചാരിരോഗാണാം നിയന്ത്രണേ ഭാരതസ്യ അഭൂതപൂർവ സ്വാസ്ഥ്യോപലബ്ധിഃ ഭൂരിശഃ പ്രാശംസയത് വിശ്വസ്വാസ്ഥ്യസംഘടനസ്യ മഹാനിദേശകഃ ഡോക്ടർ ടെഡ്രോസ് അദ്നോം ഘേബ്രേസസ് ഇത്യസൌ. അദ്യ ഒഡിഷാരാജ്യേ തീവ്രാത് അതിതീവ്രവൃഷ്ട്യൈ ഋതുവിജ്ഞാന വിഭാഗേന രക്തസഞ്ചേതന പ്രഖ്യാപിത. അപി ച മഹിളാ ഏഷ്യാ ച ശക പ്രതിയോഗിതായാഃ ഉപാന്ത്യചക്രേ ഭാരതീയ ദലം ദുബൈ നഗരെ അദ്യ സായം ബംഗ്ലാദേശ ദലേന സഹ പ്രതിസ്പർദ്ധിഷ്യതി. അഥ വാർത്താഃ വിശദീകൃത്യ. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ ഉദ്ഘോഷിതം യത് ഭാരതം അന്താരാഷ്ട്രീയ വിധേഃ സംവാദസ്യ ബഹുപക്ഷീയ സഹയോഗസ്യ ച ആധാരേണ സുരക്ഷിതസ്യ ശാന്തിപൂർണസ്യ ശാശ്വതസ്യ ച അന്തരീക്ഷമണ്ഡലസ്യ ദൃഢം സമർത്ഥനം വിധത്തെ. അസൌ അവോചത് യത് വൈജ്ഞാനിക തഥ്യാനി പാരദർശീ സത്യനിഷ്ഠതയാ സമഗ്രലോക കല്യാണായ വിനിയുക്താനി ഭവേയുഃ. പ്രധാനമന്ത്രി ഫ്രാൻസ് ദേശസ്യ പാരീസ് നഗരെ ആയോജിതെ അന്താരാഷ്ട്രീയ അന്തരീക്ഷ സമ്മേളനെ ആഭാസീയ മാധ്യമേന സംബോധയൻ ഏതത് പ്രതിപാദിതവാൻ.
2: India's approach is rooted in Vasudhaiv Kutumbakam, that is one earth, one family, one future. This spirit must now travel beyond earth. We support a safe, secure, peaceful and sustainable space domain anchored in international law, dialogue and multilateral cooperation. Scientific data must serve the common good with openness and integrity. India's space journey reflects this philosophy.
1: പ്രധാനമന്ത്രിണാ സബലം പ്രോക്തം യത് അന്തരീക്ഷകക്ഷാസു സമ്മർദ്ദവൃദ്ധ്യാ സഹ സംഘർഷസ്ഥാനെ സഹയോഗഃ അല്പകാലിക ലാഭാനാം സ്ഥാനെ ശാശ്വതത ബഹിഷ്കരണസ്ഥാനെ ച സമാവേശിത ഏവ പ്രാഥമ്യം ഭജേരൻ.
2: ഫോർ സെഞ്ചുറീസ് സ്പേസ് ഇൻസ്പയർഡ് അവർ ഇമേജിനേഷൻ. ടുഡേ ഇറ്റ് ഷേപ്സ് ലൈഫ് ഓൺ എർത്ത് ഫ്രം ക്ലൈമേറ്റ് ആൻഡ് ക്രോപ്സ് ടു ഓഷൻസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. The promise of space is infinite. Our responsibility is collective. As orbits become more crowded, technologies more powerful, and actors more numerous.
1: Shri Modina spashtikritam yat bharatasya antarikshayatra asyaiva tattvagyanasya pratika bhuta vartate. Shatabdebhyah antariksham asmakam kalpanam prerayati sma. അദ്യ ച തത് ജലവായു സദസ്യാദിഭ്യഃ ആരഭ്യ സാഗരാൻ ജനസമുദായാശ്ച യാവത് പൃഥിവ്യാം മാനവജീവനം പരിഷ്കരോതി. ഭാരതസ്യ അന്തരീക്ഷ ഉപലബ്ധിഃ പ്രതിപാദയൻ പ്രധാനമന്ത്രി അവോചത് യത് ചന്ദ്രയാന തൃതീയാഭിയാനേന ഭാരതം ചന്ദ്രസ്യ ദക്ഷിണധ്രുവ സമീപേ അവതരണം കുർവാണം വിശ്വസ്യ പ്രഥമം രാഷ്ട്രം അഭവത്. ആദിത്യ എൽ പ്രഥമാഭിയാനം ച സൂര്യസ്യ രഹസ്യാനി ഉദ്ഘാടയതി. ഗതവർഷേ ഏകഃ ഭാരതീയഃ അന്താരാഷ്ട്രീയ അന്തരീക്ഷസ്ഥാനകം ഗതവാൻ. സഹ അഗ്രെ അവോചത് യത് ഭാരതസ്യ ലക്ഷ്യം പഞ്ചത്രിംശതുത്തര ദ്വിസഹസ്രവർഷം യാവത് ഭാരതീയ അന്തരീക്ഷസ്ഥാനകസ്യ പ്രതിഷ്ഠാപനം ചത്വാരിംശതുത്തര ദ്വിസഹസ്രതമവർഷം യാവച്ച ചന്ദ്രമസി ഭാരതീയസ്യ പ്രേഷണമിതി വർത്തതെ. അസ്യ ലാഭശ്ച സമഗ്രാം മാനവജാതിം പ്രാപ്നുയാത് ഇതി ഭാരതസ്യ മാർഗദർശക സിദ്ധാന്തഃ. ഇസ്രോ സംസ്ഥായാഃ ഭൂമികാം പ്രശംസൻ പ്രധാനമന്ത്രി അവോചത് യത് സ്വകീയയാ കാര്യദക്ഷതയാ മിതവ്യയി അഭിയാനൈശ്ച ഇസ്രോ സംസ്ഥയാ വൈശ്വിക പ്രശംസ അർജിത. അസ്യാഹ തന്ത്രജ്ഞാനം കൃഷകാണാം ധീവരാണാം ഋതുപൂർവാനുമാനസ്യ ആപത്പ്രബന്ധനസ്യ നൗവഹനസ്യ ച സേവാം കരോതി. അദ്യാവധി പര്യന്തം ചതുസ്ത്രിംശത് ദേശാനാം ത്രിംശദധിക ചതുശ്ശതാധികാഃ ഉപഗ്രഹാഃ ഭാരതീയ പ്രക്ഷേപണയാനൈഃ അന്തരിക്ഷം പ്രേഷിതാഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ നവദില്യാം വിശ്രുതേന ഇസ്മൈലി സമുദായസ്യ പഞ്ചാശത്തമേന ഇമാം പ്രിൻസ് റഹീം ആഗാഖാൻ പഞ്ചമേന സഹ സൗഹാർദ്ദപൂർണാം മന്ത്രണാം അകരോത്. സാമാജിക സഞ്ചാരപടലീയ സന്ദേശേ പ്രധാനമന്ത്രിണാ മോദിനാ ദിവംഗതഃ ആഗാഖാൻ ചതുർത്ഥഃ വികാസക്ഷേത്രേ തസ്യ ചിരസ്ഥായി യോഗദാനം സസ്നേഹം സംസ്മൃതം. പ്രധാനമന്ത്രിണാ നിരൂപിതം യത് താഭ്യാം സ്വാസ്ഥ്യരക്ഷായാം കൃഷൌ ഗ്രാമീണാഭിവൃദ്ധൌ അഥ ച യുവമഹിലാ സശക്തീകരണേ ആഗാഖാൻ വികാസ് തന്ത്രേണ സഹ ഭാരതസ്യ സഹഭാഗിതാം സുദൃഢീകർത്തും സംഭാവ്യ ഉപായേഷു ചർച്ച വിഹിതാ. അപരത്ര വിദേശമന്ത്രി ഡോക്ടർ എസ് ജയശങ്കരോപി പ്രഖ്യാതം ലോകഹിതൈഷിണം അമിലത്. പ്രിൻസ് റഹീം ആഗാഖാൻ പഞ്ചമഃ അസ്യ മാസസ്യ പഞ്ചദശ ദിനാങ്കം യാവത് ഭാരതയാത്രായാം സ്ഥാസ്യതി. ശനിവാസരാദാരഭ്യമാണസ്യ ദ്വിദിവസീയസ്യ ബ്രിക്സ് ശിഖരസമ്മേളനസ്യ പൂർവസിദ്ധതായാഃ അംഗത്വേന സുരക്ഷാചിന്താം വീക്ഷ്യ ദില്ലിയാരക്ഷിദലേന അദ്യ രാഷ്ട്രീയ രാജധാന്യാം സോമവാസരം യാവത് ഡ്രോൺസ് ഇത്യേതേഷാം അഥ ച അന്യേഷാം ലഘുവായവ്യമഞ്ചാനാം സഞ്ചാലനേ പൂർണപ്രതിബന്ധഃ സ്ഥാപിതഃ. ദില്ലിയാരക്ഷി ആയുക്തഃ അനുരാഗകുമാരഃ ശിഖരസമ്മേളനസ്യ സുരക്ഷാവ്യവസ്ഥായാഃ സുദൃഢീകരണാർത്ഥം ഏതം നിഷേധാദേശം പ്രഖ്യാപിതവാൻ. ആരക്ഷിദലേന സ്പഷ്ടീകൃതം യത് ഗുപ്തസൂചനാധാരേണ ഏഷഃ നിർണയഃ ഗൃഹീതഃ. ഗുപ്തസൂചനാനുസാരം സമാജകണ്ടകാഃ ആതങ്കവാദിസമൂഹാഃ വാ അവസരേസ്മിൻ ജനസുരക്ഷായാഃ അതിവിശിഷ്ടവ്യക്തിനാം മഹത്വപൂർണസർവകാര്യപ്രതിഷ്ഠാനാനാഞ്ച കൃതെ സങ്കടം ഉത്പാദയിതും ഏതാദൃശാണാം വ്യോമമഞ്ചാനാം ദുരുപയോഗം കർത്തും ശക്നുവന്തി. സംസ്കൃതവാർത്തായാഃ സംസ്കരണമിദം ഇദാനിം ആകാശവാണിതഃ പ്രസാര്യതേ. സമമേവ അയം കാര്യക്രമഃ ആകാശവാണ്യാഃ അന്തർജാലപടലെ www.newsonair.gov.in ഇത്യത്ര അഥ ന്യൂസ് ഓൺ എ ഐ ആർ ചലദൂരഭാഷ്യതന്ത്രാംശേ അപി സമുപലബ്ധോ ഭവിഷ്യതി. വിശ്വ സ്വാസ്ഥ്യ സംഘടനസ്യ മഹാനിദേശക ഡോക്ടർ ടെഡ്രോസ് അധ്നോം ഘേബ്രേസസ് ഇത്യസ്യ കേന്ദ്രീയ സ്വാസ്ഥ്യ മന്ത്രിണം ജെ പി നഡ്ഡ മഹോദയമദ്യ അമിലത്. എതത് മേലനം തേമോർ ലെസ്തേ ദേശെ ആയോജിതായാഃ വിശ്വ സ്വാസ്ഥ്യ സംഘടനസ്യ ദക്ഷിണപൂർവ ഏഷ്യാ ക്ഷേത്രീയ സമിത്യാഃ ഏകോനാശീതിതമ സത്രാവസരെ സഞ്ജാതം. അവസരേസ്മിൻ ഡോക്ടർ ടെഡ്രോസ് ഇത്യമുനാ സ്വാസ്ഥ്യക്ഷേത്രേ വിശേഷതഃ മാതൃശിശുകല്യാണദിശി അഥ ച അസഞ്ചാരി രോഗാണാം വിരുദ്ധം സഞ്ചാലിതെ അഭിയാനേ ഭാരതസ്യ ഉല്ലേഖനീയ ഉപലബ്ധിനാം കൃതെ ശ്രീനഡ്ഡായ അഭിനന്ദനാനി വ്യാഹൃതാനി. ഡബ്ല്യു എച്ച് ഒ പ്രമുഖേണ നിരൂപിതം യത് ഭാരതേ ഷഷ്ടിസഹസ്രാധികൈകലക്ഷസംഖ്യകൈഃ ആയുഷ്മാൻ ആരോഗ്യമന്ദിരൈഃ ജനസാമാന്യസ്യ സമീപം ഉച്ച രക്തചാപസ്യ മധുമേഹസ്യ സാമാന്യകർക്കരോഗാണാഞ്ച പ്രാരംഭിക പരീക്ഷണാനാം വ്യവസ്ഥാ പ്രാപിതാ. സഹൈവ അഗ്രിമ ഉപചാരാർത്ഥം സുഗമ പ്രേഷണമാർഗാഃ കൽപ്പിതാഃ. കേന്ദ്രീയ കൃഷി കൃഷക കല്യാണമന്ത്രി ശ്രീ ശിവരാജ് സിംഗ് ചൌഹാനഃ മലേഷ്യ തേമോർ ലെസ്തേ മ്യാൻമാർ ദേശാനാം സ്വസമകക്ഷീയൈഃ സഹ ഉച്ചസ്തരീയോപവേശനം അകരോത്. എതാഃ മന്ത്രണാഃ ഹ്യഃ നവദില്ല്യാം സമനുഷ്ഠിതായാഃ കൃഷി വാണിജ്യ വിഷയിണ്യാഃ നവം ആസിയാൻ ഭാരത മന്ത്രിസ്തരീയ സംഗോഷ്ഠ്യാഃ അവസരെ സമ്പന്നാഃ. ഭാരത ഋതു വിജ്ഞാന വിഭാഗേന അദ്യ ഒഡീഷാരാജ്യെ ക്വചിത് അതിതീവ്ര വൃഷ്ടേഃ ക്വചിത് ച അതിതീവ്രതര വൃഷ്ടേഃ രക്തവർണീയാ സഞ്ചേതനാ പ്രഖ്യാപിതാ. മഹിളാനാം ക്രിക്കറ്റ് ക്രീഡായാം ഏഷ്യ ചഷക സ്പർദ്ധായാഃ ഉപാന്ത്യചക്രെ അദ്യ ദുബൈ നഗരെ ഭാരതസ്യ ബാംഗ്ലാദേശ് ദലേന സഹ പ്രതിസ്പർദ്ധാ ഭവിഷ്യതി. ഇയം പ്രതിസ്പർദ്ധാ ഭാരതീയ മാനക സമയാൻ

0: अनुसारं रात्रौ अष्टवादने समारप्स्यते इति वार्ताः।
1: ഇനി കേൾക്കാം പ്രാദേശിക വാർത്തകൾ.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ബഹിരാകാശ മേഖലയിൽ സുരക്ഷയും സഹകരണവും ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം. യുവജനങ്ങളെ ലഹരിയിൽ നിന്നും രക്ഷിക്കാൻ കായിക മേഖലയ്ക്ക് കഴിയുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് ഡിജിറ്റൽ സർവേയുടെ രണ്ടാംഘട്ടം നവംബർ 1 പുനരാരംഭിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം നേരിടാൻ പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വഴി വാങ്ങുന്ന മരുന്നുകളുടെ നിലവാരം ഉറപ്പാക്കാനുള്ള ചുമതല ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന് നൽകാൻ തീരുമാനം. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര നിയമങ്ങളും ബഹുമുഖ സഹകരണവും അടിസ്ഥാനമാക്കി സുരക്ഷിതവും സമാധാനപരവുമായ ബഹിരാകാശ അന്തരീക്ഷത്തെയാണ് ഇന്ത്യ പിന്തുണയ്ക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിൽ നടന്ന അന്താരാഷ്ട്ര ബഹിരാകാശ ഉച്ചകോടിയെ വെർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബഹിരാകാശ ഭ്രമണപഥങ്ങൾ കൂടുതൽ തിരക്കേറുന്ന സാഹചര്യത്തിൽ സംഘർഷത്തേക്കാൾ സഹകരണത്തിനും ഹ്രസ്വകാല നേട്ടത്തേക്കാൾ സുസ്ഥിരതയ്ക്കും മുൻഗണന നൽകണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കായിക മേഖലയുടെ വികസനത്തിൽ കേരള പോലീസ് നിർണായക പങ്കുവഹിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ 47-ാമത് സംസ്ഥാന പോലീസ് കായികമേളയുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവജനങ്ങളെ ലഹരിയിൽ നിന്നും രക്ഷിക്കുന്നതിന് കായിക മേഖലയ്ക്ക് സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
3: കേരളത്തിലെ സ്പോർട്സ് വികസനത്തിൽ കേരള പോലീസ് നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട്. നമ്മുടെ ചെറുപ്പക്കാരെ മുഴുവൻ അവർ ലഹരിക്കടിമപ്പെടാതിരിക്കാൻ, ക്രിമിനൽ ഗ്യാങ്ങുകളുടെ കീഴിലാകാതിരിക്കാൻ, സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് ബോധ്യമുള്ളവരാക്കി അവരെ വളർത്താൻ, വീടിനും നാടിനും ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരാക്കി നമ്മുടെ യുവതലമുറയെ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയണം. അതിന് സ്പോർട്സിനുള്ള പങ്ക് വളരെ നിർണായകമാണ്.
2: സംസ്ഥാനത്ത് ഡിജിറ്റൽ സർവേയുടെ രണ്ടാംഘട്ടം നവംബർ 1 പുനരാരംഭിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി എ പി അനിൽകുമാർ. നിലവിലെ സർവേ നടത്തിപ്പിലെ അപാകതകൾ പൂർണ്ണമായും പരിഹരിച്ച ശേഷമായിരിക്കും രണ്ടാംഘട്ട സർവേ ആരംഭിക്കുക. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഡിജിറ്റൽ സർവേ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉണ്ടായത്. മനുഷ്യ വന്യജീവി സംഘർഷം നേരിടാൻ പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. വാളയാർ വനപരിശീലന കേന്ദ്രത്തിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹം. കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് അത്യാധുനിക സാങ്കേതിക വിദ്യകളും സംവിധാനങ്ങളും ഉൾപ്പെടുത്തി വനം വകുപ്പിനെ സമഗ്രമായി നവീകരിക്കുമെന്നും ശ്രീ ഷിബു ബേബി ജോൺ അറിയിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനത്ത് ബാങ്കുകൾ വിതരണം ചെയ്ത കാർഷിക ചെറുകിട സംരംഭ മേഖലകളിലെ വായ്പകളിൽ മികച്ച വളർച്ച. സംസ്ഥാനത്തെ ബാങ്കുകളിലെ നിക്ഷേപവും മികച്ച രീതിയിൽ ഉയർന്നിട്ടുണ്ടെന്ന് സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗം വിലയിരുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: സംസ്ഥാനത്ത് കാർഷിക വായ്പകൾ 176,142 കോടി രൂപ എന്ന എക്കാലത്തെയും ഉയർന്ന നിലയാണ് കൈവരിച്ചിട്ടുള്ളത്. 16% വളർച്ചയാണിത്. ചെറുകിട ഇടത്തരം സൂക്ഷ്മ സംരംഭങ്ങൾക്കായുള്ള വായ്പ 13% വർദ്ധിച്ച് 1,08,948 കോടി രൂപയിലും എത്തിയിട്ടുണ്ട്. കേരളത്തിലെ മൊത്തം ബാങ്ക് നിക്ഷേപം 13% വാർഷിക വളർച്ചയോടെ 10,84,241 കോടി രൂപയിലും എത്തി. പ്രവാസി നിക്ഷേപം 3,35,440 കോടി രൂപയായും വളർന്നിട്ടുണ്ട്.
2: കുട്ടികളുടെയും കൌമാരക്കാരുടെയും മാനസിക ആരോഗ്യവും ആത്മഹത്യാ പ്രതിരോധവും ഉറപ്പാക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പും സ്റ്റേറ്റ് ചൈൽഡ് പ്രൊട്ടക്ഷൻ സൊസൈറ്റിയും ചേർന്ന് സംഘടിപ്പിച്ച ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന 1 മാസം നീളുന്ന ഈ ബോധവൽക്കരണ പരിപാടി സംഭാഷണം ആരംഭിക്കാം, സംസാരിക്കാം, കേൾക്കാം, പിന്തുണയ്ക്കാം എന്ന സന്ദേശമുയർത്തിയാണ് നടപ്പിലാക്കുന്നത്. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായുള്ള പുനരധിവാസ ടൌൺഷിപ്പിലെ രണ്ടാംഘട്ട വീടുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ മന്ദഗതിയിലാണെന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഇത് സംബന്ധിച്ച വാർത്തകളെ തുടർന്ന് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. 110 വീടുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ ഈ മാസം അവസാനത്തോടെ പൂർത്തിയാക്കുമെന്ന് നിർമ്മാണ കരാർ കമ്പനി ഉറപ്പു നൽകിയിട്ടുണ്ട്. എല്ലാ വീടുകളുടെയും

0: നിർമ്മാണം ഒക്ടോബർ 31-നകം പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡിലെ ക്വാളിറ്റി കൺട്രോൾ വിഭാഗം നിർത്തലാക്കിയതായി മന്ത്രി കെ മുരളീധരൻ. കെഎംഎസ്സിഎൽ വഴി വാങ്ങുന്ന മരുന്നുകളുടെ നിലവാരം ഉറപ്പാക്കാനുള്ള ചുമതല ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന് നൽകാൻ തീരുമാനിച്ചതായി അദ്ദേഹം അറിയിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ കെഎംഎസ്സിഎൽ വഴി സംഭരിച്ച് വിതരണം ചെയ്ത മരുന്നുകളിൽ വ്യാപകമായി ഗുണനിലവാരമില്ലെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നടപടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിൽ നാളെ രാവിലെ 8:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:00 മത്സരം. രണ്ടാം സെമിയിൽ നാളെ പാകിസ്ഥാനും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഞായറാഴ്ചയാണ് ഫൈനൽ. ആറാമത് സംസ്ഥാന ചെസ് ചാമ്പ്യൻഷിപ്പിന് കണ്ണൂരിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. കണ്ണൂർ സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച രാവിലെ മത്സരങ്ങൾ ആരംഭിക്കും. LKG മുതൽ 12-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി 3 വിഭാഗങ്ങളിലായാണ് മത്സരം. സംസ്ഥാനത്ത് ഇന്ന് വൈകിട്ട് 6:45 മുതൽ 12:45 വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങും. ഇന്ന് 900 മെഗാവാട്ട് വരെ വൈദ്യുതി കുറവ് അനുഭവപ്പെടാൻ സാധ്യതയെന്ന് KCB വൃത്തങ്ങൾ അറിയിച്ചു. വൈദ്യുതി ഉപഭോഗം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഗണ്യമായി വർദ്ധിച്ചിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ശബരിമല അരവണ നിർമ്മാണ പ്ലാന്റിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വരുന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തേക്കുള്ള ഒരുക്കങ്ങൾ നിലയ്ക്കൽ, പമ്പ, ശബരിമല എന്നിവിടങ്ങളിൽ ആരംഭിച്ചു കഴിഞ്ഞു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
2: സന്നിധാനത്തെ അരവണ പ്ലാന്റിന്റെ നിർമ്മാണശേഷി വർദ്ധിപ്പിക്കുന്നതോടെ പ്രതിദിനം 3 ലക്ഷത്തിലധികം ടിൻ അരവണ ഉൽപ്പാദിപ്പിക്കാനാകും. നിലവിൽ ദിനം 2.25 ലക്ഷം ടിൻ അരവണ നിർമ്മിക്കുന്നതിനുള്ള പ്ലാന്റായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കി മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തേക്കുള്ള അരവണ കരുതൽ ശേഖര നിർമ്മാണം ആരംഭിക്കാനാകുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ കണക്കുകൂട്ടൽ. തീർത്ഥാടന കാലത്തിന് മുന്നോടിയായി പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലെ ശുചിമുറികളുടെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു കഴിഞ്ഞു.
0: കേരളം ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ വജ്രജൂബിലി ആഘോഷങ്ങൾക്ക് മറ്റന്നാൾ തുടക്കം. കോഴിക്കോട് കുണ്ടായിത്തോടിൽ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. പാലിലെ അഫ്ലാടോക്സിൻ സാന്നിധ്യം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിനും ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിനുമായി വിവിധ വകുപ്പുകളുടെ സംയോജിത പ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. കാലിത്തീറ്റയിലെ ഫംഗസ് ബാധയാണ് പാലിൽ അഫ്ലാടോക്സിൻ സാന്നിധ്യത്തിന് പ്രധാന കാരണമാകുന്നത്. കേരള സർവകലാശാലയും യൂണിവേഴ്സിറ്റി മലേഷ്യ ടെറൻഗാനുവും തമ്മിൽ അക്കാദമിക ഗവേഷണ ശാസ്ത്ര മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. സമുദ്രശാസ്ത്രം, ഓഷ്യാനോഗ്രഫി മേഖലകളിൽ സംയുക്ത ഗവേഷണ അക്കാദമിക പ്രവർത്തനങ്ങൾ, പ്രൊഫഷണൽ അക്കാദമിക വികാസം, വിവിധ പരിശീലന പരിപാടികൾ എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആന്റ് ടെക്നോളജിയിലെ സെന്റർ ഫോർ ന്യൂറോ സയൻസസിന്റെ 25-ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനം ICTN 2026 മുഖ്യമന്ത്രി VD സതീശൻ ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. മസ്തിഷ്കത്തിന്റെ ആരോഗ്യവും മാനസിക ക്ഷേമവും ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദഗ്ധർ ചർച്ചകൾ നടത്തും. തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ കടുവയെ ദയാവധത്തിന് വിധേയമാക്കി. വായിൽ ക്യാൻസർ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന നന്ദു എന്ന ആൺകടുവയാണ് ദയാവധത്തിന് വിധേയമാക്കിയത്. ആത്മഹത്യാ പ്രതിരോധ ദിനാചരണത്തിന്റെ ഭാഗമായി ആത്മഹത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറ്റാം എന്ന പ്രമേയത്തിൽ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ സോണിച്ചൻ പി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സൈക്യാട്രിക് സൊസൈറ്റിയുമായി സഹകരിച്ചാണ് ശില്പശാല സംഘടിപ്പിച്ചത്. 2.5 വർഷം മുൻപ് ഉദ്ഘാടനം ചെയ്ത തിരുവനന്തപുരം കാരോട് പഞ്ചായത്തിലെ ബഡ്സ് സ്കൂൾ അടിയന്തരമായി തുറന്ന് പ്രവർത്തിക്കാൻ നടപടികൾ എടുക്കണമെന്ന് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. പ്രധാന വാർത്തകൾ വീണ്ടും. ബഹിരാകാശ മേഖലയിൽ സുരക്ഷയും സഹകരണവും ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം. യുവജനങ്ങളെ ലഹരിയിൽ നിന്നും രക്ഷിക്കാൻ കായിക മേഖലയ്ക്ക് കഴിയുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് ഡിജിറ്റൽ സർവേയുടെ 2-ാം ഘട്ടം നവംബർ 1 പുനരാരംഭിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം നേരിടാൻ പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വഴി വാങ്ങുന്ന മരുന്നുകളുടെ നിലവാരം ഉറപ്പാക്കാനുള്ള ചുമതല ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന് നൽകാൻ തീരുമാനം. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം.

ആകാശവാണി സമയം 6:40. ഇപ്പോൾ സന്ധ്യാഗീതം. ആദ്യഗാനം പി ലീല പാടിയത്. ഈ ഗാനത്തിന്റെ രചന യൂസഫലി കേച്ചേരി, സംഗീതം ബാബുരാജ്. ചിത്രം അമ്മു.

സന്ധ്യാഗീതത്തിൽ ഇനി കെ ജയകുമാറിന്റെ വരികൾക്ക് രവീന്ദ്രന്റെ ഈണത്തിൽ എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം ചിത്രം ബട്ടർഫ്ലൈസ്.

0: സന്ധ്യാഗീതങ്ങൾ പൂർണ്ണമാകുന്നു.
1: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
2: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 9,50,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

0: നമ്മുടെ മനസ്സിന് സമാധാനം വേണമെങ്കിൽ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ നാം പഠിക്കണം. വിധിക്കുക അല്ല വേണ്ടത്. കാരണം ഓരോ മനുഷ്യനും ഓരോ കഥയും ഓരോ സാഹചര്യത്തിനും നമുക്കറിയാത്ത ഒരു വശവും ഉണ്ടാകും. എല്ലാം ക്ഷമിക്കാനും ആവശ്യമായിടത്ത് വിട്ടുവീഴ്ച ചെയ്യാനും കഴിയുന്നിടത്തോളം എല്ലാറ്റിനെയും സ്നേഹിക്കാനും പഠിക്കുമ്പോൾ മനസ്സിൽ സമാധാനവും ജീവിതത്തിൽ സന്തോഷവും നിറയും. പ്രപഞ്ചം ഓരോ ദിവസവും നമ്മെ പലതും പഠിപ്പിക്കുന്നുണ്ട്. മുൻവിധികളില്ലാതെ കണ്ണു തുറന്ന് കാണാനും വസ്തുതകളെ മനസ്സിലാക്കി ആവശ്യമായ മാറ്റങ്ങൾ സ്വന്തം ജീവിതത്തിൽ വരുത്താനും തയ്യാറാകുക. ക്ഷമയും സ്നേഹവും വിട്ടുവീഴ്ചയും ജീവിതത്തിൽ കൂട്ടിച്ചേർക്കുമ്പോൾ നമ്മുടെ യാത്ര കൂടുതൽ മനോഹരമാകും, വിജയത്തിലേക്കുള്ള വഴിയും കൂടുതൽ തെളിയും. ഈ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി നെല്ലിലെ കളനിയന്ത്രണത്തെക്കുറിച്ചാണ്. അതിനു മുൻപ് എന്നത്തെയും പോലെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്: നെല്ലിലെ തണ്ടുതുരപ്പിനെ നിയന്ത്രിക്കാൻ ഏത് മിത്ര പ്രാണിയെയാണ് ഉപയോഗിക്കുന്നത്? ചോദ്യം കേട്ടല്ലോ. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം.
1: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
2: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
2: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
0: ഇനി പ്രധാന പരിപാടിയിലേക്ക് പോയാലോ. കൃഷി ഏതെങ്കിലും ഒന്ന് ആരംഭിക്കുമ്പോൾ നമ്മൾ വിത്ത് വിതയ്ക്കും, തൈകൾ മുളച്ചു വരും, തൈകൾ വളരാൻ തുടങ്ങും. വളർന്നു വരുന്ന തൈകൾക്കൊപ്പം മറ്റെന്തെല്ലാം പുല്ലിനങ്ങളും വളരുന്നു അല്ലേ? അത് നമ്മുടെ പ്രധാന ചെടിക്ക് ഒരു വെല്ലുവിളിയായി മാറുകയും ചെയ്യുന്നു. നെൽവയലുകളിൽ കണ്ടിട്ടില്ലേ നെൽച്ചെടിയോടൊപ്പം വളരുന്ന കളകൾ? കർഷകന്റെ അധ്വാനത്തിനും വിളവിനും അത് ഒരു വെല്ലുവിളിയാണ്. നെൽച്ചെടിക്ക് ലഭിക്കേണ്ട വെള്ളവും വളവും പോഷകങ്ങളും സൂര്യപ്രകാശവും കളകൾ കൂടി ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് കള നിയന്ത്രിച്ചില്ലെങ്കിൽ നെല്ലിന്റെ വളർച്ച കുറയുകയും വിളവ് ഗണ്യമായി താഴുകയും ചെയ്യും. കവടപ്പുല്ല്, വരിനെല്ല്, മഞ്ഞക്കോറ, തലേക്കട്ടൻ തുടങ്ങിയ പുല്ലുവർഗ്ഗങ്ങളും സെഡ്ജുകളും വിശാല ഇലകളുള്ള കളകളും നെൽവയലുകളിൽ സാധാരണയായി കാണപ്പെടുന്നു. നെൽച്ചെടി വളരുന്ന ആദ്യഘട്ടത്തിൽ തന്നെ കള നിയന്ത്രണത്തിന് പ്രത്യേക ശ്രദ്ധ നൽകണം. പണ്ടൊക്കെ കൈകൊണ്ട് കള പറിച്ചു കളയുന്ന രീതിയായിരുന്നു. ഇന്ന് യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതുമൂലം തൊഴിലാളികളുടെ അധ്വാനവും സമയവും ഒക്കെ ലാഭിക്കുന്നുമുണ്ട്. കളനാശിനികളും ഉപയോഗിച്ച് കളനിയന്ത്രണം ഇന്ന് നടത്തുന്നുണ്ട്. ഇന്ന് നമുക്ക് ജൈവ കളനിയന്ത്രണത്തെക്കുറിച്ച് അറിയാം. കേരള കാർഷിക സർവകലാശാലയിലെ പ്രൊഫസർ ഡോക്ടർ ഷീജ കെ നായരാണ് ജൈവ കളനിയന്ത്രണത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്. ഡോക്ടർ ഷീജ കെ രാജുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
3: ഡോക്ടർ ഷീജ, പരിപാടിയിലേക്ക് സ്വാഗതം.
4: നമസ്കാരം.
3: നമ്മൾ ജൈവ കളനിയന്ത്രണത്തിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ കളനിയന്ത്രണത്തിന്റെ പ്രസക്തി എത്രയാണ്?
4: സാധാരണ നമ്മുടെ കൃഷിയിൽ പ്രധാനമായിട്ട് വിളവ് നഷ്ടം ഉണ്ടാക്കുന്നത് രോഗങ്ങൾ, കീടങ്ങൾ, അതുപോലെ തന്നെ കളകൾ, എലിശല്യം, നിമാവിതകൾ ഇവയൊക്കെയാണ് വിളവ് നഷ്ടം ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മൾ ഇന്ത്യയിലെ മൊത്തത്തിലെടുത്താൽ ഒരു വർഷം നമുക്ക് വിളവ് നഷ്ടം കളകൾ മൂലം ഉണ്ടാകുന്നത് ഏകദേശം കണക്ക് പ്രകാരം 92,000 crore rupees. അതെ, അത് നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 105 crore rupees. അപ്പം നമ്മൾ ഒരു ശതമാന കണക്കിൽ വിളകൾ നഷ്ടം ഉണ്ടാക്കുന്ന കളകൾ, അതുപോലെ തന്നെ കീടങ്ങൾ, രോഗങ്ങൾ ഇവയൊക്കെ കണക്കിലാക്കുമ്പോൾ ഏകദേശം 31.5% വിളവ് നഷ്ടം ഈ കളകൾ ഉണ്ടാക്കുന്നു. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം കള നിയന്ത്രണം കാർഷിക വൃത്തിയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നു എന്ന്.
3: അപ്പം മേഡം, കള നിയന്ത്രണ മാർഗത്തിലോട്ട് വന്നാൽ ഏതൊക്കെ തരത്തിൽ നമുക്ക് കളകളെ നിയന്ത്രിക്കാൻ സാധിക്കും?
4: അതെ, നമുക്കിപ്പോൾ കർഷകരെ ഏറ്റവും ഇഷ്ടപ്പെട്ട

0: ഇടുന്നത് രാസകള നിയന്ത്രണമാണ്. കാരണം എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ജൈവ കള നിയന്ത്രണം സാധ്യമാകും. അതുപോലെ തന്നെ നമുക്ക് യന്ത്രങ്ങൾ ഉപയോഗിച്ചും നമുക്ക് കളകളെ നിയന്ത്രിക്കാം. പിന്നെ നമുക്ക് മനുഷ്യരെ ഉപയോഗിച്ചും, എന്ന് വെച്ചാൽ നമുക്ക് കളകളെ പറിച്ചു മാറ്റാനായിട്ട് സാധിക്കും. പിന്നെ ഇപ്പം ഈ കാർഷിക മേഖലയിലും ഒത്തിരി അഡ്വാൻസ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ബയോടെക്നോളജി ഒക്കെ ഉപയോഗിച്ചിട്ട് കളകളെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ ഇപ്പം സാധ്യമാണ്.
1: മാഡം സൂചിപ്പിച്ച മാതിരി തന്നെ കർഷകർക്ക് ഏറ്റവും ഇഷ്ടം രാസ കള നിയന്ത്രണമാന്ന് പറഞ്ഞാൽ അത് എളുപ്പം ആകുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു നെഗറ്റീവ് സൈഡും ഉണ്ടല്ലോ.
0: കൃത്യമായിട്ടുണ്ട്. കാരണം നമ്മൾ ഈ രാസ വസ്തുക്കൾ നമ്മൾ മണ്ണിലേക്ക് അല്ലെങ്കിൽ ചെടികളിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ എന്തായാലും തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇതിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. പക്ഷേ കീടനാശിനി പോലെ അല്ല കളനാശിനിയിൽ അവശിഷ്ട പദാർത്ഥങ്ങൾ വളരെ തുച്ഛമാണ്. ഇപ്പോൾ കർഷകർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കളനാശിനികൾ ഒക്കെ തന്നെ നെല്ലിന്റെ ആണെങ്കിൽ നമ്മൾ ഗ്രെയിൻ അതെടുത്ത് പരിശോധിച്ചാൽ അവശിഷ്ടങ്ങൾ ഇല്ലേ എന്ന് തന്നെ നമുക്ക് പറയാം. ആ മിനിമമാണ്, ബിലോ ഡിറ്റക്ടബിൾ ലെവൽ എന്ന് പറയും. പക്ഷേ നമുക്ക് ജൈവ നിയന്ത്രണമാണ് ഏറ്റവും നല്ലത്. ഇന്നിപ്പോ മനുഷ്യരെല്ലാം തന്നെ കൂടുതലും നമ്മുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നമ്മൾ നൽകുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ പരിസ്ഥിതിയെ നമ്മൾ നോക്കണം. അപ്പം ഈ രാസ കീടനാശിനികൾ അല്ലെങ്കിൽ രാസ പദാർത്ഥങ്ങൾ നമ്മൾ കളനാശിനിയായിട്ട് കൊടുക്കുമ്പോഴും എന്തായാലും നമ്മുടെ മണ്ണിന്റെ ആരോഗ്യത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട സൂക്ഷ്മജീവികളെയൊക്കെ കാര്യമായി ബാധിക്കും. പക്ഷെ അത് പിന്നെ നമ്മുടെ സ്റ്റഡീസൊക്കെ പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ അത് പഴയ ലെവലിലാകും എങ്കിലും അപ്പം അതുകൊണ്ട് തന്നെ പക്ഷേ നമ്മുടെ ജൈവ മാർഗം നമ്മൾ അവലംബിക്കുമ്പോൾ ഇതിനൊന്നും തന്നെ ഒരു കോട്ടവും സംഭവിക്കുന്നില്ല. മാത്രമല്ല നമ്മുടെ ജൈവാംശം മണ്ണിൽ കൂടുകയും അതുവഴി നമ്മുടെ മണ്ണിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനും പരിസ്ഥിതിക്ക് ഒരു കോട്ടവും നൽകാതെ തന്നെ കർഷകർക്ക് വിളവ് നഷ്ടമില്ലാതെ ഈ കളകളെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും.
1: ഇതാണ് നമ്മുടെ ജൈവ നിയന്ത്രണത്തിന്റെ ഒരു പ്രസക്തി. അപ്പൊ ഈ മാർഗങ്ങൾ ഏതൊക്കെയാണ്?
0: നമ്മള് പല മാർഗങ്ങൾ ഉണ്ട്. ആദ്യം നമ്മള് ശുദ്ധമായ വിത്ത് തിരഞ്ഞെടുക്കണം. ശുദ്ധമായതെന്ന് പറയുമ്പോൾ ഈ കളവിത്ത് കലർന്നിട്ടില്ലാത്ത വിത്ത് നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മൾ ഉപയോഗിക്കണം. അപ്പൊ അതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും അംഗീകൃത ഏജൻസികളിൽ നിന്നും വേണം നമ്മൾ വാങ്ങി നമ്മൾ ഉപയോഗിക്കണം. പ്രത്യേകിച്ച് നെൽകൃഷിയൊക്കെ ചെയ്യുമ്പോൾ അത് നമ്മുടെ കേരള കാർഷിക സർവകലാശാലയിലെ അസോസിയേഷനുകളിൽ നിന്നോ അല്ലെങ്കിൽ സംസ്ഥാന വിത്ത് ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ നിന്നോ അങ്ങനെ നാഷണൽ സീഡ് കോർപ്പറേഷൻ വഴിയോ ഒക്കെ ഉള്ള വിത്തുകൾ വേണം നമ്മൾ വാങ്ങി ഉപയോഗിക്കേണ്ടത്. അപ്പം അതിൽ നമുക്ക് മിക്കവാറും തന്നെ കലപ്പില്ലാത്ത ശുദ്ധമായ വിത്ത് ലഭ്യമാകാൻ സാധിക്കും. അപ്പം അത് ഒരു കാര്യം. രണ്ടാമത് നമ്മൾ ചെയ്യുമ്പോൾ നിലയൊരുക്കുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ കൃഷി ഇറക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വരമ്പുകളൊക്കെയും നമ്മൾ വൃത്തിയാക്കണം, എന്നുവെച്ചാൽ കളരഹിതമാക്കണം. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ജലം നമ്മൾ കണ്ടത്തിലേക്ക് കൊടുക്കുന്ന ചാലുകളും ജലം നമ്മൾ തുറന്നുവിടുന്ന ചാലുകളും നമ്മൾ വൃത്തിയായിട്ട് കളരഹിതമാക്കി വയ്ക്കണം. ഇതിനുശേഷം മാത്രമേ മറ്റ് പണികളിലേക്ക് നമ്മൾ ഏർപ്പെടാൻ പാടുള്ളൂ. ഇതിനെ നമ്മൾ സാധാരണ പറയുന്ന പോലെ പ്രിവെന്റീവ് മെഷേഴ്സ് എന്ന് പറയും, വരാതെ നോക്കുക. അതുമാതിരി തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ വൃത്തിയായിട്ട് വേണം സൂക്ഷിക്കാൻ. കാരണം ഇപ്പോൾ ഒരു പാടത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കണ്ടത്തിൽ നിന്ന് വേറൊരു കണ്ടത്തിലേക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ യന്ത്രങ്ങളൊക്കെ നല്ല വൃത്തിയാക്കിയ ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. മറ്റ് പാടത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഉണ്ട്. നെൽകൃഷിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കളയെന്ന് വെച്ചാൽ വരുന്നെല്ലാണ്. അപ്പൊ അവിടെ നമുക്ക് നമ്മൾ സാധാരണ ശുപാർശ അളവിലുള്ള വിത്ത് നമ്മൾ നേരിട്ട് വിതയ്ക്കുമ്പോൾ 80 മുതൽ 100 കിലോഗ്രാം വിത്താണ് നമ്മൾ ശുപാർശ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കുറച്ചുകൂടെ അധികം വിത്ത് കൊടുക്കണം. അതുവഴി നമുക്ക് കുറേയേറെ രൂക്ഷത നമുക്ക് കുറയ്ക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ 100 മുതൽ 125 കിലോഗ്രാം വിത്താണ് നമ്മൾ ശുപാർശ ചെയ്യുന്നത്. പിന്നെ ഇതിനു മുൻപേ നമുക്ക് ഏറ്റവും പ്രാധാന്യം അല്ലെങ്കിൽ എല്ലാ വിളകൾക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം എന്ന് പറഞ്ഞാൽ സ്റ്റെയിൽ സീഡ് ബെഡ്, ഇംഗ്ലീഷിൽ അങ്ങനെയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ കളയെ കിളിർപ്പിച്ചു കൊല്ലുക. അത് എങ്ങനെയാന്ന് വെച്ചാൽ
1: മണ്ണിൽ കളകളുടെ വിത്ത്
0: കിടപ്പുണ്ട്, അതിനെ നമ്മൾ കിളിർപ്പിച്ചിട്ട് കൊല്ലുന്നു. അത് എന്താന്ന് വെച്ചാൽ നമ്മൾ ആദ്യം സാധാരണ നിലം ഒരുക്കുന്നത് പോലെ തന്നെ നമ്മൾ ഉഴുത് നിലം ഒരുക്കണം. ഒരുക്കിയ ശേഷം നെൽകൃഷിയിലാണെങ്കിൽ ഈർപ്പുണ്ടാവുമല്ലോ. അപ്പൊ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു ചെറിയ തിൻ ലെയറിലായിട്ട് നമ്മൾ വെള്ളം ഏതൊരു വിത്ത് നമ്മുടെ ചെടിയുടെ വിത്താണെങ്കിലും കളവിത്തുകൾക്കാണെങ്കിലും നമുക്ക് സൂര്യപ്രകാശം വേണം. അതുപോലെ തന്നെ നനവ് ആവശ്യമാണ്, ഓക്സിജൻ ആവശ്യമാണ്. ഇതെല്ലാം കിളിർത്ത് പൊങ്ങുന്നതിന് വേണ്ടി ഈ ഒരു സാഹചര്യം എല്ലാം നമ്മൾ ഈ ഒരുക്കി കൊടുക്കുകയാണ്. ഇപ്പം സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്നു. അപ്പൊ എന്താന്ന് വെച്ചാല് ഈ കളവിത്തുകളെല്ലാം സാധാരണഗതിയിൽ മണ്ണിന്റെ മുകൾ പരപ്പിലാണ് കാണപ്പെടുന്നത്. ഏതാണ്ട് 1 മുതൽ 4 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ പരപ്പിലായിരിക്കും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവ സാഹചര്യങ്ങളെല്ലാം ഒരുങ്ങുമ്പോൾ ഇവ കിളിർത്തങ്ങ് പോകും. അപ്പം നമുക്ക് എന്താ ചെയ്യുന്നത്, നിലം നമ്മൾ ഒരു 10 മുതൽ 15 ദിവസം വരെ കൊടുക്കാം. ഈ മുകൾ പരപ്പിൽ കാണുന്ന വിത്തുകളെല്ലാം തന്നെ കിളിർത്ത് പോകും. അതിനുശേഷം നമുക്ക് നെൽകൃഷിയിലാണെങ്കിൽ ഇതിനെ നമുക്ക് വെള്ളം കയറ്റി ഒരു 2 ആഴ്ച വെള്ളം

0: കയറ്റി ഇട്ടാൽ ഒരു 5 സെന്റിമീറ്റർ കനത്തിൽ നമുക്ക് വെള്ളം കെട്ടി നിർത്തിയാൽ ഇവയൊക്കെ ചത്തുപോകും. അതിനുശേഷം നമ്മൾ പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല, ഇപ്പം മണ്ണിളക്കാൻ പാടില്ല, പിന്നെ നമുക്ക് വിതയ്ക്കാം. അപ്പം ഇത് നമ്മുടെ നെൽകൃഷിയിലും ചെയ്യാം, അതുപോലെ നമ്മുടെ കരയിൽ നമ്മൾ കൃഷി ചെയ്യുന്ന ഏതൊരു വിളയിലും നമുക്ക് നടപ്പിലാക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തതെന്ന് വെച്ചാൽ വിളപരിക്രമം എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ നമ്മൾ പറയും ക്രോപ്പ് റൊട്ടേഷൻ. അതെന്താ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നെൽകൃഷി നമുക്ക് സാധാരണ ഇതിൽ 3 കാലങ്ങളിലാണ് നമ്മൾ ചെയ്യുന്നത്. നെൽകൃഷി തന്നെ നമ്മൾ ചെയ്യുമ്പോൾ സാധാരണ ചില, ഉദാഹരണത്തിന് നെല്ലിൽ സ്ഥിരമായിട്ട് ചില കളകൾ ഇവ നെൽകൃഷി ചെയ്യുമ്പോൾ കാണപ്പെടും. ഉദാഹരണത്തിന് കവട, അതുപോലെ തന്നെ വരിനെല്ല്. എപ്പോൾ നമ്മൾ നെൽകൃഷി ചെയ്താലും അതുണ്ടാവും. അപ്പം എന്താ ചെയ്യേണ്ടത്? നമ്മൾ 1-ാം വിളയും 2-ാം വിളയും നെല്ല് ചെയ്യുക, 3-ാം വിളയിൽ നമ്മൾ പയർ കൃഷി ചെയ്യുക. അപ്പം എന്താന്ന് വെച്ചാൽ ഈ കളവിത്തുകളുടെ അതിൻ്റെ ആ ഒരു ലൈഫ് സൈക്കിൾ എന്ന് നമുക്ക് പറയാം, അതിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ തകർക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ മണ്ണിലുള്ള കളവിത്തുകളുടെ അളവിനെ നമുക്ക് കുറയ്ക്കാനായിട്ട്, രൂക്ഷത നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. നമുക്ക് പിന്നെ ഇപ്പം നമുക്ക് പറയാനായിട്ട് പുതയിടലാണ്. അതിപ്പോൾ പ്രകൃതി കൃഷിയിലാണെങ്കിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് പുതയിടൽ. അപ്പം നമുക്ക് പലതരം പുതയിടൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ജൈവ വസ്തുക്കൾ ഉപയോഗിച്ച് ചെയ്യാം, പിന്നെ പ്ലാസ്റ്റിക് ഷീറ്റ്സ് ഉപയോഗിച്ച് ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ ഈ പച്ചിലവർഗ ചെടികൾ നമ്മൾ നമ്മുടെ മറ്റ് വിളകൾ നടുമ്പോൾ വരിയിൽ നടുന്ന വിളകൾക്ക് നടുവിലായിട്ട്, രണ്ട് വരികൾക്ക് നടുവിലായിട്ട് നമുക്ക് ഈ പയർവർഗ ചെടികൾ നട്ട ശേഷം അതിനെ ഒരു നിശ്ചിത സമയം വരെ വളരാൻ നമ്മൾ അനുവദിക്കുക. അത് വെച്ചാൽ 30-ാോ 35-ാോ ദിവസം. അതിനുശേഷം നമുക്ക് പറിച്ച് അതിനെ പുതയിടാനായിട്ട് സാധിക്കും. അപ്പം ഈ പുതയിടയിൽ കൊണ്ട് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഉടൻ വിത്ത് ഇട്ട ഉടൻ തന്നെ നമ്മൾ പുതയിടരുത്. നമ്മുടെ ഉദ്ദേശം നമുക്ക് കളകളെ നിയന്ത്രിക്കാനായിട്ട് ആദ്യം നമ്മുടെ വിളകൾ ഒന്ന് വളരാനായിട്ട് അനുവദിക്കുക. ഒരു 7 ദിവസം അതിന് കൊടുക്കുക. അതിനുശേഷം ഈ വരികളുടെ ഇടയ്ക്കായിട്ട് നമുക്ക് ഈ പുതയിടൽ ഏതാന്ന് വെച്ചാൽ നമുക്ക് ലഭ്യമായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ചെയ്യാം. ഇപ്പം നമുക്ക് വേണേൽ വാഴയില ഉപയോഗിച്ച്, വാഴയില ഒരു പാഴ് വസ്തുവാണ്, ഉണങ്ങിയ വാഴയില. അതിന് നമുക്ക് അസുഖമില്ലാത്ത വാഴയിലെ കോപ്പർ ഓക്സി ക്ലോറൈഡ് ലായനിയിൽ 2 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ലായനിയിൽ മുക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് 2 വരികളുടെ ഇതിനെ നമുക്ക് വിരിച്ചു കൊടുക്കാം. അത് നമുക്ക് സാധാരണയായിട്ട് നമ്മൾ പറയുന്നത് ഈ ജൈവ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് 1 ഹെക്ടറിന് 10 ടൺ അളവിൽ വേണം നമ്മൾ കൊടുക്കുക. അതായത് 10 മുതൽ 15 സെന്റിമീറ്റർ കനത്തിൽ നമുക്ക് പുതയിടണമെന്നാണ് പറയുന്നത്. പിന്നെ ഇനിയിപ്പം കൃത്യത കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് മൾച്ചിങ് ഷീറ്റ്സ് ഉപയോഗിക്കാം, വീഡർ ഷീറ്റ്സ് എന്ന് പറയും. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് 2-3 വർഷം ഉപയോഗിക്കാം, പിന്നെ ഒരു പാരിസ്ഥിതിക പ്രശ്നം അവിടെ വരുന്നുണ്ട്. അതെ. അപ്പൊ അതുകൊണ്ട് അതിന് പകരം നമുക്ക് ഈ ജൈവ വസ്തുക്കൾ ഉപയോഗിക്കാം.
1: നെല്ലിനെ പറ്റി മേഡം സൂചിപ്പിച്ചായിരുന്നു, വരിനെല്ല്, ഇതൊക്കെ നമ്മുടെ ഒരു പ്രധാന പ്രശ്നങ്ങളാണ്. അപ്പം ഏതൊക്കെ കളകളാണ് അധികമായിട്ട് കാണുന്നത്?
0: നമുക്ക് ഇപ്പൊ പറയുവാണെങ്കിൽ അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം പല സ്ഥലങ്ങളിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്ന് അവരൊരു 12 കളകളെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുവാണെങ്കിൽ ഡേർട്ടി ഡസൻസ് എന്ന് പറയും. കാരണം ഇവ ഉണ്ടായാൽ ഭയങ്കരമായ വിളവ് നഷ്ടം ഉണ്ടാക്കും. അപ്പൊ അതില് 5 കളകള് പുല്ലുവർഗത്തിൽപ്പെട്ടവയാണ്, പിന്നെ ഒരു 4 എണ്ണം മുത്തങ്ങയ വർഗത്തിൽപ്പെട്ടവയാണ്, പിന്നെ ഒരു 3 എണ്ണം വീതിയുള്ള ഇലയുള്ള കളകളാണ്. അപ്പൊ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞു 5 കളകളിൽ പുല്ലുവർഗത്തിൽപ്പെട്ട കളകളിൽ 2 എണ്ണം കവടയാണ്. കവട എന്ന് പറയുമ്പോൾ 2 സ്പീഷീസ് ഓഫ് കവട. പിന്നെ 1 വരിനെല്ല്, പിന്നെ അടുത്തത് കുതിരവാലി, പിന്നെ 1 എന്ന് പറയുന്നത് കടുക്കൻ അല്ലെങ്കിൽ സാരാമുള്ള എന്ന് പറയും. പക്ഷെ നമ്മുടെ ഇവിടെ അതത്ര ഇതല്ല. ഇവയാണ് പുല്ലുവർഗത്തിൽപ്പെട്ട ഏറ്റവും വിളവ് നഷ്ടം ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ മുത്തങ്ങാ വർഗത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മഞ്ഞക്കോര, പിന്നെ തലേക്കെട്ടൻ എന്ന് പറയുന്നത്, പിന്നെ സൂചിപ്പുല്ലെന്ന് പറയുന്ന ഒരു കള, മുങ്ങെന്ന് പറയുന്ന ഒരു കള, ഇവ 4 എണ്ണമാണ് ഈ മുത്തങ്ങാ വർഗത്തിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വിളവ് നഷ്ടം ഉണ്ടാക്കുന്ന നെല്ലിലെ കള. വീതിയുള്ള ഇലകളോടുകൂടിയ കളകൾ എന്ന് പറയുന്നത് 1 നീർഗ്രാമ്പു, അതിൻ്റെ ശാസ്ത്രനാമം നമ്മൾ പറയുവാണെങ്കിൽ ലുഡ്വീജിയ പെരിനിസ് എന്ന് പറയും. അതുമാതിരി കയ്യൂന്നി, നമ്മൾ ശരിക്കും അതിന് ഒത്തിരി മുടി വളരാനൊക്കെ ഉള്ള തൈലമൊക്കെ നമ്മൾ അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നു. പക്ഷെ നെല്ലിൽ അതൊരു പ്രധാനപ്പെട്ട കളയാണ്. അതുപോലെ പൊങ്ങാത്തി എന്ന് പറയുന്ന ഒരു കളയാണ്. ഈ 12 എണ്ണം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയും. നമ്മുടെ കേരള സംസ്ഥാനത്തില് വാളരിപ്പുല്ലെന്ന് പറയുന്ന ഒരു കളയുണ്ട്. അതായത് ഇസാക്നെ മിലിയേസിയ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഒരു പുല്ലുവർഗത്തിൽപ്പെട്ട കള. പിന്നെ പൊള്ളക്കള, ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട കളകൾ എന്ന് പറയും. ഇനി ഒത്തിരി കളകളുണ്ട്, പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവയൊക്കെയാണ്.
1: അപ്പൊ ഇതിന്റെ ഒരു ജൈവ നിയന്ത്രണം ചെയ്യണമെങ്കിൽ മേഡം സ്റ്റേൽ സീഡ് ബെഡിന്റെ കാര്യം പറഞ്ഞു, അത് നമുക്ക് നെൽകൃഷിയിൽ നമുക്ക് അവലംബിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതൊഴിച്ച് മറ്റു കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും?
0: ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞു ശുദ്ധമായ വിത്ത് ഉപയോഗിക്കുക, പിന്നെ നില ഒരുക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുക. അതിൽ കൂടെ തന്നെ ഈ പറഞ്ഞ കളകളെല്ലാം നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. കളകളെ നിയന്ത്രിക്കാൻ പറ്റുന്ന മാർഗമാണ് ജല നിയന്ത്രണം. അത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഇപ്പം നമ്മൾ വിത്ത് വിതയ്ക്കുമ്പോൾ ഒരു 1.5 സെൻറ്റി

0: സെന്റിമീറ്റർ കനത്തിൽ വെള്ളം നിർത്തുക. അത് കഴിഞ്ഞ് ചെടി വളരുന്നതിനോടൊപ്പം തന്നെ വെള്ളത്തിൻ്റെ ലെവല് നമ്മൾ കൂട്ടുക 5 സെന്റിമീറ്റർ. ആ ലെവല് നമ്മൾ ഒരു 25-30 ദിവസം വരെ അങ്ങനെ നിലനിർത്തുക. അപ്പം 25-30 ദിവസം ആകുമ്പോൾ നമ്മൾ ഒന്ന് വെള്ളം വലിച്ചു ഇടണം. കാരണം എന്ന് വെച്ചാൽ ആ സമയത്താണ് കൂടുതൽ ചെനപ്പുകൾ എന്ന് പറഞ്ഞാൽ ടില്ലേഴ്സ് പൊട്ടുന്നത്. അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ 5 സെന്റിമീറ്റർ വെള്ളം നിലനിർത്തണം. തുടർന്ന് നമ്മൾ കൊയ്ത്തിന് 15 ദിവസം മുമ്പേ വരെ ഈ ലെവല് വെള്ളം നിലനിർത്തുക. ഇപ്പോഴും ഈ വെള്ളം തന്നെ കെട്ടി നിർത്തരുത്, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വലിച്ചു കൊടുക്കണം. വെള്ളം നിൽക്കുന്ന കണ്ടത്തിൽ കളകൾ വളരെ കുറവായിരിക്കും, അതിന് യാതൊരു സംശയവും വേണ്ട. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നില ഒരുക്കുമ്പോൾ കണ്ടം നല്ല നിരപ്പായിരിക്കണം,
1: ലെവലായിരിക്കണം.
0: ഇല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന അളവിൽ വെള്ളം കെട്ടി നിർത്താനായിട്ട് സാധിക്കില്ല. വളരെ പുല്ലെന്ന് പറയുന്ന ആ പുല്ലുവർഗത്തിൽപ്പെട്ട കള നമുക്ക് ഒരു കളനാശിനി കൊണ്ടും നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ നമ്മൾ വെള്ളം ഈ പറയുന്ന അളവിൽ നിലനിർത്തുകയാണെങ്കിൽ നമുക്ക് കണ്ടത്തിൽ ഈ കളയെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും.
1: മേഡം, ഇത് നെല്ലിനെ കുറിച്ച് നമ്മൾ സംസാരിച്ച്, പച്ചക്കറിയിലും കളയൊരു പ്രശ്നമാണല്ലോ. അപ്പം പച്ചക്കറിയിലെ കള നിയന്ത്രണത്തിന് ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്?
0: നമുക്ക് കരയിൽ കൃഷി ചെയ്യുമ്പോൾ സ്റ്റേൽ സീഡ് ബെഡ് ചെയ്യാം, എന്ന് വെച്ചാൽ കളയെ കിളിർപ്പിച്ചുകൊള്ളാം. പക്ഷെ അവിടെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് വെള്ളം കയറ്റി ഇടാൻ പറ്റില്ല. അപ്പം അത് എങ്ങനെ കളയെ കിളിർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റായിട്ട് ചെത്തി നമുക്ക് കളയെ മാറ്റണം. ആ മാർഗത്തിൽ കൂടെ നമുക്ക് ജൈവ രീതിയിൽ കളയെ നിയന്ത്രിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഒരിക്കലും സ്റ്റേൽ ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു കാര്യം, പിന്നെ നമ്മൾ മണ്ണിനെ അധികം ഇളക്കരുത്. ഇളക്കരുത് എന്ന് പറയാൻ കാരണം, ഈ മണ്ണിൽ എന്തായാലും കളവിത്തുകളുണ്ട്. അപ്പം താഴെ കിടക്കി കിടക്കുന്ന കളവിത്ത് മുകളിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ വിത്തുകൾക്ക് ഒരു മത്സരം ഇല്ലാതെ വളരാനുള്ള അന്തരീക്ഷം നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ശരിക്കും അതാണ് ഇവിടുത്തെ പ്രശ്നം. കാരണം ആദ്യം ഒരു മത്സരം ഇല്ലാതെ അതിന് വളരാൻ പറ്റുക, നല്ല കരുത്തോടുകൂടി വളരും. പിന്നെ നമ്മൾ ഇതിലെ കളനിയന്ത്രണത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരു ചെടിയുടെ വളർച്ചാഘട്ടം മൊത്തം നമ്മൾ കളരഹിതമായി വെക്കേണ്ട കാര്യമേ ഇല്ല. അതിൻ്റെ ഒരു നിർണായക ഘട്ടമുണ്ട്. അതായത് ഇപ്പോൾ ഒരു 120 ദിവസം ഉള്ള വിളകൾക്കാണെങ്കിൽ 3-ൽ 1 ദിവസം, അതായത് ആദ്യത്തെ 120 ആണെങ്കിൽ 40 ദിവസമാണ് നമ്മൾ കളകളെ പൂർണ്ണമായി ഒഴിവാക്കേണ്ടത്.
1: അത് കഴിഞ്ഞിട്ട്
0: അത് കഴിഞ്ഞ് ഒന്ന് വന്നാലും ഒരു പ്രശ്നം, നമുക്ക് വിളവ് നഷ്ടം അധികം ഉണ്ടാകുന്നില്ല എന്ന്, വളരെ തുച്ഛം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ അവിടെയാണ് നമ്മുടെ പ്രസക്തി. ഇപ്പൊ ഇതിൽ പറയാം, ആദ്യം ഉണ്ടാകുന്ന കളകളെല്ലാം നമ്മള് നശിപ്പിച്ചല്ലോ, പിന്നെ നമ്മുടെ ചെടി അങ്ങ് വളർന്നു വരും. പിന്നെ നമുക്ക് നന്നായിട്ട് വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമുക്ക് സൂര്യപ്രകാശം ഇടയ്ക്കോട്ട് വരുന്നില്ല. അപ്പൊ അതുവഴി തന്നെ നമുക്ക് കളകളെ വളർച്ച നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ലൈവ് മൾച്ച് എന്നൊരു ആശയമുണ്ട്. എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ പച്ചിലവർഗ ചെടികള് ഈ വരിയായിട്ട് നടന്ന വിളകളില് നമുക്ക് നടുവിൽ ഇത് ഇടാം. അത് കഴിഞ്ഞിട്ട് ഇതിനെ ഉഴുത് ചേർക്കാവുന്നതാണ്. അതാണ് ലൈവ് മൾച്ചിങ് എന്ന് പറഞ്ഞ ഇപ്പൊ ലേറ്റസ്റ്റ് കൺസെപ്റ്റ് ആണ്. അത് കളയെ മാത്രം നിയന്ത്രിക്കുക മാത്രമല്ല, അതുവഴി നമുക്ക് മറ്റ് കാര്യങ്ങൾ, നമ്മുടെ മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയെ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. അതുപോലെ മണ്ണിന്റെ വെള്ളം പിടിച്ചു വയ്ക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കും. ഇങ്ങനെ നമുക്ക് നേരിട്ടും അല്ലാതെയും നമുക്ക് ചെടിയുടെ വളർച്ചയെ ഈൽഡിലേക്ക് വരുന്ന ഘടകങ്ങളെ നമുക്ക് ഉത്തേജിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ ലൈവ് മൾച്ചിങ്ങിന്റെ ഇത്. പിന്നെ നമുക്ക് ചെറിയ ചെറിയ യന്ത്രങ്ങൾ ഉപയോഗിച്ച് നമുക്ക് കളകളെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അത് നെല്ലിലാണെങ്കിൽ നമുക്ക് കോണോവിഡർ എന്നാണ് ഉപയോഗിച്ചത്. പക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് അത്ര അങ്ങ് ഉപയോഗിക്കുന്നില്ല, പക്ഷെ തമിഴ്നാടിൽ അത് വളരെ നന്നായിട്ട് അവരുപയോഗിക്കുന്നുണ്ട്.
1: നടണം.
0: നമ്മൾ പച്ചക്കറിയൊക്കെ തന്നെ നല്ല നിശ്ചിത അകലത്തിലാണല്ലോ നടുന്നത്. കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളായണിയിൽ തന്നെ ബിൽഹോവിഡർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് വളരെ നമുക്ക് എളുപ്പത്തില് നമുക്ക് കളകളെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുന്ന ഒരു ചെറിയ യന്ത്രമാണ്. അപ്പൊ അത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. പിന്നെ ഇതിലെല്ലാത്തിനും ഉപരി ഒരു ചെറിയ അടുക്കളത്തോട്ടത്തിലാണ് നമ്മൾക്ക് കള നിയന്ത്രിക്കാൻ നമ്മൾ തന്നെ സ്വയം ചെയ്യുന്നതാണ്. ഒരു എക്സസൈസ് ഒന്നും പോകേണ്ട കാര്യമില്ല. അപ്പൊ അതുവഴി നമ്മുടെ ആരോഗ്യവും നമുക്ക് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും.
1: മേഡം, വെള്ളായണി നമ്മുടെ കാർഷിക കോളേജ് ഉണ്ടല്ലോ, അപ്പൊ കോളേജിൽ റിസർച്ച് വഴി കള നിയന്ത്രണത്തെ പറ്റിയൊക്കെ നിങ്ങൾ പഠനങ്ങളൊക്കെ നടത്തി കാണുമല്ലോ.
0: വീൽ ഹോവീഡർ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി അത് ആ ലെവലിലേക്ക് ആയിട്ടുണ്ട്. അത് കർഷകരിൽ എത്തുക എന്നുള്ള ഒരു ചെറിയ കാലതാമസം മാത്രമേ ഉള്ളൂ. വാഴയിലോ ഇല ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ കളകളെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് ഞങ്ങളൊരു പരീക്ഷ നടത്തി. അത് വളരെ പ്രയോജന ആണ്. നമുക്കറിയാലോ കളനാശിനിയില് പലതരം ഉണ്ട്. പ്രീ എമർജൻസ് എന്ന് പറഞ്ഞാൽ കള കിളിർക്കുന്നതിന് മുമ്പ് ഉപയോഗിക്കുന്ന കളനാശിനി, അതുപോലെ തന്നെ 1 മാസത്തോളം നമ്മൾ ഈ വാഴയുടെ ഇറങ്ങിയില്ല നമ്മൾ പുതയിടുകയാണെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് കളയെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും.
1: പുതയുടെ തിക്നെസ്
0: അത് ഞാൻ 10 മുതൽ 15 അത് പക്ഷെ വളരെ ഇതാണ്. കാരണം ഒരു കരിയില ഏതാണ്ട് 100 ഗ്രാം 120 ഗ്രാം ഒക്കെ വരും. അപ്പൊ അത് ഒന്നത് ഈ വാഴ കൈയോടുകൂടിയാണ് നമ്മൾ വെക്കുന്നത്. അപ്പൊ അതിന് ഫൈബർ കണ്ടന്റ് ഉണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് 1.5 മാസമൊക്കെ എടുക്കും പൂർണ്ണമായിട്ട് അഴുകി മണ്ണിലേക്ക് ചേരാൻ. അതുവരേക്കും നമുക്ക് വർക്ക് ചെയ്യും. അപ്പൊ നമുക്കറിയാലോ ഇതിന്റെ ഈ പുതയിടലിന്റെ ഇതെന്ന് വെച്ചാൽ സൂര്യപ്രകാശം നേരിട്ട് മണ്ണിലേക്ക് പതിക്കാതെ നമ്മൾ കളയുടെ കിളിർപ്പിനെ നമ്മൾ തടസ്സപ്പെടുത്തും.

0: ാണ് ചെയ്യുന്നത്. അതുവഴി നമുക്ക് നല്ല രീതിയിൽ അത് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ നമ്മൾ കണ്ടെത്തിയത് ഒരു മാസം വരെ നമുക്ക് ഈ ഉണങ്ങിയ വാഴയിലിട്ട് പുതയിട്ട ശേഷം എന്ന് വെച്ചാൽ ഒരു മാസം ഇങ്ങനെ കൊടുക്കുക. 30-ാമത്തെ ദിവസം വിൽഹോ വീടർ ഉപയോഗിച്ച് നമ്മൾ കളയെ മാറ്റുക. അതുപോലെ 45-ാം ദിവസം നമ്മൾ കളയെ ഈ വിൽഹോ വീടർ ഉപയോഗിച്ച് നമ്മൾ മാറ്റുക. അതുവഴി ഏറ്റവും നല്ല വിളവാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അത് നമ്മൾ കൈകൊണ്ട് പറിച്ചു നടുന്ന രീതിയൊക്കെയായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ട്. വളരെ ലാഭകരവും അതുപോലെ വളരെ അധികം യീൽഡ് നമുക്ക് ലഭ്യമായിട്ടുണ്ട്.
1: ഡോക്ടർ ഷീജ, നമ്മൾ ഈ ജൈവ കള നിയന്ത്രണം എങ്ങനെയാണ് ചെയ്യുന്നത്, അതിന്റെ പിന്നിലുള്ള സയൻസ് എന്തുവാണ്, അത് എക്സ്പ്ലെയിൻ ചെയ്ത് വിശദീകരിച്ച് നമ്മുടെ കർഷകർക്ക് തന്ന് ഈ ഒരു നല്ല ചർച്ചയ്ക്ക് വേണ്ടി താങ്കൾ ഇത്രയും സമയം കണ്ടെത്തി വളരെ നന്ദി.
2: ജൈവ കള നിയന്ത്രണ രീതികളെപ്പറ്റി മനസ്സിലായില്ലേ? കളകൾ ചെറുതായിരിക്കുമ്പോൾ തന്നെ നിയന്ത്രിച്ചാൽ ജോലി എളുപ്പമാണ്. വൈകിയാൽ കളകൾ ശക്തമായി വളരുകയും നിയന്ത്രണ ചെലവും അധ്വാനവും കൂടുകയും ചെയ്യും. കളകളെ നേരത്തെ തിരിച്ചറിയാം, കൃത്യസമയത്ത് നിയന്ത്രിക്കാം, നെൽവയലിനെ സമൃദ്ധമാക്കാം. ജൈവ കള നിയന്ത്രണത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കേരള കാർഷിക സർവകലാശാലയിലെ പ്രൊഫസർ ഡോക്ടർ ഷീജ കെ രാജാണ്. ഡോക്ടർ ഷീജ കെ രാജുമായി സംസാരിച്ചത് ഷിബു ജോർജ്.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
2: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
2: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
4: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

എത്ര ഉത്സാഹത്തോടെയും പ്രതീക്ഷയോടെയുമാണ് നാം ഓരോ കൃഷിയും ചെയ്യുന്നത്. എന്നാൽ ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ചും നമ്മുടെ കൃഷിക്ക് വേണ്ട വളവും ജലസേചനവും ഒക്കെ മാറി മാറി വരാം. അപ്പോ ഈ ആഴ്ച നമ്മുടെ വിളകൾക്ക് എന്തൊക്കെയാണ് നൽകേണ്ടതെന്ന് നോക്കാം.

0: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ. മഴക്കാലത്ത് ജാതിയിൽ കായഴുകൽ, ഇലപൊഴിച്ചിൽ എന്നീ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മുൻകരുതലായി 2 കിലോ ട്രൈക്കോഡെർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തിയ മിശ്രിതത്തിൽ നിന്നും 2.5 കിലോ വീതം ഓരോ ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. ഒരു മാസത്തിന് ശേഷം സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക, അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം കലക്കി തളിക്കുക. തെങ്ങോലകൾക്ക് നല്ല പച്ച നിറം കിട്ടാനും തേങ്ങയിലെ എണ്ണ കൂട്ടുന്നതിനും തെങ്ങൊന്നിന് 500 ഗ്രാം വീതം മഗ്നീഷ്യം സൾഫേറ്റ് ചേർക്കുന്നത് നല്ലതാണ്. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ ചാലുകീറി നീർവാർച്ച മെച്ചമാക്കണം. തറനിരപ്പിൽ നിന്നും ചുരുങ്ങിയത് 1 മീറ്റർ താഴെയാകണം ജലനിരപ്പ്. ചെരിവുള്ള തോട്ടങ്ങളിൽ മണ്ണൊലിപ്പ് തടയുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. മേൽമണ്ണ് നഷ്ടപ്പെടുമ്പോൾ മൂലകങ്ങളും ഫലപുഷ്ടിയുള്ള സൂക്ഷ്മജീവികളും നഷ്ടപ്പെട്ട് മണ്ണിന്റെ ഉൽപാദനക്ഷമത നശിക്കും. തെങ്ങിൻ തോപ്പിലെ ഇടവിളകളെ സംരക്ഷിച്ച് അവയ്ക്കുള്ള വളങ്ങളും കൂടി ചേർക്കുകയാണെങ്കിൽ നാളികേര ഉൽപാദനം കൂടും.
1: കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
0: കമ്പോള വില നിലവാരം.
2: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 25,600 രൂപ മുതൽ 28,900 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 16,400 രൂപ മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 23,500 രൂപ മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 66,000 രൂപ മുതൽ 68,000 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,300 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് 81,400 രൂപ വരെയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,600 രൂപ മുതൽ 6,100 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 23,000 രൂപ മുതൽ 26,500 രൂപ വരെയും പൈനാപ്പിളിന് 6,300 രൂപ മുതൽ 6,800 രൂപ വരെയും മഞ്ഞളിന് 18,000 രൂപ മുതൽ 23,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,300 രൂപ മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
3: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
4: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
5: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
6: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, നെല്ലിലെ തണ്ടുതുരപ്പിനെ നിയന്ത്രിക്കാൻ ഏത് മിത്ര പ്രാണിയെയാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം, ട്രൈക്കോഗ്രമ ജപ്പോണിക്കം എന്ന മിത്ര പ്രാണിയെയാണ് ഉപയോഗിക്കുന്നത്. ഇതിനുവേണ്ടി നമ്മൾ ട്രൈക്കോ കാർഡ് ഉപയോഗിക്കുന്നു. ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
7: കിസാൻ വാണി.
5: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
7: കിസാൻ വാണി.
8: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
9: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൌരവ കേ സാത്ത് ബിതാ സകോ.
8: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
10: ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ.

നെല്ല് സംഭരണത്തിനുള്ള തുക കർഷകർക്ക് നേരിട്ട് ലഭ്യമാക്കാനുള്ള പദ്ധതിക്കൊരുങ്ങി സർക്കാർ. നിലവിലെ ബാങ്ക് കൺസോർഷ്യം വഴിയുള്ള PRS വായ്പ നിർത്തലാക്കും. നബാർഡുമായി സഹകരിച്ചായിരിക്കും പുതിയ പദ്ധതി. 10% പലിശയിലാണ് നിലവിലുള്ള വായ്പ. ഇതിനു പകരമായി 3% പലിശയിൽ നബാർഡിൽ നിന്നും സർക്കാർ വായ്പയെടുക്കും. തുടർന്ന് നെല്ല് സംഭരണത്തിനുള്ള തുക കർഷകർക്ക് നേരിട്ട് നൽകും. ഇതിനുള്ള കർമ്മപദ്ധതി തയ്യാറാക്കാൻ ചർച്ചകൾക്കും ഭക്ഷ്യകൃഷി സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തി. കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം സെപ്റ്റംബർ 16 സൌജന്യ പന്നി വളർത്തൽ പരിശീലന ക്ലാസിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. താൽപര്യമുള്ളവർക്ക് നേരിട്ട് ഓഫീസ് സമയങ്ങളിൽ 0489 239 3 4 3 2 3 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സംസ്ഥാന കീട നിരീക്ഷണ കേന്ദ്രം കളർ കോഡ് നൽകുന്ന അറിയിപ്പ്. കുട്ടനാടിലെ 2 കൃഷി ഇറക്കിയ പാടശേഖരങ്ങളിൽ ബാക്ടീരിയൽ ഇലകരിച്ചിൽ രോഗം വ്യാപകമായി കാണുന്നു. ഇലകളിലുള്ള സ്വാഭാവിക സുഷിരങ്ങൾ വഴിയും കീടബാധ മൂലവും അല്ലാതെയോ ഉണ്ടാകുന്ന മുറിവുകളിലൂടെയുമാണ് ബാക്ടീരിയ ചെടിക്കകമേ പ്രവേശിക്കുന്നത്. വേരിലൂടെയും ബാക്ടീരിയ രോഗബാധ ഉണ്ടാകാം. ചെടിയുടെ അകമേ ബാക്ടീരിയൽ കോശങ്ങൾ പെരുകി ജലസംവഹനം തടസ്സപ്പെടുന്ന സാഹചര്യത്തിലാണ് പുറമേ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. ചെടിക്കുള്ളിൽ ബാക്ടീരിയൽ രോഗങ്ങൾ അതിവേഗത്തിൽ വളർന്നു പെരുകുന്നതിനാലും വൈകി മാത്രം രോഗലക്ഷണങ്ങൾ പുറമെ പ്രത്യക്ഷപ്പെടുന്നതിനാലും രോഗനിയന്ത്രണം വളരെ ശ്രമകരമാണ്. മഴ, കാറ്റ്, പാടശേഖരത്തിലെ ജലസേചനത്തിലുള്ള വെള്ളം, ഇലത്തുമ്പുകൾ തമ്മിലുരസുന്നത് എന്നിവയിലൂടെയെല്ലാം രോഗവ്യാപനം വളരെ വേഗത്തിൽ നടക്കുന്നു. പ്രാരംഭദിശയിൽ തന്നെ പാടശേഖര അടിസ്ഥാനത്തിൽ നിയന്ത്രണ മാർഗ്ഗങ്ങൾ സ്വീകരിച്ചാൽ മാത്രമേ രോഗം ഫലപ്രദമായ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയൂ. ഇപ്പോൾ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഇനി കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ ശ്രദ്ധിക്കാം. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 25,600, ആലപ്പുഴ 25,700, ചെങ്ങളൂർ 27,500, കോട്ടയം 28,900. കൊപ്ര ക്വിന്റലിന് കൊല്ലം 16,800, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850. ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 13,600. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,700, എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,800. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000, നെങ്ങാറ്റിങ്കര 27,000, കായംകുളം 23,500. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെങ്ങാറ്റിങ്കര 25,000, ചെങ്ങന്നൂർ 26,000, എറണാകുളം 33,000. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100, തൊടുപുഴ 3,300, കട്ടപ്പന 2,900. കുരുമുളക് അൺകാർബിൾഡ് നെടുമങ്ങാട് 66,000. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 9,600, ആലപ്പുഴ 6 7,400, കൊച്ചി പറവൂർ 5,300. റബ്ബർ ക്വിന്റലിന് നെടുമങ്ങാട് 23,000, പുനലൂർ 26,000, കോട്ടയം 26,000, പാല 24,200, മൂവാറ്റുപുഴ 22,500, കോതമംഗലം 26,500, തൊടുപുഴ 26,100. പൈനാപ്പിൾ ക്വിന്റലിന് പുനലൂർ 6,800. മഞ്ഞൾ ക്വിന്റലിന് കൊച്ചി 18,000. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിനാണ് ശ്രോതാക്കൾ കേട്ടത്.

0: ഇനി കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ചിലവ്

0: കുറഞ്ഞ ബഹിരാകാശ ദൌത്യങ്ങളിലൂടെ ലോകശ്രദ്ധ നേടാൻ ISROയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അന്താരാഷ്ട്ര ബഹിരാകാശ ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. വനനിർണയത്തിനും സംരക്ഷണത്തിനുമായി ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. ഭാരത് മണ്ഡപത്തിൽ മറ്റന്നാൾ ആരംഭിക്കുന്ന 18th ബ്രിക്സ് ഉച്ചകോടിക്കുള്ള മുന്നൊരുക്കങ്ങൾ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. 5068 കിലോമീറ്റർ ബ്രോഡ്ഗേജ് ശൃംഖല പൂർണ്ണമായും വൈദ്യുതീകരിച്ച് ചരിത്ര നേട്ടവുമായി ദക്ഷിണ റെയിൽവേ. ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. വസുധൈവ കുടുംബകം എന്ന ആശയത്തിലൂന്നിയാണ് ബഹിരാകാശ രംഗത്തെ ഇന്ത്യയുടെ യാത്രയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അന്താരാഷ്ട്ര നിയമങ്ങളിലും ബഹുരാഷ്ട്ര സഹകരണത്തിലുമൂന്നിയ സുരക്ഷിതവും സമാധാനപരവുമായ ബഹിരാകാശ മേഖലയെയാണ് ഇന്ത്യ പിന്തുണയ്ക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഫ്രാൻസിൽ നടക്കുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ ഉച്ചകോടിയെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചെലവ് കുറഞ്ഞ ദൌത്യങ്ങളിലെ മികവിലൂടെ ISRO ലോകശ്രദ്ധ നേടിയതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ശാസ്ത്രീയ വിവരങ്ങൾ സുതാര്യതയോടും നിഷ്പക്ഷതയോടും കൂടി പൊതുലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: India's approach is rooted in Vasudhaiv Kutumbakam, that is, one earth, one family, one future. This spirit must now travel beyond earth. We support a safe, secure, peaceful and sustainable space domain anchored in international law, dialogue and multilateral cooperation. Scientific data must serve the common good with openness and integrity. India's space journey reflects this philosophy.
0: ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മേഴ്സ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച് ഇന്ത്യ ജർമ്മനി തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ പുരോഗതി വിലയിരുത്തി. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ നയതന്ത്ര ബന്ധം 75 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന വേളയിലാണ് ഇരുവരും സംഭാഷണം നടത്തിയത്. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ബന്ധം ശക്തിപ്പെടുത്താൻ നേതാക്കൾക്കിടയിൽ ധാരണയായി. വനനിർണയത്തിനും സംരക്ഷണത്തിനുമായി ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. പ്രകൃതി വിഭവങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടുതൽ കൃത്യമാക്കാനും കാലാവസ്ഥാ ലക്ഷ്യങ്ങൾ വേഗത്തിൽ കൈവരിക്കാനും സാങ്കേതിക വിദ്യ അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. വനസംരക്ഷണവുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദേശീയ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. രാജ്യത്തിന്റെ ഏവിയേഷൻ മേഖല സമഗ്രമായ പരിഷ്കരണങ്ങളിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാമമോഹൻ നായിഡു. വിമാന ഘടകങ്ങൾ മുതൽ സമ്പൂർണ്ണ മെയ്ഡ് ഇൻ ഇന്ത്യ വിമാനങ്ങൾ വരെ നിർമ്മിക്കുക എന്ന കാഴ്ചപ്പാടോടെയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും വോർടെക്സ് ദേശീയ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തെ വിമാനയാത്രക്കാരുടെ എണ്ണത്തിൽ പ്രതിവർഷം 8.9% വളർച്ച പ്രതീക്ഷിക്കുന്നതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി.
2: India's aerospace and defense market was valued at over $30 billion in 2025. And now it is projected to nearly double to $61 billion by 2035. In 10 years, you are going to see this whole industry double in itself. The passenger traffic in India is expected to grow at 8.9% year on year through 2035, which is the fastest for any major economy in the world.
0: 18th ബ്രിക്സ് ഉച്ചകോടി ഈ മാസം 12-13 തീയതികളിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കും. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവയുടെ നിർമ്മിതി എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ഉച്ചകോടിയുടെ പ്രമേയം. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ് ഇന്ത്യയിലെത്തും. 7 വർഷത്തിനിടയിലെ ഷീ ജിങ് പിങ്ങിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനത്തിന് റഷ്യ, യുക്രൈൻ, പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏറെ നയതന്ത്ര പ്രാധാന്യമുണ്ട്. ബ്രിക്സ് ഉച്ചകോടിയെ യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഞായറാഴ്ച അഭിസംബോധന ചെയ്യും. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാഷ്ട്രങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ 18th ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഉച്ചകോടിക്കായി ഇന്ത്യ പൂർണ്ണ സജ്ജമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ബ്രിക്സ് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ഈ മാസം 11 മുതൽ 13 വരെ രാഷ്ട്രപതി ഭവനും രാഷ്ട്രപതി ഭവൻ മ്യൂസിയവും അമൃത് ഉദ്യാനവും പൊതുജനങ്ങൾക്ക് സന്ദർശിക്കാനാവില്ല. ഈ ശനിയാഴ്ച രാഷ്ട്രപതി ഭവൻ അങ്കണത്തിൽ ഗാർഡ്മാറ്റ ചടങ്ങും ഉണ്ടായിരിക്കില്ലെന്ന് രാഷ്ട്രപതി ഭവൻ സെക്രട്ടേറിയറ്റ് അറിയിച്ചു. ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് രാജ്യതലസ്ഥാനത്ത് ഡ്രോൺ പറത്തുന്നതിന് ഈ മാസം 14 വരെ നിരോധനം ഏർപ്പെടുത്തിയതായി ഡൽഹി പോലീസ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം

0: അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ പ്രിൻസ് റഹീം അഗാ ഖാൻ അഞ്ചാമൻ, രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. ആരോഗ്യ സംരക്ഷണം, കൃഷി, ഗ്രാമീണ വികസനം, യുവജന വനിതാ ശാക്തീകരണം എന്നീ മേഖലകളിൽ അഗാ ഖാൻ ഡെവലപ്മെന്റ് നെറ്റ്വർക്കുമായുള്ള പങ്കാളിത്തം ശക്തമാക്കുന്നത് സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ധാരണയായി. സോഷ്യൽ മീഡിയയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും ഉപയോഗിക്കുന്നതിൽ പ്രായപൂർത്തിയാകാത്തവർക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നും 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുമായി ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ കരാറുകളിൽ ഏർപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കാൻ തീരുമാനിച്ച് സുപ്രീംകോടതി. ഒരു സന്നദ്ധ സംഘടന നൽകിയ ഹർജിയിൽ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ച് കേന്ദ്ര സർക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് അയച്ചു. സംസ്ഥാനത്ത് ഇന്ന് വൈകിട്ട് 6:45 മുതൽ രാത്രി 12:45 വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങുമെന്ന് KSEB. വൈദ്യുതിയുടെ ലഭ്യതക്കുറവും ഉപഭോഗം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഗണ്യമായി വർദ്ധിച്ചിരിക്കുന്നതുമാണ് നിയന്ത്രണത്തിന് കാരണമെന്നും KSEB വ്യക്തമാക്കി. 5068 കിലോമീറ്റർ ബ്രോഡ്ഗേജ് ശൃംഖല പൂർണ്ണമായും വൈദ്യുതീകരിച്ച് ചരിത്ര നേട്ടവുമായി ദക്ഷിണ റെയിൽവേ. പട്ടുകോട്ടൈ കാരക്കുടി പാതയിലെ 71 കിലോമീറ്റർ വൈദ്യുതീകരണം കൂടി പൂർത്തിയായതോടെയാണ് ഈ നേട്ടം. വിശദാംശങ്ങളിലേക്ക്.
2: ബ്രോഡ്ഗേജ് ശൃംഖല പൂർണ്ണമായും വൈദ്യുതീകരിച്ചതോടെ ട്രെയിൻ എഞ്ചിനുകൾ മാറ്റേണ്ട ആവശ്യമില്ലാതെ ദക്ഷിണ റെയിൽവേയിലുടനീളം തടസ്സമില്ലാതെ വൈദ്യുത ട്രെയിനുകൾക്ക് സർവീസ് നടത്താൻ സാധിക്കും. പൂർണ്ണ വൈദ്യുതീകരണം ലോക്കോമോട്ടീവുകളുടെ മികച്ച ഉപയോഗം ഉറപ്പാക്കുകയും കൂടുതൽ കാര്യക്ഷമമായ സർവീസുകൾക്ക് വഴിത്തുറക്കുകയും ചെയ്യും. ഇന്ധന ആശ്രിതത്വം കുറച്ചുകൊണ്ട് പരിസ്ഥിതി സൌഹൃദവും വേഗത്തിലുള്ളതുമായ ട്രെയിൻ ഗതാഗതത്തിനും ഇത് കരുത്ത് പകരും. ദക്ഷിണ റെയിൽവേയുടെ ബ്രോഡ്ഗേജ് വൈദ്യുതീകരണ പദ്ധതിയിലെ ഏറ്റവും നിർണായകമായ ഘട്ടമായിരുന്നു പുതുതായി വൈദ്യുതീകരിച്ച പട്ടുകോട്ടൈ കാരക്കുടി പാത. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ നാളെ രാവിലെ 8:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:00 കളി. രണ്ടാം സെമിയിൽ നാളെ പാകിസ്ഥാനും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഞായറാഴ്ചയാണ് ഫൈനൽ. നേപ്പാൾ മിന്നൽ പ്രളയത്തെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 1377 ഉയർന്നു. 5000-ലധികം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. നേപ്പാളിലേക്ക് 130 ടണ്ണിലധികം ദുരിതാശ്വാസ സാമഗ്രികൾ ഇന്ത്യ ഇതിനകം എത്തിച്ചിട്ടുണ്ട്. സുസ്ഥിരമായ ഊർജ്ജ ബദൽ ഉറപ്പാക്കുന്നതിൽ ചെറു ജലവൈദ്യുത പദ്ധതികൾക്ക് നിർണായക സ്ഥാനമുണ്ടെന്ന് കേന്ദ്ര പുനരുപയോഗ ഊർജ്ജ സഹമന്ത്രി ശ്രീപദ് യശോ നായിക്. നവംബർ 2 മുതൽ 5 വരെ നടക്കുന്ന ഭാരത് റിന്യൂവബിൾ സമ്മിറ്റ് ആന്റ് എക്സ്പോയുടെ മുന്നോടിയായി ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. സാധാരണ പാസ്പോർട്ടുള്ള ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് വിസ ഇളവ് അനുവദിച്ച് തായ്ലന്റ് ആഭ്യന്തര മന്ത്രാലയം. ഈ മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഇളവിന്റെ ഭാഗമായി ഇന്ത്യൻ പൌരന്മാർക്ക് 30 ദിവസം വരെ തായ്ലന്റിൽ വിസയില്ലാതെ തങ്ങാനാകും. ശാസ്ത്ര സാങ്കേതിക നവീകരണ മേഖലകളിലെ വളർച്ച വേഗത്തിലാക്കാൻ സമഗ്ര പങ്കാളിത്തത്തോടെയുള്ള സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ എമർജിംഗ് സയൻസ് ടെക്നോളജി ആന്റ് ഇന്നൊവേഷൻ കോൺക്ലേവ് 2026 മുന്നോടിയായുള്ള ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചെലവ് കുറഞ്ഞ ബഹിരാകാശ ദൌത്യങ്ങളിലൂടെ ലോകശ്രദ്ധ നേടാൻ ISRO സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അന്താരാഷ്ട്ര ബഹിരാകാശ ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. വനനിർണയത്തിനും സംരക്ഷണത്തിനുമായി ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. ഭാരത് മണ്ഡപത്തിൽ മറ്റന്നാൾ ആരംഭിക്കുന്ന 18th ബ്രിക്സ് ഉച്ചകോടിക്കുള്ള മുന്നൊരുക്കങ്ങൾ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. 5068 കിലോമീറ്റർ ബ്രോഡ്ഗേജ് ശൃംഖല പൂർണ്ണമായും വൈദ്യുതീകരിച്ച് ചരിത്ര നേട്ടവുമായി ദക്ഷിണ റെയിൽവേ. ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
3: ആകാശവാണി, സമയം 7:00 കഴിഞ്ഞ് 35 മിനിറ്റ്. ഇപ്പോൾ വിമൻസ് ഏഷ്യാകപ്പ് T20 ക്രിക്കറ്റ് ടൂർണമെന്റ് 2026 ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ നടക്കുന്ന ഒന്നാം സെമിഫൈനൽ മത്സരത്തിന്റെ തത്സമയ വിവരണം കേൾക്കാം. ഡൽഹിയിലെ ന്യൂസ് ഓൺ എയർ ആപ്പിൽ കേൾക്കാം അനന്തപുരി FM പരിപാടികൾ.

0: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസീ കെ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൌരവ് കെ സാത്ത് ജിതാ സകോ.
0: ഇതുവരെ 9,50,00,000 ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: ഗോപിസുന്ദറും ഹരിനാരായണനും ചേർന്നൊരുക്കിയ ഗാനം ശ്രേയ ഘോഷാൽ പാടിയത്. ചിത്രം സലാല മൊബൈൽസ്.

0: എന്തേട്ടാ ഒരു വിഷമം?
1: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
0: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
1: അത് എവിടെ നിന്ന്?
0: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പോ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ശ്വേതയും ദേവിക ദീപക് ദേവും പാടിയ ഗാനം. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ദീപക് ദേവ്. ചിത്രം ഭാസ്കർ ദിറാസ്കൽ.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ശ്വേത കഥവീട് എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ ഗാനം രചന സോഹൻലാൽ, സംഗീതം എം ജയചന്ദ്രൻ.

0: കൂടാതെ ഫ്രീ ഇൻസ്റ്റലേഷൻ, 5-year വാറന്റി, ഫ്ലാറ്റ് 50% ഓഫ്. ഒപ്പം മൈ ജി ഓണം മാസോണം ഓഫർ തുടരുന്നു.
1: എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
2: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കരുണാസായി, ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
4: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
5: ഡോക്ടർ മധു വാസുദേവിന്റെ വരികൾ, ഫോർ മ്യൂസിക്സിന്റെ സംഗീതം. പാടിയത് എം ജി ശ്രീകുമാർ, നജീം അർഷാദ്, അൻവർ സാദത്ത്, ഹരിത എന്നിവർ. ചിത്രം ഒപ്പം.

0: സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ലഹരിയുടെ പിടിയിൽ നിന്ന് യുവജനങ്ങളെ മുക്തരാക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കാൻ കായിക വിനോദങ്ങൾക്കും പോലീസിനും സാധിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 47-ാമത് സംസ്ഥാന പോലീസ് കായികമേളയുടെ സമാപന സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ആത്മഹത്യാ പ്രവണത തടയാൻ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. മൾട്ടിപ്ലക്സുകളിലെ അമിതവിലയുമായി ബന്ധപ്പെട്ട് വിവിധ ജില്ലകളിൽ നടന്ന 35 പരിശോധനകളുടെ ഭാഗമായി 25 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കൊല്ലത്തെ മൾട്ടിപ്ലക്സിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച ഷോപ്പ് പൂട്ടിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. കേരളത്തിൽ മുടങ്ങിക്കിടക്കുന്ന ഡിജിറ്റൽ സർവേയുടെ 2-ാം ഘട്ടം കേരളപ്പിറവി ദിനമായ നവംബർ 1 പുനരാരംഭിക്കുമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. സംസ്ഥാനത്ത് ഇന്ന് വൈകുന്നേരം 6:45 മുതൽ രാത്രി 12:45 വരെയുള്ള സമയത്ത്

വൈദ്യുതി നിയന്ത്രണം ആവശ്യമായി വന്നേക്കാമെന്ന് KSEB. കൊല്ലം നേവൽ NCC ബറ്റാലിയന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പായ്വഞ്ചി സാഹസികയാത്ര വിജയകരമായി പൂർത്തിയായി. തേവള്ളി നേവൽ യൂണിറ്റിൽ മടങ്ങിയെത്തിയ സംഘത്തിന് ആവേശകരമായ വരവേൽപ്പ്. ഭാരത് മണ്ഡപത്തിൽ മറ്റന്നാൾ ആരംഭിക്കുന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്കുള്ള മുന്നൊരുക്കങ്ങൾ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. സംസ്ഥാനത്തെ സ്കൂളുകളിൽ തുടർച്ചയായി ഹാജരാകാതിരിക്കുന്ന കുട്ടികളെ തിരികെ എത്തിക്കുന്നതിനായി ആരംഭിക്കുന്ന കൂടെ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പാലക്കാട് ജില്ലയിലെ അഗളിയിൽ നാളെ നടക്കും. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ നാളെ രാവിലെ 8:30 വരെ കടലാക്രമണത്തിന് സാധ്യത. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനലിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6:00 മണിക്ക്.

ഗോദ എന്ന ചിത്രത്തിന് വേണ്ടി ഗൌരിലക്ഷ്മിയും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. രചന മനു മഞ്ജിത്, സംഗീതം ഷാൻ റഹ്മാൻ. ഇനി മധു ബാലകൃഷ്ണനും സംഘവും മാസ്റ്റർ പീസ് എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ ഗാനം. രചന സന്തോഷ് വർമ്മ, സംഗീതം ദീപക് ദേവ്.

0: ഈ കിച്ചണൊന്ന് മാറ്റം വരുത്തിയാലോ. പഴയ കെറ്റില്, അയൺ ബോക്സ്, അപ്പച്ചട്ടി, ഗ്യാസ് സ്റ്റവ് ഒക്കെ ഒന്ന് മാറ്റി പുതിയതാക്കണ്ടേ?
1: മാറ്റിക്കോ, വിലയെ കുറിച്ച് മാത്രം ചിന്തിക്കണ്ട. മറ്റാരും നൽകാത്ത വിലക്കുറവുമായി മൈ ജി പ്രൈസ് ചാലഞ്ച് വീണ്ടും. എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
2: മനു മഞ്ജിത്തിന്റെ വരികൾ, ഷാൻ റഹ്മാന്റെ സംഗീതം, അരുൺ ഏലാട്ടും കാവ്യാജിത്തും പാടിയ ഗാനം. ചിത്രം ഒരു വടക്കൻ സെൽഫി.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: കീരവാണിയുടെ സംഗീതത്തിൽ മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം. രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. ചിത്രം ബാഹുബലി 2.

0: ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി.

0: BMW കാർ
1: അങ്ങനെ 30 കോടി രൂപയുടെ
0: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ചിത്രം ഒരു മുത്തശ്ശി കഥ. ഗാനരചന ഹരിനാരായണൻ, സംഗീതം ഷാൻ റഹ്മാൻ, പാടിയത് വിനീത് ശ്രീനിവാസനും അപർണ ബാലമുരളിയും.

0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: നടൻ എന്ന ചിത്രത്തിനുവേണ്ടി വൈക്കം വിജയലക്ഷ്മി പാടിയ ഗാനം. രചന ഡോക്ടർ മധു വാസുദേവൻ. സംഗീതം ഔസേപ്പച്ചൻ.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രചിച്ച് ജോൺസൺ സംഗീതം നൽകി യേശുദാസും സുജാതയും പാടിയ ഗാനം ചിത്രം ചക്കോരം.

0: ഫോൺ സ്മാർട്ട് ആയ മാത്രം പോരാ, ഓഫറും സ്മാർട്ട് ആകണം.
1: അതിനായി മൈ ജി പ്രൈസ് ചാലഞ്ച് വീണ്ടും എത്തിയിരിക്കുന്നു.
0: 29,999 രൂപ വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം സ്വന്തമാക്കാം 3,000 രൂപ വരെ വിലയുള്ള ഇഷ്ട പ്രൊഡക്ടുകൾ. ഓഫർ 13 ഞായർ വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
2: ചിത്രം കുടുംബകോടതി. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം SP വെങ്കിടേഷ്, പാടിയത് MG ശ്രീകുമാർ.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: എസ് രമേശൻ നായരും എസ് പി വെങ്കടേഷും ചേർന്നൊരുക്കിയ മറ്റൊരു ഗാനം, പാടിയത് യേശുദാസ്. ചിത്രം സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ.

0: ബ്രോ, ഒരു റെഫ്രിജറേറ്റർ എടുക്കണം.
1: എന്നാ മൈ ജിയിലേക്ക് പോകോ, അവിടെ 10,299 രൂപ മുതൽ റെഫ്രിജറേറ്റർ കിട്ടും.
0: മൈ ജി പ്രൈസ് ചാലഞ്ച്, വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വില. എല്ലാ മൈ ജി ആൻഡ് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
2: ഇതാ ഒരു സ്നേഹഗാഥ എന്ന ചിത്രത്തിന് വേണ്ടി ബിജു നാരായണനും ചിത്രയും പാടിയ ഗാനം. രചനാ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജോൺസൺ.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ സംഗീതം. എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം ചിത്രം കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത്.

0: സമയം 9:30.
1: സംഗീതസുധ. സംഗീതസുധയിൽ ഇന്ന്
2: സിക്കിൽ സഹോദരിമാർ അവതരിപ്പിക്കുന്ന പുല്ലാങ്കുഴൽ കച്ചേരി കേൾക്കാം. വയലിൻ ഡൽഹി പി സുന്ദർരാജൻ, മൃദംഗം ശ്രീമുഷ്ണം വി രാജറാവു, ഖടം വൈക്കം ആർ ഗോപാലകൃഷ്ണൻ. ആദ്യം ഹരികേശ് നെല്ലൂർ ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ രചിച്ച സിദ്ധിവിനായകം എന്ന കീർത്തനം കേൾക്കാം. രാഗം മോഹന കല്യാണി, ആദിതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിക്കിൽ സഹോദരിമാർ അവതരിപ്പിക്കുന്ന പുല്ലാങ്കുഴൽ കച്ചേരി. വയലിൻ ഡൽഹി പി സുന്ദർരാജൻ. മൃദംഗം ശ്രീമുഷ്ണം വി രാജറാവു. ഖടം വൈക്കം ആർ ഗോപാലകൃഷ്ണൻ. ഇനി അനുരാഗമുലേ രാഗം സരസ്വതി, രൂപകതാളം ത്യാഗരാജസ്വാമികൾ കൃതി.

0: സംഗീതസുധയിൽ ഇതുവരെ കേട്ടത്
1: സിക്കിൽ സഹോദരിമാർ അവതരിപ്പിച്ച പുല്ലാങ്കുഴൽ കച്ചേരി. വയലിൻ ഡൽഹി പി സുന്ദർരാജൻ. മൃദംഗം ശ്രീമുഷ്ണം വി രാജറാവു. ഖടം വൈക്കം ആർ ഗോപാലകൃഷ്ണൻ.
2: സംഗീതസുധ സമാപിച്ചു. ഇനി സോപാനം എന്ന ചിത്രത്തിനു വേണ്ടി മനോജ് പാടിയ ത്യാഗരാജ കൃതി കേൾക്കാം.
3: നഗുമോ മൂകലവാണി നാമ മനോഹരുണി ജഗമേ.

സമയം 10:30. നിശാസുരഭി. നിശാസുരഭിയിൽ ഇന്നാദ്യം യേശുദാസും പി സുശീലയും പാടിയ ഗാനം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ.

കാലചക്രം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും പി സുശീലയും പാടിയ ഗാനമാണ് കേട്ടത്. ഇനി ജി ദേവരാജൻ സംഗീതം നൽകിയ മറ്റൊരു ഗാനം കേൾക്കാം. പാടിയത് പി മാധുരി. ഗാനരചന വയലാർ രാമവർമ്മ. ചിത്രം നഖങ്ങൾ.

ചിത്രം ശാസ്ത്രം ജയിച്ചു, മനുഷ്യൻ തോറ്റു. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണാമൂർത്തി. പാടിയത് KP ബ്രഹ്മാനന്ദൻ.

0: ഇൻസുലിൻ ഇനി ദിവസേന ഉപയോഗിക്കേണ്ടതില്ല. ആഴ്ചയിലൊരിക്കൽ ഉപയോഗിക്കാവുന്ന ഇൻസുലിൻ മരുന്നിനെക്കുറിച്ച് ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ് സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: ശ്രീകുമാരൻ തമ്പിയും വി ദക്ഷിണാമൂർത്തിയും ചേർന്നൊരുക്കിയ ഗാനം, പാടിയത് യേശുദാസ്, ചിത്രം ദൃക്സാക്ഷി.

ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ നിശാസുരഭി സമാപിക്കുന്നു. നിശാസുരഭി ദിവസവും രാത്രി 10:30 ആകാശവാണിയുടെ 101.9 അനന്തപുരി FM ൽ.

0: സമയം 11 മണി. സുഭാഷിതം. അവതരിപ്പിച്ചത് കരുപ്പൂര് ജി വി നായർ.
1: മണിമുഴക്കം, മരണദിനത്തിൻ്റെ മണിമുഴക്കം മധുരം വരുന്നു ഞാൻ. ഇത് ജീവിച്ചിരുന്നുവെങ്കിൽ മലയാളത്തിൻ്റെ മഹാകവിയാകുമായിരുന്ന ഇടപ്പള്ളി രാഘവൻപിള്ളയുടെ ആത്മഹത്യാഗീതമാണ്. 27-ാമത്തെ വയസ്സിൽ തൻ്റെ കാമുകിയുടെ കഴുത്തിൽ മറ്റൊരാൾ വരണമാല്യം ചാർത്തിയ മുഹൂർത്തത്തിൽ സ്വന്തം കഴുത്തിൽ സ്വയം മരണമാല്യം ചാർത്തിയ ആ പ്രതിഭാശാലി കൈരളിക്ക് സമ്മാനിച്ചത് തീരാ നഷ്ടം. മരണത്തിൻ്റെ മണിമുഴക്കമല്ല മധുരമെന്നും ജീവിതത്തിൻ്റെ മണിമുഴക്കമാണ് മധുരോദാരമെന്നും മനസ്സിലാക്കാൻ മോഹഭംഗത്തിൽ അമർന്നുപോയ ആ തരളിത ഹൃദയന് കഴിയാതെ പോയി. ആത്മശക്തി കൈമോശം വരുന്ന ദുർബല നിമിഷത്തിലാണ് മനുഷ്യൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത്. ആത്മജ്ഞാനം ആർജിക്കുന്നതിലൂടെയാണ് ആത്മവീര്യം കൈവരുന്നത്. അറിവാണ് ആത്മധൈര്യം. ജീവിതായോധനത്തിനിടയ്ക്ക് ഒരുവനിൽ ഉടലെടുക്കാനിടയുള്ള പ്രക്ഷുബ്ധതകളെയും മാനസിക സംഘർഷങ്ങളെയും വിഹ്വലതകളെയും കുറിച്ച് മുൻകൂട്ടി തന്നെ അറിവ് സമ്പാദിച്ചിട്ടുള്ളവൻ പ്രതിസന്ധികളിൽ തകർന്നു പോവില്ല, തളർന്നു പോവില്ല. തകരാനും തളരാനുമുള്ളതല്ല മനോഹരമായ മനുഷ്യജീവിതം. പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വത്തിന് കേവലം ഒരു കൃമിക്ക് പോലും നിശ്ചിത പങ്കുവഹിക്കാനുണ്ട്. ശ്രേഷ്ഠ സൃഷ്ടിയെന്ന് വിളിക്കപ്പെടുന്ന മനുഷ്യൻ്റെ കാര്യം പിന്നെ പറയാനുണ്ടോ? പക്ഷേ വിവിധങ്ങളായിട്ടുള്ള വൈകാരികതകളുടെ വിളനിലമാണ് മനുഷ്യ മനസ്സ്. ആത്മസംയമനത്തിലൂടെ മാത്രമേ കടിഞ്ഞാൺ പൊട്ടിച്ച് കലഹിക്കാൻ തുടങ്ങുന്ന വികാരങ്ങളെ അമർച്ച ചെയ്യാനാകൂ. ആത്മസംയമനം ചെയ്തിടുന്ന മഹാമതി രാജ്യം പിടിച്ചടക്കുന്ന വീരനേക്കാളും ഉത്തമൻ എന്നാണ് മഹാകവി കെ സി കേശവപിള്ള പറയുന്നത്. പിടിച്ചടക്കാൻ എന്തെല്ലാമുണ്ട് ഒരുവൻ്റെ മുന്നിൽ! പരാജയത്തിൻ്റെ മുന്നിൽ അടിയറവ് പറയേണ്ടവനല്ല മനുഷ്യൻ. വാസ്തവത്തിൽ പരാജയം എന്നൊന്നില്ല. തോൽവി എന്ന് തോന്നുന്ന ഓരോ അനുഭവവും വിജയത്തിലേക്കുള്ള വഴിവിളക്കുകളാണ്. ആ വിളക്കിൻ്റെ വെള്ളി വെളിച്ചത്തിൽ സധൈര്യം മുന്നോട്ടേക്ക് കാൽവയ്ക്കുമ്പോൾ

0: കൈപിടിച്ച് വിജയത്തിലേക്ക് ആനയിക്കാൻ നിരവധി പേരുണ്ടാകും. ആരും ഒറ്റയ്ക്കല്ല ഈ വിശാല ലോകത്ത്. ചേർത്ത് പിടിക്കാൻ വെമ്പുന്ന കരങ്ങൾ ഒപ്പമുണ്ട് എന്ന വിശ്വാസം മനസ്സിൽ ദൃഢമാകണം. നിങ്ങൾ ഒരു കാര്യം ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ അത് നിങ്ങൾക്ക് നേടിത്തരാൻ പ്രപഞ്ചം മുഴുവൻ അതിതീവ്രമായ ആലോചന നടത്തും കൂടെയുണ്ടാകും എന്ന് ബ്രസീലിയൻ നോവലിസ്റ്റ് പൗലോ കൊയ്ലോ പറയുന്നു. ഒരു മനുഷ്യ ജീവിതവും സുഗമമായൊഴുകുന്നൊരു തെളിനീർ പുഴയല്ല. ചുഴികളുണ്ട്, കയങ്ങളുണ്ട്, പാറക്കൂട്ടങ്ങളുണ്ട്. അതേസമയം കുഞ്ഞോളങ്ങളുണ്ട്, കുളിർജലമുണ്ട്, കുഞ്ഞു മത്സ്യങ്ങളുണ്ട്, വെൺമണൽപ്പരപ്പുണ്ട്. എല്ലാം അറിഞ്ഞും അനുഭവിച്ചും ആസ്വദിച്ചും വെല്ലുവിളികളെ നെഞ്ഞു വിരിച്ച് നേരിടുന്നതാണ് വ്യക്തിത്വം. ആത്മഹത്യ പടനിലത്തിൽ നിന്നൊളിച്ചോടുന്ന ഭീരുവിൻ്റെ പ്രവൃത്തിയാണ്, ആത്മാഭിമാനത്തിൻ്റെ ലക്ഷണമല്ല. വിട്ടുമാറാത്ത വിഷാദം, അസഹ്യമായ മാനസിക സമ്മർദ്ദം, ഒറ്റപ്പെട്ടെന്ന് തോന്നൽ, പരാജയബോധം, അപകർഷബോധം, അപമാനിക്കപ്പെടുന്നുവെന്ന വിചാരം, സാമ്പത്തിക തകർച്ച, ബന്ധങ്ങളുടെ ഉലച്ചിൽ, മാറാ രോഗം, ഇങ്ങനെ പലതാണ് ആത്മഹത്യയിൽ അഭയം കണ്ടെത്താനുള്ള കാരണങ്ങൾ. എന്നാൽ ഒന്നറിയുക, ഇവയെല്ലാം താൽക്കാലികങ്ങളാണ്, പരിഹാരമുള്ള പ്രശ്നങ്ങളാണ്. പ്രശ്നപരിഹാരത്തിനാവശ്യമായ സംവിധാനങ്ങൾ ഇവിടെയുണ്ട് നിരവധി. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഒരശാന്തിയെയും എന്നെന്നും കൊണ്ടു നടക്കാൻ മനുഷ്യ മനസ്സിനാവില്ല. എത്ര കൊടിയ ദുഃഖത്തിൻ്റെയും തീവ്രത കാലക്രമേണ കുറയുക തന്നെ ചെയ്യും. അല്പം ക്ഷമ, അതുമാത്രം മതി. ആകാശം മൂടി മറച്ചു നിന്ന കാർമേഘം മായുമ്പോൾ കാണുന്നത് ഏഴഴകുള്ളൊരു വാർമഴവില്ല. കുരിരുൾ കൂട്ടത്തിനിടയിലും മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളുടെ നിശബ്ദ സംഗീതം, വേനലിൻ്റെ കാഠിന്യത്തിലും കാട്ടുചോലകളുടെ കർണാമൃത താളം, ദുഃഖത്തിൻ്റെ അന്ത്യരംഗവും ഇങ്ങനെ തന്നെ ആനന്ദം. ആനന്ദം ആനന്ദം അല്ലും പകലും എൻ മാനസപ്പൈങ്കിളി പാടും മന്ത്രം. ഇടപ്പള്ളി തന്നെ ഇതാ ഇങ്ങനെയും പറയുന്നു, സത്യം അതിങ്ങനെയാണെങ്കിലെന്നും ദഗ്ധഹൃദയമേ നീ ചിരിക്കൂ, നീ ചിരിക്കൂ.
1: കരിപ്പൂര് ജി വി നായർ അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 11 മണിക്കഴിഞ്ഞ് 5 മിനിറ്റ്. കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഇനി രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ.